0: വചനങ്ങളിലൂടെ
1: നിങ്ങളുടെ അടുത്ത് കൊച്ചു കുട്ടികളുണ്ടെങ്കിൽ നിങ്ങളും കുട്ടികളെ പോലെയാവുക.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ സുബഹി ബാങ്കിനുള്ള സമയം.

रेडियो सुनो 91.7 FM, कदर्स फेवरेट रेडियो स्टेशन।

0: सुनो 91.7 FM,
1: Qatar's favorite radio station.

रेडियो सुनो 91.7 FM, कदर्स फेवरेट रेडियो स्टेशन।

ഗുഡ് മോർണിംഗ്, വെൽക്കം ടു റേഡിയോ സുനു. കൂടെത്തി ഈ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മോർണിംഗിൽ ഞാൻ ചച്ചു. എല്ലാവർക്കും സമാധാനം നിറഞ്ഞ ഒരു ദിവസം തന്നെ ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു കേട്ടോ. കാരണം നമുക്ക് സന്തോഷം വേണം, സമാധാനം വേണം, അല്ലാതെ മറ്റെന്തുണ്ടായിട്ട് എന്താ കാര്യമുള്ളത്? സമാധാനത്തോട് നിൽക്കാനായിട്ട് പറ്റണം. ഈ സമാധാനം നമ്മുടെ ഉള്ളിലേക്ക് കൊണ്ടുവരാനായിട്ട് യോഗ വളരെ നല്ലൊരു കാര്യമാണ്. എന്തെങ്കിലുമൊക്കെ ഒരു വർക്കൗട്ട് ചെയ്യണം കേട്ടോ. അതിപ്പോ ജിമ്മ് തന്നെ പോകണമെന്നില്ല, അല്ലെങ്കിൽ യോഗ തന്നെ വേണമെന്നില്ല, വാക്കിംഗ് ആയിക്കോട്ടെ, എന്തും. ഒരാൾക്ക് എന്താണോ ഇഷ്ടം, അല്ലെങ്കിൽ അവരുടെ ശരീരത്തിന് എന്താണോ യോജിക്കുന്നത്, അല്ലെങ്കിൽ അവർക്ക് എന്താണോ ചെയ്യാൻ ഇഷ്ടമുള്ളത്, അതാണല്ലോ ഓരോരുത്തർ ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് എന്തായാലും ആരോഗ്യം വേണം. ആരോഗ്യമുള്ള ഒരു ശരീരത്തിലാണ് ഈ സമാധാനം എന്ന് പറയുന്ന ഒരു സാധനം ഇരിക്കാൻ പോകുന്നത്. അല്ലെങ്കിൽ പിന്നെ അതിന് ഇരിക്കപ്രതി ഉണ്ടാവില്ല. അപ്പൊ അത് എഴുന്നേറ്റ് പോകാനായിട്ട് ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കും. അപ്പൊ നമ്മൾ ആദ്യം ആരോഗ്യം വരുത്തണം. ആരോഗ്യത്തിന് വേണ്ടിയിട്ട് എന്താ ചെയ്യാന്ന് വെച്ചാൽ ആലോചിക്കുക, ഇൻട്രസ്റ്റ് എന്താ നോക്കുക, അതിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, അപ്പൊ കേട്ടോണ്ടിരിക്കുക ഇത് റേഡിയോ. Yes, no.

നമ്മുടെ ആരോഗ്യം നമ്മുടെ കയ്യിലാണോ വേറെ ആരുടെയെങ്കിലും കയ്യിലാണോ? കേട്ടോണ്ടിരിക്കുന്നത് റേഡിയോസിനുമാണ്, കൂടെയുള്ളത് ഞാൻ ജഗ്ജു. നമ്മുടെ സമാധാനം നമ്മൾ പലരുടെ കയ്യിലും വെച്ചു കൊടുക്കാറുണ്ട്. എന്നിട്ട് നമ്മൾ ഇങ്ങനെ ഇരിക്കും, അയ്യോ എന്റെ സമാധാനം കാണുന്നില്ലേ, അത് മറ്റൊരാളുടെ കയ്യിലാണ് ഇരിക്കുന്നത് എന്നുള്ളൊരു ബോധമെങ്കിലും അല്ലെങ്കിൽ ബോധ്യമെങ്കിലും ഉണ്ടായിരിക്കണം കേട്ടോ. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ആരോഗ്യത്തിന്റെ കാര്യം. അപ്പൊ നമ്മൾ നല്ല ചിട്ടയായിട്ടൊരു ഫുഡ് ഹാബിറ്റ്സോ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഡെയിലി റുട്ടീൻ ഉണ്ടാവില്ല, അതെല്ലാം സെറ്റ് ചെയ്ത് കൊണ്ടുവരുമ്പോൾ ആരെങ്കിലും ഒരാൾ നമ്മൾ വിളിച്ചിട്ട് അതന്ന് തെറ്റിക്കും, അത് കൊള്ളാക്കും. കാരണം അവർക്ക് ഇങ്ങനെ ഒരു ഡിസോർഡർ ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ ആയിരിക്കും. ഇപ്പൊ നമ്മളെ കൂടെ കൊണ്ടുപോയിട്ട് ഓ എന്തിനാണടാ ഇതൊക്കെ ഇപ്പൊ ചെയ്യണത്, ഞാൻ അതൊക്കെ ചെയ്യണുണ്ട്, എന്നിട്ട് ഇപ്പൊ എനിക്ക് എന്താ കുഴപ്പമെന്ന് പറഞ്ഞുകൊണ്ട് അവരവരുടെ രീതിയിലേക്ക് ചിലപ്പോ നമ്മളെ മാറ്റാനായിട്ട് ശ്രമിക്കും. അവർക്കൊരു കമ്പനി വേണമല്ലോ, അപ്പൊ നമ്മൾ അതിൽ കൂടെ കൂടും. അങ്ങനെ നമ്മുടെ ഈ ഒരു റുട്ടീൻ അല്ലെങ്കിൽ നമ്മുടെ ഫുഡ് ഹാബിറ്റ്സ്, നമ്മുടെ ആരോഗ്യം, അതെല്ലാം അതിൻ്റെ കൂടെ ഇല്ലാതായി പോവാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു കൂട്ടുണ്ടാവുമല്ലോ. കൂട്ടുകെട്ട് എല്ലാവരോടും നല്ലതാണ്, പക്ഷെ നമ്മുടെ ആരോഗ്യത്തിന് ഹാനികരമാകുന്ന കൂട്ടുകെട്ടുകൾ അതെപ്പോഴും ഒരു കൈ അകലത്തിൽ വെക്കുന്നത് തന്നെയാണ് നല്ലത്. എപ്പോഴും നമ്മൾ നമ്മുടെ ആരോഗ്യം സംരക്ഷിച്ചുകൊണ്ടേയിരിക്കുക എന്ന് കരുതി ഫ്രണ്ട്ഷിപ്സ് ഒന്നും ഉപേക്ഷിക്കണം എന്നല്ല. അവർക്ക് അവരുടെ ലൈഫ് സ്റ്റൈൽ, നമുക്ക് നമ്മുടേത്. ഓക്കെ, കേട്ടോണ്ടിരിക്കുക ഇത് റേഡിയോ സനു.

ചെയ്യാൻ നമ്മളൊന്ന് മടിക്കും ഇല്ലേ. ഈ എളുപ്പം എന്ന് പറയുന്നത് എന്താണെന്നറിയോ, ഇപ്പൊ നമ്മൾ രണ്ടുപേര് കൂടി ഒരു കാര്യം ചെയ്തു എന്ന് വിചാരിക്കുക. നമ്മൾ രണ്ടുപേര് കൂടി ഒരു കാര്യം ചെയ്തിട്ട് അതൊന്ന് ഫെയിലിയർ ആയി, അത് ആരുടെ ഒരു മിസ്റ്റേക്ക് കൊണ്ടായിരിക്കും ഫെയിലിയർ ആയിട്ടുണ്ടാവുക, ആരുടെ കയ്യിലായിരിക്കും പ്രശ്നം? ചിലപ്പോൾ നമ്മുടേതായിരിക്കാം, ചിലപ്പോൾ അവരുടേതായിരിക്കാം. ഇത് നമ്മൾ രണ്ടും ഒരുമിച്ച് ചെയ്തത് കൊണ്ടാണ് അത് ഫെയിലിയർ ആയി മാറിയത്. അപ്പൊ നമ്മൾ രണ്ടുപേരും അതിന് ഉത്തരവാദികളാണ്. പക്ഷെ എന്ത് ചെയ്യുന്നറിയോ, ഒരാൾ പറയും നിന്നെ കൊണ്ടാണ് പ്രശ്നം, വേറെ ഒരാളോട് പറയുന്നെങ്കിൽ തന്നെ അങ്ങനെയാ പറയൂ, അവനാണ് അത് മൊത്തം കുളമാക്കിയത്, ഞാൻ മര്യാദയ്ക്ക് ചെയ്തുകൊണ്ടിരുന്നായിരുന്നു. ചിലപ്പോൾ മറ്റേ ഓപ്പോസിറ്റ് നിന്ന ആളും അത് തന്നെ ആയിരിക്കും പറയുക, ഞാൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, അവൻ കാരണമാണ് ഇതെല്ലാം മൊത്തം കുളമായതെന്ന്. നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു ടെൻഡൻസിയാണ്, നമ്മുടെ കയ്യിൽ നിന്ന് പറ്റിയ അബദ്ധമാണെങ്കിൽ കൂടി അത് മറ്റൊരാളുടെ തലയിൽ വെച്ച് കെട്ടിട്ട് നമ്മളിങ്ങനെ കയ്യും കെട്ടി മാറി നിൽക്കുക. അത് ഏറ്റവും വൃത്തികെട്ടൊരു സ്വഭാവമാണ് കേട്ടോ. നമ്മുടെ കയ്യിൽ നിന്നാണ് തെറ്റുപറ്റിയതെങ്കിൽ അറ്റ്ലീസ്റ്റ് അത് തിരുത്താനുള്ളൊരു മനോഭാവമെങ്കിലും നമ്മൾ കാണിക്കണം. ഇത് റേഡിയോസിനുമാണ് കേൾക്കുന്നത്, സ്റ്റേ ട്യൂൻഡ്.

നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ഒരാളുണ്ടെങ്കിൽ പിന്നെ എന്തില്ലെങ്കിലും എന്താ അല്ലേ? കേട്ടോണ്ടിരിക്കുന്നത് റേഡിയോ സുനുവാണ്, കൂടെയുള്ളത് ഞാൻ ചച്ചു. നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ നമുക്ക് അതിനൊരു ഫീഡ്ബാക്ക് കിട്ടണം എന്നൊരാഗ്രഹം ഉണ്ടാകും. കുറേ നാളായിട്ട് നമ്മുടെ ഒരു സ്വപ്നം, അത് നമ്മളിങ്ങനെ ചെയ്ത് അതിൻ്റെ ഫൈനൽ സ്റ്റേജിൽ എത്തുമ്പോൾ നമുക്ക് ഒന്ന് രണ്ട് പേരോട് അതൊന്ന് ഷെയർ ചെയ്താൽ കൊള്ളാം എന്ന് തോന്നും. അപ്പം നമ്മൾ ആരോടാണ് ഷെയർ ചെയ്യുക? നമുക്ക് നല്ല രീതിയിലുള്ള ഫീഡ്ബാക്ക് കിട്ടുന്നവരോടാണ് നമ്മളത് ഷെയർ ചെയ്യുക. പക്ഷെ നമ്മളെപ്പോഴും ആലോചിക്കേണ്ടത്, ഒരു 10 പേരോട് പറയാൻ നമ്മുടെ ഉള്ളിൽ ഒരു ടെൻഡൻസി ഉണ്ടാകും, അത് വെട്ടി ചുരുക്കി 5 പേര് മാത്രമായിട്ട് ചുരുക്കുക. എന്നിട്ടും ആലോചിക്കുക, ഈ 5 പേരോട് പറയണോ? അപ്പൊ ചിലപ്പോൾ നമുക്ക് അതും കൂടി വെട്ടിച്ചുരുക്കിയിട്ട് ഒരു 3 പേരായിട്ട് കുറയുമായിരിക്കും. ആ 3 പേരോട് പറഞ്ഞാൽ മതി. ഇത് 10 പേരോട് നമ്മൾ കുട്ടി ഘോഷിക്കും, എന്നിട്ട് അതിൻ്റെ മേലുള്ള പ്രശ്നങ്ങൾക്ക് മുന്നിൽ തലവെച്ചു കൊടുക്കും. എന്തിൻ്റെ ആവശ്യമാണ്? ഇനി എന്തെങ്കിലും ഒരു കാര്യം മറ്റുള്ളവരോട് ഷെയർ ചെയ്യണം തോന്നിയാൽ ഒന്ന് ആലോചിക്കാം, പറയണോ വേണ്ടയോ എന്ന്. ഒരു പരിധിവരെ നമ്മുടെ പേഴ്സണൽ കാര്യം മറ്റുള്ളവരുമായിട്ട് ഒരുപാട് അങ്ങോട്ട് വിളമ്പുന്നത് അത്ര നല്ല ശീലമല്ല കേട്ടോ. അപ്പോ ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്കിനി നാളെ പറയാം കേട്ടോ. സമയമൊക്കെ ഇങ്ങനെ തീർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. സ്റ്റേ ട്യൂൻഡ്.

0: Morning Safari, only on Radio Snow 91.7 FM. Malabar Golden Diamonds Morning Safari,
1: brought to you by Shine Smarter this season with Malabar Golden Diamonds Smart Exchange. Making charges മാത്രം പേ ചെയ്ത് നിങ്ങളുടെ പഴയ 22 കാരറ്റ് സ്വർണ്ണാഭരണങ്ങൾ അത് എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും സ്വാപ്പ് ചെയ്യൂ ഡാസ്ലിംഗ് ന്യൂ ഡിസൈൻസുമായി.
2: In association with
3: Commercial Bank, we are saving more, turns dreams into reality. Commercial Bank's 5 million riyals dream, dream bigger.
4: And Lulu, hypermarkets, supermarkets and department stores where the world comes to shop. Just feel like you're
5: ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ് ആൻഡ് സുപ്രഭാതം. എല്ലാവർക്കും സ്നേഹത്തോടു കൂടി സ്വാഗതം മോർണിംഗ് സവാരിയിലേക്ക്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം കൃത്യം 6 മണി കഴിഞ്ഞ് 2 മിനിറ്റാണ്. പുതിയൊരു ദിവസം, ഒരുപാട് പുതിയ പ്രതീക്ഷകളോടുകൂടി തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. May 26th, ചൊവ്വാഴ്ച ദിവസമാണ്. എല്ലാവർക്കും വളരെ നല്ലൊരു ദിവസം സ്നേഹത്തോടുകൂടി. വിഷയമെന്നു ഇന്ന് മുതൽ നമ്മുടെ അവധിയും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെയൊക്കെ ഒരു തിരക്ക് കുറവ് ഇന്ന് മുതലുള്ള ദിവസങ്ങളിൽ കാണാനായിട്ട് പറ്റും അല്ലേ. അപ്പോൾ എന്തായാലും ഇന്നത്തെ ദിവസം നിങ്ങളുടെ ലൈഫിലെ മനോഹരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കട്ടെ എന്ന് സ്നേഹത്തോടുകൂടി ആശംസിക്കുകയാണ്. അപ്പോൾ അവധി ദിവസം ആയതുകൊണ്ട് അവധിയുടെ ഒരു തുടക്ക സമയത്തിലേക്ക്, ആലസ്യത്തിലേക്കൊക്കെ പതുക്കെ നമ്മൾ എത്തി തുടങ്ങുന്ന സമയമായിരിക്കും. വണ്ടിയൊക്കെ കുറച്ച് കുറവായിട്ടുള്ള പോലെ തോന്നിയില്ലേ മോർണിംഗ് ടൈമിലൊക്കെ? ഓക്കെ, അപ്പോൾ എന്തായാലും എല്ലാവരുടെയും നല്ല നല്ല മെസ്സേജുകൾ ഓൾറെഡി എനിക്കിവിടെ വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും വളരെ നല്ലൊരു ഡേ സ്പെഷ്യലി വിഷയുന്നു. ഷാജു ശ്രീധർ വളരെ ഗുഡ് മോർണിംഗ് പറയുന്നുണ്ട്, നൈജീരിയയിൽ നിന്നും ഗുഡ് മോർണിംഗ് എന്ന് പറയുന്നു. വെരി വെരി ഗുഡ് മോർണിംഗ് ഷാജഹാൻജിയുടെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഈദ് ആശംസകൾ നൽകിക്കൊണ്ട് മോഹസിൻ ഷാനവാസ് മെസ്സേജ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും മോഹസിനും വളരെ സ്നേഹത്തോടുകൂടിയുള്ള ആശംസകൾ നൽകിക്കൊണ്ടാണ് ഇന്നത്തെ ദിവസം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ബാക്കി വിശേഷങ്ങളിലേക്കും എന്താ പറയുക, പുതിയ പുതിയ വിശേഷങ്ങളിലേക്കും അപ്ഡേറ്റുകളിലേക്കും ഒക്കെ നമുക്ക് വരാനായിട്ടുണ്ട്. അതിന് മുൻപായിട്ട് അടുത്ത പാട്ടിലേക്ക് കൂടി നമ്മളൊന്ന് എത്താനായിട്ട് പോവുകയാണ്. അതിനുശേഷം ഞാൻ ബാക്കി വിശേഷങ്ങളിലേക്കും മെസ്സേജുകളിലേക്കും ഒക്കെ വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ നല്ല നല്ല ഗുഡ് മോർണിംഗ് മെസ്സേജസ്, കൂടെ നിങ്ങളുടെ ഡിയർ വൺസിന് ആർക്കെങ്കിലും ഇന്നൊരു വിഷസ് ഒക്കെ കൊടുക്കാനായിട്ടുണ്ടെങ്കിൽ അതുകൂടി നിങ്ങൾക്കൊന്ന് മെസ്സേജിൽ അയച്ചിടാവുന്നതാണ് കേട്ടോ. 5000917 എന്ന നമ്പറിലേക്ക്.

0: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
1: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
0: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa. രണ്ടെണ്ണം വാങ്ങുമ്പോൾ ഒരെണ്ണം തികച്ചും സൗജന്യമായി നേടും. അതെ, ആഘോഷ നിമിഷങ്ങൾക്ക് മാറ്റം കൂട്ടാൻ മഴ്സ എപ്പോഴും നിങ്ങൾക്കൊപ്പം.
0: മഴ്സയുടെ എല്ലാ ഔട്ട്ലെറ്റുകളിലും ഇപ്പോൾ ബൈ ടു ഗെറ്റ് വൺ ഫ്രീ ഓഫറുകൾ ആരംഭിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ട്രെൻഡി റെഡിമെയ്ഡ് വസ്ത്രങ്ങളും സ്റ്റൈലിഷ് ഫുട്വെയർസും ഈ സ്പെഷ്യൽ ഓഫറിൽ സ്വന്തമാക്കാം. ഓഫർ May 31 വരെ മാത്രം. മഴ്സ ഹൈപ്പർ മാർക്കറ്റ്, ബി ഫ്രഷ്, ബി യു.
2: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി,
0: ബ്രോട്ട് ടു യു ബൈ ഷൈൻ സ്മാർട്ടർ ദിസ് സീസൺ വിത്ത് മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് സ്മാർട്ട് എക്സ്ചേഞ്ച്. മേക്കിംഗ് ചാർജസ് മാത്രം പേ ചെയ്ത് നിങ്ങളുടെ പഴയ 22-carat സ്വർണ്ണാഭരണങ്ങൾ, അത് എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും, സ്വാപ്പ് ചെയ്യൂ ഡാസ്ലിംഗ് ന്യൂ ഡിസൈൻസുമായി.
3: ഇൻ അസോസിയേഷൻ വിത്ത്
4: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
5: And Lulu, hypermarkets, supermarkets and department stores, where the world comes to shop.

ഒരു നാൾ വരും എന്ന സിനിമയിലെ പാട്ടാണ് നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നത്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം കൃത്യം 6 മണി കഴിഞ്ഞ് 15 മിനിറ്റ് മോർണിംഗ് സവാരി കേട്ടു പോയിക്കൊണ്ടിരിക്കുന്ന ടൈമാണ്. ഇനി കുറച്ചുപേരുടെ മെസ്സേജ് ഉണ്ട്. അൻസൽ ഹബീബിന്റെ ഗുഡ് മോർണിംഗ് ഉണ്ട്. രാജേഷ് മട്ടക്കൽ ഗുഡ് മോർണിംഗ് പറയുന്നു, അദ്ദേഹത്തിന് നല്ലൊരു ദിവസം വിഷയുന്നു. കൂടെ തന്നെ ഇഫ്തിഹാറുദ്ദീന്റെ ഒരു മെസ്സേജ് ഇങ്ങനെയാണ്, പരസ്പര സ്നേഹത്തിന്റെയും പങ്കുവെക്കലിന്റെയും മഹത്തായ സന്ദേശം പകരുന്ന പുണ്യദിനങ്ങൾ നമുക്ക് ഏവർക്കും ഒരുപോലെ സന്തോഷഭരിതമാകട്ടെ. ഏവർക്കും എന്റെയും കുടുംബത്തിന്റെയും വലിയ പെരുന്നാൾ ആശംസകൾ എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹത്തിന്റെ മെസ്സേജ് എത്തിയിട്ടുള്ളത്. പ്രദീപിന്റെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. വെരി വെരി ഗുഡ് മോർണിംഗ്. അപ്പൊ എന്തായാലും നിങ്ങളുടെ നല്ല നല്ല ആശംസകൾ വിഷസിലേക്കൊക്കെ നമ്മൾ എത്തുന്ന സമയങ്ങളാണ് ഇനിയുള്ള ആ ഒരു ആഘോഷത്തിന്റെ അല്ലെങ്കിൽ പെരുന്നാളിന്റെ സന്തോഷം നിറയുന്ന സമയങ്ങളിലേക്ക് നമ്മൾ എത്താനായിട്ട് പോവുകയാണല്ലേ. കൂടെ തന്നെ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകതകൾ ഞാൻ നോക്കി പോവായിരുന്നു കേട്ടോ. കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ദിവസമാണ് ഇന്നത്തെ ദിവസം എന്ന് പറയേണ്ട വരും. ഈ 26 എന്നുള്ളത് അങ്ങനെ കുറച്ച് പ്രത്യേകതകൾ ഈ ദിവസത്തിനുണ്ട് കേട്ടോ. ആരോടെങ്കിലും സോറി പറയാനായിട്ടുണ്ടെങ്കിൽ അതൊന്ന് ഓർമ്മപ്പെടുത്തുന്ന ഒരു ദിവസമാണ്. ചില സ്ഥലങ്ങളിൽ, ചില രാജ്യങ്ങളിൽ സോറി ഡേ എന്ന് പറയുന്ന ഒരു ഡേ ആണ് ആയിട്ടാണ് ഇന്നത്തെ ദിവസത്തെ കണക്കാക്കുന്നത്. അങ്ങനെ ഒരു ഒരു ഒരു കൗതുകമുള്ള, അങ്ങനെ ഒരു പ്രത്യേകതയുള്ളൊരു ദിവസം കൂടിയാണ് ഇന്നത്തെ ദിവസം കേട്ടോ. അതുപോലെ തന്നെ പേപ്പർ പ്ലെയിൻ ഉണ്ടല്ലോ, എല്ലാവർക്കും പേപ്പർ പ്ലെയിൻ ചെയ്ത് നോക്കാൻ അറിയാമല്ലോ. നമ്മൾ നോർമൽ പേപ്പർ വെച്ചിട്ടൊക്കെ പേപ്പർ പ്ലെയിൻ ഒക്കെ ചെയ്ത് നോക്കാറുണ്ട്. അപ്പൊ എന്തായാലും ഇന്ന് പേപ്പർ എയ്റോപ്ലെയിൻ ഡേ ആണ്. അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ. നമ്മൾ പെട്ടെന്ന് പേപ്പർ പ്ലെയിൻ എന്നാണ് പറയുക. അപ്പൊ ഇന്ന് പേപ്പർ എയ്റോപ്ലെയിൻ ഡേ ആണ് എന്ന് പറയുന്ന ഒരു പ്രത്യേകത ഈ ദിവസത്തിനുണ്ട് കേട്ടോ. അങ്ങനെ കുറച്ച് കൗതുകമുള്ള ഒരു ഡേ കൂടിയാണ് ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത്. അപ്പൊ എന്തായാലും ബാക്കി പ്രത്യേകതകളും ബാക്കി വിശേഷങ്ങളും ഷെയർ ചെയ്യാം. അതിന് മുൻപായിട്ട് അടുത്ത പാട്ട് കൂടി ഞാൻ തരുകയാണ്. നമ്മൾ കേൾക്കുന്നത് ബിഗ് ബ്രദർ മൂവിയിലെ ഒരു നല്ല പാട്ടാണ് കേട്ടോ. സമയം 6 മണി കഴിഞ്ഞ് 17 മിനിറ്റ് ആണ്. മോർണിംഗ് സവാരിയാണ് നിങ്ങൾ കേൾക്കുന്നത്. ജെനിസ നിങ്ങൾക്കൊപ്പം ഉണ്ട്. അപ്പം ബാക്കി വിശേഷങ്ങളിലേക്ക് വരാം. അതിന് മുമ്പായിട്ട് നല്ല നല്ല പാട്ടുകൾ കൂടിതാ നിങ്ങൾക്കരികിലേക്ക്.

0: ഈദ് ഷോപ്പിങ്ങിന് ഇനി ഇരട്ടിയിലധികം മധുരം. നിങ്ങൾ കാത്തിരുന്ന ഹാഫ് പേ ബാക്ക് ഓഫർ വീണ്ടും ആരംഭിച്ചു കഴിഞ്ഞു.
1: ലുലുവിൽ നിന്ന് റെഡിമെയ്ഡ് ഗാർമെന്റ്സ്, സാരീസ്, ചുരിദാർസ്, ഫുട്വെയർ, ലേഡീസ് ബാഗ് ഓർ ബേബി അക്സസറീസ് എന്നിവ 200 കത്തറിയാലിന് പർച്ചേസ് ചെയ്യൂ. 100 കത്തറിയാലിന്റെ ഷോപ്പിംഗ് വൗച്ചർ തികച്ചും സൗജന്യമായി ഉടനടി സ്വന്തമാക്കാം.
0: കൂടുതൽ ഷോപ്പിംഗ്, കൂടുതൽ സേവിംഗ്സ്. ഈ പെരുന്നാൾ ലുലുവിനോടൊപ്പം ആഘോഷമാക്കൂ.
2: ലുലു, where the world comes to shop. Just feel like you. Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
3: ഹായ്, നമസ്കാരം, ഞാൻ ശ്രീകുമാർ, നിങ്ങളുടെ പ്രിയപ്പെട്ട ലോലിതനാണ്.
4: യു ആർ ലിസ്ണിംഗ് ടു
3: റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാ.
4: യു ആർ ലിസ്ണിംഗ് ടു മോർണിംഗ് സവാരി,
5: ഓൺലി ഓൺ റേഡിയോ സുനോ.

പാട്ടുകളൊക്കെ കേട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. സമയം 6 മണി കഴിഞ്ഞ് 33 മിനിറ്റ് ആണ്. റിയാസ് കൂർഗ് അദ്ദേഹത്തിന്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് പറയുന്നു. വെരി വെരി ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഡിയർ സിസ്, എല്ലാവർക്കും ഒരു ബ്യൂട്ടിഫുൾ ഡേ വിഷ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് എത്തിയിട്ടുള്ളത്. ഇവിടെ 9 o'clock ആയി, ഓഫീസിൽ പോകുന്ന ടൈമാണ്. ബട്ട് മോർണിംഗ് സവാരി കേട്ടുകൊണ്ടാണ് പോവാറ്. അടിപൊളി. താങ്ക് യു, താങ്ക് യു, താങ്ക് യു സോ മച്ച്. റിയാസ് ആണ് നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂർഗ്, റിയാസ് കൂർഗ് എന്നാണ് മെസ്സേജ് വരാറുള്ളത്. അപ്പോൾ ഇന്നലെ ഒരുപാട് സന്തോഷം നമ്മളെ കേട്ടുകൊണ്ടിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതിനുള്ളൊരു വലിയ സ്നേഹം കൂടി ഈ സമയത്ത് സ്പെഷ്യലി അറിയിക്കുകയാണ് കേട്ടോ. നമ്മൾ ഓഫീസിലിരിക്കുന്ന സമയത്ത് ചില ആളുകൾ പറയാനുണ്ടാവും, നമ്മൾ ഓഫീസിൽ വർക്ക് ചെയ്യുന്നു, കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, അടിപൊളിയായിട്ട് ചെയ്യുന്നു, എല്ലാം ആക്റ്റീവായിട്ട് ചെയ്യുന്നു. പക്ഷേ നമ്മളുടെ റൂമിലേക്കോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലേക്കോ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മടിയാവുന്നു. പിന്നെ ഒരു കാര്യം ചെയ്യാനായിട്ട് നമ്മളങ്ങനെ ഇരിക്കും. ചില ആളുകൾക്കുള്ളൊരു ഒരു ശീലമാണ് കേട്ടോ. ഇതിനെക്കുറിച്ചിട്ട് കഴിഞ്ഞ ദിവസം ഞാൻ വായിച്ചൊരു കാര്യമുണ്ട് കേട്ടോ. ഇതിങ്ങനെയാണ് വായിച്ചിട്ടുള്ളത്. രാവിലെ ഒരു 9 മണി മുതൽ, അല്ലെങ്കിൽ നമ്മുടെ ഓഫീസ് ടൈം സ്റ്റാർട്ട് ചെയ്യുന്നത് മുതൽ അവസാനം വരെ ഓഫീസിൽ നമ്മൾ ഫുൾ എനർജിയിൽ ഓടിച്ചാടി നടക്കും. നമ്മുടെ ബോസ് എന്തെങ്കിലും ചോദ്യങ്ങളൊക്കെ ചോദിക്കുകയാണെങ്കിൽ കൃത്യമായിട്ടുള്ള മറുപടി കൊടുക്കും. ഡെഡ്ലൈൻസിനൊക്കെ മുമ്പേ തന്നെ നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്തു തീർക്കും. മാത്രമല്ല നമ്മുടെ കൂടെയുള്ള കൊളീഗ്സിൻ്റെ അടുത്തൊക്കെ നല്ല തമാശയൊക്കെ പറഞ്ഞ് നല്ല അടിപൊളിയായിട്ട് മുന്നോട്ട് പോകും. ചുരുക്കത്തിൽ ഓഫീസിലൊരു എനർജറ്റിക് പേഴ്സൺ ആയിരിക്കാം. പക്ഷേ വൈകിട്ട് അല്ലെങ്കിൽ വൈകുന്നേരം നമ്മുടെ ഡ്യൂട്ടി കഴിഞ്ഞ് റൂമിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ആള് പതുക്കെ ഒന്ന് മാറും. വേറെ നല്ല മൊത്തത്തിൽ വയ്യ, ആകെ മൊത്തം ഒരു അയ്യോ വയ്യ എന്നുള്ളൊരു അയ്യോ വയ്യ എന്ന് പറയുന്നൊരു അവസ്ഥയുണ്ടല്ലോ. അങ്ങനെ ആകെ ഒരു ടയേർഡ് ആവുന്ന ഒരു സിറ്റുവേഷൻ. പിന്നെ ആണെങ്കിൽ മൊത്തത്തിലൊരു ഒരു മടി ഫീല് പിന്നെ അങ്ങോട്ട് തോന്നുവാണ്. ഇത് എന്നെക്കുറിച്ചാണോ എന്ന് ചിലർക്കെങ്കിലും തോന്നുന്നുണ്ടാവില്ല. നമ്മളെക്കുറിച്ചോ നമ്മൾ ഓരോരുത്തരെക്കുറിച്ച് ഓരോരുത്തരും ഓരോ തരത്തിലായിരിക്കും. ചില ആളുകൾക്ക് ഇത് ചിലപ്പം കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടാകും. ഓഫീസിൽ വലിയ കുഴപ്പമൊന്നുമില്ല, പിന്നെ വീട്ടിലെത്തുമ്പോൾ മാത്രം എന്താണ് ഈ കുഴപ്പം എന്നുള്ളത് നമ്മൾ ചിലപ്പോൾ സ്വയം ചോദിക്കാറുണ്ടായിരിക്കും. അല്ലെങ്കിൽ വീട്ടുകാർ ചിലപ്പോൾ ചോദിക്കും, ഓഫീസിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ഇരിപ്പാണല്ലോ എന്നുള്ള ചോദ്യമൊക്കെ ചിലപ്പോൾ വീട്ടുകാർ ചോദിക്കാറുമുണ്ട്. അപ്പം ഇതിനെക്കുറിച്ച് ലോകം ചില ചർച്ചകളൊക്കെ

0: എന്നാൽ ആശംസകൾ എന്ന് പറഞ്ഞിട്ടാണ് ഷബീർ ജിലാനി മെസ്സേജ് ചെയ്തിട്ടുള്ളത്. വെരി ഗുഡ് മോർണിംഗ് ആൻഡ് സ്പെഷ്യൽ വിഷസ് ഫാമിലിക്കും പറയുന്നു കേട്ടോ. ഗുഡ് മോർണിംഗ് ഓൾ, എല്ലാവർക്കും ഒരു നല്ല ദിവസം വിഷ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് തത്ത അദ്ദേഹത്തിൻ്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി നിങ്ങളുടെ ഡിയർ വൺസിന് ആർക്കെങ്കിലും സ്പെഷ്യൽ വിഷസും ഒക്കെ ഷെയർ ചെയ്യാനായിട്ടുണ്ടെങ്കിൽ നമുക്ക് മെസ്സേജ് അയക്കാം കേട്ടോ. 5000009 17 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ മെസ്സേജുകൾ പോരട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് അടുത്ത പാട്ട് നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത്. അതോടൊപ്പം തന്നെ ഇന്നത്തെ ദിവസം വളരെ വളരെ സ്പെഷ്യലായിട്ട് നമ്മൾ ഒന്നിച്ചു കൂടാനായിട്ട് പോകുന്നുണ്ട് ഈദ് മജ്ലിസിൻ്റെ ഭാഗമായിട്ട്.
1: റെസ്റ്റോറന്റ് പാർട്ണർ
2: കോഴിക്കോട് സ്റ്റാർ റെസ്റ്റോറന്റ് ബിന്നമ്രാൻ. ഒരു മംഗലപ്പുരയിൽ പോയി ബിരിയാണി കഴിക്കുന്ന അതേ ഫീല്, അതേ മട്ടില് വിളമ്പി തന്നെ കോഴിക്കോട് സ്റ്റാറിന്റെ ബിരിയാണിയുടെ രുചി ആസ്വദിക്കാം.
1: ഗിഫ്റ്റ് സ്പോൺസർഡ് ബൈ ലേ പെർഫ്യൂം. ഖത്തറിൽ ഏറ്റവും വിലക്കുറവിൽ ബ്രാൻഡഡ് പെർഫ്യൂമുകൾക്കായി സന്ദർശിക്കൂ ലേ പെർഫ്യൂം, അൽസത് മോൾ ആൻഡ് മദർ ഖദീം, ഡൈസോ ജപ്പാൻ.
3: യു നെയിം ഇറ്റ്, വി ഹാവ് ഇറ്റ്.
4: ബ്രാഡ്മ ഫോർ പ്രീമിയം ക്വാളിറ്റി നട്സ്, ഡേറ്റ്സ്, ചോക്ലേറ്റ്സ്, ഹെർബ്സ് ആൻഡ് സ്പൈസസ്. വിസിറ്റ് ബ്രാഡ്മ ഹോൾസെയിൽ Market at Salva Road.
1: Golden, flaky, irresistible snacks croissant from Cubake. Baked to perfection, filled with delicious chocolate anytime, snacks time.
3: And
1: Grand Mall Hypermarket.
3: Supported by Ajwa Native Supermarket. Qatar's largest collection of healthy products and 90s snacks items. Visit showroom at Barwa Village or shop online ajwa.qa.
4: And
3: Partha's Barwa Village. Eid Agoshi.
0: അങ്ങനെ ഈദ് മജ്ലിസിന്റെ ഭാഗമായിട്ട് കോഴിക്കോട് സ്റ്റാർ റെസ്റ്റോറൻറ്റിലായിരിക്കും ഇന്ന് നമ്മളുടെ തിരഞ്ഞെടുക്കപ്പെട്ട ലിസണേഴ്സുമായിട്ട് നല്ലൊരു ഒരു ലഞ്ചിന് വേണ്ടിയിട്ട് നമ്മൾ പോകാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ ദിവസം വളരെ സ്പെഷ്യലാണ് എന്നുള്ള കാര്യം കൂടി ഷെയർ ചെയ്തുകൊണ്ട് അടുത്തൊരു അടിപൊളി പാട്ടിലേക്ക് നമ്മൾ പോവുകയാണ്. അതിനുശേഷം ഞാൻ ബാക്കി വിശേഷങ്ങളിലേക്കും ഡീറ്റെയിൽസിലേക്കും പുതിയ പുതിയ അപ്ഡേറ്റ്സിലേക്കും ഇനി വരും ദിവസങ്ങളിൽ എല്ലാവരും ആലോചിക്കുന്നത് എവിടെയൊക്കെ പോകാം, എന്തൊക്കെ കാര്യങ്ങളുണ്ട്, എന്തൊക്കെ പ്രോഗ്രാംസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ടായിരിക്കും അല്ലേ. അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് നമ്മൾ വരുന്നതായിരിക്കും. പക്ഷേ അതിന് മുൻപായിട്ട് അടുത്തൊരു അടിപൊളി പാട്ട് കൂടി ഞാൻ നിങ്ങൾക്ക് വേണ്ടി തരുന്നു കേട്ടോ.

0: This is
1: Radio Suno 91.7 FM,
0: Qatar's happiness frequency.
2: Now available on Spotify
1: and
2: Ghana.
3: പച്ചമാങ്ങ പച്ചമാങ്ങ നാട്ടുമാവിലെ മാങ്ങ.
4: ആഹാ, ഇന്ന് പാട്ടും പാടിയാണല്ലോ ഷോപ്പിങ്ങിന് പോകുന്നത്.
3: പിന്നല്ലാതെ മർസേല കിട്ടിലൻ മാംഗോ ഫെസ്റ്റിനാ പോകുന്നത്.
5: അറുപതിൽ പരം വെറൈറ്റി മാങ്ങകൾ മർസയുടെ എല്ലാ ഔട്ട്ലെറ്റിലും ലഭ്യം. ഒപ്പം മാങ്ങ ഉപ്പിലിട്ടത്, ജ്യൂസുകൾ തുടങ്ങി എല്ലാ മാംഗോ ഐറ്റംസും മർസ മാംഗോ ഫെസ്റ്റിവലിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. മർസ മാംഗോ ഫെസ്റ്റിവൽ May 30 വരെ. മർസ ഹൈപ്പർ മാർക്കറ്റ്, ബി ഫ്രഷ്, ബി യു.
6: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ്, ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6th ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 500-56123.
7: Malabar Golden Diamonds Morning Safari,
8: brought to you by Shine Smarter this season with Malabar Golden Diamonds Smart Exchange. Making charges മാത്രം പേ ചെയ്ത് നിങ്ങളുടെ പഴയ 22-carat സ്വർണ്ണാഭരണങ്ങൾ അത് എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും സ്വാപ്പ് ചെയ്യൂ dazzling new designsുമായി.
9: In association with
10: Commercial Bank, we are saving more, turns dreams into reality. Commercial Bank's 5 million riyals dream, dream bigger.
11: And Lulu.

പയ്യാ മൂവിയിലെ പാട്ടാണ് നമ്മൾ കേട്ടത്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 6 മണി കഴിഞ്ഞ് 46 മിനിറ്റ് ആണ്. മോർണിംഗ് സവാരിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ കഴിഞ്ഞ ദിവസം എങ്ങനെ സംസാരിച്ചു, വേൾഡ് കപ്പ് വരികയാണെങ്കിൽ വളരെ വളരെ കുറച്ച് എന്താ പറയുക, എണ്ണിയെടുക്കാൻ പറ്റുന്ന ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ആവേശം എങ്ങനെയുണ്ട്, ആവേശം കുറവാണോ കൂടുതലാണോ എന്ന് ചോദിച്ച സമയത്ത് നാട്ടിലാണെങ്കിൽ ഒരു ചെറിയ ആവേശക്കുറവ് ഫീൽ ചെയ്യുന്നില്ലേ എന്നുള്ള അഭിപ്രായങ്ങളൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്നലെ മുതൽ ചെറിയ വ്യത്യാസമുണ്ട് കേട്ടോ. നിങ്ങൾ റീലൊക്കെ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും, എല്ലാ സ്ഥലങ്ങളിലും ഈ പറഞ്ഞ പോലെ തന്നെ ക്ലബ്ബുകളാണെങ്കിലും ഓരോ സ്ഥലങ്ങളിലുള്ള ഫാൻസൊക്കെ ആണെങ്കിലും ഒന്ന് ഉണർന്നിട്ടുണ്ട്. കാരണം ഗംഭീരമായിട്ടുള്ള കട്ടൗട്ട്സും വലിയ പോസ്റ്ററുകളും വലിയ ഫ്ലക്സുകളും ഒക്കെ ആയിട്ട് നാട്ടിൽ ആവേശം പതുക്കെ പതുക്കെ പതുക്കെ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പല ക്ലബ്ബുകളും അതിന് വേണ്ടിയിട്ടുള്ള അവരുടെ ഭയങ്കര മാസ് ആയിട്ടുള്ള വീഡിയോസും അതുപോലെ തന്നെ നമുക്കറിയാമല്ലോ ഫ്ലക്സ് വയ്ക്കുന്ന സമയത്ത് അതിനകത്ത് ഡയലോഗ്സിൻ്റെ കാര്യം പറയേണ്ട ആവശ്യമില്ല, തകർപ്പൻ ഡയലോഗുകളായിരിക്കും. അപ്പോൾ അങ്ങനെ തകർപ്പനായിട്ട് നാട്ടിലും ഈ പറഞ്ഞ പോലെ തന്നെ ഫുട്ബോളിൻ്റെ ആവേശം ഇനിയുള്ള ദിവസങ്ങളിൽ കുറച്ചുകൂടി കൂടാനായിട്ടുള്ള സാധ്യതകൾ ഇങ്ങനെ കാണുന്നുണ്ട്. കാരണം എല്ലാവരും ആക്റ്റീവായി തുടങ്ങിയിട്ടുണ്ട്. ഒപ്പം തന്നെ നമ്മളിങ്ങനെ ഓരോ ദിവസവും ടീമുകളുടെ പ്രഖ്യാപന വിശേഷങ്ങളൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ആ വിശേഷങ്ങളിലേക്കൊക്കെ വരാം. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഫേവററ്റ് ടീം ഏതാണ് വേൾഡ് കപ്പിൽ എന്നുള്ള ഒരു ചെറിയ ചോദ്യമായി ചോദിക്കേണ്ട ആവശ്യമില്ല. കാരണം പലപ്പോഴും ബ്രസീൽ ഫാൻസ് ആണെങ്കിൽ അവരെല്ലാ കാലത്തും ബ്രസീലിനൊപ്പം തന്നെയാണ്, അർജന്റീന ഫാൻസ് ആണെങ്കിൽ എല്ലാ കാലത്തും അർജന്റീനയ്ക്ക് ഒപ്പം തന്നെയായിരിക്കും. അപ്പോൾ എന്തായാലും നിങ്ങളുടെ ഒരു സെക്കൻഡ് ടീം ഏതായിരിക്കും, എന്നാലും ഫസ്റ്റ് ടീം ഇതിലൊരു ടീമായിരിക്കും. ഒപ്പം തന്നെ നമുക്കൊരു സെക്കൻഡ് ടീമിൻ്റെ ഒരു ഇഷ്ടം കൂടി ഉണ്ടായിരിക്കുമല്ലോ. ഫസ്റ്റ് ടീം ബ്രസീൽ ആണെങ്കിൽ സെക്കൻഡ് ടീം ഒരു ടീമിനോട് നമുക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സെക്കൻഡ് ടീം ഏതാണ് എന്നുള്ളത് കൂടി നിങ്ങൾക്കൊന്ന് മെസ്സേജിൽ പറയാം കേട്ടോ. 5000917 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ മെസ്സേജുകൾ പോരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത പാട്ടിലേക്ക്. ഒരു മാഷപ്പാണ് കേട്ടോ ഇത്, മലയാളം തമിഴ് മാഷപ്പാണ്. നിഖിൽ മാത്യു ചെയ്തൊരു വേർഷൻ.

0: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്. ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
1: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% ഫൺ ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
0: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
2: സിദ്രമോളിൽ ലയാലി ഈദ് ആഘോഷങ്ങൾ May 27, 28, 29 തീയതികളിൽ വൈകുന്നേരം 6 മണി മുതൽ രാത്രി 10 മണി വരെ
3: കാണാം. ആരെയും വിസ്മയിപ്പിക്കുന്ന അലാദിൻ ഷോ, മനസ്സ് നിറയ്ക്കുന്ന ലൈവ് എന്റർടൈൻമെന്റുകൾ, കുട്ടികൾക്കായി രസകരമായ ആക്ടിവിറ്റികൾ, അങ്ങനെ ഒരു പിടി അത്ഭുതങ്ങൾ.
2: ഈ പെരുന്നാൾ ആഘോഷമാക്കാം കുടുംബസമേതം. അബൂ സിദ്രമോൾ, നിങ്ങളുടെ സ്വന്തം ഈദ് ഡെസ്റ്റിനേഷൻ.
4: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
5: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ.
6: യു ആർ ലിസ്ണിംഗ് ടു
5: റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: Morning Safari, only on Radio Suno 91.7 FM. Malabar Golden Diamonds Morning Safari,
1: brought to you by Shine Smarter this season with Malabar Golden Diamonds Smart Exchange. Making charges മാത്രം പേ ചെയ്ത് നിങ്ങളുടെ പഴയ 22 കാരറ്റ് സ്വർണ്ണാഭരണങ്ങൾ അത് എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും സ്വാപ്പ് ചെയ്യൂ ഡാസ്ലിംഗ് ന്യൂ ഡിസൈൻസുമായി.
2: In association with
3: Commercial Bank, we are saving more, turns dreams into reality. Commercial Bank's 5 million riyals dream, dream bigger.
4: And Lulu, hypermarkets, supermarkets, and department stores where the world comes to shop. Just feel like you're
5: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം കൃത്യം 7 മണി കഴിഞ്ഞ് 2 മിനിറ്റ് ആണ്. കേട്ടുകൊണ്ടേയിരിക്കുന്ന മോർണിംഗ് സവാരിയുടെ അടുത്ത മണിക്കൂറിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു. മെയ് 26-ാം തീയതി ചൊവ്വാഴ്ച ദിവസമാണ്. എല്ലാവരും ഒരു അവധിയും കാര്യങ്ങളൊക്കെ ആയിട്ട് പതുക്കെ മുന്നോട്ട് പോകുന്ന ദിവസങ്ങളാണ് ഇനിയുള്ള ദിവസങ്ങൾ എന്ന് പറയുന്നത്. ഏതായാലും ധനേഷിൻ്റെ ഒരു മെസ്സേജ് എത്തിയിട്ടുണ്ട്. ധനേഷ് ഒരു ഫോട്ടോ ആണ് അയച്ചിട്ടുള്ളത്. ഞാനത് ഓപ്പൺ ചെയ്ത് നോക്കുന്നതായിരിക്കും കേട്ടോ. ഓ, ബ്രസീൽ, അതാണ് ഒന്നും പറയാനായിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ധനേഷ് എനിക്കൊന്ന് ഇപ്പം എല്ലാവരും പ്രോംപ്റ്റ് കൊടുത്തിട്ട് ഇഷ്ടപ്പെട്ട ടീമിൻ്റെ ആ ഒരു ജേഴ്സിയിലുള്ള ഫോട്ടോസ് എല്ലാവരും അപ്ലോഡ് ചെയ്യുന്നുണ്ടല്ലേ. അടിപൊളി. ഓക്കെ, അപ്പോൾ എന്തായാലും ഒരു ഗംഭീര ഫോട്ടോ എനിക്ക് ധനേഷ് അയച്ചിട്ടുണ്ട്. ബ്രസീലാണ് ഓൾവേസ് ഫേവററ്റ് ടീം എന്ന് പറഞ്ഞ, സെക്കൻഡ് ഫേവററ്റ് ടീം ഏതാണ്? അതുകൂടി എൻ്റെ ഒരു ചോദ്യമാണ് കേട്ടോ. നമുക്ക് ഒരു ടീമിനോട് നമ്മൾ എല്ലാ കാലത്തും ലോയൽ ആയിരിക്കും, ഇഷ്ടം ഉണ്ടായിരിക്കും, ആ ടീമിനെ ആയിരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുക. അങ്ങനെ നോക്കുവാണെങ്കിൽ ഒരു സെക്കൻഡ് ഫേവററ്റ് ടീം ഏതായിരിക്കും? വേൾഡ് കപ്പ് ഫുട്ബോൾ വരികയാണ്, അത് റിലേറ്റഡ് ആയിട്ടാണ് ഞാൻ ചോദിച്ചത് കേട്ടോ. ഇനി വരാൻ പോകുന്ന മത്സരങ്ങൾക്കായിട്ട് നമ്മൾ വെയിറ്റിംഗ് ആണ്. അതോടൊപ്പം തന്നെ നമ്മൾക്കൊരു ഫേവററ്റ് ടീം വേൾഡ് കപ്പിലുണ്ടാകും, അതോടൊപ്പം തന്നെ സെക്കൻഡ് ഫേവററ്റ് ടീം ഏതാണ് വേൾഡ് കപ്പിൽ എന്നാണ് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. നെക്സ്റ്റ് ഒരു മെസ്സേജ് എത്തിയിട്ടുള്ളത് നമ്പർ 1 CR7 ആണ്. സെക്കൻഡ് ഫേവററ്റ് ടീം ഏതാണ്? ഹഫ്സലാണ് മെസ്സേജ് ചെയ്തിട്ടുള്ളത്. എനിക്ക് കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് അയച്ചു തന്നു. പോർച്ചുഗൽ ഓക്കെ, പോർച്ചുഗൽ എന്ന് പോർച്ചുഗലിൻ്റെ ഒരു വീഡിയോ ആണ് എനിക്ക് അയച്ചു തന്നിട്ടുള്ളത് കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങളുടെ ഫസ്റ്റ് ടീമിനെ പറഞ്ഞു, സെക്കൻഡ് ടീം ഏതാണ്, സെക്കൻഡ് ഫേവററ്റ് ടീം വേൾഡ് കപ്പിൽ ഏതാണ് എന്നുള്ള ഒരു ഒരു ചെറിയ ചോദ്യം കൂടി ചോദിക്കാനായിട്ടുണ്ട് കേട്ടോ. സാജൻ എൻ്റെയും സെയിം ആണ് കേട്ടോ ഉത്തരം. സാജൻ പറഞ്ഞ പോലെ തന്നെയാണ്, എനിക്കും സെനഗൽ ഇഷ്ടമുള്ളൊരു ടീമാണ്. അപ്പം സെനഗൽ എന്നാണ് സാജൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, 2002 May 31, അതായത് ദക്ഷിണ കൊറിയയിലെ സോൾ വേൾഡ് കപ്പ് സ്റ്റേഡിയത്തിലെ ഉദ്ഘാടന മത്സരത്തിൽ നിലവിലെ ചാമ്പ്യന്മാരായിട്ടുള്ള ഫ്രാൻസും അന്ന് കന്നിക്കാരായിട്ടുള്ള സെനഗലും പോരിനിറങ്ങിയ സമയത്ത് അന്ന് വിജയം സെനഗലിൻ്റെ കൂടെയായിരുന്നു കേട്ടോ. അങ്ങനെ ഒരു അട്ടിമറി, ഈ ശരിക്കും പറഞ്ഞാൽ വേൾഡ് കപ്പ് നോക്കുവാണെങ്കിൽ ഒരുപാട് അട്ടിമറികളുടെ ഒരു ഒരു ഒരു ഭയങ്കര ഹിസ്റ്ററിയും കാഴ്ചയൊക്കെ നമുക്ക് കാണാൻ പറ്റും. കാരണം അല്ല, അന്ന് ഫ്രാൻസ് ടീമിലെ മാരക അറ്റാക്കിംഗ് നിരയായിരുന്നു അന്ന് ഫ്രാൻസിൻ്റെ ടീമിലുണ്ടായിരുന്നത്. പക്ഷേ കിക്ക് ഓഫ് വിസിലെ മുഴങ്ങിയതോടുകൂടി ആ ഒരു ചിത്രം അങ്ങോട്ട് മാറുകയായിരുന്നു എന്നുള്ളതാണ്. ഇങ്ങനെ ഒരുപാട് അട്ടിമറികൾ വേൾഡ് കപ്പിൽ പലപ്പോഴും സംഭവിക്കാറുണ്ടല്ലേ. അപ്പോൾ എന്തായാലും 2002 കാര്യമാണ് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. സെനഗലിന് പറഞ്ഞപ്പം അതിലേക്ക് പോയതാണ് കേട്ടോ. കൂടെ തന്നെ രാജേഷ് മട്ടക്കിൽ പറയുന്ന അർജൻറ്റീന ആൻഡ് സ്പെയിൻ, അർജൻറ്റീനയാണ് ഏറ്റവും ഫേവററ്റ്, സെക്കൻഡ് ഫേവററ്റ് സ്പെയിനാണ്. സ്പെയിൻ ടീമിനെയും പ്രഖ്യാപിച്ചിട്ടുണ്ട് കേട്ടോ. ആ ഒരു ലേറ്റസ്റ്റ് അപ്ഡേറ്റ് കൂടി വന്നിട്ടുണ്ട്. സ്പെയിൻ ടീമിൻ്റെ പ്രഖ്യാപനത്തെക്കുറിച്ചുള്ള ചർച്ചകളൊക്കെ ഫുട്ബോൾ ലോകത്ത് കാര്യമായിട്ട് നടക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും വേൾഡ് കപ്പിലെ നിങ്ങളുടെ സെക്കൻഡ് ഫേവററ്റ് ടീം ഏതാണ് എന്നുള്ള ഒരു ചോദ്യമാണ് ഈ സമയത്ത് എനിക്ക് ചോദിക്കാനായിട്ടുള്ളത്. നിങ്ങൾക്ക് മെസ്സേജായിട്ട് അയക്കാം കേട്ടോ. 5000917 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ മെസ്സേജുകൾ കൂടി പോരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത പാട്ടിലേക്ക്, ഈ മണിക്കൂറിലെ ഫസ്റ്റ് സോങ്ങിലേക്ക് നമ്മൾ എത്താനായിട്ട് പോകുന്നു. 3-ാം പക്കം എന്ന സിനിമയിൽ എം ജി ശ്രീകുമാർ, ചിത്രചേച്ചി രണ്ടുപേരും ചേർന്ന് പാടിയ ഒരു നല്ല പാട്ടിലാണ് ഈ ഒരു മണിക്കൂർ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. സമയം 7 മണി കഴിഞ്ഞ് 5 മിനിറ്റ് ആണ്. മോർണിംഗ് സവാരിയാണ് കേൾക്കുന്നത്. ജനിസ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നാട്ടിലെ വിശേഷങ്ങളിലേക്ക്, പി ഒ ബോക്സ് വിശേഷങ്ങളിലേക്കൊക്കെ വരാനായിട്ടുണ്ട്. അതിനായിട്ട് വെയിറ്റ് ചെയ്തോളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു പാട്ട് കൂടി നമ്മൾ കേൾക്കുന്നു.

0: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6-ാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 500-56123.
1: രണ്ടെണ്ണം വാങ്ങുമ്പോൾ ഒരെണ്ണം തികച്ചും സൗജന്യമായി നേടും. അതെ, ആഘോഷ നിമിഷങ്ങൾക്ക് മാറ്റുകൂട്ടാൻ മഴ്സ എപ്പോഴും നിങ്ങൾക്കൊപ്പം.
2: മഴ്സയുടെ എല്ലാ ഔട്ട്ലെറ്റുകളിലും ഇപ്പോൾ ബൈ ടു ഗെറ്റ് വൺ ഫ്രീ ഓഫറുകൾ ആരംഭിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ട്രെൻഡി റെഡിമെയ്ഡ് വസ്ത്രങ്ങളും സ്റ്റൈലിഷ് ഫുഡ് വെയർസും ഈ സ്പെഷ്യൽ ഓഫറിൽ സ്വന്തമാക്കാം. ഓഫർ മെയ് 31 വരെ മാത്രം. മഴ്സ ഹൈപ്പർ മാർക്കറ്റ്. ബി ഫ്രഷ്, ബി യു.
3: ഒരു കിണ്ടലടിയുമായി ആന്റണി പെപ്പേ.
4: ആന്റണി നാമം നനച്ച മാതിരി ഇല്ല.
3: പോൾ ജോർജ് സംവിധാനം ചെയ്ത ആക്ഷൻ ത്രില്ലർ ചിത്രം കാട്ടാളൻ.
5: 1200 ആനകളെ കൊന്ന് കൊമ്പ് കടത്തിയ ഒരു കാട്ടുകൊള്ളക്കാരനുണ്ട്. സത്യമംഗലം കാട്ടിലെ ആനകള് അവനെ കണ്ട പതുങ്ങു എന്ന ചൊല്ല്.
3: പെപ്പയോടൊപ്പം കബീർ ദുഹൻ സിംഗ്, പാർത്ഥിവാരി, സുനിൽ, ഹരിശങ്കർ നാരായണൻ, ജഗദീഷ്, സിദ്ദിഖ് തുടങ്ങി വമ്പൻ താരനിര. കാട്ടാളൻ മെയ് 28 മുതൽ തിയേറ്ററുകളിലേക്ക്.
2: ടിക്കറ്റുകൾക്കായി കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സുനോ, ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാർസ് ഫിലിം.
6: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
7: ഹായ് നമസ്കാരം, ഞാൻ ആദർശ.
2: യു ആർ ലിസ്ണിംഗ് ടു
7: റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: Sunno 91.7 FM.
1: Qatar's happiness frequency.
2: Now available on
1: Uridu TV channel number 911.
3: അബു സിദ്ര മോളിൽ ലയാലി ഈദ് ആഘോഷങ്ങൾ മെയ് 27, 28, 29 തീയതികളിൽ വൈകുന്നേരം 6 മണി മുതൽ രാത്രി 10 മണി വരെ
4: കാണാം. ആരെയും വിസ്മയിപ്പിക്കുന്ന അലാദിൻ ഷോ, മനസ്സ് നിറയ്ക്കുന്ന ലൈവ് എന്റർടൈൻമെന്റുകൾ, കുട്ടികൾക്കായി രസകരമായ ആക്ടിവിറ്റികൾ, അങ്ങനെ ഒരു പിടി അത്ഭുതങ്ങൾ.
3: ഈ പെരുന്നാൾ ആഘോഷമാക്കാം കുടുംബസമേതം. അബു സിദ്ര മോൾ, നിങ്ങളുടെ സ്വന്തം ഈദ് ഡെസ്റ്റിനേഷൻ.
5: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
6: ഡെഫിനറ്റ്ലി കൊമേഴ്ഷ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
5: മില്യണോ?
6: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം.
7: കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേരാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
8: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
9: The big, biggest jewelry festival is now happening at Joyalukkas. Joyalukkas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ee offer 2026 june 13 vare maatram. നിങ്ങളുടെ അടുത്തുള്ള ജോയാലുക്കാസ് സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
10: ജോയാലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
11: ദിസ് ഈസ് മോർണിംഗ് സവാരി. മോർണിംഗ് സവാരി. മോർണിംഗ് സവാരി. മോർണിംഗ് സവാരി.
12: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി.
13: ബ്രോട്ട് ടു യു ബൈ ഷൈൻ സ്മാർട്ടർ ദിസ് സീസൺ വിത്ത് മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് സ്മാർട്ട് എക്സ്ചേഞ്ച്. മേക്കിംഗ് ചാർജസ് മാത്രം പേ ചെയ്ത് നിങ്ങളുടെ പഴയ 22-carat സ്വർണ്ണാഭരണങ്ങൾ, അത് എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും, സ്വാപ്പ് ചെയ്യൂ ഡാസ്ലിംഗ് ന്യൂ ഡിസൈൻസുമായി.
14: ഇൻ അസോസിയേഷൻ വിത്ത്
15: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 million riyals ഡ്രീം, ഡ്രീം ബിഗർ.
16: And Lulu hypermarkets, supermarkets and department stores where the world comes to shop.
17: Just feel like you're
18: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 7 മണി കഴിഞ്ഞ് 25 മിനിറ്റ് ആണ്. കേട്ടുകൊണ്ടേയിരിക്കുന്ന മോർണിംഗ് സവാരിയിൽ ഞാൻ സാർ നിങ്ങളുടെ കൂടെ ഉണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നേരെ ഒന്ന് നാട്ടിലേക്ക് പോകാം. നാട്ടിൽ മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ. അപ്പം നമ്മൾ ഇന്ന് എത്താൻ പോകുന്ന സ്ഥലം ഏതാണ്? അപ്പോൾ ഈ ബോക്സിൽ എത്താൻ പോകുന്ന സ്ഥലത്തേക്ക് വരാം. അങ്ങനെ നമ്മൾ ചോദിച്ചു പോകുന്ന സ്ഥലം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഗവി എന്ന് പറയുന്ന സ്ഥലം നമുക്കൊക്കെ അറിയുന്ന ഒരു സ്ഥലമാണ്. നിങ്ങൾ പല ആളുകളും ഗവി പോയിട്ടുണ്ടാകും, പോയിട്ടില്ലാത്ത ആളുകൾ എന്തായാലും എപ്പോഴെങ്കിലുമൊക്കെ പോകണമെന്ന് മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടാകും. ഞാൻ ആ കൂട്ടത്തിലാണ് കേട്ടോ, ഞാൻ പോയിട്ടില്ല. അപ്പോൾ എപ്പോഴെങ്കിലും ഒന്ന് പോകണം എന്നുള്ളൊരു പ്ലാൻ മനസ്സിൽ കാര്യമായിട്ടുണ്ട്. അപ്പം ഗവി എന്ന് പറയുന്ന സ്ഥലം നമ്മുടെ മനസ്സിലേക്ക് വന്നത് ഓർഡിനറി എന്ന് പറയുന്ന ആ മൂവി വന്നു കഴിഞ്ഞപ്പോഴാണ്. ആ സ്ഥലത്തിന് ആ ഒരു ഭയങ്കര റീച്ചിലേക്കൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. എവിടെയാണ് ഈ സ്ഥലം എന്നൊക്കെ അന്വേഷിച്ച് എല്ലാവരും പോവുകയും അതിഗംഭീരമായിട്ട് ആ ഒരു സ്ഥലത്തിന് കുറച്ചുകൂടി ഹൈപ്പ് കൊടുത്തത് തീർച്ചയായിട്ടും ഓർഡിനറി എന്ന് പറയുന്ന ആ ഒരു മൂവി തന്നെയായിരുന്നു അല്ലേ. അപ്പോൾ ഈ ഒരു സ്ഥലത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് നമ്മൾ പോവുകയാണ് എന്നുണ്ടെങ്കിൽ, ഈ സ്ഥലം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പത്തനംതിട്ട ജില്ലയിലാണ് ഈ ഒരു സ്ഥലം ഗവി എന്ന് പറയുന്ന ആ ഒരു സ്ഥലം വരുന്നത്. പ്രത്യേകിച്ച് പത്തനംതിട്ട ജില്ലയിലെ കോന്നി താലൂക്കിലെ സീതത്തോട് ഗ്രാമപഞ്ചായത്തിലെ ഒരു നിത്യഹരിതമായിട്ടുള്ളൊരു വനപ്രദേശം തന്നെയാണ് ഗവി എന്ന് പറയുന്നത്. വളരെ പുൽമേടുകളൊക്കെ ഉള്ള നല്ല മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ. ഗവിയുടെ മറ്റൊരു പ്രത്യേകത ഈ പറഞ്ഞ പോലെ തന്നെ പുൽമേടുകളൊക്കെ ഉള്ള ആ ഒരു പ്രദേശം വലിയൊരു പ്രത്യേകതയാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ പക്ഷി നിരീക്ഷകരായിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ അവർക്കൊക്കെ പറ്റിയ ഒരു സ്ഥലമാണ്. അത്രമാത്രം പക്ഷികൾ ആ ഭാഗത്തുണ്ട്. മലമുഴക്ക് വേഴാമ്പൽ, മരംകുത്തി, അങ്ങനെ 323 പരം പക്ഷികൾ അവിടെ ഉണ്ടെന്നാണ് എനിക്ക് വായിച്ച് മനസ്സിലാക്കാൻ പറ്റിയത് കേട്ടോ. ഇനിയിപ്പോൾ ഞാനിങ്ങനെ നോക്കി പോകുമായിരുന്നു. ഈ ഗവി, ഗവിയും നമ്മൾ പറയാറുണ്ട്. എന്താണ് ഈ ഗവിയുടെ ഒരു ഒരു മീനിങ്, അതിന് എന്തെങ്കിലും മീനിങ് ഉണ്ടോ എന്നൊക്കെ ഒന്ന് അന്വേഷിച്ച് പോയിട്ടോ. കുറച്ച് വെറൈറ്റി പേരല്ലേ. അപ്പം ഗവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാക്ക് എന്നാണ് അത്ര അർത്ഥം. വാക്ക്, അല്ലെങ്കിൽ വേർഡ് അല്ലെങ്കിൽ വാക്ക് എന്നുള്ളതാണ് ഗവി എന്ന് പറയുന്ന ആ വാക്കിൻ്റെ അർത്ഥം വാക്കെന്നാണ് കേട്ടോ. ഓക്കെ, അങ്ങനെ ഒരു കൗതുകം അതിലുണ്ട്. അപ്പോൾ ഗവി എന്നുള്ള വാക്കിൻ്റെ അർത്ഥം വാക്കെന്നാണ്. അപ്പം അതാണ് അതിൻ്റെ ഒരു ആ ഒരു സ്ഥലപ്പേര് വരുന്നതിൻ്റെ ഒരു ഒരു ചെറിയ ചരിത്രം അല്ലെങ്കിൽ ചെറിയൊരു കഥ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഗവിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഗവിയിൽ പോയിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ ഫോട്ടോസൊക്കെ കയ്യിലുണ്ടെങ്കിൽ ഒന്ന് അയച്ചു തരാം. അതല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഗവി എന്ന് പറയുമ്പോൾ രണ്ടക്ഷരം മാത്രമുള്ള സ്ഥലപ്പേരല്ലേ. ഇതുപോലെ രണ്ടക്ഷരം മാത്രമുള്ള മറ്റേതെങ്കിലും സ്ഥലപ്പേരുകൾ മനസ്സിലേക്ക് വരുന്നുണ്ടോ? രണ്ടേ രണ്ട് അക്ഷരങ്ങൾ മാത്രമുള്ള സ്ഥലപ്പേരുകൾ മനസ്സിലേക്ക് എത്തുന്നുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജിൽ പറയണേ. 5000917 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. ഗവി എന്നുള്ളത് രണ്ടക്ഷരമാണ്. അതുപോലെ രണ്ടക്ഷരമുള്ള മറ്റേതെങ്കിലും സ്ഥലപ്പേരുകൾ ഉണ്ടെങ്കിൽ ഒന്ന് മെസ്സേജിൽ അയച്ചിട്ടുള്ളൂ കേട്ടോ. 5000917 എന്ന നമ്പറിലേക്ക് പ്രതീക്ഷിന്റെ മെസ്സേജ്. ഹായ്, ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ് പ്രതീക്ഷ. ഇന്ന് ബർത്ത്ഡേ ആ ഓക്കെ, ഇന്ന് പ്രതീക്ഷിന്റെ ബർത്ത്ഡേ ആണല്ലേ. ഓക്കെ, ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന പ്രതീക്ഷിന് ഒരു വിഷസ് കൊടുക്കാമോ? തീർച്ചയായിട്ടും. ഇന്ന് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന പ്രതീക്ഷിന് നമ്മളുടെ എല്ലാവരുടെയും സ്നേഹത്തോടു കൂടിയുള്ള സ്പെഷ്യൽ വിഷസ്.

ഹാപ്പി ബർത്ത്ഡേ പ്രദീഷ്, സന്തോഷമായി കാണുന്നു വിചാരിക്കുന്നു. അപ്പൊ എന്തായാലും ബർത്ത്ഡേ ഒക്കെ നന്നായിട്ട് സെലിബ്രേറ്റ് ചെയ്യാൻ നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ എന്ന് വിഷ് ചെയ്യുന്നു. കൂടെ ഞാൻ ചോദിച്ചത് രണ്ട് അക്ഷരമുള്ള സ്ഥലപ്പേരുകൾ, നാട്ടിലെ സ്ഥലപ്പേരുകൾ ഏതൊക്കെയാണ് എന്നുള്ളത് കൂടി ചോദിക്കുന്ന ഒരു സമയമാണ്. എനിക്കൊന്ന് കുറച്ച് പേരുകൾ ഉള്ളൂ, ഭയങ്കരമായിട്ടധികം പേരുകൾ ഇല്ലാന്ന് തോന്നുന്നു. നമുക്ക് നോക്കാം ആർക്കൊക്കെ രണ്ട് അക്ഷരങ്ങളുള്ള നാട്ടിലെ സ്ഥലപ്പേരുകൾ പറയാൻ പറ്റും എന്നുള്ളത് നോക്കാം. നിങ്ങൾക്ക് മെസ്സേജിൽ പറയാം കേട്ടോ, 5000917 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ മെസ്സേജുകൾ പോരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഗവി എന്ന് പറഞ്ഞ സ്ഥലത്തെക്കുറിച്ച് പറഞ്ഞ സമയത്ത് ഓർഡിനറി എന്ന മൂവിയുടെ വിശേഷങ്ങൾ കൂടി പറഞ്ഞു. അപ്പോൾ ഓർഡിനറി മൂവിയിൽ പാട്ട് തന്നെയാണ് നമ്മൾ കേൾക്കുന്നത്. കാർത്തിക്, മധു, ബാലകൃഷ്ണനൊക്കെ ചേർന്ന് പാടിയൊരു ബ്യൂട്ടിഫുൾ പാട്ടിലേക്ക് നമ്മളെത്തുന്നു. സമയം 7 മണി കഴിഞ്ഞ് 29 മിനിറ്റ് ആണ്. ഞാൻ നിസ നിങ്ങൾക്കൊപ്പം.

0: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്, നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
1: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
2: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% ഫൺ ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
1: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നുവെന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
3: The biggest jewelry festival is now happening at Joyalukkas. Joyalukkas-il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ee offer 2026 june 13 vare maatram. നിങ്ങളുടെ അടുത്തുള്ള Joyalukkas സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
4: Joyalukkas, world's favorite jeweler.
5: രണ്ടെണ്ണം വാങ്ങുമ്പോൾ ഒരെണ്ണം തികച്ചും സൗജന്യമായി നേടും. അതെ, ആഘോഷ നിമിഷങ്ങൾക്ക് മാറ്റം കൂട്ടാൻ മഴ്സ എപ്പോഴും നിങ്ങൾക്കൊപ്പം.
1: മഴ്സയുടെ എല്ലാ ഔട്ട്ലെറ്റുകളിലും ഇപ്പോൾ ബൈ ടു ഗെറ്റ് വൺ ഫ്രീ ഓഫറുകൾ ആരംഭിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ട്രെൻഡി റെഡിമെയ്ഡ് വസ്ത്രങ്ങളും സ്റ്റൈലിഷ് ഫുഡ് വെയർസും ഈ സ്പെഷ്യൽ ഓഫറിൽ സ്വന്തമാക്കാം. ഓഫർ May 31 വരെ മാത്രം. മഴ്സ ഹൈപ്പർ മാർക്കറ്റ്, ബി ഫ്രഷ്, ബി യു.
6: സ്നേഹത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും ഒത്തുചേരലുമായി ഈദ് മജ്ലിസ് സീസൺ 5. നിങ്ങളെ കാത്തിരിക്കുന്നു കൈ നിറയെ സമ്മാനങ്ങൾ.
7: റെസ്റ്റോറന്റ് പാർട്ണർ
8: കോഴിക്കോട് സ്റ്റാർ റെസ്റ്റോറന്റ് ബിന്നമ്രാൻ. ഒരു മംഗലപ്പുരയിൽ പോയി ബിരിയാണി കഴിക്കുന്ന അതേ ഫീല്, അതേ മട്ടില് വിളമ്പി തന്നെ കോഴിക്കോട് സ്റ്റാറിന്റെ ബിരിയാണിയുടെ രുചി ആസ്വദിക്കാം.
9: ഗിഫ്റ്റ് സ്പോൺസർഡ് ബൈ ലേ പെർഫ്യൂം. ഖത്തറിൽ ഏറ്റവും വില കുറവിൽ ബ്രാൻഡഡ് പെർഫ്യൂമുകൾക്കായി സന്ദർശിക്കൂ ലേ പെർഫ്യൂം, അൽസത് മോൾ ആൻഡ് മതർ കദീം, ഡൈസോ ജപ്പാൻ.
10: യു നെയിം ഇറ്റ്, വി ഹാവ് ഇറ്റ്.

0: மலபார் கோல்டன் டைமண்ட்ஸ் மார்னிங் சவாரி brought to you by shine smarter this season with மலபார் கோல்டன் டைமண்ட்ஸ் ஸ்மார்ட் எக்ஸ்சேஞ்ச் மேக்கிங் சார்ஜஸ் மட்டும் பே செய்து நீங்களுடைய பழைய 22 கேரட் சொர்ணாபரணங்கள் அது எവിടെ നിന്ന് வாங்கியதாடെങ്കിലും ஸ்வாப் ചെയ്യൂ dazzling new designs உமாய்
1: in association with
2: commercial bank we are saving more turns dreams into reality commercial banks 5 million riyals dream bigger
3: and lulu hypermarkets supermarkets and department stores where the world comes to shop just feel like you
4: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 38 മിനിറ്റ് ആണ്. എല്ലാവരുടെയും നല്ല നല്ല മെസ്സേജുകളുണ്ട്. നാസർജി പറയുന്നത് കഴിഞ്ഞ ദിവസം വൈഫിന്റെ ബർത്ത്ഡേ ആയിരുന്നു, അപ്പൊ നമ്മൾ സ്പെഷ്യലി വിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ കുറച്ചധികം വീഡിയോസ് ഒക്കെ അയച്ചു തന്നിട്ടുണ്ട്. അടിപൊളി സെലിബ്രേഷൻ ആയിരുന്നു എന്നുള്ളതിൽ സംശയമൊന്നുമില്ല, കാരണം ഗംഭീരമായിട്ടുള്ള വീഡിയോസ് ആണ് വന്നിട്ടുള്ളത്. കൂടെ അദ്ദേഹം പറയുന്നത് ഗവി എന്ന് പറയുന്ന സ്ഥലം ഞാൻ കുറച്ചു നാൾ താമസിച്ച സ്ഥലമാണ്. വണ്ടിപ്പെരിയാറിൽ നിന്നും വള്ളക്കടവ് വഴി പച്ചക്കാനം കഴിഞ്ഞാണ് ഗവി. ഈ വഴി യാത്ര ചെയ്താൽ ഒരുപാട് കാഴ്ചകളുണ്ട് കാണാനായിട്ട്. ഗവി ഡാം, അയ്യപ്പാടം, പമ്പാ ഡാം, മണിയാർ ഡാം, കക്കി ഡാം, മുഴിയാർ പവർ ഹൗസ് വഴി സീതത്തോട്. അപ്പോൾ ആ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ അത്ര ഭംഗിയുള്ള ഒരു ഏരിയ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല കേട്ടോ. ആ ഒരു ഏരിയ എല്ലാം കാണാൻ കാഴ്ചകളുള്ള ഒരു സ്ഥലങ്ങൾ തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ ചില ഭാഗങ്ങളിൽ ഏലക്കാടാണ്. പിന്നെ 14 മൈൽ കഴിഞ്ഞാൽ ആന ഇറങ്ങുന്ന സ്ഥലമാണ്. അപ്പോൾ ആ ഒരു ഭാഗത്തേക്കൊക്കെ പോകുന്ന ബസ് സൂക്ഷിച്ചൊക്കെ തന്നെ പോകണം എന്നൊക്കെ തന്നെ നാസർജി പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ചോദിച്ചു, രണ്ടക്ഷരമുള്ള ഗവി എന്ന് പറയുന്ന കൂട്ടത്തിൽ തന്നെ രണ്ടക്ഷരമുള്ള മറ്റ് സ്ഥലപ്പേരുകൾ ഏതൊക്കെയാണ് മനസ്സിലേക്ക് വരുന്നത് എന്ന് ചോദിച്ചപ്പോൾ നമ്മുടെ ഫൈസൽ ഇബ്രാഹിം ദേശം, തീർച്ചയായിട്ടും അടിപൊളി ദേശം എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ കാര്യമാണ് നമ്മളുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. പിന്നെ വന്നിരിക്കുന്നത് നപ്കോ എന്ന് പറയുന്ന ഒരു അക്കൗണ്ടിൽ നിന്നൊരു മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഓക്കെ, റഹീസാണ് അല്ലേ? ഓക്കെ, റഹീസാണ് മെസ്സേജ് ചെയ്യുന്നത്. ജസ്റ്റ് ചേച്ചി സ്ഥലങ്ങൾ കുറച്ചധികം എനിക്ക് ടൈപ്പ് ചെയ്ത് അയച്ചിട്ടുണ്ട്. ഗോവ, കൊച്ചി, പിന്നെ അതുപോലെ തന്നെ മാഹി, ദോഹ. ഓക്കെ, എല്ലാ സ്ഥലങ്ങളും, നമ്മുടെ എല്ലാ കണക്റ്റഡ് ആയിട്ടുള്ള സ്ഥലങ്ങളൊക്കെ തന്നെ അയച്ചു തന്നിട്ടുണ്ട്. അടിപൊളി. ഹാഫിസ് അയക്കുന്നു കോവൈ. ഓക്കെ, അടിപൊളി. ചെന്നൈ, മുംബൈ, ഗോവ, ചോക്ലി, അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് രണ്ടക്ഷരത്തിൽ എന്ന് പറഞ്ഞിട്ട്. ഹാഫിസ് കറക്റ്റായിട്ട് അടിപൊളി. 1, 2, 3, 4, 5 നാല് സ്ഥലങ്ങളുടെയൊക്കെ, നാലിലധികം സ്ഥലങ്ങളുടെ പേരുകൾ എനിക്ക് അയച്ചിട്ടുണ്ട്. കണ്ണൂർ ഡിസ്ട്രിക്റ്റിലെ ഒരു സ്ഥലമാണ് നമ്മുടെ അജീഷ് പറയുന്നത് കേട്ടോ. ഇതാണ് സ്ഥലം, ചൂണ്ട എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് കണ്ണൂർ ഭാഗത്ത്. അപ്പോൾ ചൂണ്ട എന്ന് പറഞ്ഞ ഒരു വെറൈറ്റി പേരല്ലേ ചൂണ്ട. ഓക്കെ, എനിക്ക് തൃശ്ശൂർ ഭാഗത്തും അതേ ഒരു ഇതിലുള്ളൊരു സ്ഥലം വരുന്നുണ്ട്, ചൂണ്ടൽ ആണെന്ന് തോന്നുന്നു. ഉറപ്പില്ല, എനിക്ക് ഓർമ്മയില്ല. ചൂണ്ട എന്ന് പറഞ്ഞപ്പോൾ അതാണ് ഓർമ്മ വന്നത് എനിക്ക്. കണ്ണൂരിലാണ് ആ സ്ഥലം ഉള്ളത്. പിന്നെ അതുപോലെ തന്നെ പത്തനംതിട്ടയിലുള്ള മറ്റൊരു സ്ഥലമാണ് തട്ട. അങ്ങനെ സ്ഥലമുണ്ടല്ലേ, തട്ട നിയർ പത്തനംതിട്ട. പാല, മാഹി, ഇതൊക്കെ രണ്ടക്ഷരമുള്ള സ്ഥലപ്പേരുകളാണ്. അടിപൊളി. പിന്നെ ബിനോയ് ജോയ് പറയുന്ന മാള, അതെ മാള എന്ന് പറയുന്ന സ്ഥലം നമുക്ക് ഓർമ്മ വരുന്നൊരു സ്ഥലമാണ്. കൂടെ തന്നെ ശിവ പാലക്കാട് എത്തിയിട്ടുണ്ട്. ശിവ പറയുന്ന സ്ഥലം കവ. കവ അത് പാലക്കാടത്തെ സ്ഥലം തന്നെയല്ലേ, മലമ്പുഴ ആ ഭാഗത്തെ സ്ഥലമാണ് കവ എന്ന്. ഗവി എന്ന് പറയുന്ന പോലെ തന്നെ ഉള്ളൊരു വെറൈറ്റി പേരാണ് കവ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് കേട്ടോ. അത് എനിക്കൊന്ന് മലമ്പുഴ തന്നെയാണ് ആ സ്ഥലം എന്ന് തോന്നുന്നു അല്ലേ. ഓക്കെ ഓക്കെ ഓക്കെ. ശിവനെ കുറേ കാലമായല്ലോ കണ്ടിട്ട്, ഈ വഴിക്ക് എന്ത് പറ്റി? കുറച്ച് കാലത്തിന് ശേഷമാണെന്ന് തോന്നുന്നു മെസ്സേജ് വരുന്നത് അല്ലേ. ഓക്കെ ഓക്കെ, ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ് അല്ലേ കവ. ഞാൻ അതൊന്ന് സെർച്ച് ചെയ്ത് പോകുമായിരുന്നു കേട്ടോ ആ ഒരു സ്ഥലത്തിൻ്റെ ഭംഗി ഒന്ന് കാണാനായിട്ട്. ഓ അടിപൊളി, കേരളത്തിൻ്റെ ലഡാക്ക് എന്നറിയപ്പെടുന്ന സ്ഥലമാണ് മലമ്പുഴ ഡാമിന് കിഴക്കുള്ള കവ എന്ന് പറയുന്ന സ്ഥലം കേട്ടോ. അപ്പോൾ ആ ഭാഗത്തേക്കൊക്കെ പോകുന്ന ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കവ എന്ന് പറഞ്ഞാൽ ഈ സ്ഥലം കൂടെ നിങ്ങളുടെ യാത്രാ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിക്കോളൂ എന്ന് പറയുന്നുണ്ട്. നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് ഇമേജൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞപ്പോൾ അടിപൊളി സ്ഥലം, കുറച്ച് ബിസി ആയിരുന്നു. ഓക്കെ, അടിപൊളി അടിപൊളി അടിപൊളി. വയനാടുണ്ടല്ലേ ചൂണ്ട. കണ്ണൂർ ഭാഗത്ത് ചൂണ്ട എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. റയാൻ പറയുന്നത് വയനാട് ഭാഗത്തും ഉണ്ട് ചൂണ്ട എന്ന് പറയുന്നൊരു സ്ഥലം. സയ്യിദ് അലിയുടെ

ടീച്ചറിന്റെ വെരി ഗുഡ് മോർണിംഗ് സൈദ് അലി. ചൊവ്വ നിയർ ഗുരുവായൂർ. ഓക്കെ, ചൊവ്വ എന്ന് പറഞ്ഞ സ്ഥലം ഈ പറഞ്ഞ കണ്ണൂരും ഉണ്ടല്ലേ, താഴെ ചൊവ്വ മേലെ ചൊവ്വ കണ്ണൂർ ഭാഗത്തുള്ള സ്ഥലമാണ്. അപ്പൊ ചൊവ്വ എന്ന് പറഞ്ഞ സ്ഥലം നമ്മുടെ ഗുരുവായൂർ ഏരിയയിലും ഉണ്ട് എന്ന് കൂടി സുനിൽകുമാർ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ എന്തായാലും രണ്ടക്ഷരമുള്ള സ്ഥലപ്പേരുകൾ അന്വേഷിച്ചാണ് ഇന്നത്തെ പി ഒ ബോക്സിന്റെ യാത്ര ഈ സമയത്ത് മുന്നോട്ട് പോകുന്നത്. അപ്പൊ നിങ്ങൾക്ക് സ്ഥലപ്പേരുകൾ മനസ്സിലേക്ക് വരുന്നുണ്ടെങ്കിൽ മെസ്സേജിൽ പറയാം കേട്ടോ. 5000 009 17 എന്ന നമ്പറിലേക്ക് നാട്ടിലെ സ്ഥലപ്പേരുകളാണ് നമ്മളിങ്ങനെ ചോദിച്ചു വരുന്നത്. ഇനിയിപ്പം ബാക്കി വിശേഷങ്ങളിൽ നമ്മൾ അടുത്ത മണിക്കൂറിലേക്ക് എത്തുന്നതായിരിക്കും. ബാക്കി വിശേഷങ്ങൾ അടുത്ത മണിക്കൂറിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. ജ്യോതിബാസ്, ഗുഡ് മോർണിംഗ്. അതോടൊപ്പം തന്നെ ഹാഫിസ് പേട്ട, അത് ശരിയാണല്ലോ, ഞാൻ മറന്നുപോയ സ്ഥലത്തിൻ്റെ പേര്, പേട്ട എന്ന് പറഞ്ഞ സ്ഥലമുണ്ടല്ലോ ട്രിവാൻഡ്രത്ത് അല്ലേ. അപ്പോൾ ആ ഒരു സ്ഥലം നമ്മളെ ഓർമ്മപ്പെടുത്തിയത് ഹാഫിസാണ്. രാജേഷ് മട്ടക്കൽ പമ്പ, ശരിയാണ്, പമ്പ, പമ്പ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും രണ്ടക്ഷരമുള്ള സ്ഥലപ്പേരുകൾ ഏതൊക്കെയാണ് നമ്മുടെ നാട്ടിൽ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നത് അയച്ചിട്ടുള്ളൂ കേട്ടോ. ഇപ്പോൾ കേൾക്കുന്ന പാട്ട് ഹരിഹരനും ഹരി

0: 91.7 FM. 91.7 FM.
1: Qatar's happiness frequency.
2: Marhaba Doha. Something big has just opened at Doha City Center. Your favorite fashion brand, R&B, has opened a newer, bigger and greater fashion destination at Doha City Center. Celebrate this Eid in style with R&B at the newly opened store and shop the latest fashion across women, men and kids. And here's your opening surprise. Shop for 200 riyal and get a free stylish duffel bag. Yes, absolutely free. But hurry, this is a limited opening celebration offer. Head to the newly opened R&B store at Doha City Center, second floor today. R&B, love it, wear it.
3: മനം നിറയ്ക്കുന്ന ബിരിയാണിയും സ്പെഷ്യൽ ഡിന്നർ ഐറ്റംസും ഒപ്പം വിശാലമായ ഫാമിലി ഡൈനിങ് സ്പേസുമായി BMR പർവ വില്ലേജ്. പച്ചമാങ്ങ പച്ചമാങ്ങ നാട്ടുമാവിലെ മാങ്ങ.
4: ആഹാ, ഇന്ന് പാട്ടും പാടിയാണല്ലോ ഷോപ്പിങ്ങിന് പോകുന്നത്.
3: പിന്നല്ലാതെ മാർസേല കിട്ടിലൻ മാംഗോ ഫെസ്റ്റിനാ പോകുന്നത്.
5: അറുപതിൽ പരം വെറൈറ്റി മാങ്ങകൾ മർസയുടെ എല്ലാ ഔട്ട്ലെറ്റിലും ലഭ്യം. ഒപ്പം മാങ്ങ ഉപ്പിലിട്ടത്, ജ്യൂസുകൾ തുടങ്ങി എല്ലാ മാംഗോ ഐറ്റംസും മർസ മാംഗോ ഫെസ്റ്റിവലിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. മർസ മാംഗോ ഫെസ്റ്റിവൽ May 30 വരെ. മർസ ഹൈപ്പർ മാർക്കറ്റ്. ബി ഫ്രഷ്, ബി യു.
6: മലയാളികൾക്കരികിലേക്ക് വീണ്ടും ജോർജ് കുട്ടിയും കുടുംബവും.
7: ഞങ്ങൾ ഒരു സാധാരണക്കാരനാണ്. എന്റെ ഭാര്യയും മക്കളും അടങ്ങുന്ന ഒരു കൊച്ചു ലോകം. ആ സ്വകാര്യതയിലേക്ക് ക്ഷണിക്കപ്പെടാതെ
6: മലയാളത്തിന്റെ മോഹൻലാൽ നായകനാകുന്ന ജീതു ജോസഫ് ചിത്രം ദൃശ്യം 3.
8: സത്യത്തിൽ നമ്മൾ അയാളെയല്ല നിരീക്ഷിച്ചുകൊണ്ടിരുന്നത്, അയാൾ നമ്മളെയാണ്.
6: നിഗൂഢതകളുടെ കെട്ടഴിക്കാൻ മലയാളികൾ കാത്തിരിക്കുന്ന ചിത്രം.
7: ഇപ്പൊ പേടിയാ സാറേ, ഇതുപോലെ ഇനി ആരൊക്കെ ഉണ്ടെന്ന് എനിക്കറിയില്ല.
6: ദൃശ്യം 3 വിജയകരമായ പ്രദർശനം തുടരുന്നു.
9: ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫോർസ് ഫിലിം.
0: യു ആർ ലിസണിംഗ് ടു
10: Radio Suno 90.

0: Radio Sunou 91.7 FM. Malabar Golden Diamonds Morning Safari.
1: Brought to you by Shine Smarter this season with Malabar Golden Diamonds Smart Exchange. Making charges മാത്രം പേ ചെയ്ത് നിങ്ങളുടെ പഴയ 22 കാരറ്റ് സ്വർണ്ണാഭരണങ്ങൾ അത് എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും സ്വാപ്പ് ചെയ്യൂ ഡാസ്ലിംഗ് ന്യൂ ഡിസൈൻസുമായി.
2: In association with
3: Commercial Bank, we are saving more turns dreams into reality. Commercial Bank's 5 million riyals dream. Dream bigger.
4: And Lulu, hypermarkets, supermarkets, and department stores where the world comes to shop. Just feel like you're
5: home. Suno updates.
6: Suno updates like swagatham. Update galumai Nisa. ഖത്താറ കൾച്ചറൽ വില്ലേജിൽ പെരുന്നാളിന്റെ മൂന്ന് ദിവസങ്ങളിലും വിപുലമായ വിനോദ പരിപാടികൾ നടക്കും. മെയ് 27, 28, 29 ദിവസങ്ങളിൽ രാത്രി 8:30 ഫയർ വർക്സും ഉണ്ടാകും. ഖത്തറിൽ ബലിപെരുന്നാൾ നമസ്കാരം രാവിലെ 5 മണിക്ക്. പള്ളികളും മൈതാനങ്ങളും ഉൾപ്പെടെ രാജ്യത്ത് 733 ഇടങ്ങളിൽ നമസ്കാര സൗകര്യം ഉണ്ടായിരിക്കും. അറ്റകുറ്റപ്പണികൾക്കും അടിസ്ഥാന സൗകര്യ വികസനത്തിനുമായി ഖത്തറിലെ വിവിധ റോഡുകൾ, പാലങ്ങൾ, ടണലുകൾ എന്നിവയിൽ താൽക്കാലിക ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തുമെന്ന് പൊതുമരാമത്ത് അതോറിറ്റി അഷ്ഗാൽ അറിയിച്ചു. ഈദുൽ അദ്ഹ അവധി ദിവസങ്ങളിൽ ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലെ സുരക്ഷാ സേവന വിഭാഗങ്ങളുടെ പ്രവൃത്തി സമയം പ്രഖ്യാപിച്ചു. ഈദ് അവധി ദിവസങ്ങളിൽ പാസ്പോർട്ട്, ഗതാഗതം, നാഷണാലിറ്റി, യാത്രാരേഖകൾ, ക്രിമിനൽ എവിഡൻസ് ആൻഡ് ഇൻഫർമേഷൻ എന്നിവയുമായി ബന്ധപ്പെട്ട സേവനങ്ങൾക്കായി രാവിലെ 8 മുതൽ ഉച്ചയ്ക്ക് 12 വരെയാണ് ഓഫീസ് പ്രവർത്തിക്കുക. അതേസമയം ട്രാഫിക് പൊതു സുരക്ഷാ വിഭാഗങ്ങൾ അവധി ദിനങ്ങളിലും 24 മണിക്കൂറും പ്രവർത്തിക്കും. ഐപിഎല്ലിൽ ക്വാളിഫയർ 1 ഗുജറാത്ത് നിലവിലെ ചാമ്പ്യന്മാരും പോയിന്റ് പട്ടികയിൽ 1 സ്ഥാനക്കാരുമായ ബാംഗ്ലൂരിനെ ഇന്ന് നേരിടും. ലീഗ് റൌണ്ടിൽ 14-9 വിജയിച്ച ഇരു ടീമിനും 18 പോയിന്റ് വീതം ലഭിച്ചപ്പോൾ മെച്ചപ്പെട്ട നെറ്റ് റൺ റേറ്റിലാണ് ബാംഗ്ലൂർ മുന്നിലെത്തിയത്. ദോഹയിൽ ഇന്ന് പ്രതീക്ഷിക്കുന്ന കൂടിയ താപനില 42 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 29 ഡിഗ്രി സെൽഷ്യസ്.

0: This is Radio Suno 91.7 FM, Qatar's happiness frequency. Now available on Vodafone Shuf app.
1: Marhaba Doha. Something big has just opened at Doha City Center. Your favorite fashion brand R&B has opened a newer, bigger and greater fashion destination at Doha City Center. Celebrate this Eid in style with R&B at the newly opened store and shop the latest fashion across women, men and kids. And here's your opening surprise. Shop for 200 riyal and get a free stylish duffel bag. Yes, absolutely free. But hurry, this is a limited opening celebration offer. Head to the newly opened R&B store at Doha City Center, second floor today. R&B, love it, wear it.
2: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
3: ഡെഫിനറ്റ്ലി കൊമേഴ്സ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
2: മില്യണോ?
3: അതെ, CB 2026 മില്യൺ റിയാൽ ഡ്രീം. കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്. ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
4: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
5: പച്ചമാങ്ങ പച്ചമാങ്ങ നാട്ടുമാവിലെ മാങ്ങ.
6: ആഹാ, ഇന്ന് പാട്ടും പാടിയാണല്ലോ ഷോപ്പിങ്ങിന് പോകുന്നത്.
5: പിന്നല്ലാതെ മാർസലെ കിട്ടിൽ ആൻഡ് മാംഗോ ഫെസ്റ്റിനാ പോകുന്നത്.
7: 60-ൽ പരം വെറൈറ്റി മാങ്ങകൾ മർസയുടെ എല്ലാ ഔട്ട്ലെറ്റിലും ലഭ്യം. ഒപ്പം മാങ്ങ ഉപ്പിലിട്ടത്, ജ്യൂസുകൾ തുടങ്ങി എല്ലാ മാംഗോ ഐറ്റംസും മർസ മാംഗോ ഫെസ്റ്റിവലിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. മർസ മാംഗോ ഫെസ്റ്റിവൽ May 30 വരെ. മർസ ഹൈപ്പർ മാർക്കറ്റ്. ബി ഫ്രഷ്, ബി യു.
8: ട്രഡീഷണൽ മന്തി രുചിയുമായി ഖുറൈഷി മന്തി റെസ്റ്റോറന്റ് ആൻഡ് ഗ്രിൽ ഇപ്പോൾ ഖത്തറിൽ. May 27 മുതൽ June 2 വരെയുള്ള ദിവസങ്ങളിൽ ആക്ട്രസ് നീന കുറുപ്പും നിങ്ങളെ കാണാനെത്തുന്നു. ഡിന്നർ വിത്ത് നീന കുറുപ്പ്, ഖുറൈഷി മന്തി റെസ്റ്റോറന്റ് ആൻഡ് ഗ്രിൽ, സനാ സിഗ്നൽ നിയർ അൽമീര.
9: മലയാളികൾക്കരികിലേക്ക് വീണ്ടും ജോർജ് കുട്ടിയും കുടുംബവും.
10: ഞങ്ങൾ ഒരു സാധാരണക്കാരനാണ്. എന്റെ ഭാര്യയും മക്കളും അടങ്ങുന്ന ഒരു കൊച്ചു ലോകം. ആ സ്വകാര്യതയിലേക്ക് ക്ഷണിക്കപ്പെടാതെ
9: മലയാളത്തിന്റെ മോഹൻലാൽ നായകനാകുന്ന ജീതു ജോസഫ് ചിത്രം ദൃശ്യം 3.
11: സത്യത്തിൽ നമ്മൾ അയാളെയല്ല നിരീക്ഷിച്ചുകൊണ്ടിരുന്നത്, അയാൾ നമ്മളെയാണ്.
9: നിഗൂഢതകളുടെ കെട്ടഴിക്കാൻ മലയാളികൾ കാത്തിരിക്കുന്ന ചിത്രം.
10: ഇപ്പൊ പേടിയാ സാറേ, ഇതുപോലെ ഇനി ആരൊക്കെ ഉണ്ടെന്ന് എനിക്കറിയില്ല.
9: ദൃശ്യം 3 വിജയകരമായി പ്രദർശനം തുടരുന്നു.
12: ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫോഴ്സ് ഫിലിം.

0: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 8 മണി കഴിഞ്ഞ് 19 മിനിറ്റ് ആണ്. കേട്ടുകൊണ്ടിരിക്കുകയാണ് മോർണിംഗ് സവാരി വിശേഷങ്ങൾ. അങ്ങനെ കേട്ടുപോകുന്ന ടൈമിൽ നാട്ടില് ഫുട്ബോളിന്റെ ആവേശം വളരെ വലിയ രീതിയിൽ ഇങ്ങനെ പതുക്കെ പതുക്കെ ഇങ്ങനെ ഒന്ന് സ്റ്റാർട്ടായിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പൊ ആ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ചോദിച്ചറിയാനായിട്ടുണ്ട്. നമ്മൾ നേരെ ഒന്ന് വയനാട്ടിലേക്കാണ് പോകുന്നത്. ഞാൻ ഇന്നലെ ഇൻസ്റ്റയ്ക്ക് ഇങ്ങനെ നോക്കി പോകുന്ന സമയത്ത് ഒരുപാട് ഫ്ലെക്സുകളും അല്ലെങ്കിൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസും റീലുകളും ഒക്കെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ ആദ്യം കണ്ട ഒരു റീൽ എന്ന് പറയുന്നത് വയനാട് ഭാഗത്തു നിന്നുള്ള ഒരു ടീമിൻ്റെ ആണ് കേട്ടോ. സെഞ്ച്വറി എന്ന് പറയുന്ന ഒരു ടീമിൻ്റെ ആണ്. തോവരിമല എന്നുള്ള സ്ഥലമാണത്. അപ്പോൾ അവിടെ നിന്നും അശ്വിൻ നമ്മളുടെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അശ്വിൻ അവരുടെ ബ്രസീൽ ടീം ഫാൻസിൻ്റെ മെമ്പറാണ്. ബ്രസീൽ ടീമാണ് അവരുടെ ഒരു ഫാൻ ഗ്രൂപ്പ് അല്ലെങ്കിൽ ക്ലബ് എന്ന് പറയുന്നത്. അപ്പോൾ ആ വിശേഷങ്ങൾ പറയാനായിട്ട് അശ്വിൻ വയനാട്ടിൽ നിന്നും നമ്മളുടെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അശ്വിൻ്റെ അടുത്ത് നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ ചോദിക്കാം. അശ്വിനെ ഗുഡ് മോർണിംഗ് ആൻഡ് സ്വാഗതം റേഡിയോ സുനോയിലേക്ക്. ഓക്കെ, അപ്പോൾ അശ്വിൻ നിങ്ങളുടെ ടീം, നിങ്ങളുടെ ഫാൻ ഗ്രൂപ്പ്സ് ഗ്രൂപ്പിന്റെ പേരെന്താണ്, ക്ലബിന്റെ പേരെന്താണ്? തൊവരിമല എന്നാണ് സ്ഥലത്തിന്റെ പേര്. വയനാട് ജില്ലയിലാണ് അല്ലേ. ഓക്കെ, അപ്പൊ നിങ്ങളൊരു കിടിലം വീഡിയോ ഒക്കെ ഇറക്കിയല്ലോ കഴിഞ്ഞ ദിവസം.
1: ഞങ്ങള് ബ്രസീലിന്റെ അവിടെ ഫാൻ ബേസ് കൂടുതലാണ് എല്ലാവർക്കും. എല്ലാ ടീമിന്റെ എല്ലാ ടീമും ഉണ്ട്, രാജ്യങ്ങളെല്ലാ ടീമുകളും, നെതർലാൻഡ്, സ്പെയിൻ, ഫ്രാൻസ്, ഇംഗ്ലണ്ട്, എല്ലാ ടീമിനും ഫാൻ ഉണ്ട് അവിടെ. ഞങ്ങള് ഫസ്റ്റ് ലാറ്റിൻ അമേരിക്കാരും അർജന്റീനക്കാരും ബ്രസീലുകാരും ഫ്ലക്സ് വെച്ചത്.
0: ഫ്ലക്സ് വെച്ചത് അർജന്റീനയും ബ്രസീലുമാണ്.
1: ബ്രസീൽ അർജന്റീനയാണ്.
0: എങ്ങനെ വാശി?
1: ഇപ്പൊ അടുത്ത കട്ടൗട്ട് മെസ്സിന്റെ കട്ടൗട്ട്
0: ഇനിയിപ്പോ അവര് നിങ്ങൾ പറഞ്ഞു ഇതിന് മേലെ വെക്കണന്ന് പറഞ്ഞോ?
1: അത് വെക്കും, അത് ഞങ്ങളടുത്ത വെക്കും. അങ്ങനെ അവിടെ വയനാട്ടിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും വലിയ കൂടുതൽ കട്ടൗട്ടും കാര്യങ്ങളും അവിടെയാ. നമ്മളവിടെ
0: ആ ഭാഗത്തല്ല, എനിക്കൊന്ന് ഭയങ്കര ഭംഗിയായിരിക്കുമല്ലോ അവിടെ ഫ്ലക്സ് ഒക്കെ ഇരിക്കുന്ന കാണാൻ ഭയങ്കര ലുക്കും ആയിരിക്കുമല്ലോ വയനാടായോണ്ട് അല്ലേ. അടിപൊളി അടിപൊളി. നിങ്ങളുടെ ഇത്തവണത്തെ ഫ്ലക്സിന്റെ ഡയലോഗ് എന്താ? അതിനകത്ത് എഴുതിയിരിക്കുന്ന എന്താ? ഹൈലൈറ്റ് ചെയ്തിട്ടാണ്. ഓക്കെ, എന്താ വരി ഓർമ്മയുണ്ടോ? ഫ്ലക്സിലെ വരി എന്താന്ന് ഓർമ്മയുണ്ടോ?
1: അതില് കാല് ഇടറിയിട്ടുണ്ട്, കരങ്ങൾ തളർന്നിട്ടുണ്ട്, കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ട്, പക്ഷെ കാനഡകൾ തളർന്നിട്ടില്ല.
0: ഓ എന്റെ അമ്മോ, തകർപ്പൻ ഡയലോഗ്. ഇത് ആരാ എഴുതിയതാരാ?
1: ഇത് ഞാൻ തന്നെ. ഇതില് ഗൂഗിളിൽ വെച്ചിട്ട് ഇങ്ങനെ കണ്ടുപിടിച്ച രണ്ടു മൂന്ന് സ്ഥലത്തു എടുത്തു. ഇത് ഫുള്ള്
0: അശ്വിന്റെ തന്നെ വരികളല്ലേ?
1: അതാണ്. ഇതിപ്പോ 35 അടി കറക്കാൻ. ഇന്നലെ ചെറിയ ഫ്ലക്സ് കൂടി വെച്ചു. ഗോൾ കീപ്പേഴ്സ് മാത്രം സെപ്പറേറ്റ് ഇന്നലെ ഒന്നോടി വെച്ചിട്ടുണ്ട്.
0: ഓ ഓക്കെ, ഇനിയിപ്പോ ഭയങ്കര തിരക്കായിരിക്കുമല്ലോ.
1: ഓ ഇത് തിരക്കാണ്. ഇനിയിപ്പോ വേൾഡ് കപ്പ് ആയില്ലേ? ഇനിയിപ്പോ അതാ ഞങ്ങള് എല്ലാ ക്ലബിന്റെ എല്ലാവരും കൂടിയിട്ടേ 35 രാജ്യങ്ങളെയും ഫുള്ള് കളറാക്കിട്ട് ജംഗ്ഷൻ ഫുള്ള് എല്ലാ രാജ്യങ്ങളും ഫ്ലാഗ് ഒക്കെ വെച്ചിട്ട് ഫുൾ അരങ്ങിരിക്കാൻ പോവാ ക്ലബിന്റെ ഭാഗമായിട്ട്.
0: ഓ അടിപൊളി അടിപൊളി. ഇന്നലത്തെ ഈ വീഡിയോ എത്ര റീച്ച് കിട്ടി?
1: ഇപ്പൊ 1 മില്യന്റെ മുകളിൽ പോയി. 1 മില്യൻ ആവാനായി.
0: എനിക്കൊന്ന് 1.4 മില്യൻ ഞാൻ നോക്കുന്ന സമയത്ത് കേട്ടോ. അടിപൊളി അടിപൊളി. അപ്പൊ നിങ്ങൾ ഇനി ലെജൻസിന്റെ ഒക്കെ ഫോട്ടോ വെച്ചിട്ട് സാധനം ലെജൻസ് ഉണ്ടല്ലേ ഓൾറെഡി നിങ്ങളുടെ പോസ്റ്റിൽ അല്ലേ?
1: ലെജൻസ് ഓൾറെഡി ഉണ്ട്. ലെജൻസിനെ മറന്നു കളിക്കൂല, അതാണ് റീച്ച് കൂടാൻ കൂടുതലും കാരണം.
0: അതാണ് അല്ലേ, ഞാൻ ഇങ്ങനെ നോക്കുന്നത് എന്താണ് ഈ റീച്ചിന്റെ പിന്നിലെ കാരണം.
1: റൊണാൾഡിനോ, റൊണാൾഡോ, കക്ക, പെലെ എല്ലാരും ഉണ്ട്. എല്ലാരും വെച്ചുകൊണ്ടുള്ള നമ്മൾ സംഭവം ചെയ്യാറില്ല. നമ്മളെ ഇപ്പത്തെ ടീം സ്കോഡും ഉണ്ട്, അല്ലാണ്ട് ലെജൻസും ഉണ്ട്. പിന്നെ നെയ്മറിനാണ് നമ്മള് കൂടുതൽ ഫോക്കസ് ചെയ്തിരുന്നത്.
0: ഓക്കെ, അപ്പൊ എന്തായാലും ഫുട്ബോളിന്റെ ആവേശം നാട്ടില് ഇടയ്ക്ക് ഇങ്ങനെ ഒരു ടോക്ക് ഉണ്ടായിരുന്നു, ആവേശം നാട്ടിൽ കുറച്ച് കുറവാണോ എന്നുള്ളത്. അതുകൂടി നമുക്കൊന്ന് അശ്വിന്റെ അടുത്ത് ചോദിക്കാനായിട്ടുണ്ട്. അതിനു മുൻപായിട്ട് അടുത്ത പാട്ടുകൂടി കേൾക്കാട്ടോ. നീലാകാശം, പച്ചക്കടൽ, ചുവന്ന ഭൂമി.

0: 25 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6th ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
1: അബു സിദ്ര മോളിൽ ലയാലി ഈദ് ആഘോഷങ്ങൾ മെയ് 27, 28, 29 തീയതികളിൽ വൈകുന്നേരം 6 മുതൽ രാത്രി 10 വരെ.
2: കാണാം ആരെയും വിസ്മയിപ്പിക്കുന്ന അലാദിൻ ഷോ, മനസ്സ് നിറയ്ക്കുന്ന ലൈവ് എന്റർടൈൻമെന്റുകൾ, കുട്ടികൾക്കായി രസകരമായ ആക്ടിവിറ്റികൾ, അങ്ങനെ ഒരു പിടി അത്ഭുതങ്ങൾ.
1: ഈ പെരുന്നാൾ ആഘോഷമാക്കാം കുടുംബസമേതം. അബു സിദ്ര മോൾ, നിങ്ങളുടെ സ്വന്തം ഈദ് ഡെസ്റ്റിനേഷൻ.
3: The biggest jewelry festival is now happening at Joyalukkas. Joyalukkas-il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ഈ ഓഫർ 2026 ജൂൺ 13 വരെ മാത്രം. നിങ്ങളുടെ അടുത്തുള്ള Joyalukkas സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
4: Joyalukkas, world's favorite jeweler.
5: രണ്ടെണ്ണം വാങ്ങുമ്പോൾ ഒരെണ്ണം തികച്ചും സൗജന്യമായി നേടും. അതെ, ആഘോഷ നിമിഷങ്ങൾക്ക് മാറ്റുകൂട്ടാൻ മഴ്സ എപ്പോഴും നിങ്ങൾക്കൊപ്പം.
6: മഴ്സയുടെ എല്ലാ ഔട്ട്ലെറ്റുകളിലും ഇപ്പോൾ ബൈ ടു ഗെറ്റ് വൺ ഫ്രീ ഓഫറുകൾ ആരംഭിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ട്രെൻഡി റെഡിമെയ്ഡ് വസ്ത്രങ്ങളും സ്റ്റൈലിഷ് ഫുഡ് വെയർസും ഈ സ്പെഷ്യൽ ഓഫറിൽ സ്വന്തമാക്കാം. ഓഫർ മെയ് 31 വരെ മാത്രം. മഴ്സ ഹൈപ്പർ മാർക്കറ്റ്, ബി ഫ്രഷ്, ബി യു.
7: ഒരു കിണ്ടലടിയുമായി ആന്റണി പെപ്പേ.
8: ആന്റണി നാമ നനച്ച മാതിരി ഇല്ല.
7: ഓൾ ജോർജ് സംവിധാനം ചെയ്ത ആക്ഷൻ ത്രില്ലർ ചിത്രം കാട്ടാളൻ.
9: 1200 ആനകളെ കൊന്ന് കൊമ്പ് കടത്തിയ ഒരു കാട്ടുകൊള്ളക്കാരനുണ്ട്. സത്യമംഗലം കാട്ടിലെ ആനകള് അവനെ കണ്ട പതുങ്ങുവന്ന ചൊല്ല്.
7: പെപ്പയോടൊപ്പം കബീർ ദുഹൻ സിംഗ്, പാർത്ഥിവാരി, സുനിൽ, ഹരിശങ്കർ നാരായണൻ, ജഗദീഷ്, സിദ്ദിഖ് തുടങ്ങി വമ്പൻ താരനിര. കാട്ടാളൻ മെയ് 28 മുതൽ തിയേറ്ററുകളിലേക്ക്.
6: ടിക്കറ്റുകൾക്കായി കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സുനോ, ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാർസ് ഫിലിം.
10: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
11: നമസ്കാരം, ഞാൻ സന്തോഷ്
12: കീഴാറ്റൂർ.
11: ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനായ റേഡിയോ സുനോ 91.7 FM.

0: ഉണ്ടായിരുന്നു. ഫുട്ബോളിന്റെ ആവേശം നാട്ടില് പൊതുവെ കുറവാണോ എന്നൊരു സംശയം എല്ലായിടത്തും വന്നിട്ടുണ്ട്.
1: ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടൊരു മെസ്സേജ് ഉണ്ടായിരുന്നു, അർജന്റീന കപ്പ് എടുത്തു പിന്നെ ആവേശം.
0: അങ്ങനെയുണ്ട്, അങ്ങനെയും ചിന്തിക്കുന്ന, കാരണം കഴിഞ്ഞ വർഷം വരെ ആ ഒരു കഴിഞ്ഞ തവണ വരെ ആ ഒരു ഇതുണ്ടായിരുന്നല്ലോ, ഒരു ഫീൽ ഉണ്ടായിരുന്നു. ഇനിയിപ്പൊ അതിനൊരു ഒരു കുറവ് വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ ആവേശത്തിനൊരു കുറവുണ്ടോ എന്നൊക്കെ ചോദിച്ചു വന്ന സമയത്ത് ഞാൻ ഇതിൽ ഒരു റീല് കണ്ടിട്ടുണ്ടായിരുന്നു. വയനാട് ഭാഗത്തെ തൊവരിമല എന്ന് പറയുന്ന ആ ഒരു ഭാഗത്തെ സെഞ്ചുറി എന്ന് പറഞ്ഞ ക്ലബ്ബ്, അപ്പൊ ആ ക്ലബ്ബ് അതിഗംഭീരമായിട്ടുള്ള ഒരു 35 അടിയുള്ള ഒരു ഫ്ലെക്സ് ആണ് അവർ ഇന്നലെ കേട്ടിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അതിന് വലിയ റീച്ചാണ്, 1.4 മില്യൺ ആണ് ഞാൻ കുറച്ചു മുമ്പ് നോക്കിയപ്പോ റീച്ച് ഉള്ളത്. അപ്പൊ അതിന്റെ മെയിൻ ആയിട്ടുള്ള അശ്വിൻ നമ്മളുടെ അടുത്ത് സംസാരിച്ച് ഇങ്ങനെ വരികയായിരുന്നു. അപ്പൊ അശ്വിന്റെ അടുത്ത് കുറച്ച് വിശേഷങ്ങൾ കൂടി നമുക്കൊന്ന് ചോദിക്കാം. എനിക്കത് ഒരുപാട് കമന്റ്സ് അതിന് വന്നിട്ടുണ്ടല്ലേ, നൈസ് ഫ്ലെക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഫുട്ബോളിനെ ഭയങ്കരമായിട്ട് ഫോളോ ചെയ്യുന്ന ആൾക്കാരുടെ കമന്റുകളൊക്കെ
2: ഉണ്ടല്ലേ.
0: ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഫസ്റ്റ് ടീം ബ്രസീൽ ആണ് ഏറ്റവും ഫേവറേറ്റ്, സെക്കൻഡ് ഫേവറേറ്റ് ടീം ഏതാണ്?
2: സെക്കൻഡ് ഫേവറേറ്റ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലണ്ടിനോട് ഇഷ്ടമാണ്, പക്ഷെ റൊണാൾഡോനെ ഭയങ്കര കാര്യമാണ്. അല്ല, ഫേവറേറ്റ് എന്നാൽ നെയ്മർ ആണ്, പക്ഷെ സെക്കൻഡ് ടീം പോർച്ചുഗലിനും താല്പര്യം എന്നാ ഇംഗ്ലണ്ടുമാണ്.
0: ഇംഗ്ലണ്ടുമാണ്, ഓക്കെ.
2: നമുക്ക് ബ്രസീൽ തന്നെ,
0: ഫസ്റ്റ് ബ്രസീൽ, അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി എന്തോ അല്ലേ. നാട്ടിലൊരു ആവേശക്കുറവുണ്ടോ ഇത്തവണ? നാട്ടിലൊരു ആവേശത്തിന്റെ കുറവുണ്ടോ ഇത്തവണ?
2: ആവേശത്തിന്റെ കുറവ് പറഞ്ഞാൽ ഇപ്പോ വേൾഡ് കപ്പ് ഇനി അടുത്ത മാസം സ്റ്റാർട്ട് ചെയ്യുള്ളൂ, അതിന് മുമ്പുള്ള പരിപാടി തുടങ്ങിയിരിക്കുന്നു. ഇനിയിപ്പോ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഓരോ ടീമുകൾ ഇപ്പോ ശനിയാഴ്ചക്കുള്ള എല്ലാ ടീമുകളും ഫ്ലക്സ് പരമാവധി ഏറ്റാളുള്ളതാണ്. അപ്പൊ ഒരു കട്ടൗട്ടിന്റെ KCB പെർമിഷൻ എടുക്കണം, അത്ര വലിയ കട്ടൗട്ട് ആയതുകൊണ്ട് മാരേജ് വെക്കുന്ന പെർമിഷൻ കാര്യങ്ങളൊക്കെ.
0: നിങ്ങളുടെ ഒരു കട്ടൗട്ട് ഇവിടെ വരാനുണ്ട് തകർപ്പൻ.
2: ആ, ഞങ്ങളുടെ വരാണ്ട്, അവരുടെ അതിന്റെ വരാണ്ട്, അപ്പൊ ഞങ്ങളുടെ വരാണ്ട്.
0: എനിക്ക് വയ്യ, അവിടെ മാസമായിരിക്കുമല്ലോ, പൊടി പൂരായിരിക്കും അല്ലേ.
2: അയ്യോ, ഞങ്ങളെ ഒരു 2018 വീഡിയോ ഉണ്ട്, അങ്ങനെ അയച്ചാൽ എത്ര കട്ടൗട്ടിൽ വരണം പറ്റില്ല.
0: ആണോ, എന്തോന്ന് അയച്ചിട്ടേക്ക്.
2: അപ്പൊ എപ്പോഴും ആവേശമാണ്, ഞങ്ങള് വയനാട്ടില് ഞങ്ങളാ ഒരു ഭാഗം ഗോളിന് അങ്ങനെ ഒരു എന്താ പറയാ, അതിന് അഡീഷൻ ആണ്.
0: ഓക്കെ, ഈ പറഞ്ഞ പോലെ തന്നെ 2022 വേൾഡ് കപ്പും നിങ്ങൾ ഗംഭീരമായി തകർത്തിട്ടുണ്ടായിരുന്നോ, ഖത്തർ വേൾഡ് കപ്പ്?
2: ഓ, 2022 ഞങ്ങള് കോപ്പ വേൾഡ് കപ്പ് അതുപോലെ ISL അടക്കം ഫൈനൽ ഞങ്ങള് ജംഗ്ഷൻ, ഞങ്ങളവിടെ കോട്ടയിൽ ജംഗ്ഷനിൽ ഞങ്ങള് പ്രൊജക്ടറൊക്കെ ഇട്ട് എല്ലാരും കാണാണ്ടാവും. ഞങ്ങളിപ്പോ വേൾഡ് കപ്പ് കാണാൻ പോലും ഏകദേശം ഒരു 10-30 ആൾക്കാരുണ്ടാവും കാണാൻ. നോർമൽ കളി മാത്രം, എല്ലാരും ഫാമിലി അടക്കം പറഞ്ഞത്, അങ്ങനെ ഒരു ഇമ്പാക്ട് ആണ് ഫുട്ബോളിനോടുള്ള
0: സ്നേഹം.
2: സ്നേഹം സ്നേഹം അതാണ്, അത് ഫുട്ബോളിനോട് അങ്ങനെ സ്നേഹം. എല്ലാരും നാട്ടുകാരും വലിയവരാണെങ്കിലും തോരുമല ക്ലബിന്റെ പേര്, ആദ്യത്തെ പേര് ആ ഒരു പേര് മാറ്റി തോരുമല നാട്ടിന്നു. പിന്നെ പിന്നെ ഞങ്ങൾ പഴയ പേരിലേക്ക് തന്നെ കൊണ്ടുവന്നു, ക്ലബ് രജിസ്റ്റർ ചെയ്തിട്ട് അതിലാണ് എല്ലാം പോകുന്നത്. കൊളാബ് ചെയ്തപ്പോ സെഞ്ചുറി തോരുമല പേരും കൊളാബ് ചെയ്തിട്ടുണ്ട്.
0: അപ്പൊ എന്തായാലും തകർക്കട്ടെ, നിങ്ങളുടെ ബ്രസീൽ ഫാൻസ് വയനാട് തകർക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നമ്മളുടെ കൂടെ ജോയിൻ ചെയ്തതിന് താങ്ക് യു സോ മച്ച് അശ്വിൻ, താങ്ക് യു സോ മച്ച് കേട്ടോ.
2: ഓക്കെ,
0: താങ്ക് യു, ബൈ ബൈ.
1: എനിക്ക് തോന്നുന്നു ഇനിയുള്ള ദിവസങ്ങളിൽ ഇതുപോലെയുള്ള കഥകൾ ഒരുപാട് നമുക്ക് ഷെയർ
0: ചെയ്യാനും.
1: വലിയ ഫ്ലെക്സ്, പുഴയിലെ ഫ്ലെക്സ്, മലയിലെ ഫ്ലെക്സ്,
0: അങ്ങനെ കൊറേ വെറൈറ്റി. എനിക്ക് ഇത്തവണ AI റിലേറ്റഡ് കൊറേ സാധനങ്ങൾ കാണാൻ പറ്റും, കാരണം എഴുത്തിലൊക്കെ AIയുടെ ഹെൽപ്പ് ചോദിച്ചിട്ടുള്ള സംഭവങ്ങൾ, അങ്ങനെയുള്ള പോസ്റ്റേഴ്സ്,
1: വീഡിയോസ്,
0: വീഡിയോസ്, റീൽസ്, അങ്ങനെ തകർപ്പനായിട്ട് മാറും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല.
1: ഓക്കെ, അങ്ങനെ ഫുട്ബോളും കഥകളും ക്ലബും ഒക്കെ പറയുന്ന സമയത്ത് ഗോൾ മൂവിയിലെ പാട്ടിലേക്ക്. ഇത് റേഡിയോ 91.7 FM മോർണിംഗ് സവാരി. ഈ സവാരി

0: 91.7 FM. 91.7 FM.
1: Qatar's happiness frequency.
0: Radio Sunil.
2: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്, നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
3: The big, biggest jewelry festival is now happening at Joyalukkas. Joyalukkas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. E offer 2026 June 13 vare maatram. നിങ്ങളുടെ അടുത്തുള്ള ജോയാലുക്കാസ് സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
4: ജോയാലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
5: രണ്ടെണ്ണം വാങ്ങുമ്പോൾ ഒരെണ്ണം തികച്ചും സൗജന്യമായി നേടും. അതെ, ആഘോഷ നിമിഷങ്ങൾക്ക് മാറ്റം കൂട്ടാൻ മഴ്സ എപ്പോഴും നിങ്ങൾക്കൊപ്പം.
6: മഴ്സയുടെ എല്ലാ ഔട്ട്ലെറ്റുകളിലും ഇപ്പോൾ ബൈ ടു ഗെറ്റ് വൺ ഫ്രീ ഓഫറുകൾ ആരംഭിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ട്രെൻഡി റെഡിമെയ്ഡ് വസ്ത്രങ്ങളും സ്റ്റൈലിഷ് ഫുഡ് വെയർസും ഈ സ്പെഷ്യൽ ഓഫറിൽ സ്വന്തമാക്കാം. ഓഫർ May 31 വരെ മാത്രം. മഴ്സ ഹൈപ്പർ മാർക്കറ്റ്. ബി ഫ്രഷ്, ബി യു.
7: സ്നേഹത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും ഒത്തുചേരലുമായി ഈദ് മജ്ലിസ് സീസൺ 5. നിങ്ങളെ കാത്തിരിക്കുന്നു കൈ നിറയെ സമ്മാനങ്ങൾ.
8: റെസ്റ്റോറന്റ് പാർട്ണർ
9: കോഴിക്കോട് സ്റ്റാർ റെസ്റ്റോറന്റ് ബിന്നമ്രാൻ. ഒരു മംഗലപ്പുരയിൽ പോയി ബിരിയാണി കഴിക്കുന്ന അതേ ഫീല്, അതേ മട്ടില് വിളമ്പി തന്നെ കോഴിക്കോട് സ്റ്റാറിന്റെ ബിരിയാണിയുടെ രുചി ആസ്വദിക്കാം.
10: ഗിഫ്റ്റ് സ്പോൺസർഡ് ബൈ ലേ പെർഫ്യൂം. ഖത്തറിൽ ഏറ്റവും വിലക്കുറവിൽ ബ്രാൻഡഡ് പെർഫ്യൂമുകൾക്കായി സന്ദർശിക്കൂ ലേ പെർഫ്യൂം, അൽസത് മോൾ ആൻഡ് മദർ ഖദീം, ഡൈസോ ജപ്പാൻ.
11: യു നെയിം ഇറ്റ്, വി ഹാവ് ഇറ്റ്.
12: ഫ്രാറ്റ്മ ഫോർ പ്രീമിയം ക്വാളിറ്റി നട്സ്, ഡേറ്റ്സ്, ചോക്ലേറ്റ്സ്, ഹെർബ്സ് and spices. Visit Bradma Wholesale Market at Selva Road.
13: Golden, flaky, irresistible snacks croissant from Q-Bake. Baked to perfection, filled with delicious chocolate anytime, snacks time.
14: And Grand Mall Hypermarket.
15: Supported by Ajwa Native Supermarket. Qatar's largest collection of healthy products and 90s snacks items. Visit showroom at Barwa Village or shop online ajwa.qa.
14: And
15: Partas Barwa Village.

0: Malabar Golden Diamonds Morning Safari.
1: Brought to you by Shine Smarter this season with Malabar Golden Diamonds Smart Exchange. Making charges മാത്രം പേ ചെയ്ത് നിങ്ങളുടെ പഴയ 22-carat സ്വർണ്ണാഭരണങ്ങൾ അത് എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും സ്വാപ്പ് ചെയ്യൂ ഡാസ്ലിംഗ് ന്യൂ ഡിസൈൻസുമായി.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻ ടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 million riyals ഡ്രീം, ഡ്രീം ബിഗർ.
4: And Lulu, hypermarkets, supermarkets, and department stores where the world comes to shop.

0: suno.
1: Marhaba Doha. Something big has just opened at Doha City Center. Your favorite fashion brand, R&B, has opened a newer, bigger and greater fashion destination at Doha City Center. Celebrate this Eid in style with R&B at the newly opened store and shop the latest fashion across women, men and kids. And here's your opening surprise. Shop for 200 riyal and get a free stylish duffel bag. Yes, absolutely free. But hurry, this is a limited opening celebration offer. Head to the newly opened R&B store at Doha City Center, second floor today. R&B, love it, wear it.
2: 2026 ൽ നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
3: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ, സാലറിയിൽ നിന്നും 50% 1 ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
2: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നുവെന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
3: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
4: ട്രഡീഷണൽ മന്തി രുചിയുമായി ഖുറൈഷി മന്തി റെസ്റ്റോറന്റ് ആൻഡ് ഗ്രിൽ ഇപ്പോൾ ഖത്തറിൽ. May 27 മുതൽ June 2 വരെയുള്ള ദിവസങ്ങളിൽ ആക്ട്രസ് നീന കുറുപ്പും നിങ്ങളെ കാണാനെത്തുന്നു. ഡിന്നർ വിത്ത് നീന കുറുപ്പ്, ഖുറൈഷി മന്തി റെസ്റ്റോറന്റ് ആൻഡ് ഗ്രിൽ, സനാ സിഗ്നൽ നിയർ അൽമീര.
5: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
6: നമസ്കാരം, ഞാൻ ക്യാമറമാൻ സുജിത് വാസുദേവാണ്. ഖത്തറിന്റെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM കേട്ട് കേട്ട് കൂട്ടുകൂടാ, നമുക്ക് കൂട്ട് കൂടിക്കൊണ്ടേയിരിക്കാം.
7: Only on Radio Suno 91.7.

0: this Morning Safari only on Radio Snow 91.7 FM. Malabar Golden Diamonds Morning Safari
1: brought to you by Shine Smarter this season with Malabar Golden Diamonds Smart Exchange. Making charges matram pay cheythu ningalude palaya 22 carat swarnabharanangal adu evide ninnu vaangiyadanengilum swap cheyyu dazzling new designs umayi
2: in association with
3: Commercial Bank. We are saving more turns dreams into reality. Commercial Bank's 5 million riyals dream. Dream bigger.
4: And Lulu, hypermarkets, supermarkets, and department stores where the world comes to shop. Just feel like you're
5: ഒരു വീക്കെൻഡ്, ഒരു വീക്കെൻഡ് അല്ല, ലോങ് വീക്കെൻഡ്.
6: ശരിക്കും ഇപ്പം ഒരു അവധി ഒരു ഫീൽ ഇല്ലേ ഉള്ളില്,
5: പലരുടെയും ഉള്ളിലുണ്ട്.
6: എന്റെ ഉള്ളിൽ കുറച്ച് കൂടുതലുണ്ടോ എനിക്കൊരു സംശയം.
5: എന്റെ അടുത്ത് നിസ രാവിലെ വന്നപ്പോ തന്നെ പറയാ, അപ്പം ഈ റോട്ടിൽ ഒരൊറ്റ വണ്ടിയില്ല. ഞാനും പറഞ്ഞു, ഞാനും ഇന്ന് എല്ലായിടത്തും 120 ഞാനും പറഞ്ഞത്, ഒരു വണ്ടിയില്ല.
6: ഭയങ്കര സമാധാനമായിട്ട് ഈ പറഞ്ഞ പോലെ തന്നെ. എന്തായാലും എന്താ പറയുക, അവധിയുടെ സമയത്തിലേക്ക് നമ്മൾ എത്തുന്നതിന്റെ ഒരു ആലസ്യം എന്നാണെങ്കിൽ പറയാൻ പറ്റില്ലേ.
5: ഓക്കെ, അപ്പൊ എന്തായാലും അവധി ദിനങ്ങൾ എങ്ങനെ സ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇനിയുള്ള കാര്യങ്ങൾ. പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, സ്റ്റേക്കേഷന് പോകുന്ന ആളുകളുണ്ടാവും, അല്ലെങ്കിൽ ചെറിയ ചെറിയ യാത്രകൾ നടത്തുന്ന ആളുകളുണ്ടാവും. അപ്പൊ ഇപ്പൊ ഈ സൗദി മൾട്ടിപ്പിൾ എൻട്രി ഒക്കെ ഓപ്പൺ ആയതോടുകൂടിയിട്ട്
6: ഒരുപാട് ആളുകൾ ഇനി അങ്ങോട്ടേക്ക്
5: റോഡ് മാർഗം ദുബായിലേക്ക് പോകാൻ ചിന്തിക്കുന്നവരുണ്ടാവും, അല്ലെങ്കിൽ ബഹറിലേക്ക് പോകാൻ ചിന്തിക്കുന്നവരുണ്ടാവും. അങ്ങനെ ഒരുപാട് ആളുകൾക്ക് ഒരുപാട് ഓപ്ഷൻസ് ഈ ഒരു അവധി ദിവസങ്ങളിൽ ഉണ്ടാകും എന്നുള്ളതാണ്.
6: ഓക്കെ, അവിടേക്ക് പോകാൻ പറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല, ഇവിടെ ഒരുപാട് പ്രോഗ്രാംസ് നമുക്ക് വേണ്ടി വെയിറ്റിംഗ് ഉണ്ട്. ഖത്താറിൽ 3 പല പരിപാടികൾ നടക്കുന്നുണ്ട്,
5: ഫയർ
6: വർക്സും കാര്യങ്ങളുണ്ട്. അങ്ങനെ ഒരുപാട് ഗംഭീരമായിട്ട് നമ്മുടെ ഖത്തറിൽ ഒരുപാട് ഇവന്റ്സ് ഉണ്ട്. എന്നാൽ ഇപ്പൊ നമ്മൾ പോകുന്നത് നമ്മുടെ ഹൈഡൻ സിക്കിലെ 3 മൂന്ന് സൂചനകളിൽ നിന്നും സിനിമ നമ്മളൊന്ന് കണ്ടുപിടിക്കാനായിട്ട് പോവാണ്. അപ്പൊ നേരെ പോകാം ഹൈഡൻ സീക്ക് എന്ന് പറയുന്ന നമ്മുടെ പ്രിയപ്പെട്ട
5: എല്ലാവരും.
6: കുറച്ച് ആൾക്കാരെ ഉണ്ടാവത്തില്ലായിരിക്കും എന്ന് കരുതുന്നു ഇന്ന് മെസ്സേജ്.
5: അമ്മു എന്നത് ഈ സിനിമയിലെ ഒരു പ്രധാന കഥാപാത്രത്തിന്റെ പേരാണ്.
6: അതെ അതെ, തീർച്ചയായിട്ടും
5: ആദ്യത്തെ സൂചന അതാണ്.
6: അതെ, അടുത്ത സൂചന ഈ സിനിമയ്ക്ക് മ്യൂസിക് ചെയ്തിട്ടുള്ളത് ഹിഷാം ആണ്.
5: ഓക്കെ,
6: ഹിഷാം അബ്ദുൽ വഹാബ് ആണ് ഈ സിനിമയ്ക്ക് മ്യൂസിക് ചെയ്തിട്ടുള്ളത്.
5: ഓക്കെ,
6: കുറച്ച് എളുപ്പമാക്കി തരാം. ഈ വർഷം തന്നെ റിലീസായ സിനിമയാണ്
5: അമ്മു എന്ന കഥാപാത്രം. ഹിഷാമിന്റെ
6: മ്യൂസിക്
5: 2026 റിലീസായ ചിത്രം ഏതാണ് ആ സിനിമ?
6: ഓക്കെ, വേഗം തന്നെ ഉത്തരങ്ങൾ അയച്ചിടാം. 5000917 എന്ന നമ്പറിലേക്ക്. കാട്ടാളൻ മൂവി, പെപ്പയുടെ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു ആക്ഷൻ പാക്ക് മൂവിയാണ് കാട്ടാളൻ എന്ന് പറയുന്നത്. അപ്പൊ ആ മൂവി കാണാനുള്ള ടിക്കറ്റുകളാണ് ഭാഗ്യശാലികളെ വെയിറ്റ് ചെയ്തിരിക്കുന്നത്.
5: പെപ്പ വരുമോ ഖത്തറിലേക്ക്?
6: വരുമോ,
5: വരുമോ,
6: വരുമോ,
5: വരുമോ?
6: എത്രയോ തവണ നമുക്ക് അരികിലേക്ക് പെപ്പ വന്നിട്ടുണ്ട്, അപ്പൊ ഉടനെ വരും, അറിയില്ല.
5: ഈ കാട്ടാളൻ മൂവി എന്ന് പറയുമ്പോ ഇതൊരു പാൻ ഇന്ത്യൻ മൂവി ആയിട്ട് തന്നെയാണ് പരിഗണിക്കപ്പെട്ടത്.
6: ഭയങ്കര പ്രതീക്ഷയോടെ വെയിറ്റ് ചെയ്യുന്ന മൂവിയാണ്.
5: അപ്പൊ ഒരു പാൻ ഇന്ത്യൻ മൂവിയിലെ അഭിനയത്തിന് ശേഷം പെപ്പ,
6: പെപ്പയല്ല പെപ്പെ,
5: പെപ്പെ ഞങ്ങള് വിളിക്കുന്ന അങ്ങനെയല്ലേ?
6: ശരിയാണല്ലേ, ഓ രക്ഷപ്പെട്ടപ്പോള്.
5: അപ്പൊ അങ്ങനെയാണെങ്കിൽ സംഭവങ്ങൾ അടിപൊളിയാവും, അടിപൊളി ധമാക്കയാവും. റേഡിയോ 91.7 FM മോർണിംഗ് സവാരി, ഇത് നമ്മുടെ സവാരി. ആ വീക്കെൻഡിന്റെ വൈബ് ഓപ്പൺ ആയി,
6: അതാണ് അവധി വൈബ്,
5: അവധി വൈബ്.

0: അഞ്ചു വർഷത്തെ പാരമ്പര്യവും പകരംവയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ കഥർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ ആറാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005 6123.
1: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 Million റിയൽ ഡ്രീം. നേടാം അപ് ടു 5 million ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 million റിയാൽസും.
2: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% ഫൺ ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
1: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa. രണ്ടെണ്ണം വാങ്ങുമ്പോൾ ഒരെണ്ണം തികച്ചും സൗജന്യമായി നേടും. അതെ, ആഘോഷ നിമിഷങ്ങൾക്ക് മാറ്റം കൂട്ടാൻ മഴ്സ എപ്പോഴും നിങ്ങൾക്കൊപ്പം.
1: മഴ്സയുടെ എല്ലാ ഔട്ട്ലെറ്റുകളിലും ഇപ്പോൾ ബൈ ടു ഗെറ്റ് വൺ ഫ്രീ ഓഫറുകൾ ആരംഭിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ട്രെൻഡി റെഡിമെയ്ഡ് വസ്ത്രങ്ങളും സ്റ്റൈലിഷ് ഫുഡ് വെയർസും ഈ സ്പെഷ്യൽ ഓഫറിൽ സ്വന്തമാക്കാം. ഓഫർ May 31 വരെ മാത്രം. മഴ്സ ഹൈപ്പർ മാർക്കറ്റ്. ബി ഫ്രഷ്, ബി യു.
3: അതിമോഹമാണ് അതിമോഹം.
4: ഹൊറർ, തനിക്ക് പോകാൻ അനുവാദമില്ല.
0: ഓ ഡ്രാമ,
5: എന്റെ കുടുംബം, എന്റെ സ്വർഗരാജ്യം.
0: ഇഷ്ട ജോണർ ഏതാണെങ്കിലും ഇവിടെ ടിക്കറ്റ് റെഡി. റേഡിയോ സിനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷപ്പ്, ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ.
6: Brought to you by Safari, world-class shopping experience, Doha, Qatar.
7: And shine smarter this season with Malabar Golden Diamonds Smart Exchange. Making charges മാത്രം പേ ചെയ്ത് നിങ്ങളുടെ പഴയ 22-carat സ്വർണ്ണാഭരണങ്ങൾ അത് എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും സ്വാപ്പ് ചെയ്യൂ ഡാസ്ലിംഗ് ന്യൂ ഡിസൈൻസുമായി.
8: Hi everyone, this is Hari Charan here.
9: You're listening to
8: Radio Suno. Radio Suno, കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: വനം നിറയ്ക്കുന്ന ബിരിയാണിയും സ്പെഷ്യൽ ഡിന്നർ ഐറ്റംസും ഒപ്പം വിശാലമായ ഫാമിലി ഡൈനിങ് സ്പേസുമായി ബി എം ആർ പഴവ വില്ലേജ്.
1: Marhaba Doha. Something big has just opened at Doha City Center. Your favorite fashion brand R&B has opened a newer, bigger and greater fashion destination at Doha City Center. Celebrate this Eid in style with R&B at the newly opened store and shop the latest fashion across women, men and kids. And here's your opening surprise. Shop for 200 riyal and get a free stylish duffel bag. Yes, absolutely free. But hurry, this is a limited opening celebration offer. Head to the newly opened R&B store at Doha City Center, second floor today. R&B, love it, wear it.
2: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
3: This is Morning Safari.
4: Malabar Golden Diamonds Morning Safari.
5: Brought to you by Shine Smarter this season with Malabar Golden Diamonds Smart Exchange. Making charges മാത്രം പേ ചെയ്ത് നിങ്ങളുടെ പഴയ 22-carat സ്വർണ്ണാഭരണങ്ങൾ അത് എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും സ്വാപ്പ് ചെയ്യൂ ഡാസ്ലിംഗ് ന്യൂ ഡിസൈൻസുമായി.
6: In association with
7: Commercial Bank, we are saving more turns dreams into reality. Commercial Bank's 5 million riyals dream. Dream bigger.
8: And Lulu, hypermarkets, supermarkets, and department stores where the world comes to shop.

0: ഞെട്ടൂല
1: ഞെട്ടൂല.
0: എന്തായാലും നിസ പറഞ്ഞു ഇങ്ങനെ കുറവായിരിക്കോ ഇന്ന് ഹൈഡ് ആൻഡ് സീക്കിലെ. ഇത് നോക്കൂ, ഇത് നോക്കൂ, ഇങ്ങനെ
1: നോക്കൂ,
0: ഇങ്ങനെ നോക്കൂ. ഓക്കെ, ശരിയായ ഉത്തരം ആദ്യം അയച്ചത് പി ജെ എന്ന് പറയുന്ന അക്കൗണ്ടിൽ നിന്നാണ്. അൻസലിന്റെ മെസ്സേജ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഹാരിഷ് ഉത്തരം തെറ്റിപ്പോയി. ഫരീസാദിന്റെ ശരിയായ ഉത്തരമുണ്ട്. അതുപോലെ ഷെഫീർ ഉണ്ട്, നിസാം ഉണ്ട്, ബിനുവിന്റെ ഉത്തരവുണ്ട്, ഹസീബ് ഉണ്ട്, മുഹമ്മദ് ഉണ്ട്, ഹരികൃഷ്ണനുണ്ട്, അതുപോലെ തന്നെ ഷാസിലുണ്ട്, പിന്നെ പേര് വെക്കാത്ത ഒത്തിരി പേരുണ്ട്, റിഹാനുണ്ട്, രാജേഷ് മറ്റക്കിലുണ്ട്, രമേഷ് ഉണ്ട്, ചന്ദ്രു ഉണ്ട്, നവാസ് ഉണ്ട്, ഷെഫീഖ് ഉണ്ട്. അങ്ങനെ
1: ഒരുപാട് പേരുടെ റൈറ്റ് ആൻസേഴ്സ് കിട്ടുന്ന സമയമാണ്. കാട്ടാളൻ മൂവി കാണാനുള്ള ടിക്കറ്റുകളായിരിക്കും ലക്കി വിന്നേഴ്സിനെ ലഭിക്കാനായിട്ട് പോകുന്നത് കേട്ടോ. അതോടൊപ്പം തന്നെ നമ്മൾ പറഞ്ഞു ഈ തവണയും ഒരുപാട് ഇവന്റുകൾ നമുക്ക് പല ഭാഗങ്ങളിലായിട്ട്, നമ്മുടെ ജുവാൻ ഐലൻഡ് ആണെങ്കിലും അല്ലെങ്കിൽ പേൾ ഖത്തർ ആണെങ്കിലും പലയിടങ്ങളിലായിട്ട് പല പല കാര്യങ്ങൾ നടക്കാനായിട്ട് പോകുന്നു എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട് കേട്ടോ.
0: ചില ഷോകളുണ്ട്, അതുപോലെ തന്നെ നമുക്ക് കണ്ട് നടക്കാൻ പറ്റുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട്. പിന്നെ ഈ പറഞ്ഞതുപോലെ തന്നെ ഫയർ വർക്സ് ഉണ്ട്, ഇതെല്ലാം നമുക്ക് ആസ്വദിക്കാനായിട്ട് പറ്റും.
1: അതെ, തീർച്ചയായിട്ടും എല്ലാം ആസ്വദിക്കാം എന്നുള്ള ഓർമ്മപ്പെടുത്തൽ നൽകിക്കൊണ്ടാണ് അടുത്ത പാട്ടിലേക്ക് നമ്മൾ എത്താനായിട്ട് പോകുന്നത്. അതിനുശേഷം നമുക്ക് റൈറ്റ് ആൻസറിലേക്ക് വരാം കേട്ടോ.
0: തീർച്ചയായിട്ടും. ഇപ്പൊ ദോഹ ടു ചെന്നൈ.
2: ചെന്നൈ ബീറ്റ്സ്.

0: 91.7 FM. 91.7 FM.
1: Qatar's happiness frequency.
0: Radio Sino.
2: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ. പച്ചമാങ്ങ പച്ചമാങ്ങ നാട്ടുമാവിലെ മാങ്ങ.
3: ആഹാ, ഇന്ന് പാട്ടും പാടിയാണല്ലോ ഷോപ്പിങ്ങിന് പോകുന്നത്.
2: പിന്നല്ലാതെ മാർസലെ കിട്ടിൽ ആൻഡ് മാംഗോ ഫെസ്റ്റിനാ പോകുന്നത്.
4: അറുപതിൽ പരം വെറൈറ്റി മാങ്ങകൾ മർസയുടെ എല്ലാ ഔട്ട്ലെറ്റിലും ലഭ്യം. ഒപ്പം മാങ്ങ ഉപ്പിലിട്ടത്, ജ്യൂസുകൾ തുടങ്ങി എല്ലാ മാംഗോ ഐറ്റംസും മർസ മാംഗോ ഫെസ്റ്റിവലിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. മർസ മാംഗോ ഫെസ്റ്റിവൽ മെയ് 30 വരെ. മർസ ഹൈപ്പർ മാർക്കറ്റ്. ബി ഫ്രഷ്, ബി യു.
5: വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി എൻഹാൻസിംഗ് യുവർ എവരിഡേ. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മുതൽ.
6: നമസ്കാരം, ഞാൻ ജയരാജ് വാര്യർ.
7: യു ആർ ലിസ്ണിംഗ് ടു റേഡിയോ സുനോ.

0: എന്റെ സൂര്യപുത്രിക്ക് മൂവിയിലെ പാട്ടാണ് നമ്മൾ കേട്ടത്. സമയം 9 മണി കഴിഞ്ഞ് 40 മിനിറ്റ് ആയിരിക്കാണ്.
1: ആഘോഷ സമയങ്ങളാണ് ഈ സമയങ്ങളിൽ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിലേക്ക് എത്താനുള്ള കാര്യം കൂടി ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ് കേട്ടോ. അതായത് മേക്കിംഗ് ചാർജസ് മാത്രം പേ ചെയ്ത് നിങ്ങളുടെ പഴയ 22 കാരറ്റ് സ്വർണ്ണാഭരണങ്ങൾ അത് എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും നിങ്ങൾക്ക് സ്വാപ്പ് ചെയ്യാൻ പറ്റും പുതിയ ഡിസൈനുകളും ആയിട്ട് കേട്ടോ. അത് മാത്രമല്ല ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം ഖത്തറിലെ നിങ്ങൾക്ക് ഇനി സ്വർണ്ണ വിലയിൽ 15% വരെ ലാഭിക്കാനും സാധിക്കാം. അപ്പൊ ഇന്ന് തന്നെ നിങ്ങളുടെ തൊട്ടടുത്തുള്ള മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഷോറൂം വിസിറ്റ് ചെയ്തോളൂ എന്നുള്ള കാര്യം കൂടി ഈ സമയത്തൊന്ന് വളരെ വളരെ സ്പെഷ്യൽ ആയിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെ ക്രിക്കറ്റിലാണെങ്കിലും ഫുട്ബോളിലാണെങ്കിലും ഇനിയിപ്പം എന്താ പറയുക വളരെ ആവേശകരമായിട്ടുള്ള ദിവസങ്ങളാണ്. ഇന്ന് ഞങ്ങൾ ജയിച്ചു കഴിഞ്ഞാൽ നേരെ ഫൈനലിലേക്കാണ് പുണി. അങ്ങനെ പ്രത്യേകത ഞങ്ങൾക്കുണ്ടെന്ന്. ഓക്കെ, ബാംഗ്ലൂർ ഗുജറാത്ത് മാച്ച് ഇന്ന് നടക്കാൻ പോകുന്ന ദിവസം കൂടിയാണ്. അപ്പൊ എന്തായാലും ഫൈനൽ എന്താ പറയുക ഇനി കിരീടമാർക്കാണ് എന്നുള്ളതിനു വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒപ്പം തന്നെ ഫുട്ബോളിലേക്ക് നോക്കുവാണെങ്കിൽ സ്പെയിൻ ടീമിനെ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. സ്പെയിൻ ടീം ഓരോരോ ടീമുകളുടെ സ്ക്വാഡുകളൊക്കെ ഡിക്ലെയർ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. കഴിഞ്ഞ ദിവസങ്ങൾ അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം സ്പെയിൻ ടീമിനെ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഇന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു വേൾഡ് കപ്പിൽ നമുക്കൊരു ഫേവറേറ്റ് ടീം ഉണ്ടായിരിക്കും, പക്ഷെ നിങ്ങളുടെ സെക്കൻഡ് ഫേവറേറ്റ് ടീം ഏതാണ്
0: ചോദ്യമാണ്. സെക്കൻഡ് ഫേവറേറ്റ് ടീം എന്ന് പറഞ്ഞാൽ ഒരു വലിയ ചോദ്യമാണ്.
1: അപ്പുണ്ണിക്ക് ഏതാണ് സെക്കൻഡ് ഫേവറേറ്റ് ടീം? അല്ല, ഫസ്റ്റ് ഫേവറേറ്റ് ടീം ഏതാ?
0: അത് ഇങ്ങനെ മാറി മാറി
1: വരും. ഓക്കെ,
0: കാരണം വെച്ചാൽ ഞാനിങ്ങനെ ഈ പറഞ്ഞ പോലെ സ്ക്വാഡ് നോക്കും, സ്ക്വാഡ് ആൾക്കാരെ നോക്കും,
1: ഇൻട്രസ്റ്റ് ഒക്കെ ഇഷ്ടമാക്കാൻ അനുസരിച്ചിട്ട്.
0: പിന്നൊരു അർജന്റീന ഫാനാന്ന് പറയുന്നെങ്കിൽ ബെൽജിയം.
1: ഞാനത് മറന്നുപോയ പൊണ്ണി, ഞാൻ ട്രോള് ചെയ്ത് ഞാനത് മറന്നുപോയി. എന്റെ സെക്കൻഡ് ഫേവറേറ്റ് ടീം സെനഗലാണ്. അത് ഓൾവേസ് സെനഗലാണ് എപ്പോഴും. അതെന്താന്ന് അറിയത്തില്ല, അത് അങ്ങനെ ആയിപ്പോയി. അപ്പൊ ഒരുപാട് പേര് സെനഗല് ഇന്ന് മോർണിംഗിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ സ്പെയിൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്പെയിൻ സെക്കൻഡ് ഫേവറേറ്റ് ടീം ആയിട്ടുള്ള ആളുകളുണ്ട്. ഇംഗ്ലണ്ട് സെക്കൻഡ് ഫേവറേറ്റ് ടീം ആയിട്ട്,
0: സ്പെയിൻ, പോർച്ചുഗൽ,
1: ഇതൊക്കെ ആ ലിസ്റ്റിൽ വരുന്ന. അതായത് ബ്രസീൽ, അർജന്റീന ഫാൻസിന്റെ സെക്കൻഡ് ലിസ്റ്റിൽ ഈ ടീമുകളൊക്കെ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു.
0: ഓക്കെ, ഫ്രാൻസ് ഉണ്ട്.
1: ഫ്രാൻസ് കഴിഞ്ഞ വട്ടം അപ്പുണ്ണി ഫ്രാൻസ് അല്ലായിരുന്നു
0: കപ്പെടുക്കുന്നു.
1: അപ്പുണ്ണി ഓരോ തവണ ഓരോ ടീം, ഇതുകൊണ്ട് ഏത് ടീമാണെന്ന് എനിക്ക് ഉറപ്പിക്കാനായിട്ട് പറ്റുന്നില്ല.
0: നമ്മൾ അങ്ങനെ പിടികൊടുക്കാൻ പാടില്ല.
1: പക്ഷെ നമുക്ക് ഇപ്പൊ പിടികൊടുക്കാൻ ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്.
2: റെസ്റ്റോറന്റ് പാർട്ണർ കോഴിക്കോട് സ്റ്റാർ റെസ്റ്റോറന്റ് ബിന്നമ്രാൻ. ഒരു മംഗലപ്പുരയിൽ പോയി ബിരിയാണി കഴിക്കുന്ന അതേ ഫീല്, അതേ മട്ടില് വിളമ്പി തന്നെ കോഴിക്കോട് സ്റ്റാറിന്റെ ബിരിയാണിയുടെ രുചി ആസ്വദിക്കാം. ഗിഫ്റ്റ് സ്പോൺസർഡ് ബൈ ലേ പെർഫ്യൂം. ഖത്തറിൽ ഏറ്റവും വിലക്കുറവിൽ ബ്രാൻഡഡ് പെർഫ്യൂമുകൾക്കായി സന്ദർശിക്കൂ ലേ പെർഫ്യൂം, അൽസത് മോൾ ആൻഡ് മദർ ഖദീം, ഡൈസോ ജപ്പാൻ. യു നെയിം ഇറ്റ്, വി ഹാവ് ഇറ്റ്. ബ്രാഡ്മ ഫോർ പ്രീമിയം ക്വാളിറ്റി നട്സ്, ഡേറ്റ്സ്, ചോക്ലേറ്റ്സ്, ഹെർബ്സ് ആൻഡ് സ്പൈസസ്. വിസിറ്റ് ബ്രാഡ്മ ഹോൾസെയിൽ Market at Salva Road. Golden, flaky, irresistible snacks croissant from Q-Bake. Baked to perfection, filled with delicious chocolate anytime, snacks time. And Grand Mall Hypermarket. Supported by Ajwa Native Supermarket. Qatar's largest collection of healthy products and 90s snacks items. Visit showroom at Barwa Village or shop online ajwa.qa. And Partha's Barwa Village. Eid Agoshi.
0: അപ്പൊ ഈദ് മജ്ലിസിലേക്ക് ഇൻവിറ്റേഷൻ ലഭിച്ചിട്ടുള്ള ഒരുപാട് പേരുണ്ടാവും. എന്തായാലും ഇന്ന് നമ്മള് 12:30 കൂടി അല്ലേ.

0: കോഴിക്കോട് സ്റ്റാർ റെസ്റ്റോറന്റിൽ ഒരുമിച്ച് ചേരുന്നു. ചില ഗെയിംസ് ഒക്കെ നമ്മൾ അവിടെ
1: പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ തന്നെ നല്ലൊരു ലഞ്ച് നമ്മൾ കഴിക്കുന്നതായിരിക്കും. അങ്ങനെ ഗംഭീരമായിട്ടായിരിക്കും ഇന്നത്തെ ഈദ് മജ്ലിസ് വിശേഷങ്ങൾ നമ്മൾ നടത്താനായിട്ട് പോകുന്നത്.
0: ഓക്കെ, അപ്പൊ എന്തായാലും ഇന്നത്തെ ദിവസം നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ഒരു ദിവസമായി മാറട്ടെ. അവധി ആഘോഷിക്കുന്നവർക്ക് അവധിയുടെ ആഘോഷങ്ങൾ, അവധിക്കായി കാത്തിരിക്കുന്നവർക്ക് കാത്തിരിപ്പിന്റെ ആഘോഷങ്ങൾ.
1: എന്താണ്,
0: ടാറ്റാ ബൈ.

सुनो अपडेट्स सुनो अपडेट्स लेके स्वागतम अपडेटുകളുമായി നിസ കത്താര കൾച്ചറൽ വില്ലേജിൽ പെരുന്നാളിന്റെ മൂന്ന് ദിവസങ്ങളിലും വിപുലമായ വിനോദ പരിപാടികൾ നടക്കും. മെയ് 27, 28, 29 ദിവസങ്ങളിൽ രാത്രി 8:30 ഫയർ വർക്സും ഉണ്ടാകും. ഖത്തറിൽ ബലിപെരുന്നാൾ നമസ്കാരം രാവിലെ 5:00. പള്ളികളും മൈതാനങ്ങളും ഉൾപ്പെടെ രാജ്യത്ത് 733 ഇടങ്ങളിൽ നമസ്കാര സൗകര്യം ഉണ്ടായിരിക്കും. അറ്റകുറ്റപ്പണികൾക്കും അടിസ്ഥാന സൗകര്യ വികസനത്തിനുമായി ഖത്തറിലെ വിവിധ റോഡുകൾ, പാലങ്ങൾ, ടണലുകൾ എന്നിവയിൽ താൽക്കാലിക ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തുമെന്ന് പൊതുമരാമത്ത് അതോറിറ്റി അഷ്ഗാൽ അറിയിച്ചു. ഈദുൽ അദ്ഹ അവധി ദിവസങ്ങളിൽ ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലെ സുരക്ഷാ സേവന വിഭാഗങ്ങളുടെ പ്രവൃത്തി സമയം പ്രഖ്യാപിച്ചു. ഈദ് അവധി ദിവസങ്ങളിൽ പാസ്പോർട്ട്, ഗതാഗതം, നാഷണാലിറ്റി, യാത്രാരേഖകൾ, ക്രിമിനൽ എവിഡൻസ് ആൻഡ് ഇൻഫർമേഷൻ എന്നിവയുമായി ബന്ധപ്പെട്ട സേവനങ്ങൾക്കായി രാവിലെ 8:00 ഉച്ചയ്ക്ക് 12:00 ഓഫീസ് പ്രവർത്തിക്കുക. അതേസമയം ട്രാഫിക് പൊതു സുരക്ഷാ വിഭാഗങ്ങൾ അവധി ദിനങ്ങളിലും 24 മണിക്കൂറും പ്രവർത്തിക്കും. ഐപിഎല്ലിൽ ക്വാളിഫയർ 1 ഗുജറാത്ത് നിലവിലെ ചാമ്പ്യന്മാരും പോയിന്റ് പട്ടികയിൽ 1 സ്ഥാനക്കാരുമായ ബാംഗ്ലൂരിനെ ഇന്ന് നേരിടും. ലീഗ് റൗണ്ടിൽ 14-9 വിജയിച്ച ഇരു ടീമിനും 18 പോയിന്റ് വീതം ലഭിച്ചപ്പോൾ മെച്ചപ്പെട്ട നെറ്റ് റൺ റേറ്റിലാണ് ബാംഗ്ലൂർ മുന്നിലെത്തിയത്. ദോഹയിൽ ഇന്ന് പ്രതീക്ഷിക്കുന്ന കൂടിയ താപനില 42 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 29 ഡിഗ്രി സെൽഷ്യസ്.

0: ശതമാനം നിറയ്ക്കുന്ന ബിരിയാണിയും സ്പെഷ്യൽ ഡിന്നർ ഐറ്റംസും ഒപ്പം വിശാലമായ ഫാമിലി ഡൈനിങ് സ്പേസുമായി ബി എം ആർ പഴവ വില്ലേജ്.
1: കൊറേ നാളായി ലോക്കറിലുള്ള പഴയ ഗോൾഡ് ബാങ്കിൽ എന്ത് ചെയ്യുന്ന ആലോചിക്കുകയാണോ? അതോ എല്ലാ കല്യാണത്തിനും സെയിം പെൻഡന്റ് സെറ്റ് ധരിച്ച് ബോറടിച്ചോ? എന്നാൽ ഇപ്പോൾ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്മാർട്ട് എക്സ്ചേഞ്ചിനൊപ്പം മേക്കിംഗ് ചാർജസ് മാത്രം പേ ചെയ്ത് നിങ്ങളുടെ പഴയ 22 കാരറ്റ് സ്വർണ്ണാഭരണങ്ങൾ അതെവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും എക്സ്ചേഞ്ച് ചെയ്യൂ ഡാസ്ലിംഗ് ന്യൂ ഡിസൈൻസുമായി. ആൻഡ് ഹിയർ ഇസ് ദ ഗ്രേറ്റ് ന്യൂസ്, ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം ഖത്തറിൽ നിങ്ങൾക്ക് ഇനി സ്വർണ്ണ വിലയിൽ 15% വരെ ലാഭിക്കാം. നിങ്ങളുടെ തൊട്ടടുത്തുള്ള മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഷോറൂം സന്ദർശിക്കൂ.
2: സ്നേഹത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും ഒത്തുചേരലുമായി ഈദ് മജ്ലിസ് സീസൺ 5. നിങ്ങളെ കാത്തിരിക്കുന്നു കൈ നിറയെ സമ്മാനങ്ങൾ.
3: റെസ്റ്റോറന്റ് പാർട്ണർ
4: കോഴിക്കോട് സ്റ്റാർ റെസ്റ്റോറന്റ് ബിന്നമ്രാൻ. ഒരു മംഗലപ്പുരയിൽ പോയി ബിരിയാണി കഴിക്കുന്ന അതേ ഫീല്, അതേ മട്ടില് വിളമ്പി തന്നെ കോഴിക്കോട് സ്റ്റാറിന്റെ ബിരിയാണിയുടെ രുചി ആസ്വദിക്കാം.
3: ഗിഫ്റ്റ് സ്പോൺസർഡ് ബൈ ലേ പെർഫ്യൂം. ഖത്തറിൽ ഏറ്റവും വിലക്കുറവിൽ ബ്രാൻഡഡ് പെർഫ്യൂമുകൾക്കായി സന്ദർശിക്കൂ ലേ പെർഫ്യൂം, അൽസത് മോൾ ആൻഡ് മദർ കദീം, ഡൈസോ ജപ്പാൻ.
5: യു നെയിം ഇറ്റ്, വി ഹാവ് ഇറ്റ്.
6: ഫ്രാട്മാ ഫോർ പ്രീമിയം ക്വാളിറ്റി നട്സ്, ഡേറ്റ്സ്, ചോക്ലേറ്റ്സ്, ഹെർബ്സ് and spices. Visit Bradma Wholesale Market at Selva Road.
3: Golden, flaky, irresistible snacks croissant from Q-Bake. Baked to perfection, filled with delicious chocolate anytime, snacks time.
5: And
3: Grand Mall Hypermarket.
0: Supported by Ajwa Native Supermarket. Qatar's largest collection of healthy products and 90s snacks items. Visit showroom at Barwa Village or shop online ajwa.qa.
5: And
0: പാർത്താസ് ബർവ വില്ലേജ്. ഈദ് ആഘോഷിക്കാം പാർത്താസിനൊപ്പം.
7: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
8: ഹായ്, ഞാൻ കമൽ.
9: യു ആർ ലിസണിംഗ് ടു റേഡിയോ സുനോ.
8: കേട്ട്

ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. സമയം ഇതാ 10 മണി കഴിഞ്ഞ് 9 മിനിറ്റ് ആകുമ്പോൾ ഇവിടെ ഹോം ഡെലിവറിയുടെ സമയമാണ്. എന്തുണ്ട് വിശേഷം, സുഖമാണോ? ട്യൂസ്ഡേ ആണ്, മെയ് 26 തീയതിയാണ്. സുഖമാണോ എന്ന് ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? അഷ്ടമി ഞങ്ങൾക്ക് അവധിയല്ലേ എന്ന് വിചാരിക്കുന്നവർ കുറച്ചധികം ആൾക്കാരുണ്ടാവും. ചിലപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു ജസ്റ്റ് ഫാമിലിയൊക്കെ ആയിട്ട് മോർണിംഗ് തന്നെ പുറത്തേക്ക് ഇറങ്ങാം എന്നൊക്കെ വിചാരിച്ചിട്ട് കുറച്ചധികം ആൾക്കാരൊക്കെ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടാവും. പക്ഷെ നേരെ തിരിച്ച്, എന്തവധി, ഇന്നും ജോലിയുണ്ടെന്നേ എന്ന് പറഞ്ഞ് നടക്കുന്ന കുറച്ചധികം ആൾക്കാരും ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ ഒക്കെ തന്നെ കൂട്ടത്തിൽ നിങ്ങൾക്ക് കുറച്ചധികം വിശേഷങ്ങളും ഒപ്പം നല്ല നല്ല പാട്ടുകളും ഒക്കെ ഇട്ട് ഞങ്ങളും കൂടെ തന്നെ ഉണ്ടിട്ട്. സോ ഡോണ്ട് വെറി അബൌട്ട് ദാറ്റ്. ഇതിപ്പം ഈ പറഞ്ഞ പോലെ ഷിഫ്റ്റ് വർക്കേഴ്സ് ഒക്കെ ആണെങ്കിലൊക്കെ തന്നെ അവർക്ക് ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ തന്നെ ചിലർക്ക് കിട്ടും, ചിലർക്ക് കിട്ടില്ല, ചിലർക്ക് ആഡ് ചെയ്ത് കിട്ടും, പിന്നെ അല്ലെങ്കിൽ ചിലരൊക്കെ തന്നെ കുറച്ച് കൂടുതൽ ദിവസം ലീവ് എടുത്തിരിക്കുന്നവരായിരിക്കും. ഇങ്ങനെ ഇങ്ങനെ പല പല പല പല കാറ്റഗറീസ് ആണല്ലോ. അപ്പം എല്ലാവർക്കും നല്ലൊരു ഒരു ഈദ്, ആ ഒരു വിഷസ് പറഞ്ഞുകൊണ്ട് അതിനോടൊപ്പം തന്നെ അഥവാ നല്ല രീതിയിൽ ആ ഒരു ഹോളിഡേ കിട്ടുകയാണെങ്കിൽ നല്ലപോലെ ആഘോഷിക്കുക, ഹെൽത്തി ആയിട്ട് ആഘോഷിക്കുക, സൂപ്പറായിട്ട് ഫാമിലിയായിട്ട് സ്പെൻഡ് ചെയ്യാനായിട്ടും നോക്കുക. എന്നാൽ നിങ്ങളുടെ കൂടെ നല്ല പാട്ടുകളുമായിട്ട് ഞങ്ങളുണ്ടാവും. മലയാളം പാട്ടുകൾ, നല്ല അടിപൊളി പാട്ടുകളും അതിനോടൊപ്പം തന്നെ മെലഡി സോങ്സും നിങ്ങൾക്ക് വേണ്ടിയുണ്ട്.

0: പിന്നെ ഹിന്ദി ഇല്ലാതെ പറ്റുമോ? ഷടാ, ഒരു 80s 90s സോങ് കൂടെ വേണമല്ലോ.
1: സുന്ദരി നീയും സുന്ദര ഞാനും ചേർന്നിരുന്നാൽ തിരുവോണം.
0: അപ്പൊ ഈ വാട്ടക്കൊക്കെ ആയിട്ട് ഞാൻ നിങ്ങളുടെ കൂടെ ഉള്ളപ്പോ എന്തിനാണെന്നേ, എങ്ങോട്ടേക്കാണെന്നേ പോകുന്നേ, അടിപൊളിയായിട്ട് നമുക്ക് ഈ ഒരു റൈഡ് അങ്ങോട്ട് എൻജോയ് ചെയ്യാന്നേ. അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ ഫേവറേറ്റ് സോങ്സും കൂടി മെസ്സേജ് അയച്ചോളൂ, ഞാൻ അതും ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കാം. 5000997 എവിടെ നിന്നാണ് കേൾക്കുന്നത്, ഹോം ഡെലിവറി എന്ന മെസ്സേജസ് പോന്നോട്ടെ. 5000997.

0: This Radio Suno 91.7 FM,
1: Qatar's happiness frequency.
2: Now available on
3: Huawei App Gallery.
4: The biggest jewelry festival is now happening at Joyalukkas. Joyalukkasil gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. Ee offer 2026 June 13 vare maatram. നിങ്ങളുടെ അടുത്തുള്ള ജോയാലുക്കാസ് സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
5: ജോയാലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
6: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ്, ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6-ാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
7: ട്രഡീഷണൽ മന്തി രുചിയുമായി ഖുറൈഷി മന്തി റെസ്റ്റോറന്റ് ആൻഡ് ഗ്രിൽ ഇപ്പോൾ ഖത്തറിൽ. മെയ് 27 മുതൽ ജൂൺ 2 വരെയുള്ള ദിവസങ്ങളിൽ ആക്ട്രസ് നീന കുറുപ്പും നിങ്ങളെ കാണാനെത്തുന്നു. ഡിന്നർ വിത്ത് നീന കുറുപ്പ്, ഖുറൈഷി മന്തി റെസ്റ്റോറന്റ് ആൻഡ് ഗ്രിൽ, സനാ സിഗ്നൽ നിയർ അൽമീര.
8: ഹോം ഡെലിവറി

പണ്ട് ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഫ്രണ്ട്സും ഒക്കെ തന്നെ കൂടെ തന്നെ ഉണ്ടാവും, ബാക്ക് ബെഞ്ചേഴ്സ് ഉണ്ടാവും, അതിൻ്റെ കൂടെ തന്നെ ഫ്രണ്ടിൽ ഇരിക്കുന്ന നല്ലവരായ പഠിക്കുന്ന കുട്ടികളുണ്ടാവും. ഇവരൊക്കെ അടങ്ങിയിട്ടുള്ള ആ ഒരു ക്ലാസ് റൂമിലെ ബഹളവും ഒക്കെ പെട്ടെന്ന് നമ്മുടെ ഓർമ്മയിലേക്ക് ഒന്ന് വന്നാലോ? എന്തായിരിക്കും ഓരോ ക്ലാസ് റൂം, ഇപ്പം എന്താ പറയുക, 7th A, 7th F, അല്ലെങ്കിൽ 5th ക്ലാസ് ആണെങ്കിലും 5th C, ഇങ്ങനെ ഓരോരോ ഡിവിഷൻ ഉൾപ്പെടെ നമ്മുടെ മൈൻഡിൽ അങ്ങനെ കിടക്കുന്നുണ്ടാവും. ഞാൻ ഒരുപാട് വർഷങ്ങളായിട്ട് M ആയിരുന്നു എൻ്റെ ഡിവിഷൻ. അത് കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ ഡിവിഷൻ P ആയി. അത് വേറെ ഒന്നും കൊണ്ടല്ല, MESLE പറഞ്ഞ പോലെ ഗേൾസ് സെക്ഷനിലേക്ക് എത്തുമ്പം സ്റ്റാർട്ട് ചെയ്യുന്നത് K കൊണ്ടാണ് കേട്ടോ, അതുകൊണ്ടാണ്. അപ്പം ഈ പറഞ്ഞ ഡിവിഷൻസ് ഒക്കെ നമ്മുടെ മനസ്സിൽ അങ്ങനെ കിടക്കുന്നുണ്ടാവും. നമ്മൾ ഓരോ ക്ലാസ്സിലും പഠിക്കുമ്പോൾ എങ്ങനെയായിരുന്നു എന്നൊക്കെ നമ്മുടെ മൈൻഡിലുണ്ടാവും. അപ്പം ഈ ക്ലാസ് റൂമിലേക്ക് നമ്മളൊന്ന് പോവുകയാണ്. അതിനിടയിൽ ഇതാ ഗുഡ് മോർണിംഗ് പറഞ്ഞുകൊണ്ട് സൗമ്യയുടെ മെസ്സേജുണ്ട്. ഹൗ ആർ യു എന്ന് ചോദിച്ചുകൊണ്ട് അമീനെ സുഖമായിട്ടിരിക്കുന്നു, സൂപ്പറായിട്ട് പോകുന്നു. അപ്പം ഞാനീ പറഞ്ഞു വന്നത്, നമുക്ക് ഈ ക്ലാസ് റൂമിൽ ഇരിക്കുമ്പോഴേ എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലും ആയിക്കോട്ടെ, അതിപ്പം ഒരു മിഠായി ആയിരിക്കാം, അല്ലെങ്കിൽ കൊണ്ടുവന്നിട്ടുള്ള വല്ല ചിപ്സോ മിച്ചറോ ആയിരിക്കാം, ഒക്കെ പോട്ടെ, ചിലപ്പോൾ അത് വല്ല നഗറ്റ്സ് വരെ ആയിരിക്കാം ഇവിടെ. പക്ഷെ നേരെ തിരിച്ച് നാട്ടിലാണെങ്കിൽ ഒരു ലേസിൻ്റെ പാക്കറ്റോ എന്തോ ആയിക്കോട്ടെ, നമ്മുടെ കയ്യിലൊരു സംഭവം ഉണ്ടെങ്കിൽ മോനെ അത് ക്ലാസ്സിൽ ടീച്ചർ പഠിപ്പിച്ചുകൊണ്ടിരിക്കാൻ നേരത്ത് അവരാരും അറിയാതെ ബാക്ക് ബെഞ്ചിലോ അല്ലെങ്കിൽ ഫ്രണ്ടിൽ ഇരിക്കുന്ന കുട്ടിയുടെ ആ മറവിലിരുന്നിട്ടിങ്ങനെ ആ ഒരു സ്നീക്കിംഗ് കൈൻഡ് ഓഫ് ഒരു ഇതുണ്ടല്ലോ, അങ്ങനെ ഒളിച്ചിരുന്ന് കഴിക്കുക എന്ന് പറയുന്നത് ഭയങ്കര രസമുള്ള പരിപാടിയാണ്. അങ്ങനെ ഒളിച്ചിരുന്ന് എനിക്ക് തോന്നുന്നു ഫുഡ് കഴിക്കാനായിട്ട് ഒരുപാട് പേര് ട്രൈ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ അത് ഇപ്പോൾ എനിക്കറിയില്ല, എന്തുമാത്രം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഒരു ഇത് കിട്ടുമെന്ന് നമുക്ക് അന്ന് എക്സ്പീരിയൻസ് ചെയ്ത ആൾക്കാർക്ക് അറിയുള്ളൂ. ഇപ്പോൾ അത് നടപ്പാകുമെന്ന് തന്നെ അറിയില്ല, കാരണം മിക്ക ക്ലാസ് റൂമിലും ഉണ്ട് ക്യാമറ. എന്ത് ചെയ്യാൻ പറ്റും, ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ കഴിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ക്യാമറയിൽ അപ്പുറത്ത് പൊക്കും, അതാണ് അവസ്ഥ. പക്ഷെ ആരും അറിയാതെ നമ്മളീ പറഞ്ഞ പോലെ ഓരോ സൂക്ഷിച്ചായിരിക്കും ആ ഒരു കവറ് പോലും പൊട്ടിക്കുന്നത്. ഇങ്ങനെ പതിയെ പൊട്ടിച്ച് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ സാധനം എടുത്തിട്ട് അപ്പുറത്തുള്ളവന് കൊടുക്കണം, ഇപ്പുറത്തുള്ള ആൾക്ക് കൊടുക്കണം, ഫ്രണ്ടിൽ ഇരിക്കുന്നവന് കൊടുക്കണം, ബാക്കി ഇരിക്കുന്നവന് കൊടുക്കണം. എന്നാലേ നമ്മളെ ഈ പറഞ്ഞ പോലെ കഴിക്കുന്ന കാര്യം ഇവർ പറയാതിരിക്കുകയുള്ളൂ. അതൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ബാക്കിൽ ഇങ്ങനെ ഒളിച്ചിരുന്ന് പതിയെ കഴിക്കാം, എങ്ങാനും പിടിക്കപ്പെട്ടാൽ തീർന്ന് അന്നത്തെ ഫുൾ ചീത്തയും കേൾക്കേണ്ടി വരും. അപ്പോൾ ഇങ്ങനെ ഇരുന്ന് കഴിച്ചിട്ടുള്ള ഒരുപാട് പേരിപ്പോൾ കേൾക്കുന്നുണ്ടാവും. അങ്ങനെ ഒരു ഒളിച്ചിരുന്ന് ക്ലാസ് റൂമിലിരുന്ന് ഭക്ഷണം കഴിക്കുന്ന സെയിം സംഭവം ഒരു കോമ്പറ്റീഷൻ ഐറ്റമാക്കി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ജയിക്കുമോ? ഞാൻ ചിലപ്പോൾ ജയിച്ചതിരിക്കും കേട്ടോ, പക്ഷേ നിങ്ങൾ ജയിക്കുമോ? പണ്ട് തോന്നിയിട്ടുണ്ടോ ഓഹ് ഇതൊക്കെ ഒരു കലയായിരുന്നെങ്കിൽ ഞാൻ ഫസ്റ്റ് അടിച്ചതിനേന്ന്, അന്ന് അങ്ങനെ ഒരു കലയായിട്ട് അല്ലെങ്കിൽ അത്രയും നല്ല രസത്തിലൊരു കോമ്പറ്റീഷൻ തന്നെ നടന്നേ, ഞാൻ അതിനെക്കുറിച്ചിട്ട് പറയാം. പക്ഷേ പണ്ടത്തെ ഈ ക്ലാസ് റൂമിൽ ആരും അറിയാതെ ഒളിച്ചിരുന്ന് കഴിക്കുന്ന ആ ഒരു ഓർമ്മ വല്ലതും പങ്കുവെക്കാനുണ്ടെങ്കിൽ പെട്ടെന്ന് വിളിച്ചോ 5000997 മെസ്സേജും വിളിക്കാൻ മറക്കണ്ട 444-4917. അങ്ങനെ വിളിച്ച് നല്ല കഥ പറയുന്ന ഒരാൾക്ക് ഞാനൊരു ഗിഫ്റ്റ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെയല്ലേ ഒരു അടിപൊളി ഗിഫ്റ്റ് ആയിക്കോട്ടെ. അപ്പം എൻ്റെ കൂടെ വന്ന് നമുക്ക് ഈ പറഞ്ഞ അടിപൊളിയായിട്ട് എല്ലാവരുമായിട്ട് സിനിമയ്ക്ക് കാണാൻ പോവാം. അപ്പം അതിനുവേണ്ടി വിളിച്ചോ 444-4917. 444-4917.

0: രണ്ടെണ്ണം വാങ്ങുമ്പോൾ ഒരെണ്ണം തികച്ചും സൗജന്യമായി നേടും. അതെ, ആഘോഷ നിമിഷങ്ങൾക്ക് മാറ്റുകൂട്ടാൻ മഴ്സ എപ്പോഴും നിങ്ങൾക്കൊപ്പം.
1: മഴ്സയുടെ എല്ലാ ഔട്ട്ലെറ്റുകളിലും ഇപ്പോൾ ബൈ ടു ഗെറ്റ് വൺ ഫ്രീ ഓഫറുകൾ ആരംഭിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ട്രെൻഡി റെഡിമെയ്ഡ് വസ്ത്രങ്ങളും സ്റ്റൈലിഷ് ഫുഡ് വെയർസും ഈ സ്പെഷ്യൽ ഓഫറിൽ സ്വന്തമാക്കാം. ഓഫർ മെയ് 31 വരെ മാത്രം. മഴ്സ ഹൈപ്പർ മാർക്കറ്റ്, ബി ഫ്രഷ്, ബി യു.
2: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
3: ഡെഫിനറ്റ്ലി കൊമേഴ്സ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
2: മില്യണോ?
3: അതെ, സിബി 2026 മില്യൺ റിയാൽസ് ഡ്രീം.
1: കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു സിബി 2026 മില്യൺ റിയാൽ ഡ്രീം. നേരം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും മെഗാഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
0: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa. മനം നിറയ്ക്കുന്ന ബിരിയാണിയും സ്പെഷ്യൽ ഡിന്നർ ഐറ്റംസും ഒപ്പം വിശാലമായ ഫാമിലി ഡൈനിങ് സ്പേസുമായി DMR പഴവ വില്ലേജ്.
4: ഹായ്, ഞാൻ
5: ദേവാനന്ദ്.
4: ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സിനോ 91.7 കേട്ട് കേട്ട് കൂട്ടുകൂടും.
6: Chennai beats
7: Tamil head of the hour
8: in the art of podumakkolanda.

0: നല്ല സൂപ്പർ സോങ് വരുന്നുണ്ട്. ഓഫ് കോഴ്സ് ബിഗ് ബ്രദറിലെ ഈ ഒരു പാട്ട് തന്നെയാണ് വരുന്നത്. പക്ഷെ അതിനിടയിൽ ഞാൻ കുറച്ച് മുൻപ് ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു, ക്ലാസ് റൂമിൽ ഇരുന്നിട്ട് ഭയങ്കരമായിട്ട് ഒളിച്ച് ഭക്ഷണം കഴിച്ചിട്ടുള്ള ചില ഓർമ്മകളെ കുറിച്ചിട്ട്. അതെ, ഇത് ഹോം ഡെലിവറി ആണ് കേട്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അശ്ലമിയാണ് കൂടെയുള്ളത്. ചില സമയം നമുക്ക് തോന്നും, ഓ ഇതേപോലെയൊക്കെ ടീച്ചേഴ്സൊന്നും കാണാതെ ക്ലാസ് റൂമിലിരുന്ന് അടിപൊളിയായിട്ട് ഒളിച്ച് ഭക്ഷണം കഴിക്കുന്നത് വല്ല കോമ്പറ്റീഷൻ എങ്ങാണ് ആയിരുന്നെങ്കിൽ ആ ഐറ്റത്തിൽ ഞാൻ ഫസ്റ്റ് അടിച്ചേനി. അമ്മാതിരി എക്സ്പേർട്ടുകളുണ്ട് കേട്ടോ. എന്തായാലും അങ്ങനെ ഒരു കഥ പറയാൻ എന്താ എന്റെ കൂടെ ഒരാൾ ജോയിൻ ചെയ്യുന്നുണ്ട്.
1: ഹായ് ഹലോ.
0: ഹായ് ഹലോ, ആരാണ്?
1: എന്റെ പേര് നൌഷാ. ക്ലാസ്സിൽ കഴിക്കുന്ന അനുഭവം പറഞ്ഞപ്പോൾ നമ്മളെല്ലാം പഠിച്ചിട്ട് ഒത്തിരി വർഷങ്ങൾ കഴിഞ്ഞുവെങ്കിലും ആ അനുഭവത്തെക്കുള്ള ഒരു റീസെന്റ് ഉള്ള എന്റെ മോന്റെ അനുഭവം ഞാൻ ഷെയർ ചെയ്യാന്ന് വിചാരിച്ചെന്ന് വിളിച്ചതാണ്.
0: ഓക്കെ, അപ്പൊ നമുക്ക് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയി പറഞ്ഞോ.
1: അല്ല, അത് വെച്ചാല് അവനിപ്പോ പഠിക്കുന്നത് MES ലാണ്. ഇപ്പൊ താങ്കൾ പഠിച്ചത് അവിടെയെന്ന് തോന്നുന്നു.
0: അതെ അതെ.
1: അപ്പൊ ഒരു ദിവസം സാറിന്റെ കോൾ വന്നു, ഫ്രീ ആണെങ്കിൽ സംസാരിക്കാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ കോൾ എടുത്ത് അറ്റൻഡ് ചെയ്ത സമയത്ത് പുള്ളി പറയുന്ന വെച്ചാല് ഇവൻ ക്ലാസ് നടക്കുന്ന സമയത്ത് ടിഫിൻ ബോക്സ് തുറന്നിട്ട് ഭക്ഷണം കഴിക്കുന്നു, എന്നിട്ട് സാർ കാണാത്ത അഭിനയിക്കാൻ ശ്രമിക്കുന്നു, പക്ഷെ പിടിക്കപ്പെടുന്നു. അതാണ് സംഭവം. ഇത് ഒരു ദിവസം നടന്നു, പുള്ളി ഓൺ ചെയ്തു, പക്ഷെ പിന്നീടും ഇത് റിപ്പീറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് അദ്ദേഹം എന്നെ വിളിക്കാനുള്ള സാഹചര്യം ഉണ്ടായത്. അപ്പൊ ഞാൻ മോനോട് പറഞ്ഞ്, ഓക്കെ നീ അങ്ങനെ ചെയ്യണ്ട, കാരണം ഒരു ഡിസ്റെസ്പെക്ട് അല്ലേ, ഓൾറെഡി വാൻ ചെയ്ത സ്ഥിതിക്ക് ഇനി ചെയ്യണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ പറയാൻ വന്ന പോയിന്റ് അതല്ല. ഇപ്പൊ വീട്ടിൽ വെച്ച് നമ്മൾ ഭക്ഷണമൊക്കെ കഴിക്കുന്ന സമയത്ത് ചില സമയത്ത് അവൻ പറയും, ഓ എനിക്ക് ഫുഡ് വേണ്ടെന്ന് പറയും. അപ്പൊ എന്തെങ്കിലും ഇതുണ്ട്. അപ്പൊ ഞാൻ വൈഫിനോട് പറയും, എടി നീ ഇംഗ്ലീഷ് ബുക്ക് എടുത്തിട്ട് ഒന്ന് വായിച്ച് പഠിപ്പിച്ച് അവൻ ഫുഡ് തന്നെ കഴിച്ചോളൂന്ന് പറയും. കാരണം ഇംഗ്ലീഷ് ക്ലാസ്സിലാണ് അവൻ ഇങ്ങനെ കഴിക്കുന്നത്. സ്ഥിരം ഇതാ പരിപാടി, ഇപ്പൊ ഫുഡ് വേണ്ടെന്ന് പറയാൻ പറ്റില്ല. അവൻ എന്തെങ്കിലും അവസരം, ഇന്ന് എനിക്ക് ഫുഡ് വേണ്ടെന്ന് പറയുമ്പോ ഞാൻ പറയും തന്നെ ഫുഡ് കഴിച്ചു. അവൻ ഇംഗ്ലീഷ് കേൾപ്പിക്കുമ്പോഴാണ് പിടിക്കുന്നവരെ സ്ഥിരം ട്രോളാണ് പുള്ളിക്ക്.
0: പൊട്ടറ്റോ ഉപയോഗിച്ച് തിട്ടിട്ട് പറയാം എന്ന് പറയുന്ന പോലെ അവൻ ഇംഗ്ലീഷ് മേടിച്ചിട്ടാണോ അവസ്ഥ എന്നറിയില്ലല്ലോ.
1: ഇംഗ്ലീഷ് ക്ലാസ്സിലേ അവന് കഴിക്കാൻ പറ്റുള്ളൂ. അപ്പൊ പിന്നെ അതന്നെ വീട്ടിൽ ഒരു അവസരം കൊടുക്കാതെ.
0: എന്തായാലും മോനോട് ഞങ്ങളുടെ അന്വേഷണം പറയാം. എന്നിട്ട് അവനോട് പറ വീട്ടിൽ നിന്ന് കൊണ്ടുപോകുന്ന നഗറ്റ്സും മറ്റേ ഓംലെറ്റും നൂഡിൽസും കഴിക്കാതെ വല്ല ചിപ്സോ മിഠായി ഒക്കെ ഇരുന്ന് കഴിക്കും, പിന്നെ കുഴപ്പമില്ല.
1: അതും ചിലപ്പോ കഴിക്കുന്നുണ്ടാവും, എനിക്ക് അറിയില്ല. സാറ് പിടിച്ചത് അറിയിച്ചത് ഇതാണ് സംഭവം.
0: എത്രയാണെങ്കിലും പണ്ട് ക്ലാസ് റൂമിൽ ഇരുന്നപ്പോ നൌഷാദ്ക്ക് പഠിച്ചുകൊണ്ടിരുന്നപ്പോ അന്ന് എല്ലാരുമായിട്ട് ഒരുമിച്ചിരുന്നിട്ട് പുറത്തു പോയിട്ട് ഓടിപ്പോയിട്ട് ഈ പറഞ്ഞ ഇന്റർവെല്ലിന് കഴിക്കുന്നതും അല്ലെങ്കിൽ ക്ലാസ് റൂമിൽ ഇരുന്നിട്ട് ഇതേപോലെ ഒളിച്ചിരുന്ന് കഴിക്കുന്നതും ഒക്കെ വല്ലാത്തൊരു ഫീൽ അല്ലേ?
1: നടക്കുന്നുണ്ടെന്ന് ഞാൻ മോനോ ചോദിക്കുമ്പോ പറയുന്നത്, അതായത് ഇന്നൊക്കെ നമ്മള് പിള്ളേർക്ക് എപ്പോഴും ബിരിയാണി എപ്പോഴും ചിക്കൻ എപ്പോഴും ബീഫ് ഉള്ള കാലഘട്ടമല്ലല്ലോ അന്ന്. പക്ഷെ അന്ന് നമ്മൾ ഇതുപോലെ സ്പെഷ്യൽ എല്ലാം കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നമ്മൾ എന്തോ ഇത് തുറക്കുമ്പോ തന്നെ കൈ വെച്ച് ഇത് നേരെ എന്താ പറയാ ചോറിന്റെ ഉള്ളിലേക്ക് തള്ളി വെക്കും. കാരണം അല്ലെങ്കിൽ നമുക്ക് കിട്ടില്ല, ഇവർ കഴിഞ്ഞിട്ട് ബാക്കിയെല്ലാവരും അടിച്ചിട്ടു. അപ്പൊ ഞാൻ മോനോട് ചോദിക്കുമ്പോ മോൻ പറയാം, അതൊക്കെ ഇപ്പോഴും ഉണ്ട്, അതെല്ലാം നടക്കുന്നുണ്ട്. ചില കുട്ടികൾ എന്താണെന്ന് വെച്ചാല് എന്താ പറയാ ഇതുപോലെ സ്പെഷ്യൽ ഉള്ള ദിവസം അലൂമിനിയം ഫോയിലിൽ രണ്ടെണ്ണം പൊതിഞ്ഞുകൊണ്ട് വരും, ഒന്നും മാറ്റി വെക്കും, ഒന്നും ഓപ്പൺ ചെയ്യും. അപ്പൊ എല്ലാവരും തല്ലുകൂടുതൽ ഗ്യാബിലാവും മറ്റുള്ള കഴിക്കും എന്ന് പറയും. അപ്പൊ അങ്ങനെ പിള്ളേര് പുതിയ പുതിയ ടെക്നോളജി ഒക്കെ കണ്ടുപിടിച്ചു.
0: അടിപൊളി അടിപൊളി സൂപ്പർ. പക്ഷെ ഒരു കാര്യമുണ്ട്, അന്ന് എല്ലാരും ഒരുമിച്ച് കൈയിട്ട് കഴിച്ച് ആ ഒരു ടേസ്റ്റ് ചിലപ്പോ നമുക്കിപ്പോ ഫുൾ ഒരു ബിരിയാണി തന്നെ കിട്ടിക്കഴിഞ്ഞാൽ കഴിക്കുമ്പോ കിട്ടൂല.
1: എക്സാക്ട്ലി, അത് കറക്റ്റ് അല്ല. ഞാൻ പറയാം, നമ്മൾക്ക് പഠിച്ച കാലഘട്ടത്തിലല്ല, ഞങ്ങളുടെ ഓഫീസിൽ ഇപ്പൊ പറ്റുന്നില്ല. ഞങ്ങൾ നേരത്തെ കുറച്ചുകൂടി എന്താ പറയുക ഫ്രണ്ട്ലി ഗ്രൂപ്പ് എൻവയോൺമെന്റ് ഉണ്ടായ സമയത്ത് ഇതുപോലെ നാട്ടിൽ നിന്ന് ആരെങ്കിലും ഒക്കെ വരുമല്ലോ, ബീഫ് കൊണ്ടുവരിക, അത് കഴിക്കുക. കാരണം ഇവിടുന്ന് ബീഫ് കിട്ടുന്നത് നമുക്ക് നാട്ടിലെ ബീഫിന്റെ പ്രത്യേക ടേസ്റ്റ് ആവും. അപ്പോ ഇത് വന്നു കഴിഞ്ഞിട്ട് ഞങ്ങളുടെ പാൻട്രിയില് ആ ചൂടാക്കാനായിട്ട് ഓവലിൽ കൊണ്ടുപോയിട്ട് ചോവലിൽ ഇടുക്കുമ്പോൾ മുതൽ ഞങ്ങൾ കാര്യം എന്താ പറയാ ഇത്രയും പ്രായമായ തെറ്റോടെ ആളാണെങ്കിലും അവിടെ ഞങ്ങൾ ഇടി പിടിച്ച് കുത്തി വലിച്ചെടുത്ത് കഴിക്കും. അതൊരു പ്രത്യേക ടേസ്റ്റാണ്, അത് നമുക്ക് ആർക്കും അത് പറഞ്ഞു കിട്ടില്ല.
0: സത്യം സത്യം. ലൈഫിൽ ഇങ്ങനത്തെ ചില ചില ബ്യൂട്ടിഫുൾ മൊമെന്റ്സ് തന്നെ ആയിരിക്കും എപ്പോഴും മൈൻഡിൽ ഉണ്ടാവുക അല്ലേ?
1: തീർച്ചയായിട്ടും.
0: അതെ, ഒരുപാട് സന്തോഷം, ഒരുപാട് സന്തോഷം. എന്തായാലും മോനോട് എന്റെ അന്വേഷണം പറയാ കേട്ടോ.

0: ഇന്നിപ്പോ ഞാനിപ്പോ പുറത്താണ്, ഞാൻ തിരിച്ചു പറയും നിന്റെ കഥ ചാട്ടി റേഡിയോ സ്റ്റുഡിയോ പോയി അവതരിപ്പിച്ചു.
1: എന്തായാലും ഈദ് മുബാറക്കിൻ അഡ്വാൻസ്. അടിപൊളിയായിട്ട് ഈദ് ആഘോഷിക്കൂ. ഇന്ന് അവധിയാണോ?
0: ഇനിയിപ്പോ സൺഡേ ജോലി കയറി അവധിയല്ലോ.
1: ആ ഓക്കെ, അപ്പം നാട്ടിലെവിടെയാ ഒന്നും പറഞ്ഞില്ലല്ലോ.
0: ആ ഞാൻ നാട്ടില് എറണാകുളത്താണ്. ഇവിടെ ഞാൻ വർക്ക് ചെയ്യുന്നത് ലുസൈലാണ്. ഞാൻ താമസിക്കുന്നത് മർക്കിയ.
1: അടിപൊളി അടിപൊളി. അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. ആൻഡ് അടിപൊളിയായിട്ട് ആഘോഷങ്ങൾ നടക്കട്ടെ കേട്ടോ.
0: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. എല്ലാവർക്കും ഈദ് ആശംസകൾ.
1: നല്ലൊരു പാട്ടിലേക്ക് തന്നെയാണ് പോകുന്നത്. സൂപ്പറായിട്ട് നൌഷാദിന്റെ കഥ നമ്മൾ കേട്ടു. ഇനിയും നിങ്ങൾക്ക് അങ്ങനത്തെ കഥകൾ പറയണം എന്നുണ്ടെങ്കിൽ മെസ്സേജ് അയക്കാം 5000917. തത്തക്കുട്ട ഒരു 80s ഗാനം എന്തായാലും വെയിറ്റിംഗിലാണ് കേട്ടോ.

0: 91.7 FM. 91.7 FM.
1: Qatar's happiness frequency.
0: Radio Sunam. ട്രഡീഷണൽ മന്തി രുചിയുമായി ഖുറേഷി മന്തി റെസ്റ്റോറന്റ് ആൻഡ് ഗ്രിൽ ഇപ്പോൾ ഖത്തറിൽ. മെയ് 27 മുതൽ ജൂൺ 2 വരെയുള്ള ദിവസങ്ങളിൽ ആക്ട്രസ് നീന കുറുപ്പും നിങ്ങളെ കാണാനെത്തുന്നു. ഡിന്നർ വിത്ത് നീന കുറുപ്പ്, ഖുറേഷി മന്തി റെസ്റ്റോറന്റ് ആൻഡ് ഗ്രിൽ, സനാ സിഗ്നൽ നിയർ അൽമീര.
1: ഹോം ഡെലിവറി.

അഷ്ടമിയാണ് കൂടെയുള്ളത്. കുറച്ച് മുൻപ് ഞാൻ ഈ പറഞ്ഞ പോലെ ക്ലാസ് റൂമിൽ ഇരുന്ന് ഭയങ്കര രസമായിട്ട് ഒളിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിനെ കുറിച്ചിട്ട് പറയുകയായിരുന്നു. അപ്പോൾ അത് പറഞ്ഞപ്പോഴേക്കും ഇവിടെ ഒരാളുടെ മെസ്സേജ് ഉണ്ടായിരുന്നു. സൗമ്യയാണ് മെസ്സേജ് ഇട്ടിരിക്കുന്നത്, ബാക്ക് ബെഞ്ച് തട്ടുകടയാക്കിയവരാണ് ഞങ്ങൾ എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഇപ്പോൾ എവിടുന്നാണ് വിളിക്കുന്നത്, ഐ മീൻ മെസ്സേജ് അയക്കുന്ന സൗമ്യ, നാട്ടിൽ നിന്നാണോ? ഞാൻ കുറേ ഇങ്ങനെ നോക്കിയിട്ടോ ഇവിടുത്തെ നമ്പർ ആണോ എന്ന്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരുന്നു നിങ്ങളുടെ ആ തട്ടുകടാന്നൊന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. പക്ഷേ അടിപൊളി, അത് വേറൊരു രസം തന്നെയാണ്. സ്പെഷ്യലി ഇപ്പം ഗേൾസ് ഓൺലി സ്കൂളൊക്കെ ആണെന്നുണ്ടെങ്കിൽ പറയേണ്ട ആവശ്യമില്ല, മോനെ ഈ ഭയങ്കര വെറൈറ്റി സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് അടിയും പിടിയായിരിക്കും. പിന്നെ ബോയ്സ് പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ ഫുഡിൻ്റെ കാര്യത്തിൽ. ഇനി അടുത്തത് അമീൻ്റെ മെസ്സേജാണ്. സ്കൂൾ ഇൻ്റർവെൽ ടൈമിൽ പുറത്തുള്ള പെട്ടിക്കടയിലായിരുന്നു ഓരോന്നും വാങ്ങാനായിട്ട് പോകുന്നത്, അല്ലെങ്കിൽ ഒന്ന് ഓരോന്നും വാങ്ങി കഴിക്കുന്നത്. ഞാൻ മൈ ഫ്രണ്ട് മനീവൻ, ആഹാ നല്ല പേര്, അതുപോലെ തന്നെ നിതിൻ ദാസ്, സനിത്ത്, ജിജു, ലിജീഷ്, ഇവരൊക്കെ തന്നെ ഫുൾ ടീംസാണ്. ഇവരൊക്കെ തന്നെ വാങ്ങിയ ഐറ്റംസിൻ്റെ ബാലൻസ് ഉള്ളത് ക്ലാസ്സിൽ ഇരുന്ന് കഴിക്കുന്നതായിരുന്നു ഇവരുടെ പണി. അപ്പോൾ ആദ്യം തന്നെ പെട്ടിക്കടയിൽ പോവുക, അവിടെ പോയിട്ട് മാക്സിമം വാങ്ങുക, എന്നിട്ട് കഴിക്കുക. ഓ, മസ്കറ്റിൽ നിന്നാണോ ഇത് മെസ്സേജ് അയക്കുന്നത്? സൗമ്യ അടിപൊളി, മസ്കറ്റിൽ നിന്നാണ് കേട്ടോ അയച്ചത്, പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പം ഈ ബാക്ക് ബെഞ്ചിൽ തട്ടുകടയെ ഇട്ടിട്ട് എന്തൊക്കെയായിരുന്നു ആൾക്കാർക്ക് കൊടുക്കലും നിങ്ങൾ കഴിക്കലും, അതും കൂടി പറയണേ. ഗുഡ് മോർണിംഗ് ജെറിൻ, ജെറിൻ പെരുമ്പാവൂരിൻ്റെ മെസ്സേജ് ഉണ്ടായിരുന്നു. വിജേട്ട ഗുഡ് മോർണിംഗ്, അബ്ദുൽ സിത്താർ ഗുഡ് മോർണിംഗ്, എന്തിൻ്റെ വിശേഷം, സുഖമായിട്ട് പോന്നോ? എല്ലാവരുടെയും മെസ്സേജസ് ഇങ്ങനെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ അടുത്തൊരാളുടെ ഓഡിയോ വന്നിട്ടുണ്ട്, ബോറിസിൻ്റെ ഓഡിയോ ആണ്, ഞാനത് കേട്ടിട്ടില്ല, എന്തായാലും കേൾക്കുന്നതായിരിക്കും. ഇപ്പോൾ തൽക്കാലം നമുക്ക് റോബിൻഹുഡിലെ പാട്ടിലേക്ക് പോകാം. ഞാൻ എന്തുകൊണ്ടാണ് ഇത്ര നേരം ഈ ഒരു ടോപ്പിക്ക് പറഞ്ഞുകൊണ്ടിരുന്നതെന്ന് എനിക്ക് പറയണം, പക്ഷേ ഈ പാട്ട് കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് ഞാൻ പറയാം.

0: kisses.
1: Radio Suno 91.7 FM.
0: Qatar's happiness frequency.
2: Now available on Google Play Store
1: and
2: App Store.
3: മനം നിറയ്ക്കുന്ന ബിരിയാണിയും സ്പെഷ്യൽ ഡിന്നർ ഐറ്റംസും ഒപ്പം വിശാലമായ ഫാമിലി ഡൈനിങ് സ്പേസുമായി ബി എം ആർ പർവ വില്ലേജ്.
4: Marhaba Doha. Something big has just opened at Doha City Center. Your favorite fashion brand R&B has opened a newer, bigger and greater fashion destination at Doha City Center. Celebrate this Eid in style with R&B at the newly opened store and shop the latest fashion across women, men and kids. And here's your opening surprise. Shop for 200 riyal and get a free stylish duffel bag. Yes, absolutely free. But hurry, this is a limited opening celebration offer. Head to the newly opened R&B store at Doha City Center, second floor today. R&B, love it, wear it.
5: കുറെ നാളായി ലോക്കറിലുള്ള പഴയ ഗോൾഡ് ബാങ്കിൽ എന്ത് ചെയ്യുന്ന ആലോചിക്കുകയാണോ? അതോ എല്ലാ കല്യാണത്തിനും സെയിം പെൻഡന്റ് സെറ്റ് ധരിച്ച് ബോറടിച്ചോ? എന്നാൽ ഇപ്പോൾ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്മാർട്ട് എക്സ്ചേഞ്ചിനൊപ്പം മേക്കിംഗ് ചാർജസ് മാത്രം പേ ചെയ്ത് നിങ്ങളുടെ പഴയ 22 കാരറ്റ് സ്വർണ്ണാഭരണങ്ങൾ അതെവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും എക്സ്ചേഞ്ച് ചെയ്യൂ ഡാസ്ലിംഗ് ന്യൂ ഡിസൈൻസുമായി. ആൻഡ് ഹിയർ ഇസ് ദ ഗ്രേറ്റ് ന്യൂസ്, ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം ഖത്തറിൽ നിങ്ങൾക്ക് ഇനി സ്വർണ്ണ വിലയിൽ 15% വരെ ലാഭിക്കാം. നിങ്ങളുടെ തൊട്ടടുത്തുള്ള മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഷോറൂം സന്ദർശിക്കൂ.
6: പച്ചമാങ്ങ പച്ചമാങ്ങ നാട്ടുമാവിലെ മാങ്ങ.
7: ആഹാ, ഇന്ന് പാട്ടും പാടിയാണല്ലോ ഷോപ്പിങ്ങിന് പോകുന്നത്.
6: പിന്നല്ലാതെ മാർസേല കിട്ടിലൻ മാംഗോ ഫെസ്റ്റിനാ പോകുന്നത്.
8: 60 പരം വെറൈറ്റി മാങ്ങകൾ മർസയുടെ എല്ലാ ഔട്ട്ലെറ്റിലും ലഭ്യം. ഒപ്പം മാങ്ങ ഉപ്പിലിട്ടത്, ജ്യൂസുകൾ തുടങ്ങി എല്ലാ മാംഗോ ഐറ്റംസും മർസ മാംഗോ ഫെസ്റ്റിവലിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. മർസ മാംഗോ ഫെസ്റ്റിവൽ മെയ് 30 വരെ. മർസ ഹൈപ്പർ മാർക്കറ്റ്. ബി ഫ്രഷ്, ബി യു.
9: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tatkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
10: നമസ്കാരം, ഞാൻ മധു ബാലകൃഷ്ണൻ.
11: യു ആർ ലിസ്ണിംഗ് ടു
10: റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: brought to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: സമയം 10 മണി കഴിഞ്ഞ് സോറി 11 മണി കഴിഞ്ഞ് 10 മിനിറ്റ് നേരെ തിരിച്ച് 10 ആദ്യം മൈൻഡിൽ വന്നത്. എനിവേ 10 മിനിറ്റ് കഴിയുമ്പോഴേക്കും തന്നെ ഇവിടെ ദാ കുറച്ചധികം മെസ്സേജസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അവരൊക്കെ തന്നെ അവരുടെ ഓരോ സ്കൂൾ അല്ലെങ്കിൽ കോളേജ് കാലഘട്ടത്തിലേക്ക് തന്നെ ഇങ്ങനെ ഭക്ഷണം കഴിക്കുന്നതിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഇരിക്കുന്ന ആ ബാക്ക് ബെഞ്ചിലിരിക്കുന്ന ഓരോരോ വിശേഷങ്ങളൊക്കെ പറയുമായിരുന്നു. ഒരാളുടെ വോയിസ് നോട്ട് കിട്ടി, ഞാനതിങ്ങനെ പ്ലേ ചെയ്യാൻ നോക്കുന്നുണ്ട്, എനിക്ക് പറ്റിയില്ല, ഞാനത് ട്രൈ ചെയ്യട്ടെ കേട്ടോ ഒന്നുകൂടി. പക്ഷേ അതിന് മുൻപായിട്ട് ഞാനിതൊക്കെ പറയാൻ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏകദേശം 2000 ആൾക്കാരെ ഒരു മോളിൽ കൊണ്ടുവന്ന് ഇരുത്തിയിട്ട് ചൈനയിൽ നടത്തിയ ഒരു കോമ്പറ്റീഷനെ കുറിച്ചിട്ടാണ്. ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സ്നീക്കി ഈറ്റിംഗ് ക്ലാസ് റൂം കോമ്പറ്റീഷൻ. ഓക്കെ, ആ ഇത് പറഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് ഈ പറഞ്ഞാൽ നമ്മുടെ ക്ലാസ് റൂമിലിരുന്ന് നമ്മൾ ഭക്ഷണം കഴിച്ചിരുന്ന ആ ഒരു സംഭവമാണ് എനിക്ക് ഓർമ്മ വന്നത്. സോ ഈ ഒരു കാര്യം നടത്താൻ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറഞ്ഞ പോലെ രസകരമായിട്ടുള്ള ഒരു ഈറ്റിംഗ് കോമ്പറ്റീഷൻ വേണമെന്ന് തോന്നിയപ്പോഴാണ് ഇങ്ങനെ ഒരു ഐഡിയ ആയിട്ട് എത്തിയത്. ഓരോ ആൾക്കാർക്കും 10 മിനിറ്റ് വീതമാണ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ടോട്ടലി ഈ ഒരു കോമ്പറ്റീഷൻ ജസ്റ്റ് ഫോർ 10 മിനിറ്റ്സ് ആണ്. അപ്പോൾ അവരുടെ മുമ്പിൽ ഒരു ബുക്കുണ്ട്, ക്ലാസ് റൂമിൽ ഇരിക്കുന്ന പോലെ തന്നെ ഇങ്ങനെ ചെറിയൊരു ടേബിളും ചെയറൊക്കെ ഇട്ടിട്ടാണ് ഇരിക്കുന്ന എല്ലാവരും. അവരുടെ കൂട്ടത്തിൽ ഈ പറഞ്ഞ പോലെ ടേബിളിൽ ഒരു വെള്ളം ഉണ്ടാവും, അതിൻ്റെ കൂട്ടത്തിൽ തന്നെ സൈഡ് ഡിഷ് ഉണ്ടാവും. സൈഡ് ഡിഷിൻ്റെ കൂടെ കുറച്ച് റൈസ് പൊളിച്ച് അല്ലെങ്കിൽ ഈ പറഞ്ഞ നമ്മൾ ഈ കഞ്ഞിയൊക്കെ ഇല്ല, അതേപോലെ തന്നെ റൈസ് വെച്ചിട്ടുള്ള എന്തോ ഒരു സംഭവമാണ്, ആ സാധനവും അവിടെ വെച്ചിട്ടുണ്ട്, സൈഡ് ഡിഷും ഉണ്ട്. അപ്പം ഇതാണ് ഇവർ കഴിച്ച് തീർക്കേണ്ടത്. പക്ഷേ കോമഡി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ കഴിച്ചതോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഒരു എവിഡൻസ് കഴിച്ചു എന്നുള്ളതിൻ്റെ അവിടെ ഇവിടെ ഒന്നും ചോറൊന്നും ഇരിക്കാൻ പാടില്ല, അല്ലെങ്കിൽ കഴിച്ചു എന്നുള്ളത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അവർ ഔട്ടാവും. അപ്പോൾ ഈ പറഞ്ഞ ഒരു ഇൻവിജിലേറ്റർ പോലെ ഒരാൾ അവിടെ ഇങ്ങനെ നടക്കുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ ഈ ആള് കാണാതെ വേണം കഴിക്കാനായിട്ട്. അപ്പോൾ ഈ ആള് നമ്മൾ എങ്ങനെയാണോ മറ്റേ എക്സാം ഹാളിലും അല്ലാണ്ട് ക്ലാസ് റൂമിലൊക്കെ ഇരുന്ന് നമ്മൾ നോക്കുന്നത്, സാറന്മാർ എവിടെയാണ് നോക്കുന്നത് അതനുസരിച്ചിട്ടാണ് കഴിക്കേണ്ടത്. അപ്പം കുട്ടികൾ മുതൽ വലിയ ആൾക്കാർ വരെ ഈ ഒരു കോമ്പറ്റീഷനിൽ പങ്കെടുത്തിട്ടുണ്ട്. ഏജ് ഇസ് നോട്ട് എ മാറ്റർ. ആൻഡ് അവരുടെ കയ്യിൽ ഒരു ഈ പറഞ്ഞ ചോപ്പ് സ്റ്റിക്കും ഉണ്ടാവും, പെട്ടെന്ന് പെട്ടെന്നാണ് ഇവർ കഴിക്കുന്നതും. അങ്ങനെ 30 വയസ്സുള്ള ഒരാളാണ് ഈ ഒരു കോണ്ടസ്റ്റിൽ അവർ ജയിച്ചത്. അങ്ങനെ ആൾ ഈ പറഞ്ഞ പോലെ ഒരു ഗോൾഡ് റൈസ് ഗ്രെയിൻ വർത്ത് ഓഫ് 1400 അവരുടെ അവിടെ എന്തായിരുന്നു യുവാനോ അങ്ങനെയല്ലേ പൈസയുടെ ആ അത് തന്നെ ആ സംഭവം. അതായത് ഏകദേശം ഒരു $206 ആ ഏകദേശം അത്രയും വരും. അപ്പം അതാണ് ഫസ്റ്റ് അടിച്ച ആൾക്ക് സമ്മാനമായിട്ട് കിട്ടിയിട്ടുള്ളത്. അങ്ങനെ ഭയങ്കര രസകരമായിട്ടുള്ള ചൈൽഡ്ഹുഡ് മെമ്മറി തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഫണ്ണി കോമ്പറ്റീഷൻ അതായിരുന്നു സംഭവം എന്ന് പറയുന്നത്. എനിവേ ഇത് കണ്ടപ്പോൾ അല്ലെങ്കിൽ ഈ ഒരു കോമ്പറ്റീഷൻ നടന്നു എന്നിങ്ങനെ കേട്ടപ്പോൾ എനിക്ക് തോന്നി നിങ്ങളോടും നിങ്ങളുടെ ആ ഒരു ഓൾഡ് സ്കൂൾ ലൈഫിലെ കുറച്ചധികം ഇങ്ങനത്തെ സ്നീക്കി ഈറ്റിംഗ് കോമ്പറ്റീഷൻ ആയിരുന്നെങ്കിലും ആ ഒരു കോമ്പറ്റീഷൻ അന്ന് ഉണ്ടായിരുന്നെങ്കിൽ ഫസ്റ്റ് അടിച്ചേനെ എന്നുള്ള ചില എക്സ്പേർട്ടുകളുടെ കഥകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. അപ്പം നമുക്ക് ഇനി നേരെ ചെന്നൈ ബീച്ചിലേക്ക് പോകാം. നല്ല പാട്ട് കേൾക്കാനായിട്ട് പോവാണ്, പക്ഷെ ഞാൻ എത്രയൊക്കെയാണെങ്കിലും സമ്മതിച്ചു കേട്ടോ. കുറെ പേരൊക്കെ ഈ ദോശയും ഇഡ്ഡലിയൊക്കെ ഇരുന്നിട്ട് ക്ലാസ് ഇരുന്നിട്ട് കഴിക്കും. ഓഹ്, അതൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. എന്നെ കൊണ്ട് മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു ലേസ് പാക്കറ്റ് അല്ലാതെ പറ്റൂല.

0: ഞാൻ ഇങ്ങനെ ബാക്ക് ബെഞ്ചിന്റെ കാര്യം പറഞ്ഞിരിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നേരമായല്ലോ. ആൾക്കാരുടെ കഥകൾ തീരുന്നില്ലല്ലോ. ഷെടാ, ഭയങ്കര രസമാണ്. എന്തായാലും സൗമ്യക്ക് ഭയങ്കരമായിട്ട് മാത്സ് ടീച്ചറിനെയൊക്കെ ഓർമ്മ വന്നു. സൗമ്യ പറഞ്ഞത് അതാണ്, ആദ്യത്തെ ഈ പറഞ്ഞ പോലെ രണ്ട് സബ്ജക്ട് അല്ലെങ്കിൽ രണ്ട് പീരീഡ്സ് കഴിയുമ്പോഴത്തേക്കും ഭയങ്കര വിഷപ്പടിക്കും. അപ്പോഴേക്കും ഇഡ്ഡലി ദോശ എന്താണോ കൊണ്ടുവന്നത് ആദ്യത്തെ ടിഫിൻ ബോക്സ് തുറക്കും, അത് കഴിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ ചിപ്സ് മിക്സ്ചർ ഇങ്ങനത്തെ സാധനങ്ങൾ എടുത്ത് കഴിക്കും. അത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും മാത്സ് ടീച്ചർ വരുന്നത്. ടീച്ചർ വന്നിട്ട് ചോദ്യം ചോദിക്കുമ്പോഴത്തേക്കും ഇതൊട്ട് ഇറക്കാനും പറ്റുന്നില്ല, എന്നാ തുറക്കാനും പറ്റുന്നില്ല, ആകെ മൊത്തത്തിൽ അവസ്ഥയാകും. എന്നാൽ പാവൻ ടീച്ചറുമാണ്. അപ്പോൾ അതിലേക്കൊക്കെ ആ ഓർമ്മയിലേക്കൊക്കെ പോയി എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് വന്നത്. അതിൻ്റെ ഇടയിൽ ഞാൻ പറഞ്ഞിരുന്നു ഈ പറഞ്ഞ പോലെ ദോശ ഇഡ്ഡലിയൊക്കെ എങ്ങനെ കഴിക്കുമെന്ന്. അപ്പോൾ തന്നെ അമീൻ മെസ്സേജ് അയച്ചിരിക്കുകയായിരുന്നു, ദോശ ഇഡ്ഡലിയൊക്കെയോ, ഇതെന്താ ഹോട്ടലിരുന്നാണോ പഠിക്കുന്നതെന്ന്. ഇടോ, അതിങ്ങനെ കഴിക്കുന്നവരുണ്ട്. നമ്മൾ വല്ല കപ്പലണ്ടിയോ അല്ലെങ്കിൽ വല്ല മിഠായിയോ മിക്സ്ചറോ ഒക്കെയാണ് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ദോശ ഇഡ്ഡലിയും എന്തിന്, പൊറോട്ട വരെ അടിക്കുന്ന ആൾക്കാരുണ്ട് ക്ലാസ് റൂമിലിരുന്നിട്ട്. അങ്ങനെ ഒരാളാണ് എനിക്കിവിടെ വോയിസ് മെസ്സേജ് അയച്ചത്, അതുകൊണ്ടാണ് ഞാനത് എടുത്ത് പറഞ്ഞത്. എന്തായാലും എന്താ, തേൻനിലാവ് അതായത് തേൻ മിഠായി, കപ്പലണ്ടി മിഠായി, ചുക്കുണ്ടയോ, ഈ ചുക്കുണ്ട എന്താണ് സംഭവം എനിക്കറിയില്ല കേട്ടോ. ഞാൻ കഴിച്ചിട്ടില്ലാന്ന് തോന്നുന്നു, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമായിരിക്കും ചിലപ്പോൾ എൻ്റെ അങ്ങോട്ടേക്ക്. അതിൻ്റെ പേര് കമർക്കട്ട, അത് കൊള്ളാമല്ലോ. കമർക്കട്ട പല്ലൊട്ടി കേട്ടിട്ടുണ്ട്, അതൊക്കെയാണ് നമ്മൾ കഴിക്കാറുള്ളത്. അത് ശരി കേട്ടോ, ഞാൻ ഇവിടെ പഠിച്ചതാണല്ലോ. അപ്പോൾ ഞങ്ങൾക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിഠായി മേടിക്കാമെന്ന് പറഞ്ഞാൽ മറ്റേ ഗാലക്സിയുടെ ഫ്ലൂട്ട്സ്, പിന്നെ ബ്രേക്ക് എന്ന് പറയുന്നൊരു മിഠായി, പിന്നെ കൂടിപ്പോയി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് യാം യാമായിരുന്നോ യാൻ യാനായിരുന്നോ അങ്ങനൊരു സംഭവം കിട്ടും. ഇങ്ങനെ സ്റ്റിക്ക് പോലെ ഇരിക്കും ബിസ്ക്കറ്റ്, ആ സംഭവം ഒരു ചോക്ലേറ്റിൽ ഇങ്ങനെ മുക്കി കഴിക്കുക, ആ സംഭവം. പിന്നെന്തായിരുന്നു, ആ ഇത് ഇതൊക്കെ തന്നെ ഉള്ളൂ. അല്ലെങ്കിൽ വല്ല ബിസ്ക്കറ്റോ അതൊക്കെ കഴിക്കുകയുള്ളൂ, അതിൽ കൂടുതലൊന്നും നമുക്ക് കഴിക്കാൻ പറ്റൂല. അല്ലെങ്കിൽ വല്ല നഗറ്റ്സ് ഒക്കെ ആയിരിക്കണം, ആ അതൊക്കെ ആണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല എന്ന് പറയാം. അപ്പോൾ അതൊക്കെയാണ് സംഭവങ്ങൾ. അവരൊക്കെ റിച്ചായിരിക്കും, നമ്മളൊക്കെ പാവങ്ങളല്ലേ. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ശരിയാ ശരിയാ ശരിയാ, ചിലർ പൊറോട്ടയും ബീഫും അടിക്കുന്നത് അത്ര നമ്മൾ റിച്ച് അല്ലല്ലോ എന്നൊക്കെ അല്ലേ. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. നമ്മൾ കഴിച്ചത് പച്ചമാങ്ങ, ചാമ്പയ്ക്ക, നെല്ലിക്ക, അഭിലാഷിൻ്റെ മെസ്സേജാണ്, അടിപൊളി. അതും എനിക്ക് ഇഷ്ടപ്പെട്ടു. ഡിപ്ലോമയ്ക്ക് മീൻ പൊള്ളിച്ച കഴിച്ചിട്ടുണ്ടെന്ന് എൻ്റെ പൊന്ന് രാഹുലെ സമ്മതിച്ചു. അതൊക്കെ ഇങ്ങനെ തുറക്കും ക്ലാസ് റൂമിൽ ഇരുന്നിട്ട്. ക്ലാസ് റൂമിൽ ഇരുന്ന് ടീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും അതിൻ്റെ സ്മെല്ലോ ആദ്യം കിട്ടും. അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും നമ്മൾ റിസ്ക് എടുത്ത് കഴിക്കാൻ പാടില്ല. അതൊക്കെ ഭയങ്കര ടാസ്ക് പിടിച്ച കാര്യങ്ങളാണ്. ഓക്കെ, എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. ഓരോ ക്ലാസ് റൂമിൽ ഇരുന്ന് കഴിക്കുന്ന സാധനത്തിൻ്റെ ലിസ്റ്റ് വരുമ്പോൾ ഞെട്ടിക്കലാണ്. ഞെട്ടിക്കൽ എന്ന് പറഞ്ഞാൽ വമ്പൻ ഞെട്ടിക്കലാണ്. ഇത്രയധികം മെസ്സേജസും ഇത്രയധികം ഐറ്റംസും വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഈ അമീൻ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു. വല്ല തേൻ മിഠായി, കപ്പലിൻ്റെ മിഠായി, മിക്സ്ചർ, ഓ എൻ്റെ പൊന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മിക്സ്ചർ മിഠായി. നാട്ടിൽ നിന്ന് കിട്ടുന്ന മിക്സ്ചർ മിഠായി, ആ സംഭവം നാട്ടിൽ അതേ ടേസ്റ്റിൽ എനിക്കിവിടെ എവിടെയും കിട്ടിയിട്ടില്ല. ആകെ കിട്ടിയിട്ടുള്ള ഒരു സ്ഥലത്തായിരുന്നു, അത് ഏഷ്യൻ ടൗണിലായിരുന്നു. ഏഷ്യൻ ടൗണിൽ സിനിമ കാണാൻ പോകുമ്പോഴത്തേക്കും നമ്മുടെ ഉപ്പിലിട്ടത് കിട്ടുന്ന അവിടെ തന്നെ കിട്ടുന്ന ഒരു ഇതുണ്ടായിരുന്നു, മിക്സ്ചർ മിഠായി ഉണ്ടായിരുന്നു. നാട്ടിലത്തെ കുറച്ചൊക്കെ ആ ഒരു ടേസ്റ്റ് വരുമായിരുന്നു, ഇപ്പോൾ അവിടെ അത് കിട്ടാനില്ല. ഞാൻ ആകെ മൊത്തത്തിൽ നല്ല മിക്സ്ചർ മിഠായി കിട്ടാൻ വേണ്ടിയിട്ട് കുറേ തെരഞ്ഞു, കിട്ടിയില്ല. നമ്മൾക്കൊക്കെ വല്ല ചില്ലറ കിട്ടുന്നത് കിട്ടുന്നത് തന്നെ റെയറാണ്. ആ അതുകൊണ്ട് ശരിയാണ്, അതനുസരിച്ചിട്ടായിരിക്കും നമ്മൾ വാങ്ങുക. കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ കാണുമായിരുന്നു, നമ്മുടെ എം ജി ശ്രീകുമാർ പറഞ്ഞൊരു കാര്യം. അതായത് അവരൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ചെറുപ്പത്തിൽ ഈ ഐസ് വരുമല്ലോ നാട്ടിൽ, മറ്റേ ബാക്കിലൊരു സൈക്കിളിൻ്റെ ബാക്കിലെ ചെറിയ പെട്ടിയിൽ കളർ കളറായിട്ട് ഐസൊക്കെ വെച്ചിട്ട് അത് കൊണ്ടുവരുമ്പോഴത്തേക്കും ഈ പിള്ളേരൊക്കെ ഇറങ്ങി അതിൻ്റെ പുറകെ ഓടുമല്ലോ. അങ്ങനെ ലാലേട്ടനും എം ജി ശ്രീകുമാറൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അവരെല്ലാവരും ഒരുമിച്ച് പോയിട്ട് അതിലിങ്ങനെ വെയിറ്റ് ചെയ്യുമായിരുന്നു. അപ്പോൾ ആളുടെ പേരെന്തോ പറയുന്നുണ്ട്, ആ സൈക്കിളുമായിട്ട് ഐസുമായിട്ട് വരുന്ന ഒരാൾ, ഉണ്ണീന്നോ എന്തോ മറ്റോ ആണ്. അപ്പോൾ ആളിങ്ങനെ വരുമ്പോഴത്തേക്കും ഇവർ ചെന്ന് നിൽക്കുമ്പോൾ ഇവരുടെ കൂട്ടത്തിൽ നല്ല പൈസ ഒക്കെയുള്ള, അല്ലെങ്കിൽ ദിവസവും എത്ര 5 രൂപയോ അന്നത്തെ കാലത്ത് 5 രൂപ കേട്ടോ, അതൊക്കെ കയ്യിൽ കൊണ്ടുവരുന്ന ഒരാളുണ്ടായിരുന്നു എന്നും. അപ്പോൾ ആൾക്ക് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും എല്ലാവരും, എടാ ഒന്ന് ഒരെണ്ണം വാങ്ങിച്ചറിയണം, എനിക്ക് രണ്ടെണ്ണം മേടിച്ചറിയണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ആളങ്ങനെ മേടിച്ചത് കൊടുത്ത് അതൊക്കെ കഴിച്ചിട്ട് വീണ്ടും എല്ലാവരും പോകുമ്പോഴും ഇവർ വെയിറ്റ് ചെയ്തിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവസാനം എല്ലാവരും വാങ്ങിച്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ പൊടി അവിടെ ഇങ്ങനെ വീണ് കിടക്കുന്നത് ഇങ്ങനെ കയ്യിലേക്ക് ഇങ്ങനെ എടുത്തിട്ട് ഒരു ഇതായിട്ടങ്ങ് കൊടുക്കും, എല്ലാവരുടെയും കയ്യിലേക്ക് കൊടുക്കും. അതും വായിലിട്ടിട്ടാണ് സ്കൂളിലേക്ക് തിരിച്ച് ഓടുന്നതെന്നും, പിന്നെ അവിടെ ചെന്നിട്ട് ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ വാ തുറക്കാൻ പോലും പറ്റില്ല, ഫുള്ള് മരവിച്ച് ഈ ഐസൊക്കെ കഴിച്ചിട്ടുള്ള കളറും ഒക്കെ ആയിട്ട് ആകെ മൊത്തത്തിൽ കോമഡിയാണെന്ന് പറഞ്ഞ ഒരു സ്റ്റോറി എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു ഈ പൈസയുടെ കാര്യം പറഞ്ഞപ്പോഴേക്കും. ഷെജിൻ തേൻ മിഠായി എന്ന് പറഞ്ഞ മെസ്സേജ് അയച്ചിരിക്കുകയാണ്. അതാ രാവിലെ കാറ്ററിംഗ് പോയിട്ട് നേരത്തെ കഴിഞ്ഞ് ബാക്ക് ബെഞ്ച്, ഡിപ്ലോമ ഓ ഓക്കെ, കാറ്ററിംഗ് പോയ കാര്യമാണോ പറഞ്ഞത്? താങ്കൾ ബാക്ക് ബെഞ്ചിൽ ഇരുന്നിട്ടുള്ള കാര്യമാണോ പറഞ്ഞത്? ക്ലാസ്സിൽ വട കഴിച്ചിട്ട് സാറ് പിടിച്ച് പുറത്താക്കി, അത് കൊള്ളാം, അത് ശരിയാണ്. ഈ വടയൊക്കെ മറ്റേ ക്ലാസ് റൂമിൽ ഇരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമാകും. ഇപ്പോൾ ഒരു ഓൾഡ് നൊസ്റ്റു ഐറ്റംസൊക്കെ ചില കടകളിൽ കുപ്പിയിൽ കാണാറുണ്ട് എന്ന് പറഞ്ഞിട്ട്, റീഗൽ റെസ്റ്റോറൻറ്റിലൊക്കെ എന്ന് പറഞ്ഞിട്ട് അമീൻ്റെ മെസ്സേജാണ്. ഇടിമിട്ടായി, ഇടിമിട്ടായോ നിസ എന്താണ് നിസ ഇടിമിട്ടായി?
1: ഇടിമിട്ടായി ഞങ്ങളുടെ അവിടെ എന്തായിരിക്കും അതിന് പറയാം?
0: അതിന് വേറെ പേരായിരിക്കും അല്ലേ?
1: ഇടിമുട്ടായി.
0: ആ ഇടിമിട്ടായി, അയ്യോ വേറെ പേരും കൂടെ ഉണ്ട്.
1: ഇടിമുട്ടായിക്ക്,
0: ഇടിമിട്ടായിക്ക് എന്താ അറിയില്ല. പിന്നെ കമർക്കട്ട,
1: കമർക്കട്ടയോ?
0: ആ കമർക്കട്ട, ചുക്കുണ്ട.
1: അയ്യോ
0: ഞാനിത് ആദ്യമായിട്ട് കേൾക്കുന്നു.
1: ഇടിമുട്ടായി ഇതിന് എനിക്കിന്ന് പല സ്ഥലങ്ങളിൽ പല പല പേരുകളാണ്. അതായത് ഇത് കണ്ടോ,
0: ഓ
1: അതായത് നമ്മുടെ ഈ എന്താ പറയാ, എന്താ അതിന് പറയുന്നത്, അതൊരു ഒരു ഷേപ്പ്, അതാണ് നമ്മൾ ഈ തൂക്കാൻ ഉപയോഗിക്കുന്ന സംഭവം ഉണ്ടല്ലോ, വെയിറ്റ് വെയിറ്റ് നോക്കുന്ന, അപ്പൊ ആ ഒരു ലുക്കാണ് അതിന്റെ.
0: അതുകൊണ്ടാണല്ലേ,
1: അതുകൊണ്ടാണ് ഇടി എന്താണ്
0: ഇടിമിട്ടായി,
1: ഇടിമിട്ടായി എന്ന് പറയുന്നത്.
0: കമർക്കട്ട,
1: കമർക്കട്ട സെയിം തന്നെയാണോ? ഇനിയിപ്പത്
0: അറിയാൻ പാടില്ല,
1: നോക്കട്ടെ.
0: കരകമിട്ടായി, ഇടിമിട്ടായി, ഇടിമിട്ടായി തന്നെയാണ് മണികണ്ഠന്റെ മെസ്സേജ്.
1: കമർക്കട്ട നോക്കട്ടെ കേട്ടോ,
0: കമർക്കട്ട അതെനിക്ക് ഇഷ്ടപ്പെട്ടു.
1: കമർക്കട്ട,
0: കമർക്കട്ട
1: എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതൊരു കമർക്കട്ടയാണ്.
0: ഇവരുണ്ടല്ലോ,
1: അതായത്
0: എന്റെ
1: അതായത് ഇതിന്റെ പല വേർഷൻസ് ആണ്. ഇടിമുട്ടായി എന്ന് പറഞ്ഞല്ലേ, അതിന്റെ പല വേർഷൻ ആണ് ഈ കമർക്കട്ട എന്നാണ് എന്റെ ഒരു കരുതൽ കേട്ടോ.
0: യെസ് അത് ശരിയാണ്. എന്തായാലും ഭയങ്കര രസമായിട്ടാണ് ഓരോ ആൾക്കാരും ക്ലാസ് റൂമിൽ ഇരുന്ന് കഴിക്കുന്ന സാധനത്തിന്റെ പേര് പറഞ്ഞപ്പോ, തേൻനിലാവ്, മറ്റേ ഈ പറഞ്ഞ കപ്പലിന്റെ മിഠായി, മിക്ഷർ മിഠായി, ഈ കമർക്കട്ട, ഇങ്ങനത്തെ സാധനങ്ങൾ വന്നു. എന്റെ കൂട്ടത്തിൽ തന്നെ ചാമ്പയ്ക്ക, നെല്ലിക്ക,
1: അങ്ങനെയുള്ള
0: ഐറ്റംസ് വന്നു. അതിനിടയിൽ മീൻ പൊള്ളിച്ചത്,
1: അയ്യോ അതേത് സ്കൂളിലായിരുന്നു
0: ഇഡലി,
1: അതേത് സ്കൂളിലായിരുന്നു, ഇത് കോളേജിലായിരുന്നു ആണല്ലേ. ശരിക്കും അങ്ങനെയൊക്കെ കഴിക്കും, ഞാൻ അങ്ങനെ കഴിച്ചിട്ടില്ല കേട്ടോ. ചുമ്മാറിന
0: എന്റെ വെറുതെ
1: ഉപയോഗിച്ചു, എല്ലാരും ഇത്രയും പറയുമ്പോഴത്തേക്ക് തിരിച്ചെന്തെങ്കിലും പറയണ്ടെന്ന് വെച്ചാൽ ഞാൻ വെറുതെ പറഞ്ഞു.
0: ഞാൻ തന്നെ അത്രയും ലെവലിൽ എത്തിയെന്ന് പറഞ്ഞപ്പോ തന്നെ ട്രോളി.
1: ഇല്ല ഞാൻ വെറുതെ പറഞ്ഞു.
0: പക്ഷെ ഇത്രയും ആൾക്കാർ ഇത്രയും സാധനങ്ങൾ അയച്ചു
1: പറഞ്ഞത്.
0: അടുത്ത ആളുടെ മന്നായി സിഗ്നലില്,
1: ആ
0: അവിടെ ബർവയിൽ ഒരു ഷോപ്പുണ്ട്, അവിടെയും ഇത് കിട്ടും.
1: ഈ
0: പറഞ്ഞ സംഭവങ്ങൾ ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞിട്ടുണ്ട്,
1: കുഞ്ഞു കുഞ്ഞു ഐറ്റംസ്,
0: കുഞ്ഞു കുഞ്ഞു ഇങ്ങനത്തെ ഐറ്റംസിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. അപ്പോ വെൽക്കം സൂപ്പർ മാർക്കറ്റ്, യെസ്
1: അവിടെ ഉണ്ടല്ലേ,
0: എനിക്ക് അവിടെ ഒരു ദിവസം പോകണം.
1: അവിടെ നമ്മൾ നേരത്തെ അവിടെ ആ സ്ഥലത്തെ കുറിച്ച്
0: പറഞ്ഞിട്ടുണ്ട്, ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ, ഞാൻ ഏറ്റവും കൂടുതൽ നല്ല മുല്ലപ്പൂക്കൾ കിട്ടുന്ന
1: കാര്യം
0: ഞാൻ എപ്പോഴും അവിടെ വിളിക്കാറുണ്ട്, പോയിട്ടില്ല. അതുപോലെ സായിപ്പിൻ പൂട,
1: അതായത് നമ്മുടെ ഇത്
0: എന്തായാലും പറയുന്നേ, നമ്മുടെ ഷുഗർ എന്തായിരുന്നു, എന്തുകൂട, അയ്യോ അതിനൊരു പേരുണ്ടായിരുന്നല്ലോ,
1: വേറൊരു പേരുണ്ടല്ലോ,
0: ഷുഗർ കെയിൻ കാൻഡി അല്ലല്ലോ,
1: അങ്ങനെയല്ല,
0: അല്ല വേറെതല്ലോ, എന്തോ കാൻഡി അല്ലേ,
1: അയ്യോ പേര് പറഞ്ഞുപോയി, വേറൊരു പേരും കൂടെ പറഞ്ഞു. ഇതല്ലാതെ വേറൊരു പേരുണ്ടല്ലോ,
0: ബോംബെ
1: മിഠായി,
0: ബോംബെ
1: മിഠായി, അതാണ് ബോംബെ മിഠായി, അതെ
0: അതാണ്
1: ബോംബെ മിഠായി എന്ന് നമ്മളോട് പറയും.
0: കടിച്ചാ പിടിച്ചാ മിഠായി,
1: ഇത് ആരും ഇടയ്ക്ക് എപ്പോഴും നമ്മുടെ ഇതുപോലെ ഹോം ഡെലിവറി തന്നെ പറഞ്ഞിട്ടുണ്ട്.
0: കൊള്ളാം കൊള്ളാം, അയ്യോ എനിക്ക് കുറെ വോയിസും വരുന്നുണ്ട്. ഗോൾഡ് കോയിൻ മിഠായിയൊക്കെ ഇപ്പോഴും ഉണ്ട്, പഞ്ഞിമിഠായി
1: ബോംബെ മിഠായി.
0: നമ്മുടെ മിഠായി കട ഇവിടെ അടക്കിയാണ്, ഇനി മിഠായി കട പറയരുത്. ഇവിടെ കുറച്ചധികം ഓഡിയോ വരുന്നുണ്ട്, ഞാൻ അതൊക്കെ നോക്കട്ടെ. കോട്ടൺ കാൻഡി, ജെഫൻ, ഒരു വെള്ളത്തിലുള്ളവരാണ്. ഞാനിത് പറഞ്ഞോണ്ടിരുന്ന പോലെ നിസ കയറി വന്ന പിടിച്ചിരുത്തി ഇവിടെ.
1: അതെ,
0: ഞങ്ങളൊരു പാട്ട് വെച്ച് തന്നിട്ട് ഞങ്ങൾ ആ കാര്യം എന്താ ഡിസ്കസ് ചെയ്യട്ടെട്ടോ. അപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ പോലെ നെസ്റ്റ് അടിച്ച് ഒന്ന് ക്ലാസ് റൂമിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ബാക്കി വിശേഷങ്ങൾ മെസ്സേജിലൂടെ അറിയിക്കും.

0: പുണ്യവചനങ്ങളിലൂടെ നിങ്ങൾ കടത്തെ സൂക്ഷിക്കുക. കടം രാത്രിയിൽ നിങ്ങളുടെ ഉറക്കം കെടുത്തുന്നു.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
2: ഇപ്പോൾ ലഹരി മാങ്ങിനുള്ള സമയം.

0: രണ്ടെണ്ണം വാങ്ങുമ്പോൾ ഒരെണ്ണം തികച്ചും സൗജന്യമായി നേടും. അതെ, ആഘോഷ നിമിഷങ്ങൾക്ക് മാറ്റുകൂട്ടാൻ മഴ്സ എപ്പോഴും നിങ്ങൾക്കൊപ്പം.
1: മഴ്സയുടെ എല്ലാ ഔട്ട്ലെറ്റുകളിലും ഇപ്പോൾ ബൈ ടു ഗെറ്റ് വൺ ഫ്രീ ഓഫറുകൾ ആരംഭിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ട്രെൻഡി റെഡിമെയ്ഡ് വസ്ത്രങ്ങളും സ്റ്റൈലിഷ് ഫുഡ് വെയർസും ഈ സ്പെഷ്യൽ ഓഫറിൽ സ്വന്തമാക്കാം. ഓഫർ മെയ് 31 വരെ മാത്രം. മഴ്സ ഹൈപ്പർ മാർക്കറ്റ്. ബി ഫ്രഷ്, ബി യു.
2: Biggest jewelry festival is now happening at Joyalukkas. Joyalukkasil gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ee offer 2026 june 13 vare maatram. ningalude aduthulla Joyalukkas store innu thanne sandarshikku.
3: Joyalukkas, world's favorite jeweler.
1: ട്രഡീഷണൽ മന്തി രുചിയുമായി ഖുറേഷി മന്തി റെസ്റ്റോറന്റ് ആൻഡ് ഗ്രിൽ ഇപ്പോൾ ഖത്തറിൽ. മെയ് 27 മുതൽ ജൂൺ 2 വരെയുള്ള ദിവസങ്ങളിൽ ആക്ട്രസ് നീന കുറുപ്പും നിങ്ങളെ കാണാനെത്തുന്നു. ഡിന്നർ വിത്ത് നീന കുറുപ്പ്, ഖുറേഷി മന്തി റെസ്റ്റോറന്റ് ആൻഡ് ഗ്രിൽ, സനാ സിഗ്നൽ നിയർ അൽമീര.
4: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീ ജെഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6-ാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
0: മനം നിറയ്ക്കുന്ന ബിരിയാണിയും സ്പെഷ്യൽ ഡിന്നർ ഐറ്റംസും ഒപ്പം വിശാലമായ ഫാമിലി ഡൈനിങ് സ്പേസുമായി BMR പഴവ വില്ലേജ്.
5: നിങ്ങളുടെ റൂട്ടിൽ കൂട്ടുണ്ട്. Relax and recharge with 917 Evening. 917 Evening. Power up your evenings with 917 Evenings. Nyayar mudal vyazham vare, vaigittu 5 mani mudal. 917 Evenings.
6: Joy Alukkas 917 Evenings.
3: Presented by Joy Alukkas, world's favorite jeweler.
2: Joy Alukkasil gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges.
1: Powered by
0: Khattarine Arabic Mandiyude best destination. Zamzam Mandi. Mandi Madbi Madbi.

0: കുറച്ചു നേരമായി നമ്മളൊന്ന് ചെറുതായി ക്ലാസ് റൂമിലേക്കൊക്കെ ഒന്ന് പോയിക്കായിരുന്നു. അപ്പൊ അതിനിടയിൽ എനിക്ക് ഇവിടെ ഒരു ബ്യൂട്ടിഫുൾ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. കുറച്ച് മുമ്പ് പറഞ്ഞിരുന്നു അത് സൗമ്യയുടെ മെസ്സേജ് ആണെന്ന്. പക്ഷെ ആ സൗമ്യയുടെ ആ ഒരു ഫീലില് എനിക്ക് എത്രയൊക്കെയാണെങ്കിലും പറഞ്ഞു തരാൻ പറ്റില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് സൗമ്യ പറഞ്ഞതൊന്ന് കേട്ട് നോക്കാം. ക്ലാസ് റൂമിലിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിനെ കുറിച്ചിട്ട്
1: എനിക്കിത് കേട്ടപ്പോഴേ നമ്മള് പഠിച്ച ഒരു സമയം ഓർമ്മ വരാം. നമ്മള് ബാക്ക് ബെഞ്ചിലാവുമല്ലോ, ബാക്ക് ബെഞ്ചില് ഒരു രണ്ടാമത്തെ ഒരു പീരീഡ് ഒക്കെ ആവുമ്പോൾ നമുക്ക് വിശപ്പ് തുടങ്ങും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ, ഫസ്റ്റ് ടിഫിൻ ബോക്സ് പൊട്ടിക്കും. അപ്പൊ അതിന് ദോശ, കറി, അത് അങ്ങനെയുള്ള സാധനങ്ങളായിരിക്കും. അപ്പൊ അത് നമ്മളെല്ലാം അതൊക്കെ കഴിച്ച് നമ്മളൊന്ന് വയറൊക്കെ ഓക്കെ ആയി വരുമ്പോഴാവും നമ്മള് അടുത്ത അത് പൊട്ടിക്കാം. അപ്പൊ അതിൽ ചിപ്സ് ആയിരിക്കും, ചിപ്സ് അല്ലെങ്കിൽ മിക്സർ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സ്നാക്സ് ഐറ്റംസ് ആവുക. അപ്പൊ അത് കഴിച്ച് നമ്മൾ വായിലിങ്ങനെ വെച്ചിരിക്കുമ്പോഴാവും ഒരു മാത്സ് മാത്സ് മാം ഉണ്ടായിരുന്നു, ഒരു പാവ മാമായിരുന്നു, അതിങ്ങനെയൊന്ന് ക്ലാസ് എടുക്കും. അപ്പോഴാവും നമ്മൾ ഇത് കഴിക്കുന്നുണ്ടാവുക. അപ്പൊ അതും മനസ്സിലായിട്ടുണ്ടാവില്ലേ ഇത് കഴിക്കണേന്റെ ഇതിലല്ലേ നമ്മള്. അപ്പോഴ് മാം ഉണ്ടാവും, ആ ഒരു സമയത്ത് മാം ഉണ്ടാവും ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് സൗമ്യ ഉത്തരം പറയൂ എന്ന് പറയുമ്പോ നമ്മൾ എഴുന്നേറ്റ് നിന്നിട്ട് ഈ വായിലുള്ളത് ഇറക്കാനും പറ്റില്ല, മാം ചോദിക്കുന്നതിന് ഉത്തരം പറയാൻ പറ്റാത്ത ഒരവസ്ഥ. ഔ, എന്താച്ചാ ചിപ്സൊക്കെ ഇല്ലേ, ചിപ്സൊന്നും പെട്ടെന്ന് നമുക്ക് ഇറക്കി വിടാൻ പറ്റില്ലല്ലോ, ഒന്ന് ഒന്ന് സാവകാശം കൊടുക്കട്ടെ അതിന്. ഓ, എനിക്ക് അതൊക്കെ ഓർമ്മ വന്നത്,
0: ചെറുതായിട്ട് ഈ പറഞ്ഞ പോലെ അങ്ങ് മസ്കറ്റിൽ നിന്നും ഇങ്ങോട്ടേക്ക് മെസ്സേജ് അയച്ചതാണ്. ഇതുപോലെ ഒരുപാട് പേര് അയച്ചിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ തന്നെ ഡോൺ ആൻഡ് മണി, മണികണ്ഠൻ, അമീന്റെ, റനീസിന്റെയും ജെഫിന്റെ എല്ലാവരുടെയും മെസ്സേജ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഈ മെസ്സേജസ് ഒക്കെ ഇങ്ങനെ കണ്ട് നമുക്ക് ഈ പറഞ്ഞ പോലെ ചൈനയിൽ നടന്ന ആ ഒരു കോമ്പറ്റീഷന്റെ കാര്യവും പറഞ്ഞ് അങ്ങനെ ആ ഒരു ടോപ്പിക്ക് വൈൻഡപ്പ് ചെയ്ത് മാറ്റി വെക്കുമ്പോൾ ഇനി കുറച്ച് ഹെൽത്തി ടോപ്പിക്സ് ഒക്കെ പറയാനുണ്ട്. അത് അടുത്ത മണിക്കൂറിൽ ഞാൻ പറയുന്നതായിരിക്കും. പക്ഷെ ഇൻ ബിറ്റ്വീൻ എനിക്ക് തോന്നുന്നു ഒരുപാട് പേരിപ്പോ ഷോപ്പിങ്ങിന് ഇറങ്ങിയിട്ടുണ്ടാവും, നാളത്തേക്കുള്ള സാധനങ്ങൾ മേടിക്കണം. ഇന്നിപ്പോൾ കുറച്ച് ഈ പറഞ്ഞ പോലെ അവധിയും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നാളത്തെ ആ ഒരു ഫൈനൽ സെറ്റ് ഓഫ് നാളത്തേക്ക് വേണ്ടിയിട്ടുള്ള ഷോപ്പിംഗ് നടക്കുന്ന ഇപ്പോഴായിരിക്കും. പക്ഷേ ഇതിൻ്റെയൊക്കെയിടയിൽ ചിലപ്പം ഈ ഹെന്നയൊക്കെ വാങ്ങാൻ മറന്നുപോയിട്ടുണ്ടോ, മറന്നുപോയിട്ടുണ്ടെങ്കിൽ ഞാൻ അതിനെക്കുറിച്ചിട്ടൊന്ന് പറഞ്ഞുതരാവേ. ഇപ്പം നമുക്ക് എന്തായാലും കുറേ സമയം ഇരുന്നിട്ട് മൈലാഞ്ചി ഇടലും കാര്യങ്ങളൊന്നും ഇപ്പം നടക്കില്ല. അതിന് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ആൾക്കാർ തപ്പുന്നത് സ്റ്റെൻസിൽസ് ആണ്. ഈ സ്റ്റെൻസിൽസ് എന്ന് പറയുന്നത് വൈഡ് റേഞ്ച് ഓഫ് വെറൈറ്റിയിൽ കിട്ടുന്നതും ഭയങ്കര പാടാണ്. അതിപ്പം നമ്മൾ ആരുടെങ്കിലൊക്കെ ചോദിച്ച് പിടിച്ച് എത്തുമ്പോഴത്തേക്കും ചിലപ്പോൾ ഒരേ ഡിസൈനിലുള്ളത് മാത്രമേ കിട്ടുള്ളൂ, അല്ലെങ്കിൽ ഒന്ന് രണ്ട് ഡിസൈൻസേ കിട്ടുള്ളൂ. ഒരു വൈഡ് റേഞ്ച് ഓഫ് ഡിസൈൻസിലേക്ക് എത്താൻ പറ്റില്ല. അതുപോലെ ചില ആൾക്കാർ, ഇപ്പം എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിപ്പം നെയിൽ പോളിഷ് ഇടാൻ പറ്റുന്ന പോലെ തന്നെ ഈ ഹെന്നയുടെ നെയിൽ പോളിഷ് ഉണ്ടല്ലോ, അതായത് നെയിൽ ഹെന്ന, ആ അങ്ങനെയാണ് പറയുക. അപ്പം ഈ നെയിൽ ഹെന്ന എന്ന് പറയുന്ന സംഭവം, അത് പെട്ടെന്ന് ഈ നെയിൽ പോളിഷ് ഉപയോഗിക്കുന്ന പോലെ തന്നെ എളുപ്പത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ അതേ കുപ്പിയിലാക്കിയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഡിപ്പുണ്ട്, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ അവൈലബിൾ ആണിപ്പോൾ. അപ്പോൾ അതൊക്കെ എവിടെ കിട്ടുമെന്ന് വിചാരിച്ച് നിങ്ങൾ നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സ്ഥലം എനിക്കറിയാം, ആ സ്ഥലം ഞാൻ ജസ്റ്റ് ഔട്ട് ഓഫ് ക്യൂരിയോസിറ്റി നിങ്ങൾക്ക് ആർക്കെങ്കിലും പോകാൻ എന്താ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും നമ്മുടെ വുക്കേറിലെ അൽജനൂപ് സ്ക്വയറിലെ മജറാത്ത് എന്ന് പറയുന്നൊരു കടയുണ്ട് കേട്ടോ. ഞാൻ അവിടുത്തെ വീഡിയോ ആണ് അല്ലെങ്കിൽ അവിടുത്തെ കാര്യങ്ങളാണ് ഇതുവരെ അറിഞ്ഞിട്ടുള്ളത്. വൈഡ് റേഞ്ച് ഓഫ് സ്റ്റെൻസിൽസും അവിടെ കുറേ നമ്മുടെ നെയിൽ പോളിഷ് ഹെന്നയും നെയിൽ കോണും ഹെന്ന പേസ്റ്റും ഹെന്ന ഡിപ്പും എല്ലാം ഉള്ളത് ഞാൻ കണ്ടു. സോ താല്പര്യമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് പോയി നോക്കി നോക്കൂ, നിങ്ങൾക്ക് പറ്റുന്നത് അവിടെ ഉണ്ടെങ്കിൽ വാങ്ങാമല്ലോ. അപ്പോൾ അതൊരു ജസ്റ്റ് ഒരു സജഷൻ മാത്രമാണ്. ഇതുപോലെ ഒരുപാട് നാച്ചുറൽ ഹെന്ന ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്, അതിപ്പം ഹെന്ന ആർട്ടിസ്റ്റുകളുടെ അടുത്തൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റുന്നതായിരിക്കും. അപ്പോൾ അത്രയും നാച്ചുറലായിട്ട് ഓർഗാനിക്കായിട്ടുള്ള ഹെന്ന വാങ്ങിച്ച് ഉപയോഗിക്കാൻ പറ്റുകയാണെങ്കിൽ അതും നല്ലതാണ്. അപ്പോൾ ഇത് പറഞ്ഞുകൊണ്ട് നേരെ അടുത്ത പാട്ടിലേക്ക് പോകുന്നു. ഇനി അടുത്ത മണിക്കൂറിൽ കുറച്ച് ഹെൽത്തി ഹെൽത്തി ടോക്കിലേക്ക് പോകാം.

0: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
1: കൊറേ നാളായി ലോക്കറിലുള്ള പഴയ ഗോൾഡ് ബാങ്കിൽ എന്ത് ചെയ്യുന്ന ആലോചിക്കുകയാണോ? അതോ എല്ലാ കല്യാണത്തിനും സെയിം പെൻഡന്റ് സെറ്റ് ധരിച്ച് ബോറടിച്ചോ? എന്നാൽ ഇപ്പോൾ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്മാർട്ട് എക്സ്ചേഞ്ചിനൊപ്പം മേക്കിംഗ് ചാർജസ് മാത്രം പേ ചെയ്ത് നിങ്ങളുടെ പഴയ 22 കാരറ്റ് സ്വർണ്ണാഭരണങ്ങൾ അതെവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും എക്സ്ചേഞ്ച് ചെയ്യൂ ഡാസ്ലിംഗ് ന്യൂ ഡിസൈൻസുമായി. ആൻഡ് ഹിയർ ഇസ് ദ ഗ്രേറ്റ് ന്യൂസ്, ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം ഖത്തറിൽ നിങ്ങൾക്ക് ഇനി സ്വർണ്ണ വിലയിൽ 15% വരെ ലാഭിക്കാം. നിങ്ങളുടെ തൊട്ടടുത്തുള്ള മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഷോറൂം സന്ദർശിക്കൂ.
2: ഖത്തറിൽ മന്തിയുടെ ഓളം തീർത്ത ദാനത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
3: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.

0: ഖത്തറിന്റെ മന്തി പാരഡൈസ്, റിച്ച് അറേബ്യൻ ഫ്ലേവേഴ്സുമായി സംസം മന്തി.
1: മന്തി, മക്ബി, മക്ഫൂൻ, മക്കൂ തുടങ്ങി മന്തിയുടെ ഒത്തന്റിക് രുചി അറിയാം.
0: സംസം മന്തി, വെയർ ഫ്ലേവേഴ്സ് ക്രിയേറ്റ് മെമ്മറീസ്. ഹോൾസെയിൽ മാർക്കറ്റ് ദോഹ. കോൾ 4000 1707.
2: Marhaba Doha. Something big has just opened at Doha City Center. Your favorite fashion brand R&B has opened a newer, bigger and greater fashion destination at Doha City Center. Celebrate this Eid in style with R&B at the newly opened store and shop the latest fashion across women, men and kids. And here's your opening surprise. Shop for 200 riyal and get a free stylish duffel bag. Yes, absolutely free. But hurry, this is a limited opening celebration offer. Head to the newly opened R&B store at Doha City Center, second floor today. R&B, love it, wear it.
3: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്. ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
4: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
3: നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
4: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
5: ട്രഡീഷണൽ മന്തി രുചിയുമായി ഖുറേഷി മന്തി റെസ്റ്റോറന്റ് ആൻഡ് ഗ്രിൽ ഇപ്പോൾ ഖത്തറിൽ. May 27 മുതൽ June 2 വരെയുള്ള ദിവസങ്ങളിൽ ആക്ട്രസ് മീന കുറുപ്പും നിങ്ങളെ കാണാനെത്തുന്നു. ഡിന്നർ വിത്ത് മീന കുറുപ്പ്, ഖുറേഷി മന്തി റെസ്റ്റോറന്റ് ആൻഡ് ഗ്രിൽ, സന സിഗ്നൽ നിയർ അൽമീര.
6: ഹായ്, നമസ്കാരം, ഞാൻ സുരാജ് വെഞ്ഞാറമൂടാണ്.
7: ഇനി നമ്മൾ എന്ത് ചെയ്യും അല്ലയ്യ?
8: യു ആർ ലിസ്ണിംഗ് ടു
6: റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: கதாஷ் ஹாப்பினஸ் ஃப்ரீக்வன்சி
1: கேட்டு கேட்டு கூட்டு கூடாம்.
0: This is home delivery only on Radio Suno 91.7 FM.
2: Welcome back to Kathas Favorite Radio Station, Radio Suno 91.7 FM. സമയം ദാ 12 മണി കഴിയുമ്പോൾ അഷ്ടമിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്. നമ്മളുണ്ടല്ലോ ചിലപ്പോഴൊക്കെ അശ്രദ്ധപൂർവ്വം മുന്നോട്ട് പോകുന്ന ആൾക്കാരായിരിക്കും. കാരണം നമ്മുടെ ബോഡി തന്നെ ചില സൈൻസ് കാണിക്കും എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ, പക്ഷേ അത് നമ്മൾ അങ്ങോട്ടേക്ക് മൈൻഡ് ആക്കില്ല. അങ്ങനെ മൈൻഡ് ആക്കാതെ വിടുന്തോറും അത് വലിയ പ്രശ്നങ്ങളിലേക്ക് ചെന്ന് എത്തുക എന്നതാണ് അതിൻ്റെ ഒരു എൻഡ് റിസൾട്ട് എന്ന് പറയുന്നത്. സോ അതിലേക്ക് എത്താതിരിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോകാതിരിക്കാനായിട്ട് നമ്മളൊന്ന് ജസ്റ്റ് ടേക്ക് കെയർ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ഗുഡ്. അതിൽ ഏറ്റവും കൂടുതൽ മെയിൻ ആയിട്ട് അറിയേണ്ട ഒരു കാര്യം, നമ്മുടെ ബോഡി റിയാക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ കാണിക്കുന്ന സയൻസ് മനസ്സിലാക്കുക, അതിനുശേഷം കറക്റ്റ് ആയിട്ടുള്ള ഒരു ഡോക്ടറിന്റെ അടുത്ത് പോവുക എന്നതാണ്. അപ്പൊ ആ ഒരു എക്സ്പേർട്ട് ഒപ്പീനിയനിലൂടെ ആയിരിക്കും നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവുന്നത്. പക്ഷെ എന്നാലും ഒരു ബേസിക് ചില കാര്യങ്ങൾ, ഒരുപാട് റിസർച്ചസും കാര്യങ്ങളൊക്കെ തന്നെ കഴിഞ്ഞിട്ട് എക്സ്പേർട്ടുകൾ പറയുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. സോ നമ്മളൊരു 8 മണിക്കൂറിൽ കൂടുതലൊക്കെ ഭയങ്കരമായിട്ട് ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ പോലും നമുക്ക് ഭയങ്കര ഒരു ടയർഡ്നെസ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ബോഡിയിലെ അയൺ ഡെഫിഷ്യൻസി കാരണമായിരിക്കും കേട്ടോ. അതുപോലെ മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് മഗ്നീഷ്യം ഡെഫിഷ്യൻസി എന്ന് പറയുന്നത്. നമ്മുടെ ബോഡിയിൽ ലെഗ് ക്രാംസ് വരികയോ അല്ലെങ്കിൽ നേരെ തിരിച്ച് ഉറങ്ങുന്നത് ഒരു ക്വാളിറ്റിയിലല്ല എന്നുണ്ടെങ്കിൽ അത് ഈ പറഞ്ഞ പോലെ മഗ്നീഷ്യം ഡെഫിഷ്യൻസി ആയിരിക്കും. സ്ലീപ്പ് ക്വാളിറ്റി ഈസ് വെരി വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അത് പൂറായി കഴിഞ്ഞാൽ തന്നെ ഒരു പരിധിവരെ ഒരുപാട് പ്രശ്നങ്ങൾ വരാനും അത് ചാൻസസ് ഉണ്ടാകും കേട്ടോ. അതുപോലെ ഒന്നാണ് പ്രോട്ടീൻ ഡെഫിഷ്യൻസി എന്ന് പറയുന്നത്. അത് ഹെയർ ഭയങ്കരമായിട്ട് പൊട്ടിപ്പോകുന്ന അവസ്ഥയിലേക്ക് തിന്നാവുക, അല്ലെങ്കിൽ നമ്മുടെ നെയിൽസ് ഭയങ്കരമായിട്ട് ഇങ്ങനെ ഒടിഞ്ഞു പോകാൻ പറ്റുന്ന രീതിയിലേക്ക് ഭയങ്കര തിന്നായിട്ട് വളരുന്നു, അതൊക്കെ തന്നെ ഒരു ഭയങ്കര വൈറ്റ് കളറിൽ അങ്ങനെ ആയിട്ട് വരുമ്പോഴത്തേക്കും, ഡ്രൈ ആൻഡ് വൈറ്റ് കളറിലാകുമ്പോഴത്തേക്കും പെട്ടെന്ന് പെട്ടെന്ന് പോകാൻ ചാൻസ് ഉണ്ട്. അതൊക്കെ ഈ ഒരു പ്രോട്ടീൻ ഡെഫിഷ്യൻസി കാരണമാണ്. ഇനി വിറ്റമിൻ ഡി ഡെഫിഷ്യൻസി, അയ്യോ അതൊരു വലിയ വില്ലൻ തന്നെയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഭയങ്കരമായിട്ടുള്ള ഫ്രീക്വൻ്റ് ആയിട്ടുള്ള ഇൻഫെക്ഷൻസ് നമുക്ക് വരും. ഒപ്പം ആൺകുട്ടികളിലും പെൺകുട്ടികളിലും മറ്റ് പല സ്ട്രെസ് ആണെങ്കിലും അങ്ങനെ ഓരോ ഹോർമോണൽ പ്രശ്നങ്ങൾ നമുക്ക് എങ്ങനെയാണോ ഫീൽ ചെയ്യാറുള്ളത് അതുപോലെ പല പല പ്രശ്നങ്ങൾ നമുക്ക് ഈ വിറ്റമിൻ ഡി കാരണവും വരാനായിട്ട് ചാൻസസ് കൂടുതലാണ്. പിന്നെ അതുപോലെ മറ്റൊരു കാര്യമാണ്, മെയിനായിട്ട് നമ്മൾ വിട്ടുപോകുന്ന ഒരു കാര്യമാണ് ഈ സിങ്ക് ഡെഫിഷ്യൻസി എന്ന് പറയുന്നത്. നമ്മുടെ ജോ ലൈനിൽ ആഗ്നേസ് വരുന്നത് അതിൻ്റെ ഒരു സൈനാണ്. പിന്നെ ഒമേഗ 3 ഡെഫിഷ്യൻസിയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഹോർമോണൽ ഇൻബാലൻസ് വരാനും സ്കിന്നൊക്കെ ഭയങ്കര ഡ്രൈ ആവാനും ഹെയർ ഭയങ്കര ഡ്രൈ ആവാനും ചാൻസസ് ഉണ്ടാകും. വിറ്റമിൻ ബി ആണെന്നുണ്ടെങ്കിലോ നമ്മുടെ കാൽപാദം അല്ലെങ്കിൽ കൈയുടെ ആ ഒരു പത്തി അതൊക്കെ തന്നെ ഭയങ്കരമായിട്ട് ഒരു നംനെസ് ഫീൽ ചെയ്യില്ലേ, ആ അങ്ങനത്തെ ഒരു ഫീലായിരിക്കും. അപ്പം ഈ ഒരു ഡെഫിഷ്യൻസീസും കാര്യങ്ങളൊക്കെ തന്നെ കറക്റ്റായിട്ട് ഒന്ന് മനസ്സിലാക്കിയിട്ട് അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മളൊന്ന് ചെക്ക് ചെയ്യുന്നതും നല്ലതായിരിക്കും. വിറ്റമിൻ ഡി ഉണ്ടോ, തൈറോയിഡ് ഇഷ്യൂസ് ഉണ്ടോ, ഹോർമോണൽ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ നമുക്കുണ്ടോ, അല്ലെങ്കിൽ വിറ്റമിൻ ബി, സിങ്ക്, മഗ്നീഷ്യം ഇതൊക്കെ തന്നെ കറക്റ്റ് ലെവലിലാണോ എന്നൊക്കെ എപ്പോഴും ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് എക്സ്പേർട്സിന്റെ ഒപ്പീനിയൻസ് എടുക്കുക. അതിപ്പോൾ നിങ്ങൾക്ക് ഒരു പ്രശ്നം വന്നാൽ മാത്രമേ പോയി ചെക്ക് ചെയ്യാൻ പാടുള്ളൂ എന്നൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തിരിക്കുന്നതും ഒന്ന് അപ്ഡേറ്റഡ് ആയിട്ടിരിക്കുന്നതും അബൌട്ട് അവർ ഓൺ ഹെൽത്ത് ഇസ് വെരി വെരി വെരി ഗുഡ് തിങ്. സോ ജസ്റ്റ് ഡൂ ദാറ്റ്. ആൻഡ് ഇപ്പോൾ കുറച്ചധികം സമയം കിട്ടുന്നത് കൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു ഹെൽത്ത് സെന്ററിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈവൻ നമുക്ക് ഒരുപാട് ഹോസ്പിറ്റൽസും കാര്യങ്ങളൊക്കെ തന്നെ ഫെസിലിറ്റീസ് ഒക്കെ തന്നെയുണ്ട്. സോ ജസ്റ്റ് ആ ഒരു ടൈമിംഗ് ഒക്കെ ഒന്ന് നോക്കിയതിന് ശേഷം അങ്ങോട്ടേക്ക് പോയിട്ട് ഇതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇത് പറഞ്ഞുകൊണ്ട് നേരെ ഞാൻ എന്താ അടുത്ത പാട്ടിലേക്ക് പോകുന്നു. കേട്ടോണ്ടിരിക്കുക അതിൻ്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM. ഇത് ഹോം ഡെലിവറിയാണ്, അഷ്ടമിയാണ് കൂടെയുള്ളത്.

0: പച്ചമാങ്ങ നാട്ടുമാവിലെ മാങ്ങ.
1: ആഹാ, ഇന്ന് പാട്ടും പാടിയാണല്ലോ ഷോപ്പിങ്ങിന് പോകുന്നത്.
0: പിന്നല്ലാതെ മാർസേല കിട്ടിൽ ആൻഡ് മാംഗോ ഫെസ്റ്റിനാ പോകുന്നത്.
2: അറുപതിൽ പരം വെറൈറ്റി മാങ്ങകൾ മർസയുടെ എല്ലാ ഔട്ട്ലെറ്റിലും ലഭ്യം. ഒപ്പം മാങ്ങ ഉപ്പിലിട്ടത്, ജ്യൂസുകൾ തുടങ്ങി എല്ലാ മാംഗോ ഐറ്റംസും മർസ മാംഗോ ഫെസ്റ്റിവലിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. മർസ മാംഗോ ഫെസ്റ്റിവൽ മെയ് 30 വരെ. മർസ ഹൈപ്പർ മാർക്കറ്റ്. ബി ഫ്രഷ്, ബി യു.
3: മനം നിറയ്ക്കുന്ന ബിരിയാണിയും സ്പെഷ്യൽ ഡിന്നർ ഐറ്റംസും ഒപ്പം വിശാലമായ ഫാമിലി ഡൈനിങ് സ്പേസുമായി ബി എം ആർ പഴവ വില്ലേജ്.
4: കുറെ നാളായി ലോക്കറിലുള്ള പഴയ ഗോൾഡ് ബാങ്കിൽ എന്ത് ചെയ്യുന്ന ആലോചിക്കുകയാണോ? അതോ എല്ലാ കല്യാണത്തിനും സെയിം പെൻഡന്റ് സെറ്റ് ധരിച്ച് ബോറടിച്ചോ? എന്നാൽ ഇപ്പോൾ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്മാർട്ട് എക്സ്ചേഞ്ചിനൊപ്പം മേക്കിംഗ് ചാർജസ് മാത്രം പേ ചെയ്ത് നിങ്ങളുടെ പഴയ 22 കാരറ്റ് സ്വർണ്ണാഭരണങ്ങൾ അതെവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും എക്സ്ചേഞ്ച് ചെയ്യൂ ഡാസ്ലിംഗ് ന്യൂ ഡിസൈൻസുമായി. ആൻഡ് ഹിയർ ഇസ് ദ ഗ്രേറ്റ് ന്യൂസ്, ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം ഖത്തറിൽ നിങ്ങൾക്ക് ഇനി സ്വർണ്ണ വിലയിൽ 15% വരെ ലാഭിക്കാം. നിങ്ങളുടെ തൊട്ടടുത്തുള്ള മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഷോറൂം സന്ദർശിക്കൂ.
5: எல்லாருக்கும் வணக்கம், நான் விஜய் சேதுபதி.
6: You are listening to
5: Radio Sunon. கேட்டு கேட்டு கூட்டு கூட.

നമ്മൾ ബോഡിയിൽ ഉണ്ടാകുന്ന ചില ഡെഫിഷ്യൻസിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. വെൽക്കം ബാക്ക്. അഷ്ടമിയാണ് കൂടെയുള്ളത്. എന്തായാലും ഈ ഒരു സമയത്ത് നമ്മുടെ ബോഡിയിൽ അങ്ങനത്തെ കുറച്ച് സയൻസ് കാണിക്കുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ നമുക്കിനി വിയേർഡായിട്ടുള്ള ചില കാര്യങ്ങളിലൂടെ ഒരു പരിധി വരെ, കേട്ടോ, ഇത് കംപ്ലീറ്റ്ലി അങ്ങനെ എല്ലാവർക്കും വർക്ക്ഔട്ട് ആവണമെന്നില്ല, പക്ഷെ ഒരു പരിധി വരെയൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അതായത് ഇപ്പം ചില ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് ഉറങ്ങാൻ പറ്റാതിരിക്കുക, അതായത് രാത്രി ആകുമ്പോഴത്തേക്കും അങ്ങോട്ട് തിരിഞ്ഞ് കിടന്ന് ഇങ്ങോട്ട് തിരിഞ്ഞ് കിടന്ന് ഉറങ്ങാൻ പറ്റുന്നില്ലല്ലോ എന്ന് ആലോചിച്ച് പിന്നെ ആ ആലോചന വലുതായി ഇനിയിപ്പോൾ രാവിലെ എണീക്കാൻ ലേറ്റ് ആകുമോ എന്നൊക്കെ വിചാരിച്ച് ഉള്ള ഉറക്കവും കൂടി പോയി, അങ്ങനെ കുറേ പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പോൾ ആ സമയത്ത് എന്ത് ചെയ്യും, ഇനി ഉറക്കം വരുമ്പോൾ ഉറങ്ങാലോ എന്ന് വെച്ചിട്ട് കയ്യിലേക്ക് ഫോൺ എടുക്കും, പിന്നെ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകും. പക്ഷെ അങ്ങനെ പോകരുത്, കാരണം സ്ക്രീൻ ആ ഒരു ടൈം കൂടുന്തോറും തന്നെ നമ്മുടെ ഉറക്കം വീണ്ടും വീണ്ടും ഡിലേ ആവത്തേ ഉള്ളൂ. സ്ക്രീൻ ടൈം ഒരു 2 hours അല്ലെങ്കിൽ 1 hour മുമ്പെങ്കിലും മാറ്റിവെച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഉറങ്ങാൻ പറ്റുള്ളൂ. അതിൻ്റെ ഒരു വലിയ എക്സാമ്പിൾ ആയിരുന്നു ഇന്നലെ ഞാൻ വൈഫൈയും കാര്യങ്ങളും എല്ലാം അങ്ങോട്ട് ഓഫ് ചെയ്തിട്ട് നേരെ ഒറ്റ കിടത്തും, ഫോണിലേക്ക് നോക്കാനേ പോയില്ല, ഫോൺ അങ്ങോട്ട് മാറ്റിവെച്ചിട്ട് സുഖസുന്ദരമായിട്ട് ഉറങ്ങി. അപ്പോൾ അങ്ങനെ വേണം ചെയ്യാനായിട്ട്. അഥവാ ഇനി നിങ്ങൾക്ക് ഉറക്കം വരുന്നില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് റാപ്പിഡ്ലി നിങ്ങളുടെ കണ്ണ് ഒരു 1 minute ബ്ലിങ്ക് ചെയ്തുകൊണ്ടേയിരിക്കുക. ബ്ലിങ്ക് ചെയ്ത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ കണ്ണിന് ഭയങ്കര ഒരു ക്ഷീണം വരും, ഒരു ടയർഡ്നെസ് വരും, അങ്ങനെ കണ്ണ് താനേ അടയാനായിട്ട് തുടങ്ങും. അപ്പോൾ നമ്മൾ നമ്മുടെ മൈൻഡിനെയും കൂടി ഒന്ന് റിലാക്സ് ചെയ്ത് ബോഡിനെയും കൂടി ഒന്ന് റിലാക്സ് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ ഒരു പരിധി വരെയൊക്കെ ഉറക്കം വരും. ഇനി നേരെ തിരിച്ച് ഉറക്കത്തിൽ നിന്നും എഴുന്നേൽക്കാൻ പറ്റുന്നില്ലെന്നുണ്ടെങ്കിൽ ഒരു ജസ്റ്റ് 5 to 10 seconds ഒരു സമയത്ത് നമ്മൾ ജസ്റ്റ് ആ ബ്രത്ത് ഒന്ന് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഓക്സിജൻ റഷ് ഉണ്ടാവും നമ്മുടെ സിസ്റ്റത്തിലേക്ക്, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് എഴുന്നേൽക്കാൻ പറ്റും. പക്ഷെ അതെപ്പോഴും ചെയ്യരുത്, തീരെ എണീക്കാൻ മടി പിടിക്കുന്ന സമയത്ത് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. ഇനി ഭയങ്കര ലേസി ഫീലിംഗ് ആണെന്നുണ്ടെങ്കിൽ ഒട്ടും വയ്യ, ഒന്നും ചെയ്യാൻ വയ്യ എന്നുള്ള അവസ്ഥയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബ്രെയിനെ നമ്മളൊന്ന് കൺഫ്യൂസ് ചെയ്യിപ്പിക്കണം. അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നേരെ എഴുന്നേറ്റ് പോയിട്ട് നമ്മൾ സാധാരണ ബ്രഷ് ചെയ്യുന്ന റൈറ്റ് ഹാൻഡ് കൊണ്ടാണെന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് ഒന്ന് ബ്രഷ് ചെയ്താൽ മതി, കുറച്ചും കൂടി ഒന്ന് ബ്രെയിൻ വർക്ക് കൂടുന്നതായിരിക്കും. അതുപോലെ ആങ്സൈറ്റി കൂടുമ്പോൾ നമ്മളെപ്പോഴും പറയാറില്ലേ, ഓൾ ഇസ് വെൽ, എല്ലാം നിരയാവും, എല്ലാം ശരിയാവും, എന്നിട്ട് ഈ ഒരു സംഭവമാണ് എപ്പോഴും നമ്മളിങ്ങനെ ഒന്ന് ഒരു ഡീപ്പ് ബ്രത്ത്, ഇതിപ്പോൾ ജസ്റ്റ് ഒന്ന് എടുത്തതേ ഉള്ളൂ ഞാൻ ബ്രത്ത്, പക്ഷേ അതുപോലെ ആ ഡീപ്പായിട്ടുള്ള ബ്രീത്തിങ് സംഭവം അത് ഭയങ്കര യൂസ്ഫുള്ളാണ്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ട്രൈ ചെയ്യുമ്പോൾ ജസ്റ്റ് കീപ്പ് യുവർ ഹാൻഡ്സ് ഓൺ യുവർ ചെസ്റ്റ് അല്ലെങ്കിൽ നമ്മുടെ ഹാർട്ടിലേക്ക് ഇങ്ങനെ കൈ വെച്ചിട്ട് നമ്മൾ ഓൾ ഈസ് വെൽ എന്ന് പറയുന്ന അതേപോലെ തന്നെ വെച്ചിട്ട് ആ ഡീപ്പായിട്ടുള്ള ബ്രത്ത് എടുക്കുക. ആ ബ്രീത്തിങ്ങിൻ്റെ ടൈമിൽ തന്നെ നമ്മൾ അത് ഫീൽ ചെയ്ത് ബ്രീത്ത് ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ. ഇനി ഒരു ലോ എനർജി ഫീലാണ് വർക്കിൻ്റെയൊക്കെ ഇടയിൽ, ഭയങ്കരമായിട്ട് ഒരു സുഖം തോന്നില്ല, എന്തോ എവിടെയോ ഒരു മിസ്സിംഗ്, അപ്പോൾ എന്താ ചെയ്യണ്ടേ, ജസ്റ്റ് ഒന്ന് പോയിട്ട് നല്ല തണുത്ത വെള്ളം എടുത്തിട്ട് മുഖം കഴുകി കഴിഞ്ഞാൽ ഒരു പരിധി വരെ അത് മാറിക്കിട്ടുന്നതായിരിക്കും. ഇനി ഭയങ്കര നെർവസ് ഫീൽ ഉണ്ടോ നിങ്ങൾക്ക് ചില സാഹചര്യങ്ങളിൽ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നോസില്ലേ, നോസിൻ്റെ ഈ ഒരു ബ്രിഡ്ജിൻ്റെ ആ ഒരു പോർഷൻ ഉണ്ടാവുമല്ലോ, ബ്രിഡ്ജും കമ്മിങ് ഡൗൺ ആ ഒരു താഴത്തെ പോർഷനിലേക്ക് വരുമ്പോഴത്തേക്ക് ആ ബ്രിഡ്ജിൻ്റെ അവിടെ ജസ്റ്റ് ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുക, കുറച്ച് നേരത്തേക്ക് ഒന്ന് കാമാവും. ഇനി ഭയങ്കരമായിട്ട് ഇതെനിക്ക് ഡൗട്ടുണ്ട് കുറേ പേർക്ക് വർക്ക് ചെയ്യുമോ എന്ന്, കാരണം ഞാൻ ഇത് ട്രൈ ചെയ്യണമെന്ന് വിചാരിച്ചു, പക്ഷെ ഇത് ട്രൈ ആക്കാൻ പറ്റിയിട്ടില്ല. ബട്ട് സ്റ്റിൽ ഭയങ്കര സ്റ്റഫി ആയിട്ടുള്ള നോസ് ഉള്ള ഫീല് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് നമ്മുടെ മൗത്തിൻ്റെ റൂഫ് ആ ഒരു പോയിന്റിലായിട്ട് ചെറുതായിട്ടൊരു ഐസ് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ലതാന്ന് പറയാറുണ്ട്. ചെയ്ത് നോക്കിയിട്ടില്ല, പക്ഷെ ചെയ്ത് നോക്കിയ മറ്റൊരു കാര്യമുണ്ട്, അതായത് നമുക്കിപ്പം ഭയങ്കരമായിട്ട് ത്രോട്ടിൽ ചെറിയ ഇത് വരൂലേ, ഒരു ഇറിറ്റേഷൻ വരൂലേ, ഒരു ഇച്ചിങ് ഫീൽ വരൂലേ, നമുക്കിങ്ങനെ അവിടെ നിന്ന് ചൊറിഞ്ഞാൽ മതിയെന്ന് തോന്നുമല്ലോ, അപ്പം ചില ആൾക്കാരുണ്ടാക്കുന്ന ഒരു ശബ്ദമുണ്ട്, ഈ ഒരു ശബ്ദം ആക്ച്വലി ചെയ്യാൻ പാടില്ല എന്നാണ്. അതെന്തുമാത്രം നിങ്ങൾക്ക് ആ ശബ്ദം ഞാനിപ്പോൾ ചെയ്തപ്പം മനസ്സിലായി എന്ന് എനിക്ക് അറിയില്ല, ബട്ട് സ്റ്റിൽ അങ്ങനെ ഒരു കൈൻഡ് ഓഫ് ശബ്ദം നമ്മൾ ഉണ്ടാക്കും, ബട്ട് ദാറ്റ് ഈസ് നോട്ട് ഗുഡ് ഫോർ യുവർ ത്രോട്ട്. അപ്പോൾ അത് ചെയ്യാതിരിക്കുക. അതിന് പകരം ഞാൻ റീസെൻ്റ്ലി കണ്ടിട്ടുള്ളൊരു ഹാക്കാണ്, പക്ഷെ അത് എനിക്ക് വർക്ക്ഔട്ടായി, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. നമ്മുടെ ചെവി ഉണ്ടല്ലോ, ആ ഒരു ഇച്ചിങ് ഫീല് തോന്നുമ്പോഴത്തേക്കും ആ ഓപ്പണിങ് ചെവിയുടെ ഓപ്പണിങ്ങിൻ്റെ അവിടെ ചെറുതായിട്ട് ഇങ്ങനെ നമ്മൾ കൈ വെച്ചിട്ട് തന്നെ ഒന്ന് സ്ക്രാച്ച് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ചെറുതായിട്ട് ഇങ്ങനെ ചൊറിഞ്ഞ് കൊടുക്കുക. അതിങ്ങനെ ബാക്ക് ടു ബാക്ക് ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് അവിടുത്തെ നമ്മുടെ ആ തൊണ്ടയുടെ അവിടുത്തെ ആ ഒരു ഇച്ചിങ് ഫീല്, അല്ലെങ്കിൽ നമുക്കൊന്ന് ജസ്റ്റ് ഇങ്ങനെ ഓ ഒന്ന് ചൊറിയാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് വെച്ചിട്ട് ഈ ശബ്ദം ഉണ്ടാക്കുന്ന ആ ഒരു മൊമെൻ്റ് ഉണ്ടല്ലോ, അതങ്ങോട്ട് മാറിക്കിട്ടും. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങനത്തെ എനിക്ക് തോന്നുന്നു കുറേയൊക്കെ ഇറ്റ് ഈസ് വെരി മച്ച് കണക്റ്റഡ്. അപ്പോൾ അതുകൊണ്ടായിരിക്കാം ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചിലരിൽ വർക്കൗട്ട് ആകുന്നത്, പക്ഷെ എല്ലാവരിലും വർക്കൗട്ട് ആവണമെന്നില്ല, ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞ പോലെ. അപ്പം ഈ കേട്ടതൊക്കെ ചില രീതിയിലൊക്കെ യൂസ്ഫുൾ ആവുകയാണെങ്കിൽ ആവട്ടെ. നീ ഇപ്പം എന്തായാലും നമുക്ക് നേരെ അടുത്ത് പാട്ടിലേക്ക് പോകാം. ഇതൊക്കെ അതിൻ്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ 91.7 FM അഷ്ടമിയാണ് കൂടിയുള്ളത്.

0: Radio Suno 91.7 FM.
1: Qatar's happiness frequency. Now, available on Apple Podcast
0: and
1: Google Podcast.
2: Marhaba Doha. Something big has just opened at Doha City Center. Your favorite fashion brand, R&B, has opened a newer, bigger and greater fashion destination at Doha City Center. Celebrate this Eid in style with R&B at the newly opened store and shop the latest fashion across women, men and kids. And here's your opening surprise. Shop for 200 riyal and get a free stylish duffel bag. Yes, absolutely free. But hurry, this is a limited opening celebration offer. Head to the newly opened R&B store at Doha City Center, second floor today. R&B, love it, wear it.
3: Abu Sidra Molil, Leali Eid Akushingal, May Iripathiata, Iripathiata, Iripathion Padati Edigalil, Vaginerum R Manimudal, Ratri Patumanivare.
4: Kana, Arim is May Pigina, Aladdin Show, Manasanarakina Live Entertainment Girl, Kutigal Kai, Resagamaya Activitigal, Angene, Uripidi Albudangal.
3: ഈ പെരുന്നാൾ ആഘോഷമാക്കാം കുടുംബസമേതം. അബു സിദ്രാമോൾ, നിങ്ങളുടെ സ്വന്തം ഈദ് ഡെസ്റ്റിനേഷൻ. ട്രഡീഷണൽ മന്തി രുചിയുമായി ഖുറൈഷി മന്തി റെസ്റ്റോറന്റ് ആൻഡ് ഗ്രിൽ ഇപ്പോൾ ഖത്തറിൽ. മെയ് 27 മുതൽ ജൂൺ 2 വരെയുള്ള ദിവസങ്ങളിൽ ആക്ട്രസ് നീന കുറുപ്പും നിങ്ങളെ കാണാനെത്തുന്നു. ഡിന്നർ വിത്ത് നീന കുറുപ്പ്, ഖുറൈഷി മന്തി റെസ്റ്റോറന്റ് ആൻഡ് ഗ്രിൽ, സനാ സിഗ്നൽ നിയർ അൽമീര.
5: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.

0: होम डिलीवरी।
1: വെൽക്കം ബാക്ക് ടു ദേഴ്സ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM അഷ്ടമിയാണ് കൂടിയുള്ളത്. ഇത് ഹോം ഡെലിവറിയാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ വിചാരിച്ചു കുറച്ച് ഹാക്കുകൾ പറഞ്ഞു തന്നാലോ. ഞാനിത് കണ്ടപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയി. അപ്പോൾ വിചാരിച്ചു വൈ നോട്ട് ഐ ഷെയർ ഇറ്റ് വിത്ത് യു ഗൈസ്. കാരണം നമ്മളിപ്പോൾ ഒരു നല്ല ഡ്രസ്സ് എടുത്തു എന്ന് വിചാരിച്ചു. ഓക്കെ, ആ ഡ്രസ്സ് പ്രത്യേകിച്ചും ഹിനിത ഇതൊക്കെ വരികയാണല്ലോ, അതുകൊണ്ട് തന്നെ ഇത് കുപ്പായൊക്കെ മേടിച്ച് കാണും. ഈ വൈറ്റൊക്കെ വാങ്ങുമ്പോൾ അല്ലെങ്കിൽ ഓഫ് വൈറ്റൊക്കെ വാങ്ങുമ്പോൾ ഏറ്റവും വലിയ പ്രശ്നം അറിയോ, ഈ ലൈറ്റ് കളേഴ്സിൽ പെട്ടെന്നായിരിക്കും കറ പിടിക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് ഈ പറഞ്ഞ പോലെ പേനയുടെ ഒരു ചെറിയ പാടോ ഒക്കെ പോട്ടെ, ഒരു ചൂയിംഗം വരെ അതിൽ പറ്റിയിരുന്നു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്ക് അങ്ങ് ആകെ ഇത് എങ്ങനെ ഇത് പോക്കും എന്നുള്ളൊരു ടെൻഷനായി പോകും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. ഒന്ന് ഞാൻ പറയാൻ പോകുന്നത് ഈ ചൂയിംഗം, അല്ലെങ്കിൽ ഈവൻ നമുക്ക് നെയിൽ പോളിഷ് ഒക്കെ ഇടുകയാണെന്നുണ്ടെങ്കിൽ ചിലരുടെ നെയിൽ പോളിഷ് ഒക്കെ അതിൽ വീഴാറുണ്ട്. അപ്പം ഇത് രണ്ടും എന്താ ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആദ്യം തന്നെ നിങ്ങൾ ഈ രണ്ട് സാധനങ്ങൾക്കും ഒരു ഐസ് ക്യൂബ് എടുത്തിട്ട് അതിൻ്റെ മുകളിൽ അങ്ങോട്ടേക്ക് വയ്ക്കുക. ഓക്കെ, അത് വെച്ച് കുറച്ച് നേരം അതിനെ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വിടുക. അപ്പോൾ ഈ ചൂയിംഗം പെട്ടെന്ന് തന്നെ ഇളകിപ്പോരും. ഈ ഐസ് ക്യൂബ് ഒന്ന് ചെറുതായിട്ടൊന്ന് അതിലേക്ക് മെൽറ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾക്കത് റിമൂവ് ചെയ്യാൻ പറ്റും. നേരെ തിരിച്ച് നെയിൽ പോളിഷ് റിമൂവർ ജസ്റ്റ് കുറച്ച് കഴിയുമ്പോൾ തന്നെ ഇതൊന്ന് ജസ്റ്റ് ആ തണുപ്പൊന്ന് തട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ആ ഒരു ഐസ് ക്യൂബ് മാറ്റിയിട്ട് അതിലേക്ക് കുറച്ച് നെയിൽ പോളിഷ് റിമൂവർ വെച്ചിട്ട് തുടച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ആയിട്ട് പോകും. നേരെ തിരിച്ച് ആദ്യം തന്നെ റിമൂവർ എടുത്തിട്ട് അതിലേക്ക് ഇട്ട് ഉരയ്ക്കരുത്, കാരണം അത് നടക്കില്ല. അതുകൊണ്ടാണ് ഇനി നേരെ തിരിച്ച് നമുക്ക് പെന്നിൻ്റെ മാർക്ക്, കുറേ കുത്തിവരയും കാര്യങ്ങളൊക്കെ പെന്നിൻ്റെ സംഭവങ്ങൾ എന്തെങ്കിലും അതിൽ പറ്റിയിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഐ എം മീനിങ് ദ ബോൾ പെൻ. ഓക്കെ, അപ്പോൾ ഈ ബോൾ പെന്നിൻ്റെ ആ മാർക്ക് മാറ്റാനായിട്ട് ഒരു സ്പൂൺ എടുക്കുക. സ്പൂണിൻ്റെ ബാക്ക് വശം ചെറുതായിട്ടൊന്ന് ലൈറ്റർ വെച്ചിട്ട് എന്തെങ്കിലും ഒന്ന് ചൂടാക്കി കൊടുക്കുക. ചൂടാക്കി ഒന്ന് ആ ചൂടൊന്ന് സെറ്റാകുമ്പോഴത്തേക്കും അങ്ങ് കരിയിപ്പിക്കരുത്, ആ കരിഞ്ഞ പാടും കൂടെ അതിലേക്ക് പറ്റും. പക്ഷെ അതല്ലാണ്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് അതിലേക്ക് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വച്ചു കൊടുത്താൽ മതി. ഇങ്ങനെ നമ്മൾ റബ് ചെയ്യുന്ന പോലെ ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതങ്ങ് മാറിക്കോളും. ഇനി അതുപോലെ തന്നെ അടുത്തത് എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ സ്ട്രോബെറി അങ്ങനെയൊക്കെയുള്ള പാടുകൾ ഉണ്ടാവുമല്ലോ, അതിൻ്റെയൊക്കെ കറ പിടിക്കുമല്ലോ. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജസ്റ്റ് ഇപ്പോൾ പാൻ്റ് ആണെങ്കിലോ ഡ്രസ്സ് ആണെങ്കിലോ അതിൻ്റെ അടിയിലേക്ക് ഒരു ടിഷ്യൂ പേപ്പർ എന്തെങ്കിലും ഒന്ന് വെച്ച് കൊടുത്തിട്ട് മുകളിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. അതിപ്പോൾ ഒരു ജസ്റ്റ് ചെറിയ പാത്രത്തിലേക്ക് ഇത് വെച്ചിട്ട് അതിലേക്ക് ഒഴിച്ചാലും കുഴപ്പമില്ല, അത് പെട്ടെന്ന് തന്നെ പോകും. അത് കഴിഞ്ഞിട്ട് അതിങ്ങനെ ഒപ്പി ഒപ്പി എടുത്ത് ഇങ്ങനെ കളഞ്ഞാൽ മതി. അപ്പോൾ ആ വെള്ളമൊക്കെ ഒന്ന് മാറുമ്പോഴത്തേക്ക് അതിൻ്റെ കൂട്ടത്തിൽ ആ കറയും കൂടി പോകുന്നതായിരിക്കും. അപ്പോൾ ഇത് യൂസ്ഫുൾ ആയി കാണും എന്ന് വിചാരിക്കുന്നു. അഥവാ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ മോർ ട്രിക്സ് ആൻഡ് ടിപ്സ് വേണം എന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു ലെറ്റ് മീ നോ. ഐ വിൽ ടെൽ മോർ ട്രിക്സ് ആൻഡ് ഓഫ് കോഴ്സ് ഇത് ഹോം ഡെലിവറിയാണ്. അഷ്ടമിയാണ് കൂടെയുള്ളത്. അതിൻ്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനിൽ കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: You are listening to Radio Sino 91.7 FM, Qatar's favorite radio station.
1: രണ്ടെണ്ണം വാങ്ങുമ്പോൾ ഒരെണ്ണം തികച്ചും സൗജന്യമായി നേടും. അതെ, ആഘോഷ നിമിഷങ്ങൾക്ക് മാറ്റുകൂട്ടാൻ മഴ്സ എപ്പോഴും നിങ്ങൾക്കൊപ്പം.
2: മഴ്സയുടെ എല്ലാ ഔട്ട്ലെറ്റുകളിലും ഇപ്പോൾ ബൈ ടു ഗെറ്റ് വൺ ഫ്രീ ഓഫറുകൾ ആരംഭിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ട്രെൻഡി റെഡിമെയ്ഡ് വസ്ത്രങ്ങളും സ്റ്റൈലിഷ് ഫുഡ് വെയർസും ഈ സ്പെഷ്യൽ ഓഫറിൽ സ്വന്തമാക്കാം. ഓഫർ മെയ് 31 വരെ മാത്രം. മഴ്സ ഹൈപ്പർ മാർക്കറ്റ്, ബി ഫ്രഷ്, ബി യു.
3: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ്, ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6-ാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
2: ഖത്തറിൽ മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
4: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി

0: ஆண்டனி பெப்பே.
1: ஆண்டனி நாம நினைச்ச மாதிரி இல்ல.
2: പത്തിരുന്നൂറ് ആനകളെ കൊന്ന് കൊമ്പ് കടത്തിയ ഒരു കാട്ടുകൊള്ളക്കാരനുണ്ട്. സത്യമംഗലം കാട്ടിലെ ആനകള് അവനെ കണ്ട പതുങ്ങുവെന്ന ചൊല്ല്.
0: പെപ്പയോടൊപ്പം കബീർ ദുഹൻ സിംഗ്, പാർത്ഥിവാരി, സുനിൽ, ഹരിശങ്കർ നാരായണൻ, ജഗദീഷ്, സിദ്ദിഖ് തുടങ്ങി വമ്പൻ താരനിര. കാട്ടാളൻ മെയ് 28 മുതൽ തിയേറ്ററുകളിലേക്ക്.
3: ടിക്കറ്റുകൾക്കായി കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സുനോ, ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാർസ് ഫിലിം.
0: ആക്ഷൻ
4: മുന ദിനേശ, അതിമോഹമാണ് അതിമോഹം.
5: ഹൊറർ, തനിക്ക് പോകാൻ അനുവാദമില്ല.
0: ഓ ഡ്രാമ,
6: എന്റെ കുടുംബം, എന്റെ സ്വർഗരാജ്യം.
0: ഇഷ്ട ജോണർ ഏതാണെങ്കിലും ഇവിടെ ടിക്കറ്റ് റെഡി. റേഡിയോ സിനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷപ്പ്, ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ.
7: ബ്രോട്ട് യു ബൈ സഫാരി, വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ്, ദോഹ ഖത്തർ. ആൻഡ്
8: ഷൈൻ സ്മാർട്ടർ ദിസ് സീസൺ വിത്ത് മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് സ്മാർട്ട് എക്സ്ചേഞ്ച്. മേക്കിംഗ് ചാർജസ് മാത്രം പേ ചെയ്ത് നിങ്ങളുടെ പഴയ 22-carat സ്വർണ്ണാഭരണങ്ങൾ, അത് എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും സ്വാപ്പ് ചെയ്യൂ ഡാസ്ലിംഗ് ന്യൂ ഡിസൈൻസുമായി.
9: കൂട്ടത്തോട് പറഞ്ഞേ ഒറ്റാം വീട് കാട് കയറി
10: ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനായ റേഡിയോ സുനോ കേട്ട് കേട്ട് കൂട്ടുകൂടാ.
9: ഇനി ഞാൻ പറയും, നീ അക്ക കേൾക്കാം.

0: വിശേഷങ്ങൾ കേട്ടുപോയിക്കൊണ്ടിരിക്കുന്ന സമയം കഥന ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനിൽ അഷ്ടമിയാണ് കൂടെയുള്ളത്. അപ്പം നമ്മൾ എന്തായാലും കുറച്ചധികം വീട്ടിലെ ഹാക്കുകളും ബോഡിയിൽ പല സൈൻസ് ആൻഡ് സിംറ്റംസ് ആൻഡ് സോ മച്ച് വി ഹാവ് ടോക്ക്ഡ് ഇൻ ദ ലാസ്റ്റ് 1 hour. അപ്പം ഇതിനിടയിൽ ഇനി ഞാൻ വിചാരിച്ചു ഹെൽത്തി ഹെൽത്തി ആയിട്ട് സംസാരിച്ചു കൊണ്ടിരുന്നത് കൊണ്ട് തന്നെ ഒരു ഹെൽത്തി റെസിപ്പിയിലേക്ക് പോയാലോ ഒന്ന്.
1: Taste of the hour brought to you by BMR Parva Village. സ്വാതിന്റെ നല്ല നിമിഷങ്ങൾ.
0: നല്ല വിശപ്പടിക്കുന്നുണ്ടെങ്കിൽ വി എം ആറിലേക്ക് വിട്ടോളൂ, അവിടെ പോയിട്ട് ഫുഡ് കഴിക്കാൻ മറക്കണ്ട. അതിനോടൊപ്പം തന്നെ ഈദിന്റെ ഏതെങ്കിലുമൊക്കെ ഒരു ദിവസം അവിടേക്കും കൂടി എത്തുക. ഇപ്പൊ എന്തായാലും തൽക്കാലം ഞാൻ പറയാനായിട്ട് പോകുന്നത് ഒരു എനർജി ബോൾസിനെ കുറിച്ചിട്ടാണ് കേട്ടോ. ഇത് ലെമൺ എനർജി ബോൾ ആണ്, ഒരു ലഡു ഒക്കെ പോലെ ഇരിക്കും. ബേസിക്കലി നമുക്കത് ഉണ്ടാക്കാനായിട്ട് ഓട്സ്, ആൽമണ്ട് ഫ്ലോർ, ഡേറ്റ്സ്, കോക്കനട്ട്, ഫ്രഷ് ലെമൻ്റെ തന്നെ ആ തൊലിയിൽ നിന്നും നമ്മൾ എടുക്കുന്ന ആ ഒരു സെസ്റ്റ് ഉണ്ടല്ലോ, ആ ഒരു സംഭവം, ആൻഡ് നാച്ചുറൽ ആയിട്ട് നമുക്ക് സ്വീറ്റ് ആയിട്ട് സംഭവം സെറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഓവർലി നമുക്ക് ഭയങ്കര മധുരത്തിന്റെ മത്തടിക്കുകയോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അപ്പൊ ഞാൻ ഈ പറഞ്ഞ സാധനത്തിന്റെ ഒക്കെ കൂടെ ഒരു പിഞ്ച് ഓഫ് സോൾട്ട് ആൻഡ് വാനില എസൻസും കൂടിയാണ് കേട്ടോ വേണ്ടത്. അപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം തന്നെ നിങ്ങൾ ജസ്റ്റ് ഇതിൻ്റെ ഒരു മിക്സ്ചർ ഉണ്ടാക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ മജ്ദൂൽ ഡേറ്റ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. അപ്പോൾ അതും പിന്നെ ഈ റോൾഡ് ഓട്സും ആൽമണ്ട് ഫ്ലോറും അതുപോലെ തന്നെ ഷ്രെഡഡ് കോക്കനട്ടും ഒക്കെ തന്നെ ഇട്ടതിന് ശേഷം അതിലേക്ക് ഈ ഒരു ലെമൻ്റെ ആ പുറത്തെ തൊലി അത് ജസ്റ്റ് നന്നായിട്ടൊന്ന് നമുക്ക് ഗ്രേറ്റ് ചെയ്തിട്ട് ഇടാൻ പറ്റും. അതുപോലെ തന്നെ ലെമൺ ജ്യൂസും കുറച്ചൊന്ന് ഒഴിക്കണേ. അതിൻ്റെ കൂടെയാണ് ഈ വാനില എക്സ്ട്രാക്റ്റും ആൽമണ്ട്സ് എക്സ്ട്രാക്ട് ഇഫ് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ. പിന്നെ ഈ ഒരു പിഞ്ച് ഓഫ് സോൾട്ടും കൂടി ഇട്ടിട്ട് ആ ഒരു ഫുഡ് പ്രോസസ്സറിൽ നല്ല പോലെ സെറ്റ് ചെയ്തെടുക്കാൻ. അപ്പോൾ ഇതൊന്ന് 2 minutes ബ്ലെൻഡ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു സ്റ്റിക്കി ടെക്സ്ചറുള്ള ആ സംഭവം നമുക്ക് കയ്യിലേക്ക് കിട്ടും. മാവ് പോലെയല്ല, ഒരു സ്റ്റിക്കി സ്റ്റിക്കി ആയിട്ട് ഇരിക്കുന്ന കുറച്ചൊരു കട്ടിയുള്ള ഒരു കൈൻഡ് ഓഫ് ടെക്സ്ചർ ആയിരിക്കും നമുക്ക് കിട്ടുക. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം വളരെ സിമ്പിളായിട്ട് ജസ്റ്റ് ആ ഒരു ഡ്രൈ മിക്സ്ചറിലേക്ക് ജസ്റ്റ് കുറച്ചുകൂടി ഒന്ന് ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കുറച്ചൊരു വെള്ളം, തുള്ളി വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് ഒന്നും കൂടി നമുക്കൊന്ന് സെറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. പിന്നെ ടേസ്റ്റും കാര്യങ്ങളും അല്ലെങ്കിൽ മിക്സ്ചറും കാര്യങ്ങളൊക്കെ സെറ്റാണെന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്കത് നല്ല ബോൾ ബോൾ രൂപത്തിലേക്ക് ഉരുട്ടിയെടുക്കാൻ പറ്റും. അതല്ല, നിങ്ങൾക്ക് കുറച്ച് മധുരം വേണമെന്നുണ്ടെങ്കിൽ മാത്രം പ്രിഫർ ചെയ്യുകയാണെങ്കിൽ കേട്ടോ, എടുത്തു പറയുന്നു ഞാൻ, കുറച്ച് ഹണി ഒഴിച്ചിട്ട് ആ ബ്ലെൻഡ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ഒന്ന് സെറ്റ് ചെയ്തെടുത്താൽ മതി. അത് കഴിഞ്ഞ് ചെറിയ ചെറിയ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുക. അതിനുശേഷം കുറച്ചും കൂടി ആ ഒരു ഷ്രെഡഡ് കോക്കനട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ടതിന് ശേഷം അതിലേക്ക് ഈ ഒരു റോൾ ചെയ്തെടുക്കുമ്പോഴത്തേക്കും ഈ ലഡുവിൻ്റെ പുറത്ത് ചെറിയ ചെറിയ കോക്കനട്ട് ഷ്രെഡ്സ് ഇങ്ങനെ ഇരിക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. ആക്ച്വലി കോക്കനട്ട് ഫ്ലേക്സ് പോലെ എടുക്കുന്നതായിരിക്കും നല്ലത്. ഷ്രെഡഡ് കോക്കനട്ട് എടുക്കുന്നത് നമ്മൾ സാധാരണ തേങ്ങ ചിരവിയതെടുക്കുന്നതിലും നല്ലതായിരിക്കും, ഞാൻ ഈ പറഞ്ഞ ഒരു ഫ്ലേക്സിൻ്റെ കാര്യം. അപ്പോൾ അതും കൂടി ഒന്ന് ജസ്റ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയാണ്. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്ട്രെയിറ്റ് ഫ്രീസറിലേക്ക് കയറ്റാം സംഭവം, എന്നിട്ട് നമുക്ക് വേണ്ടപ്പോൾ മാത്രം കുറച്ച് നേരം ഒന്ന് ഡീഫ്രോസ് ചെയ്ത് കഴിക്കാം. അതല്ലെങ്കിൽ കറക്റ്റായിട്ടൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ ഇട്ടിട്ട് കുറച്ച് ദിവസത്തേക്ക് നമുക്ക് വെച്ച് കഴിക്കാനും പറ്റുന്നതായിരിക്കും. അടിപൊളിയായിട്ടുള്ളൊരു ഹെൽത്തി റെസിപ്പിയാണ്. അപ്പോൾ ഈ ഒരു ഹെൽത്തി ഹെൽത്തി റെസിപ്പി പറഞ്ഞുകൊണ്ട് ഇപ്പോൾ നമ്മളുടെ ടേസ്റ്റ് ഓഫ് ദി അവർ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യണം.
1: ടേസ്റ്റ് ഓഫ് ദി അവർ ബ്രോട്ട് ടു യു ബൈ മനം നിറയ്ക്കുന്ന ബിരിയാണിയും സ്പെഷ്യൽ ഡിന്നർ ഐറ്റംസും ഒപ്പം വിശാലമായ ഫാമിലി ഡൈനിങ് സ്പേസുമായി BMR പർവ വില്ലേജ്. സ്വാതിന്റെ നല്ല നിമിഷങ്ങൾ. കോൾ 666-14-884.
0: അപ്പോൾ ബിരിയാണി മക്കാനിയിൽ പോകാൻ മറക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് എനിക്കിതാ അടുത്തൊരു സ്ഥലത്തേക്ക് എത്തിച്ചേരാനായിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് റേഡിയോസിനോട് ഇൻസ്റ്റഗ്രാമിലൂടെ അറിയുന്നതായിരിക്കും. അപ്പോൾ ചേട്ടാ അബബായ് എവ്രിവൺ, വീണ്ടും നമുക്ക് സിനിമാ വിശേഷങ്ങളൊക്കെ ആയിട്ട് മാച്ചിനി വാഷപ്പിൽ കേട്ട്

0: മന്തി രുചിയുമായി കുറേശി മന്തി റെസ്റ്റോറന്റ് ആൻഡ് ഗ്രിൽ ഇപ്പോൾ ഖത്തറിൽ. മെയ് 27 മുതൽ ജൂൺ 2 വരെയുള്ള ദിവസങ്ങളിൽ ആക്ട്രസ് നീന കുറുപ്പും നിങ്ങളെ കാണാനെത്തുന്നു. ഡിന്നർ വിത്ത് നീന കുറുപ്പ്, കുറേശി മന്തി റെസ്റ്റോറന്റ് ആൻഡ് ഗ്രിൽ, സന സിഗ്നൽ നിയർ അൽമീര.
1: ഈ ഈദ് ഷോപ്പിംഗിന് ഇനി ഇരട്ടിയിലധികം മധുരം. നിങ്ങൾ കാത്തിരുന്ന ഹാഫ് പേ ബാക്ക് ഓഫർ വീണ്ടും ആരംഭിച്ചു കഴിഞ്ഞു.
0: ലുലുവിൽ നിന്ന് റെഡിമെയ്ഡ് ഗാർമെന്റ്സ്, സാരീസ്, ചുരിദാർസ്, ഫുട്വെയർ, ലേഡീസ് ബാഗ് ഓർ ബേബി അക്സസറീസ് എന്നിവ 200 ഖത്തറിയാലിന് പർച്ചേസ് ചെയ്യൂ. 100 ഖത്തറിയാലിന്റെ ഷോപ്പിംഗ് വൗച്ചർ തികച്ചും സൗജന്യമായി ഉടനടി സ്വന്തമാക്കാം.
1: കൂടുതൽ ഷോപ്പിംഗ്, കൂടുതൽ സേവിംഗ്സ് ഈ പെരുന്നാൾ ലുലുവിനോടൊപ്പം ആഘോഷമാക്കൂ.
2: ലുലു, where the world comes to shop. Just feel like
1: you're മനം നിറയ്ക്കുന്ന ബിരിയാണിയും സ്പെഷ്യൽ ഡിന്നർ ഐറ്റംസും ഒപ്പം വിശാലമായ ഫാമിലി ഡൈനിങ് സ്പേസുമായി ബി എം ആർ പഴവ വില്ലേജ്.
3: മലയാളികൾക്കരികിലേക്ക് വീണ്ടും ജോർജ് കുട്ടിയും കുടുംബവും.
4: ഞങ്ങൾ ഒരു സാധാരണക്കാരനാണ്. എന്റെ ഭാര്യയും മക്കളും അടങ്ങുന്ന ഒരു കൊച്ചു ലോകം. ആ സ്വകാര്യതയിലേക്ക് ക്ഷണിക്കപ്പെടാതെ രാത്രി വന്നു.
3: മലയാളത്തിന്റെ മോഹൻലാൽ നായകനാകുന്ന ജീത്തു ജോസഫ് ചിത്രം ദൃശ്യം 3.
5: സത്യത്തിൽ നമ്മൾ അയാളെയല്ല നിരീക്ഷിച്ചുകൊണ്ടിരുന്നത്, അയാൾ നമ്മളെയാണ്.
3: നിഗൂഢതകളുടെ കെട്ടഴിക്കാൻ മലയാളികൾ കാത്തിരിക്കുന്ന ചിത്രം.
5: ഇപ്പൊ പേടിയാ സാറേ, ഇതുപോലെ ഇനി ആരൊക്കെ ഉണ്ടെന്ന് എനിക്കറിയില്ല.
3: ദൃശ്യം 3 വിജയകരമായി പ്രദർശനം തുടരുന്നു.
0: ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫോഴ്സ് ഫിലിം.

0: ഐ ആം ടൊവിനോ തോമസ്.
1: ടൊവിനോ തോമസ്
2: ഇത് വായിച്ചായിരുന്നു നമ്മളെ പറ്റിയാ
3: ചാപ്റ്റർ 2 ഞാനാ മോനെ.
0: You're listening to Qatar's favorite radio station, Radio Suno 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂട.
4: Doha. Something big has just opened at Doha City Center. Your favorite fashion brand R&B has opened a newer, bigger and greater fashion destination at Doha City Center. Celebrate this Eid in style with R&B at the newly opened store and shop the latest fashion across women, men and kids. And here's your opening surprise. Shop for 200 riyal and get a free stylish duffel bag. Yes, absolutely free. But hurry, this is a limited opening celebration offer. Head to the newly opened R&B store at Doha City Center, second floor today. R&B, love it, wear it.
5: ഖത്തറിന്റെ മന്തി പാരഡൈസ്, റിച്ച് അറേബ്യൻ ഫ്ലേവേഴ്സുമായി സംസം മന്തി.
6: മന്തി, മക്ബി, മക്ഫൂൺ, മക്കൂത്ത് തുടങ്ങി മന്തിയുടെ ഒത്തന്റിക് രുചി അറിയാം.
5: സംസം മന്തി, where flavors create memories. ഹോൾസെയിൽ മാർക്കറ്റ് ദോഹ. കോൾ 4000 1707.
7: കൊറേ നാളായി ലോക്കറിലുള്ള പഴയ ഗോൾഡ് ബാങ്കിൽ എന്ത് ചെയ്യുന്ന ആലോചിക്കുകയാണോ? അതോ എല്ലാ കല്യാണത്തിനും സെയിം പെൻഡന്റ് സെറ്റ് ധരിച്ച് ബോറടിച്ചോ? എന്നാൽ ഇപ്പോൾ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്മാർട്ട് എക്സ്ചേഞ്ചിനൊപ്പം മേക്കിംഗ് ചാർജസ് മാത്രം പേ ചെയ്ത് നിങ്ങളുടെ പഴയ 22 കാരറ്റ് സ്വർണ്ണാഭരണങ്ങൾ അതെവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും എക്സ്ചേഞ്ച് ചെയ്യൂ ഡാസ്ലിംഗ് ന്യൂ ഡിസൈൻസുമായി. ആൻഡ് ഹിയർ ഇസ് ദ ഗ്രേറ്റ് ന്യൂസ്, ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം ഖത്തറിൽ നിങ്ങൾക്ക് ഇനി സ്വർണ്ണ വിലയിൽ 15% വരെ ലാഭിക്കാം. നിങ്ങളുടെ തൊട്ടടുത്തുള്ള മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഷോറൂം സന്ദർശിക്കൂ.
8: രണ്ടെണ്ണം വാങ്ങുമ്പോൾ ഒരെണ്ണം തികച്ചും സൗജന്യമായി നേടും. അതെ, ആഘോഷ നിമിഷങ്ങൾക്ക് മാറ്റുകൂട്ടാൻ മഴ്സ എപ്പോഴും നിങ്ങൾക്കൊപ്പം.
9: മഴ്സയുടെ എല്ലാ ഔട്ട്ലെറ്റുകളിലും ഇപ്പോൾ ബൈ ടു ഗെറ്റ് വൺ ഫ്രീ ഓഫറുകൾ ആരംഭിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ട്രെൻഡി റെഡിമെയ്ഡ് വസ്ത്രങ്ങളും സ്റ്റൈലിഷ് ഫുട്വെയർസും ഈ സ്പെഷ്യൽ ഓഫറിൽ സ്വന്തമാക്കാം. ഓഫർ മെയ് 31 വരെ മാത്രം. മഴ്സ ഹൈപ്പർ മാർക്കറ്റ്, ബി ഫ്രഷ്, ബി യു.
10: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.

0: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
1: ട്രഡീഷണൽ മന്തി രുചിയുമായി ഖുറൈഷി മന്തി റെസ്റ്റോറന്റ് ആൻഡ് ഗ്രിൽ ഇപ്പോൾ ഖത്തറിൽ. മെയ് 27 മുതൽ ജൂൺ 2 വരെയുള്ള ദിവസങ്ങളിൽ ആക്ട്രസ് നീന കുറുപ്പും നിങ്ങളെ കാണാനെത്തുന്നു. ഡിന്നർ വിത്ത് നീന കുറുപ്പ്, ഖുറൈഷി മന്തി റെസ്റ്റോറന്റ് ആൻഡ് ഗ്രിൽ, സനാ സിഗ്നൽ നിയർ അൽമീര.
0: മലയാളികൾക്കരികിലേക്ക് വീണ്ടും ജോർജ് കുട്ടിയും കുടുംബവും.
2: ഞങ്ങൾ ഒരു സാധാരണക്കാരനാണ്. എന്റെ ഭാര്യയും മക്കളും അടങ്ങുന്ന ഒരു കൊച്ചു ലോകം. ആ സ്വകാര്യതയിലേക്ക് ക്ഷണിക്കപ്പെടാതെ ഒരു അതിഥി വന്നു.
0: മലയാളത്തിന്റെ മോഹൻലാൽ നായകനാകുന്ന ജീത്തു ജോസഫ് ചിത്രം ദൃശ്യം 3.
3: സത്യത്തിൽ നമ്മൾ അയാളെയല്ല നിരീക്ഷിച്ചുകൊണ്ടിരുന്നത്, അയാൾ നമ്മളെയാണ്.
0: നിഗൂഢതകളുടെ കെട്ടഴിക്കാൻ മലയാളികൾ കാത്തിരിക്കുന്ന ചിത്രം.
2: ഇപ്പൊ പേടിയാ സാറേ, ഇതുപോലെ ഇനി ആരൊക്കെ ഉണ്ടെന്ന് എനിക്കറിയില്ല.
0: ദൃശ്യം 3 വിജയകരമായ പ്രദർശനം തുടരുന്നു.
1: ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫോർസ് ഫിലിം.
4: മാറ്റിനി ക്ലാസിക്സ്.

0: Hi, this is Arun Vijay. You're listening to Radio Sono 91.7 FM. Radio Sono 91.7 FM.
1: വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ കഥർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6-ാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
2: Marhaba Doha. Something big has just opened at Doha City Center. Your favorite fashion brand R&B has opened a newer, bigger and greater fashion destination at Doha City Center. Celebrate this Eid in style with R&B at the newly opened store and shop the latest fashion across women, men and kids. And here's your opening surprise. Shop for 200 riyal and get a free stylish duffel bag. Yes, absolutely free. But hurry, this is a limited opening celebration offer. Head to the newly opened R&B store at Doha City Center, second floor today. R&B, love it, wear it.
3: കുറെ നാളായി ലോക്കറിലുള്ള പഴയ ഗോൾഡ് ബാങ്കിൽ എന്ത് ചെയ്യുന്ന ആലോചിക്കുകയാണോ? അതോ എല്ലാ കല്യാണത്തിനും സെയിം പെൻഡന്റ് സെറ്റ് ധരിച്ച് ബോറടിച്ചോ? എന്നാൽ ഇപ്പോൾ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്മാർട്ട് എക്സ്ചേഞ്ചിനൊപ്പം മേക്കിംഗ് ചാർജസ് മാത്രം പേ ചെയ്ത് നിങ്ങളുടെ പഴയ 22 കാരറ്റ് സ്വർണ്ണാഭരണങ്ങൾ അതെവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും എക്സ്ചേഞ്ച് ചെയ്യൂ ഡാസ്ലിംഗ് ന്യൂ ഡിസൈൻസുമായി. ആൻഡ് ഹിയർ ഇസ് ദ ഗ്രേറ്റ് ന്യൂസ്, ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം ഖത്തറിൽ നിങ്ങൾക്ക് ഇനി സ്വർണ്ണവിലയിൽ 15% വരെ ലാഭിക്കാം. നിങ്ങളുടെ തൊട്ടടുത്തുള്ള മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഷോറൂം സന്ദർശിക്കൂ.
4: മനം നിറയ്ക്കുന്ന ബിരിയാണിയും സ്പെഷ്യൽ ഡിന്നർ ഐറ്റംസും ഒപ്പം വിശാലമായ ഫാമിലി ഡൈനിങ് സ്പേസുമായി ബി എം ആർ പഴവ വില്ലേജ്.
5: മാറ്റിനി ക്ലാസിക്സ്.

0: രണ്ടെണ്ണം വാങ്ങുമ്പോൾ ഒരെണ്ണം തികച്ചും സൗജന്യമായി നേടും. അതെ, ആഘോഷ നിമിഷങ്ങൾക്ക് മാറ്റുകൂട്ടാൻ മഴ്സ എപ്പോഴും നിങ്ങൾക്കൊപ്പം.
1: മഴ്സയുടെ എല്ലാ ഔട്ട്ലെറ്റുകളിലും ഇപ്പോൾ ബൈ ടു ഗെറ്റ് വൺ ഫ്രീ ഓഫറുകൾ ആരംഭിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ട്രെൻഡി റെഡിമെയ്ഡ് വസ്ത്രങ്ങളും സ്റ്റൈലിഷ് ഫുഡ് വെയർസും ഈ സ്പെഷ്യൽ ഓഫറിൽ സ്വന്തമാക്കാം. ഓഫർ മെയ് 31 വരെ മാത്രം. മഴ്സ ഹൈപ്പർ മാർക്കറ്റ്, ബി ഫ്രഷ്, ബി യു. ട്രഡീഷണൽ മന്തി രുചിയുമായി ഖുറേഷി മന്തി റെസ്റ്റോറന്റ് ആൻഡ് ഗ്രിൽ ഇപ്പോൾ ഖത്തറിൽ. മെയ് 27 മുതൽ ജൂൺ 2 വരെയുള്ള ദിവസങ്ങളിൽ ആക്ട്രസ് നീന കുറുപ്പും നിങ്ങളെ കാണാനെത്തുന്നു. ഡിന്നർ വിത്ത് നീന കുറുപ്പ്, ഖുറേഷി മന്തി റെസ്റ്റോറന്റ് ആൻഡ് ഗ്രിൽ, സന സിഗ്നൽ നിയർ അൽമീര.
2: Biggest jewelry festival is now happening at Joyalukkas. Joyalukkasil gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ee offer 2026 june 13 vare maatram. ningalude aduthulla Joyalukkas store innu thanne sandarshikku.
3: Joyalukkas, world's favorite jeweler.
4: ഒരു കിണ്ടലടിയുമായി ആന്റണി പെപ്പേ.
5: ആന്റണി നാമ നനച്ച മാതിരി ഇല്ല ഏട്ടി.
4: ഓൾ ജോർജ് സംവിധാനം ചെയ്ത ആക്ഷൻ ത്രില്ലർ ചിത്രം കാട്ടാളൻ.
6: 1200 ആനകളെ കൊന്ന് കൊമ്പ് കടത്തിയ ഒരു കാട്ടുകൊള്ളക്കാരനുണ്ട്. സത്യമംഗലം കാട്ടിലെ ആനകള് അവനെ കണ്ട പതുങ്ങുന്ന ചൊല്ല്.
4: പെപ്പയോടൊപ്പം കബീർ ദുഹൻ സിംഗ്, പാർത്ഥിവാരി, സുനിൽ, ഹരിശങ്കർ നാരായണൻ, ജഗദീഷ്, സിദ്ദിഖ് തുടങ്ങി വമ്പൻ താരനിര. കാട്ടാളൻ മെയ് 28 മുതൽ തിയേറ്ററുകളിലേക്ക്.
1: ടിക്കറ്റുകൾക്കായി കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സുനോ, ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാർസ് ഫിലിം.
0: സ്നേഹത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും ഒത്തുചേരലുമായി ഈദ് മജ്ലിസ് സീസൺ 5. നിങ്ങളെ കാത്തിരിക്കുന്നു കൈ നിറയെ സമ്മാനങ്ങൾ.
1: റെസ്റ്റോറന്റ് പാർട്ണർ
7: കോഴിക്കോട് സ്റ്റാർ റെസ്റ്റോറന്റ് ബിന്നമ്രാൻ. ഒരു മംഗലപ്പുരയിൽ പോയി ബിരിയാണി കഴിക്കുന്ന അതേ ഫീല്, അതേ മട്ടില് വിളമ്പി തന്നെ കോഴിക്കോട് സ്റ്റാറിന്റെ ബിരിയാണിയുടെ രുചി ആസ്വദിക്കാം.
1: ഗിഫ്റ്റ് സ്പോൺസർഡ് ബൈ ലേ പെർഫ്യൂം. ഖത്തറിൽ ഏറ്റവും വില കുറവിൽ ബ്രാൻഡഡ് പെർഫ്യൂമുകൾക്കായി സന്ദർശിക്കൂ ലേ പെർഫ്യൂം, അൽസത് മോൾ ആൻഡ് മദർ ഖദീം, ഡൈസോ ജപ്പാൻ.
8: യു നെയിം ഇറ്റ്, വി ഹാവ് ഇറ്റ്.
9: ഫോർ പ്രീമിയം ക്വാളിറ്റി നട്സ്, ഡേറ്റ്സ്, ചോക്ലേറ്റ്സ്, ഹെർബ്സ് and spices.

0: ഇമാജിനി മാഷപ്പ് ആണ് നിങ്ങൾ കേട്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. വെൽക്കം ബാക്ക്. ഇതൊക്കെ തന്നെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ അഷ്ടമിയും നിസയാണ് കൂടെ ഉള്ളത്.
1: ഇന്ന് ഞങ്ങൾ രണ്ടുപേരും സിനിമാ വിശേഷങ്ങൾ നിങ്ങളുടെ അടുത്ത് രണ്ട് മണിക്കൂറുകളിലായി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു.
0: ഉറപ്പായിട്ടും ഒരുമിച്ച് തന്നെ ഉണ്ടാവും, കാരണം ഈദല്ലേ, ആഘോഷമല്ലേ,
1: ഇനി സമ്മതിച്ച് വേണ്ടേ?
0: ഉറപ്പായിട്ടും.
1: ഓക്കെ, കഴിഞ്ഞ ദിവസം ഏറ്റവും കൂടുതൽ ചിലപ്പോൾ ഇൻസ്റ്റയിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ദൃശ്യവും മോഹിനിയാട്ടവും ഈ രണ്ട് സിനിമകൾ തമ്മിലുള്ള ബ്രില്യൻസും ഈ രണ്ട് സിനിമകൾ തമ്മിലുള്ള കുറച്ചധികം കുറേ സംഭവങ്ങൾ കുറേ ആളുകൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു.
0: പിന്നെ എനിക്ക് തോന്നുന്നു AI വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് പോലും അവരെ ഒരുമിപ്പിച്ചിട്ടാണ് പുതിയ കഥയൊക്കെ ഉണ്ടാക്കി എടുക്കുകയാണ്. അതിനോടൊപ്പം ക്യാരക്ടേഴ്സ് ഒക്കെ തന്നെ ചെയ്യുന്ന കാര്യങ്ങൾ മാറ്റുക, ഇങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ബട്ട് ആട്ടിപൊളി ക്രിയേറ്റിവിറ്റി ടു ദ പീക്ക്.
1: അതാണ് എനിക്കത് AI കുറച്ചും കൂടി ഈ സിനിമ അല്ലെങ്കിൽ റീൽ റിലേറ്റഡ് കാര്യങ്ങളിൽ ഭയങ്കരമായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു മാറ്റിനി തന്നെ ഇന്റർവ്യൂ എടുത്താണ് കേട്ടോ. അതായത് നമ്മൾ ആഗ്രഹിക്കും ചില കഥാപാത്രങ്ങൾ ഒന്നിക്കണമെന്ന്. അപ്പൊ വന്ദനം സിനിമയ്ക്കകത്ത് അവർക്ക് ഒരു ഫോൺ ഉണ്ടെങ്കിൽ, ചിലപ്പോൾ മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ അവർ ഒന്നിച്ചേന്. അപ്പൊ ഈ കണ്ടന്റ് ക്രിയേറ്റർ ചെയ്യുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അയാൾ നടന്നു വരും, വന്നിട്ട് ലാലേട്ടന്റെ ഫേസ് തിരിച്ചു കാണിച്ചു കൊടുക്കും.
0: അതേപോലെ നമ്മുടെ സ്വപ്ന കൂടിലെ ഭാവന വീഴുണ്ടല്ലോ, അതുകൊണ്ട് ഭാവനയിലൂടെ പിടിച്ചുകൊണ്ട് പോകും. മാളൂട്ടിയിലെ മാളൂട്ടി വീഴുന്നതിന് വരെ മാളൂട്ടിനെ പിടിച്ച് വേറെ സ്ഥലത്തോട്ട് കൊണ്ടുപോകും. ഇങ്ങനത്തെ കുറെ സാധനങ്ങൾ ഞാൻ കണ്ടു.
1: അതായത് കഴിഞ്ഞ ദിവസം നമ്മളാള് നമ്മളുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു മാറ്റിൽ. അപ്പൊ ഈ പറഞ്ഞ പോലെ ഇനി വരാൻ പോകുന്ന സമയങ്ങളിൽ AI റിലേറ്റഡ് ആയിട്ട്, സിനിമ റിലേറ്റഡ് ആയിട്ട് കുറെ കണ്ടന്റ്സ് നമുക്ക് ചിലപ്പം കാണാനുള്ള ഒരു ഭാഗ്യം കിട്ടാനുള്ള സാധ്യതകളുണ്ട്,
0: ഉറപ്പായിട്ടും. അപ്പൊ അതുപോലെയായിരുന്നു ഈ പറഞ്ഞ പോലെ മോഹിനിയാട്ടവും, അതുപോലെ തന്നെ ദൃശ്യം കണ്ട ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് കമ്പൈൻ ചെയ്തിട്ട് ഇറക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ സ്പോയിലേഴ്സ് ഈ പറഞ്ഞ പോലെ,
1: അതുകൊണ്ട് നമ്മൾ അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ല.
0: മാത്രമല്ല, നിങ്ങളും ആ സിനിമ കണ്ടതിന് ശേഷം മാത്രം അത് കാണാൻ പോവാ.
1: അതെ, ഇനി എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്, വീണ്ടും കാണാൻ പറ്റാത്ത മലയാള സിനിമകൾ ഏതെങ്കിലും ഉണ്ടോ?
0: മലയാള സിനിമകളോ? ഓ, ഉണ്ടുണ്ടുണ്ട്.
1: ആ ഒരു ലിസ്റ്റിലേക്ക് ഞങ്ങൾക്ക് വരാനായിട്ടുണ്ട്,
0: ഉറപ്പായിട്ടും. അപ്പൊ നമുക്ക് അതിലേക്കൊക്കെ എത്താം. പക്ഷെ അതിന് മുൻപായിട്ടൊരു പാട്ടിലേക്ക് പോകാം. ഇത് മാച്ച് ദി മാഷപ്പ്.

0: ഹേയ് എന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്താ ചെലവ് വേണ്ടേ?
1: ഒരു മന്തി കഴിച്ചാ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനാ പോയാലോ?
0: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂത്ത്.
2: കുറെ നാളായി ലോക്കറിലുള്ള പഴയ ഗോൾഡ് ബാങ്കിൽ എന്ത് ചെയ്യുന്ന ആലോചിക്കുകയാണോ? അതോ എല്ലാ കല്യാണത്തിനും സെയിം പെൻഡന്റ് സെറ്റ് ധരിച്ച് ബോറടിച്ചോ? എന്നാൽ ഇപ്പോൾ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്മാർട്ട് എക്സ്ചേഞ്ചിനൊപ്പം മേക്കിംഗ് ചാർജസ് മാത്രം പേ ചെയ്ത് നിങ്ങളുടെ പഴയ 22 കാരറ്റ് സ്വർണ്ണാഭരണങ്ങൾ അതെവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും എക്സ്ചേഞ്ച് ചെയ്യൂ ഡാസ്ലിംഗ് ന്യൂ ഡിസൈൻസുമായി. ആൻഡ് ഹിയർ ഇസ് ദ ഗ്രേറ്റ് ന്യൂസ്, ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം ഖത്തറിൽ നിങ്ങൾക്ക് ഇനി സ്വർണ്ണ വിലയിൽ 15% വരെ ലാഭിക്കാം. നിങ്ങളുടെ തൊട്ടടുത്തുള്ള മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഷോറൂം സന്ദർശിക്കൂ.

0: രണ്ടെണ്ണം വാങ്ങുമ്പോൾ ഒരെണ്ണം തികച്ചും സൗജന്യമായി നേടും. അതെ, ആഘോഷ നിമിഷങ്ങൾക്ക് മാറ്റുകൂട്ടാൻ മഴ്സ എപ്പോഴും നിങ്ങൾക്കൊപ്പം.
1: മഴ്സയുടെ എല്ലാ ഔട്ട്ലെറ്റുകളിലും ഇപ്പോൾ ബൈ ടു ഗെറ്റ് വൺ ഫ്രീ ഓഫറുകൾ ആരംഭിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ട്രെൻഡി റെഡിമെയ്ഡ് വസ്ത്രങ്ങളും സ്റ്റൈലിഷ് ഫുഡ് വെയർസും ഈ സ്പെഷ്യൽ ഓഫറിൽ സ്വന്തമാക്കാം. ഓഫർ മെയ് 31 വരെ മാത്രം. മഴ്സ ഹൈപ്പർ മാർക്കറ്റ്, ബി ഫ്രഷ്, ബി യു.
2: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്, നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
3: Marhaba Doha. Something big has just opened at Doha City Center. Your favorite fashion brand R&B has opened a newer, bigger and greater fashion destination at Doha City Center. Celebrate this Eid in style with R&B at the newly opened store and shop the latest fashion across women, men and kids. And here's your opening surprise. Shop for 200 riyal and get a free stylish duffel bag. Yes, absolutely free. But hurry, this is a limited opening celebration offer. Head to the newly opened R&B store at Doha City Center, second floor today. R&B, love it, wear it.
4: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
5: Hello, this is yours truly, Lakshmi Narasimha Vijay Rajagopal, Sheshadri Sharma Rajesh Raman. Y'all know me as Blase.
6: You're listening to
5: Radio Suno, 91.7, Qatar's favorite radio station.
7: മാറ്റിനി മാഷം വിശേഷങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അഷ്ടമി നിസയാണ് നിങ്ങളുടെ കൂടെയുള്ളത്. ഞങ്ങൾ ചോദിച്ച കാര്യം, വീണ്ടും കാണാൻ പറ്റാത്ത മലയാള സിനിമകൾ. അങ്ങനെ ഉദ്ദേശിക്കുന്നത് നല്ല ഉദ്ദേശത്തിലാണ് കേട്ടോ ആ ചോദ്യം. അതായത് നമുക്കിനത് കാണാൻ, യു എന്നെ കൊണ്ട് പറ്റില്ല കേട്ടോ അത് കാണാനായിട്ട്, എനിക്ക് സങ്കടപ്പെടാൻ വയ്യ എന്ന് പറയുന്ന ചില സിനിമകൾ പറയുമ്പോൾ ആദ്യം എല്ലാവരുടെയും മനസ്സിലേക്ക് വരുന്ന ഏതാണ്?
8: ആകാശദൂത്.
7: വേറെ ഒന്നും പറയേണ്ട ആവശ്യമില്ല, ആകാശദൂത്
8: അത് മാത്രമേ വരുള്ളൂ. അതിപ്പോ ഏത് പ്രായക്കാരാണെങ്കിലും, കുഞ്ഞു കുട്ടികൾ മുതൽ പ്രായമുള്ള ആൾക്കാർ വരെ ഒരുപോലെ പറയുന്നൊരു സിനിമ ചിലപ്പോൾ അത് തന്നെയായിരിക്കും.
7: ഓക്കെ, കഴിഞ്ഞ ദിവസം റീല് കണ്ടാണ് കേട്ടോ. റീലില് അമ്മ മക്കളോട് പറയും, നിങ്ങൾ ആകാശദൂത് കരയാതെ കാണുവാണെങ്കിൽ, ചെറിയ കുട്ടികളാണ് കേട്ടോ, നാലഞ്ചാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികളായിരിക്കും, നിങ്ങൾ ഇത് കരയാതെ കാണുവാണെങ്കിൽ മുട്ടായി വാങ്ങിച്ചിരുന്ന അങ്ങനെ എന്തോ ഒരു സംഭവമാണ് പറയുന്നത്.
8: ഓക്കെ,
7: എന്നിട്ട് ഈ മക്കളിരുന്ന് സിനിമ കാണും കേട്ടോ, അവസാനമാകുമ്പോ ഇരുന്ന് കരച്ചിലോട് കരച്ചില്,
8: ഭയങ്കര ഒരു, അത് എന്തോ ഭയങ്കര ഹെവി ഹാർട്ടായിട്ട് നമ്മൾ അത് തീരുമ്പോ നമുക്ക് അത് പിന്നെ പറ്റില്ല.
7: പിന്നെ നമുക്ക് രണ്ടാമതൊരു തവണ അത് കാണാനായിട്ടുള്ള ഒരു മനസ്സുണ്ടാവില്ല എന്നുള്ളതാണ്. കാരണം ആ സിനിമയുടെ ഇഷ്ടം കൊണ്ട് ആ കഥാപാത്രങ്ങൾ നമ്മുടെ മനസ്സിൽ കയറി കൂടിയതുകൊണ്ടൊക്കെ തന്നെ ആ ഒരു സംവിധായകന് ഒരു വലിയ കഴിവ് തന്നെയാണത്.
8: ആ
7: സിനിമയോടുള്ള അദ്ദേഹത്തിന്റെ ആ ഒരു ഡെഡിക്കേഷൻ്റെ ഒക്കെ കാരണം നമ്മൾ ആ ക്യാരക്ടേഴ്സ് എന്നും ഓർത്തിരിക്കുന്നു. ആ സിനിമ വീണ്ടും കാണാൻ പറ്റാത്ത ആ ഒരു സങ്കടം കാരണം ആ കഥാപാത്രങ്ങളെ നമ്മൾ അടുത്ത് കാണുന്ന പോലെ തോന്നുന്നോണ്ടാണ്.
8: അതുകൊണ്ടാണ് എനിക്ക് അതുപോലെ റീസെന്റ് ഉള്ള സിനിമകളിൽ നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടപ്പെട്ടു, പക്ഷെ എനിക്കിനി വൈ അത് കാണാൻ തോന്നിയത് സീതാരാമം എന്ന് പറയുന്ന ദുൽഖറിന്റെ തെലുഗു മൂവി.
7: തെലുഗു മൂവി, ഓക്കെ.
8: അതും ഇതുപോലെ തന്നെ ആ മൃണാലിന്റെയും ദുൽഖറിന്റെയും ആ ഒരു കൈൻഡ് ഓഫ് കോമ്പിനേഷൻ അതിനകത്ത്, അത് കഴിഞ്ഞ എല്ലാം കഴിഞ്ഞ ലാസ്റ്റ് കഴിയുമ്പോ ഷടാ ഇതങ്ങ് കണ്ട് വിഷമമായല്ലോ, ആ ഒരു മോഡലിലേക്ക് നമ്മളെ കൊണ്ടുപോകും.
7: ഓക്കെ, അപ്പൊ ഞാൻ ബാക്കി സിനിമകൾ പറയുന്നില്ല കാരണം എല്ലാരും മെസ്സേജ് ആയിക്കട്ടെ അല്ലേ.
8: ഓക്കെ, ആയിക്കോട്ടെ.
7: ഏതൊക്കെ സിനിമകളാണ് നിങ്ങൾക്ക് ഇനി യൂനി എനിക്ക് കാണാൻ വയ്യേ എന്ന് പറയുന്നത്?
8: നിസയ്ക്കത് കുറയുണ്ടോ?
7: എനിക്ക് കുറയുണ്ട്, എനിക്ക് ലിസ്റ്റിച്ച് കൂടുതലാണ്.
8: കാരണം ഞാൻ ചില സിനിമകൾ കാണാൻ വിളിക്കുമ്പോൾ നിസയ്ക്ക് അത് കാണുന്നതിന് മുൻപ് തന്നെ അത് കാണാൻ വയ്യ,
7: എനിക്ക് വയ്യ, സങ്കടപ്പെടാൻ വയ്യ ഗൈസ്.
8: ഓക്കെ,
7: അപ്പൊ അത് ഏതൊക്കെ സിനിമകളാണെന്നുള്ളത് നിങ്ങൾക്ക് വാട്സ്ആപ്പ് ചെയ്യാം 5000917 ലേക്ക്.

0: ഖത്തറിൽ മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
1: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
2: Brought to you by Safari, world-class shopping experience, Doha, Qatar.
3: And shine smarter this season with Malabar Golden Diamonds Smart Exchange. Making charges മാത്രം പേ ചെയ്ത് നിങ്ങളുടെ പഴയ 22 കാരറ്റ് സ്വർണ്ണാഭരണങ്ങൾ അത് എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും സ്വാപ്പ് ചെയ്യൂ ഡാസ്ലിംഗ് ന്യൂ ഡിസൈൻസുമായി.

0: കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ അത് ഇഷ്ടപ്പെടുകയും ചെയ്തു, അറ്റ് ദ സെയിം ടൈം ഇനിയോട്ട് കാണാനും പറ്റൂല. അങ്ങനത്തെ ചില മൂവീസ് ഉണ്ടാവും, അതിൽ ആദ്യം നിൽക്കുന്നത് തന്നെ ആകാശദൂതാണെന്ന് നമ്മൾ കുറച്ച് മുൻപ് പറഞ്ഞിരുന്നു.
1: അതുപോലെ തന്നെ കാഴ്ച, ആ സിനിമയുടെ പകുതി വരെ എനിക്ക് ഇഷ്ടം.
0: ശരിയാ ശരിയാ ശരി.
1: പിന്നെ എനിക്ക് ഭയങ്കര സങ്കടം, എനിക്ക് ഭയങ്കര വിഷമം തോന്നുന്നു.
0: അതൊരു വല്ലാത്തൊരു ഒരു സങ്കടത്തിലേക്ക്, സെക്കൻഡ് ഹാഫിലേക്ക് പോകുമ്പോ നമുക്കങ്ങ് സങ്കടവും തോന്നും, അങ്ങ് ദേഷ്യവും തോന്നും.
1: അങ്ങനത്തെ ഒരു സങ്കടം ഫീല് വരുന്ന ഒരു സിനിമയാണ്. അതുപോലെ സതയം, സതയം എനിക്ക് എത്ര കാശ് തരാന്ന് പറഞ്ഞാലും ഞാൻ
0: കാണാൻ പറ്റില്ല.
1: എനിക്ക് കാണാൻ ഭയങ്കര സങ്കടമുള്ള ഒരു സിനിമയാണ്. എനിക്ക് ആ സിനിമയെ കുറിച്ച് പറയുമ്പോൾ ഭയങ്കര വിഷമമാണ് അത് കാണാനായിട്ട്.
0: എനിക്ക് തോന്നുന്നു അക്കാലത്ത് അങ്ങനത്തെ കുറച്ച്
1: സിനിമകളുണ്ട് മനുഷ്യനെ വിഷമിപ്പിച്ച. അതാ സിനിമകളുടെയും സംവിധായകരുടെയും നടന്റെയും ഒക്കെ എന്താ പറയാ മികച്ച പെർഫോമൻസ് ആണ് നമ്മൾ ആ സിനിമയെ കണ്ടത്. അതുകൊണ്ടാണ് നമുക്ക് ഇപ്പോഴും വീണ്ടും അത് കാണാൻ പറ്റാതെ ഒരു ഫീലിലേക്ക് നമ്മൾ വരുന്നത്. പക്ഷെ ഈ സിനിമകളൊക്കെ നല്ല നല്ല ഗംഭീര സിനിമകളാണ് കേട്ടോ. അത് നമ്മൾ ഈ ഒരു രീതിക്ക് തന്നെ പറഞ്ഞു എന്നുള്ളത് മാത്രമേ ഉള്ളൂ.
0: അതുപോലെ
1: ഭ്രമരം എനിക്ക് ഫുൾ കാണാൻ ചിലപ്പം വിഷമം വരും. തന്മാത്രം എനിക്ക്
0: തന്മാത്രം ലാലേട്ടൻ തന്നെ കഴിഞ്ഞോളം പറഞ്ഞില്ല, ഞാൻ അത് കണ്ടിട്ടില്ല, എനിക്കത് കാണാൻ പറ്റില്ല എന്ന് ലാലേട്ടൻ പറഞ്ഞു. കാരണം അതിലെ ഓരോ സീനുകളും ഓരോ ക്ലൈമാക്സിലേക്ക് എത്തും തോറും നമ്മളെ അങ്ങ്
1: മനസ്സിലേക്ക്
0: അതെ അതെ ഭയങ്കര പ്രശ്നമാണത്. അപ്പൊ അതുകൊണ്ട് ഓരോ ആൾക്കാർക്കും അത് ഓരോ രീതിയിലാണ് അതിനെ എഫക്ട് ചെയ്യുന്നത്. ചിലപ്പോ മറ്റു ചിലർക്കൊക്കെ നമുക്ക് ഭയങ്കര സന്തോഷത്തോടെ ഹാപ്പി ആയിട്ട് നമ്മൾ കണ്ട ചില സിനിമകളായിരിക്കും അവർക്ക് കാണാൻ പറ്റാതെ ലിസ്റ്റിൽ ഉണ്ടാവുക. ബിക്കോസ് അത് അവരെ കൂടുതൽ റിലേറ്റ് ചെയ്യിപ്പിക്കുന്നുണ്ട്.
1: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും ഇനി ബാക്കി വിശേഷങ്ങൾ സന്ദീപ് ഷെയർ ചെയ്യും. അതിനുശേഷം ഞങ്ങൾ വീണ്ടും വരും കേട്ടോ.
0: കുറച്ച്
1: കാര്യങ്ങൾ കൂടി പറയാനുണ്ട്.
0: ഒരു ചായ കുടിച്ചിട്ട് തിരുമ്പി വരും.
1: കേട്ടോണ്ടിരിക്കുക
0: തന്നെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ 91.7 FM.

0: Marhaba Doha. Something big has just opened at Doha City Center. Your favorite fashion brand, R&B, has opened a newer, bigger and greater fashion destination at Doha City Center. Celebrate this Eid in style with R&B at the newly opened store and shop the latest fashion across women, men and kids. And here's your opening surprise. Shop for 200 riyal and get a free stylish duffel bag. Yes, absolutely free. But hurry, this is a limited opening celebration offer. Head to the newly opened R&B store at Doha City Center, second floor today. R&B, love it, wear it.
1: The biggest jewelry festival is now happening at Joyalukkas. Joyalukkas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. Ee offer 2026 June 13 vare maatram. നിങ്ങളുടെ അടുത്തുള്ള ജോയാലുക്കാസ് സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
2: ജോയാലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
3: തുളി തുളി തുളി മഴയായി വന്നാടേ.
4: Hi, this is Karthi.
5: You are listening to
6: Radio Suno 91.7 FM. കേട്ട് കേട്ട്

0: വചനങ്ങളിലൂടെ
1: ആപൽക്കരമെങ്കിലും സത്യം പറയുക, വിജയം അതിലാണുള്ളത്.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ അസറബാങ്കിനുള്ള സമയം.

0: 91.7 FM.
1: Brought to you by Safari. World class shopping experience. Doha, Qatar. And
2: shine smarter this season with Malabar Golden Diamonds Smart Exchange. Making charges matram pay cheythu ningalude palaya 22 carat swarnabharanangal adu evide ninnu vaangiyadanengilum swap cheyyu dazzling new designsumayi.
3: ഗുഡ് ആഫ്റ്റർനൂൺ അടിപൊളി ഒരു ഗുഡ് ആഫ്റ്റർനൂൺ വിഷസ് ഡേ പറഞ്ഞ് സന്ദീപാണ് കൂടെ ജോയിൻ ചെയ്യുന്നത്. മാറ്റിനി മാഷപ്പിൽ ഒത്തിരി സിനിമാ വിശേഷങ്ങൾ പറയാനുണ്ട്. എസ്പെഷ്യലി ഒരു ഫെസ്റ്റീവ് വീക്കെൻഡ് വരുന്നു, അത് മാത്രമല്ല എക്സ്റ്റെൻഡ് ആയിട്ടുള്ള ഒരുപാട് പ്ലാനിങ്സും കാര്യങ്ങളും ഒക്കെ തന്നെ ചെയ്യാൻ പറ്റുന്ന ഫ്രണ്ട്സുമായിട്ട് ഗെറ്റ് ടുഗെദേഴ്സ് പ്ലാൻ ചെയ്യുമ്പോൾ അവിടെ പ്ലേ ചെയ്യാനുള്ള സിനിമ, ഇതൊക്കെ തന്നെ ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുന്ന സമയമായിരിക്കാം. അപ്പോൾ ഈ ഒരു ടൈമിൽ നമുക്ക് ഏതൊക്കെ സിനിമകളാണ് നൊസ്റ്റാൾജിയ പിടിച്ചു പോകുന്ന ഒരുപാട് സിനിമകളൊക്കെ തന്നെ ലിസ്റ്റിലേക്ക് ആഡ് ഓൺ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ ആ ലിസ്റ്റ് റെഡിയാക്കാനും അതേപോലെ തന്നെ ഒത്തിരി ബ്യൂട്ടിഫുൾ ട്രാക്കുകൾ നിങ്ങളുടെ അരികിലേക്ക് എത്തിക്കാനായിട്ട് മാറ്റിനി മാഷപ്പിൽ സന്ദീപാണ് കൂടെ ജോയിൻ ചെയ്യുന്നത്. ടു ഓൾ ദ ലവ്ലി ലിസണേഴ്സ് ഔട്ട് ദെയർ, എല്ലാവർക്കും അടിപൊളി ഒരു ഗുഡ് ആഫ്റ്റർനൂൺ ഒരിക്കൽ കൂടി വിഷ് ചെയ്യുന്നു. ഫുഡൊക്കെ കഴിച്ച് എല്ലാവരും ഉഷാറായിട്ട് ഇരിക്കുകയാണെന്ന് അറിയാം, പക്ഷേ ഒരു ചെറിയ ഓർമ്മപ്പെടുത്തൽ, സ്റ്റേ ഹൈഡ്രേറ്റഡ്, വെള്ളം കുടിക്കാനായിട്ട് മറന്നു പോകരുത്. ഹെൽത്ത് ഇസ് വെരി മച്ച് ഇമ്പോർട്ടന്റ് എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് സിനിമാ ലോകത്തെ വിശേഷങ്ങളൊക്കെ തന്നെ നിങ്ങളുടെ അരികിലേക്ക് എത്തിച്ചുകൊണ്ട് സന്ദീപാണ് കൂടെ ഉള്ളത് ഓൺ യുവർ ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ റേഡിയോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: This is Radio Suno 91.7 FM, Qatar's happiness frequency.
1: Now available on Spotify
0: and Gaana. 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ്റ് ഖത്തർ നിങ്ങളോടൊപ്പം. നീ ജെഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6-ാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005 6123.
2: ട്രഡീഷണൽ മന്തി രുചിയുമായി ഖുറൈഷി മന്തി റെസ്റ്റോറന്റ് ആൻഡ് ഗ്രിൽ ഇപ്പോൾ ഖത്തറിൽ. മെയ് 27 മുതൽ June 2 വരെയുള്ള ദിവസങ്ങളിൽ ആക്ട്രസ് നീന കുറുപ്പും നിങ്ങളെ കാണാനെത്തുന്നു. ഡിന്നർ വിത്ത് നീന കുറുപ്പ്, ഖുറൈഷി മന്തി റെസ്റ്റോറന്റ് ആൻഡ് ഗ്രിൽ, സനാ സിഗ്നൽ നിയർ അൽമീര.
3: രണ്ടെണ്ണം വാങ്ങുമ്പോൾ ഒരെണ്ണം തികച്ചും സൗജന്യമായി നേടും. അതെ, ആഘോഷ നിമിഷങ്ങൾക്ക് മാറ്റം കൂട്ടാൻ മഴ്സ എപ്പോഴും നിങ്ങൾക്കൊപ്പം.
2: മഴ്സയുടെ എല്ലാ ഔട്ട്ലെറ്റുകളിലും ഇപ്പോൾ ബൈ ടു ഗെറ്റ് വൺ ഫ്രീ ഓഫറുകൾ ആരംഭിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ട്രെൻഡി റെഡിമെയ്ഡ് വസ്ത്രങ്ങളും സ്റ്റൈലിഷ് ഫുഡ് വെയർസും ഈ സ്പെഷ്യൽ ഓഫറിൽ സ്വന്തമാക്കാം. ഓഫർ മെയ് 31 വരെ മാത്രം. മഴ്സ ഹൈപ്പർ മാർക്കറ്റ്, ബി ഫ്രഷ്, ബി യു.
0: നിങ്ങളുടെ റൂട്ടിൽ കൂട്ടുണ്ട്. Relax and recharge with 917 Evening. 917 Evening. Power up your evenings with 917 Evenings. Nyayar mudal vyazham vare, vaigittu 5 mani mudal. 917 Evenings.
4: Joy Alukas 917 Evenings
5: presented by Joy Alukas, world's favorite jeweler.
6: Joy Alukas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. Powered by
7: Khatrine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfoon, Madgut thudangi authentic Arabic cuisine de ruchi ariyam. Call 4000 1707.
8: In association with
9: Commercial Bank, your future grows when your savings grows. Save more, dream bigger. Win up to 5 million riyals with Commercial Bank.
10: Foldable chairs, picnic balls, തുടങ്ങി നിങ്ങളുടെ ഔട്ട്ഡോർ ക്യാമ്പിംഗിനും ബാർബിക്യൂസിനും ആവശ്യമായതെല്ലാം ഒരുക്കി ഡൈസോ.
11: ഡൈസോ, let's make every outing unforgettable.
12: And
13: മർസ ഹൈപ്പർമാർക്കറ്റ്, ബി ഫ്രഷ്, ബി യു. വിസിറ്റ് യുവർ നിയറസ്റ്റ് സ്റ്റോർ ടുഡേ.
1: This is only on
0: Radio Suno 91.7 FM.
1: Brought to you by
14: Safari, world-class shopping experience, Doha, Qatar.
1: And
15: shine smarter this season with Malabar Golden Diamonds Smart Exchange. Making charges matram pay cheythu ningalude palaya 22 carat swarnabharanangal adu evide ninnu vaangiyathaanengilum swap cheyyu dazzling new designs umayi.

0: You are listening to Radio Sunil 91.7 FM, Qatar's favorite radio station. Favorite radio station.
1: The big. Biggest jewelry festival is now happening at Joyalukkas. Joyalukkas-il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. E offer 2026 June 13 vare maatram. നിങ്ങളുടെ അടുത്തുള്ള ജോയാലുക്കാസ് സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
2: ജോയാലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
3: ഖത്തറിൽ മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
4: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
5: മലയാളികൾക്കരികിലേക്ക് വീണ്ടും ജോർജ് കുട്ടിയും കുടുംബവും.
6: ഞങ്ങൾ ഒരു സാധാരണക്കാരനാണ്. എന്റെ ഭാര്യയും മക്കളും അടങ്ങുന്ന ഒരു കൊച്ചു ലോകം. ആ സ്വകാര്യതയിലേക്ക് ക്ഷണിക്കപ്പെടാതെ രാത്രിയാണ്.
5: മലയാളത്തിന്റെ മോഹൻലാൽ നായകനാകുന്ന ജീതു ജോസഫ് ചിത്രം ദൃശ്യം 3.
7: സത്യത്തിൽ നമ്മൾ അയാളെയല്ല നിരീക്ഷിച്ചുകൊണ്ടിരുന്നത്, അയാൾ നമ്മളെയാണ്.
5: നിഗൂഢതകളുടെ കെട്ടഴിക്കാൻ മലയാളികൾ കാത്തിരിക്കുന്ന ചിത്രം.
6: ഇപ്പൊ പേടിയാ സാറേ, ഇതുപോലെ ഇനി ആരൊക്കെ ഉണ്ടെന്ന് എനിക്കറിയില്ല.
5: ദൃശ്യം 3 വിജയകരമായ പ്രദർശനം തുടരും.

0: മോർണിംഗ് സവാരി, ഇത് നമ്മുടെ സവാരി. ഞായർ മുതൽ വ്യാഴം വരെ രാവിലെ 6 മണി മുതൽ മോർണിംഗ് സവാരി. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: brought to you by Shine Smarter this season with Malabar Golden Diamonds Smart Exchange. Making charges മാത്രം പേ ചെയ്ത് നിങ്ങളുടെ പഴയ 22-carat സ്വർണ്ണാഭരണങ്ങൾ അത് എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും സ്വാപ്പ് ചെയ്യൂ dazzling new designsുമായി.
2: In association with
3: Commercial Bank, we are saving more, turns dreams into reality. Commercial Bank's 5 million riyals dream, dream bigger.
4: And Lulu, hypermarkets, supermarkets and department stores where the world comes to shop. Just feel like
5: you're home.
6: പ്രിയ സുഹൃത്തുക്കളെ, ഐ എം ലാലു അലക്സ്.
7: യു ആർ ലിസണിംഗ് ടു റേഡിയോ സിനോ
6: 91.7.

Once again, welcome back to the Radio Sun 91.7 FML. Matinee Mashup in the time. Sandeep Anu Kode join cheyyunnathu. Ee oru time il njan paranju namukku classic aayittulla ottiri cinemakal modern favorites um aanennu namukku venangi paraya to. Appo ee oru celebration festive season varumbo thirchayayittu namukku kandu oru biryani okke kazhichirunnu kaanan pattiya oru vaadu cinemakal undu. Aa oru cinemayude listilekku aadyam thanne ente manasilekku vannathu Ustad Hotel aanu, which is streaming on Disney and also Hotstar. Appo Hotstar ilum ിലും കയറിയാൽ നമുക്ക് ആ ഒരു ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ ഉസ്താദ് ഹോട്ടൽ സിനിമ കാണാനായിട്ട് പറ്റും. മാത്രമല്ല രണ്ടാമത് ലിസ്റ്റിലേക്ക് എത്തുന്നത് പ്രേമം സിനിമയാണ്. നമുക്കൊക്കെ തന്നെ ഒരുപാട് ഒരുപാട് റിവ്യൂസും അതേപോലെ തന്നെ ഓർമ്മകളും ഉണ്ടാക്കിയിട്ടുള്ള ഒരു സിനിമ തന്നെയാണ്. ആ ഒരു ചിത്രം ഡിസ്നിയിലും ഹോട്ട്സ്റ്റാറിലും തന്നെ അവൈലബിൾ ആണ്. നിവിൻ പോളിയുടെ ഒരു ഐക്കോണിക് റൊമാൻറ്റിക് കോമഡി മൂവി വീണ്ടും കാണാനായിട്ട് ഒരു അവസരം. യെസ്, ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ ആയിട്ടിരുന്ന് കാണുമ്പോൾ അതിനൊരു വൈബ് എന്ന് പറയുന്നത് വേറെ ലെവലിൽ തന്നെയായിരിക്കും. ഇനി മൂന്നാമത് ഞാൻ ിലേക്ക് ആഡ് ചെയ്യുന്ന സിനിമ ഇസ് കുമ്പളങ്ങി നൈറ്റ്സ്. പ്രൈം വീഡിയോയിലാണ് സിനിമ സ്ട്രീം ചെയ്യുന്നത്. ഒരു മോഡേൺ മാസ്റ്റർ പീസ് ഓഫ് ബ്രദർഹുഡ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ചിത്രം അത്രമാത്രം ഇഷ്ടപ്പെട്ടതിന് ദർ ഇസ് നോ പെർട്ടിക്കുലർ ഡിബേറ്റ് ഓൺ ദാറ്റ്. അപ്പൊ ആ കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കും ഓരോ ചിത്രങ്ങളും സ്പെഷ്യൽ ആക്കുന്ന ഒരു എലമെന്റ് ഉണ്ടായിരിക്കും. അങ്ങനെ സ്പെഷ്യൽ എലമെന്റ്സ് ഉള്ള ചിത്രങ്ങൾ ഈ ഒരു ഇതിന് കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ തന്നെ ഒരുപാട് സിനിമകളുണ്ട്. അത് ഏതൊക്കെ ഒ ടി ടി പ്ലാറ്റ്ഫോമിലാണ് അവൈലബിൾ ആയിട്ടുള്ളതെന്ന് ഞാൻ എന്താ പറഞ്ഞു തന്നുകൊണ്ടിരിക്കുകയാണ്. ഓൺ യോർ favorite FM station, Radio Sun 91.7 FM, Matinee Mashup.

0: Radio Sunno. Radio Sunno. 91.7 FM. Qatar's favorite radio station.
1: മനം നിറയ്ക്കുന്ന ബിരിയാണിയും സ്പെഷ്യൽ ഡിന്നർ ഐറ്റംസും ഒപ്പം വിശാലമായ ഫാമിലി ഡൈനിങ് സ്പേസുമായി ബി എം ആർ പർവ വില്ലേജ്.
2: Marhaba Doha. Something big has just opened at Doha City Center. Your favorite fashion brand R&B has opened a newer, bigger and greater fashion destination at Doha City Center. Celebrate this Eid in style with R&B at the newly opened store and shop the latest fashion across women, men and kids. And here's your opening surprise. Shop for 200 riyal and get a free stylish duffel bag. Yes, absolutely free. But hurry, this is a limited opening celebration offer. Head to the newly opened R&B store at Doha City Center, second floor today. R&B, love it, wear it.
3: സ്നേഹത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും ഒത്തുചേരലുമായി ഈദ് മജ്ലിസ് സീസൺ 5. നിങ്ങളെ കാത്തിരിക്കുന്നു കൈ നിറയെ സമ്മാനങ്ങൾ.
4: റെസ്റ്റോറന്റ് പാർട്ണർ
5: കോഴിക്കോട് സ്റ്റാർ റെസ്റ്റോറന്റ് ബിന്നമ്രാൻ. ഒരു മംഗലപ്പുരയിൽ പോയി ബിരിയാണി കഴിക്കുന്ന അതേ ഫീല്, അതേ മട്ടില് വിളമ്പി തന്നെ കോഴിക്കോട് സ്റ്റാറിന്റെ ബിരിയാണിയുടെ രുചി ആസ്വദിക്കാം.
4: ഗിഫ്റ്റ് സ്പോൺസർഡ് ബൈ ലേ പെർഫ്യൂം. ഖത്തറിൽ ഏറ്റവും വിലക്കുറവിൽ ബ്രാൻഡഡ് പെർഫ്യൂമുകൾക്കായി സന്ദർശിക്കൂ ലേ പെർഫ്യൂം, അൽസത് മോൾ ആൻഡ് മദർ കദീം, ഡൈസോ ജപ്പാൻ.
6: യു നെയിം ഇറ്റ്, വി ഹാവ് ഇറ്റ്.
7: ഫ്രാട്മാ ഫോർ പ്രീമിയം ക്വാളിറ്റി നട്സ്, ഡേറ്റ്സ്, ചോക്ലേറ്റ്സ്, ഹെർബ്സ് and spices. Visit Bradma Wholesale Market at Selva Road.
4: Golden, flaky, irresistible snacks croissant from Q-Bake. Baked to perfection, filled with delicious chocolate anytime, snacks time.
6: And
4: Grand Mall Hypermarket.
3: Supported by Ajwa Native Supermarket. Qatar's largest collection of healthy products and 90s snacks items. Visit showroom at Barwa Village or shop online ajwa.qa.
6: And
3: Partas Barwa Village. Eid Agoshikyam Partasinupom.
8: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and

0: Arabic listeners on Tatkar 107.4 FM. On air visibility supported by performance driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
1: This is Matinee Masha. Only on
2: Radio Suno 91.7 FM.
1: Brought to you by
3: Safari, world-class shopping experience, Doha, Qatar.
1: And
4: shine smarter this season with Malabar Golden Diamonds Smart Exchange. Making charges matram pay cheythu ningalude palaya 22 carat swarnabharanangal adu evide ninnu vaangiyadanengilum swap cheyyu dazzling new designsumayi.
5: വെൽക്കം ബാക്ക് വൺസ് അഗൈൻ റേഡിയോ സുനോ 91.7 FM-ൽ ഇത് മാറ്റിനി മാഷപ്പിന്റെ ടൈമാണ്. സന്ദീപാണ് കൂടെ ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ മൂന്ന് ചിത്രങ്ങൾ ഓൾറെഡി ഞാൻ ലിസ്റ്റിലേക്ക് ആഡ് ഓൺ ചെയ്ത് തന്നിട്ടുണ്ട്. ഈ വരുന്ന ആ ഒരു പെരുന്നാൾ ടൈം നമുക്ക് വീട്ടിലിരുന്ന് ഫ്രണ്ട്സും ഫാമിലിയും ഒക്കെ ആയിട്ട് കാണാൻ പറ്റുന്ന സിനിമകൾ ആൻഡ് അത്രമാത്രം നമുക്ക് മനസ്സിൽ ചേർക്കാവുന്ന ചിത്രങ്ങൾ തന്നെയാണ്. ഇതൊക്കെ ഒരു മോഡേൺ ബ്ലെൻഡ് ഉള്ള ചിത്രങ്ങളാണ്. കുറച്ച് മുന്നേ ഞാൻ പറഞ്ഞു പോയത് ഇനി നാലാമത്തെ ആ ഒരു ചിത്രം ലിസ്റ്റിലേക്ക് ആഡ് ഓൺ ചെയ്യാൻ പറ്റുന്നത് സുഡാനി ഫ്രം നൈജീരിയ എന്നുള്ള ചിത്രമാണ്. ചിത്രം നെറ്റ്ഫ്ലിക്സിൽ സ്ട്രീമിംഗ് ആയിട്ടുണ്ട് എന്നുള്ളതാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. അവസാനമായിട്ട് ലിസ്റ്റിലേക്ക് കയറുന്ന യാതൊരു ഈഗോ ക്ലാഷസ് ഒന്നും ഇല്ലാണ്ട് തല്ലുമാല എന്ന സിനിമയാണ്. ഒബ്വിയസ്ലി ഈ പറഞ്ഞ പോലെ ഒരു കയോട്ടിക് എനർജി, സ്റ്റെല്ലാർ ആക്ഷൻ, വൈബ്രന്റ് ഫെസ്റ്റിവൽ വൈബ് ഒക്കെ തരുന്ന സിനിമയാണ് തല്ലുമാല. അപ്പൊ വീട്ടിൽ ഇനിയിപ്പോ ന്യൂജൻ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഒരു ന്യൂജൻ വൈബ് പിടിച്ച തല്ലുമാല സിനിമ നമുക്ക് പ്ലേ ചെയ്യാം. ഇനി വീട്ടിൽ തല്ലൊന്നും ഉണ്ടാക്കാണ്ട് അതിഗംഭീരമായിട്ട് തന്നെ ഈ ഒരു ഫെസ്റ്റിവ് സീസൺ കടന്നു പോട്ടെ. അതിന്റെ കൂട്ടത്തിൽ വീട്ടിലിരുന്ന് കാണാൻ പറ്റിയ കുറേയേറെ ഒ ടി ടി ചിത്രങ്ങൾ ഞാൻ എന്താ പറഞ്ഞു തന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഏതൊക്കെ പ്ലാറ്റ്ഫോംസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് എന്നും പറഞ്ഞു പോകുമ്പോൾ എല്ലാവർക്കും അറിയേണ്ടത് മെയ് 21 റിലീസായ ദൃശ്യം 3 എന്നാണ് ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ വരുന്നത് എന്നാണ്. എന്തായാലും ആസ് ഓഫ് നൗ ഇതുവരെ നമുക്ക് അതിൻ്റെ ആ ഒരു കറക്റ്റ് ആയിട്ടുള്ള റിലീസിംഗ് ഡേറ്റും കാര്യങ്ങളും ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല. ഐ മീൻ ഒ ടി ടി സ്ട്രീമിങ്ങിൻ്റെ ഡേറ്റ്. ആ ഡേറ്റ് അറിയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ അരികിലേക്ക് ഞാൻ ആ ഒരു ഇൻഫർമേഷൻ എത്തിക്കുന്നതായിരിക്കും. ഇത് മാറ്റിനി മാഷപ്പ് സന്ദീപാണ് കൂടി ഉണ്ടായിരുന്നത്. സോ സീ ഓൾ വെരി സൂൺ. ടാറ്റാ.

0: 91.7 FM. 91.7 FM.
1: Qatar's happiness frequency.
2: മനം നിറയ്ക്കുന്ന ബിരിയാണിയും സ്പെഷ്യൽ ഡിന്നർ ഐറ്റംസും ഒപ്പം വിശാലമായ ഫാമിലി ഡൈനിങ് സ്പേസുമായി ബി എം ആർ പഴവ വില്ലേജ്.
3: Biggest jewelry festival is now happening at Joyalukkas. Joyalukkasil gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ee offer 2026 june 13 vare maatram. നിങ്ങളുടെ അടുത്തുള്ള ജോയാലുക്കാസ് സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
4: ജോയാലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
5: ട്രഡീഷണൽ മന്തി രുചിയുമായി ഖുറൈഷി മന്തി റെസ്റ്റോറന്റ് ആൻഡ് ഗ്രിൽ ഇപ്പോൾ ഖത്തറിൽ. മെയ് 27 മുതൽ ജൂൺ 2 വരെയുള്ള ദിവസങ്ങളിൽ ആക്ട്രസ് നീന കുറുപ്പും നിങ്ങളെ കാണാനെത്തുന്നു. ഡിന്നർ വിത്ത് നീന കുറുപ്പ്, ഖുറൈഷി മന്തി റെസ്റ്റോറന്റ് ആൻഡ് ഗ്രിൽ, സന സിഗ്നൽ നിയർ അൽമീര.
6: ഹായ്, ദിസ് ഇസ് മഞ്ജുമ. You are listening to 91.7, Qatar's favorite radio station, Radio Suno.

0: മാറ്റിനി മാഷ വിശേഷങ്ങൾ കേട്ടുപോയിക്കൊണ്ടിരിക്കുന്ന സമയം അങ്ങനെ അടുത്തൊരു മണിക്കൂറിലേക്ക് എത്തിയിരിക്കുന്നു. സന്ദീപിന്റെ വിശേഷങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞു. വീണ്ടും എത്തിയിരിക്കുകയാണ് അഷ്ടമിയും നിസയും നിങ്ങളോടൊപ്പം.
1: ഓക്കെ, അങ്ങനെ വരുന്ന സമയത്ത് ഞങ്ങൾക്ക് ഇനി കുറച്ച് പാട്ടുകളിലേക്ക് ഒന്ന് സഞ്ചരിച്ചാലോ എന്ന് ഞങ്ങൾ വിചാരിക്കുകയാണ്.
0: ഹാ ഓക്കെ, പാട്ടെന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു അങ്ങ് ഏറ്റവും ഇന്റർനാഷണൽ ലെവലിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്ന ഒരു വലിയ മ്യൂസിക് ഡയറക്ടർ ഉണ്ട്. നമുക്ക് ഓരോ ഇൻഡസ്ട്രിയിലും ഓരോ പേരിൽ അറിയപ്പെടുന്നത് വേണമെങ്കിലും അദ്ദേഹത്തെ കുറിച്ച് പറയാൻ പറ്റും.
1: കീരവാണി.
0: അതെ,
1: അപ്പൊ അദ്ദേഹം കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ വന്നിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ സിതാരയുടെ ബാൻഡിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം എത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ ആ സമയത്ത് ഹരിനാരായണൻ അവർ നമ്മൾ സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു.
0: ഓക്കെ,
1: അപ്പൊ ഹരിനാരായണൻ ആ സംസാരിച്ച കാര്യങ്ങൾ ഒരു എഴുത്ത് രൂപത്തിലേക്ക് ആക്കിയിട്ടുണ്ട്. അപ്പൊ അതിൽ ഒരു പാട്ടിനെ കുറിച്ചും സിനിമയെ കുറിച്ചും ഒക്കെ അവരിങ്ങനെ സംസാരിച്ച് സംസാരിച്ച് സിനിമയിലേക്ക് എത്തി. എന്തായാലും സിനിമയിലേക്ക് എത്തുമല്ലോ. അപ്പൊ മലയാളത്തിൽ അദ്ദേഹം പറഞ്ഞത് വളരെ കുറച്ച് സിനിമയെ കീരവാണി അദ്ദേഹം ചെയ്തിട്ടുള്ളൂ. എനിക്ക് പെട്ടെന്ന് മനസ്സിലാക്കി വന്ന ദേവരാഗം
0: ഉറപ്പായിട്ട്
1: സിനിമയാണ്.
0: ദേവരാഗം ആദ്യം തന്നെ മനസ്സിലേക്ക് വരും. ഇതിലെ ചിത്രശേഷിയും അതുപോലെ തന്നെ സുജാത ശേഷിയും ഒരുപോലെ നല്ല നല്ല പാട്ടുകൾ എം എം കീരവാണിയുടെ അണ്ടറിൽ കിട്ടിയിരിക്കുന്ന ഒരു സിനിമ തന്നെയാണ്. അങ്ങനെ ദേവരാഗം സിനിമയിലെ പാട്ടുകൾ അത് നമുക്ക് ഏറെ പ്രിയപ്പെട്ടതാണ്, എക്കാലത്തെയും പ്രിയപ്പെട്ട പാട്ടുകളാണ്.
1: അതെ, അങ്ങനെ ആ സിനിമകളെ കുറിച്ച് പറയുന്ന സമയത്ത് നീലഗിരി ഉണ്ട്, സൂര്യമാനസം ഉണ്ട്, പുന്നാരം ഉണ്ട്, കുയിലുണ്ട്, സ്വർണ്ണചാമരം ഉണ്ട്, വർഷാഞ്ജലി, അങ്ങനെ കുറച്ച് സിനിമകൾക്ക് മാത്രമേ കീരവാണി മ്യൂസിക് ചെയ്തിട്ടുള്ളൂ. അദ്ദേഹം റിലീസ് ചെയ്യാത്ത ചില സിനിമകൾക്കും അദ്ദേഹം ചെയ്തിട്ടുണ്ട്. തമിഴില് അഴകൻ എന്നുള്ള ഒരു സിനിമയുണ്ട്, മമ്മൂക്ക നായകനായിട്ട് അഭിനയിച്ച സിനിമയാണ് അഴകൻ എന്നുള്ള മൂവി. അപ്പൊ ആ സിനിമയിലെ പാട്ടുകൾ മമ്മൂക്കയ്ക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ മമ്മൂക്കയാണ് നീലഗിരി എന്ന സിനിമയിലേക്കും സൂര്യമാനസത്തിലേക്കും കീരവാണി അദ്ദേഹത്തെ സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ദേവരാഗത്തിൽ പിന്നീട് അദ്ദേഹം ഭരതൻ സാറിന്റെ ഒപ്പം വർക്ക് ചെയ്യുന്നു. അങ്ങനെ അതിനുശേഷം അദ്ദേഹം വരുന്ന സിനിമ സൂര്യമാനസം, ആ സിനിമയിലെ പാട്ടിന് പിന്നിൽ ഒരു സ്റ്റോറി ഉണ്ട്, അതെന്താന്നുള്ളത് വഴി പറയാം.
0: ഓക്കെ, അപ്പൊ കേട്ടോണ്ടിരിക്കുക, പാട്ട് വിശേഷങ്ങളാണ് ഇപ്പൊ മാറ്റിനി മാഷിൽ നിങ്ങൾ കേട്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഈ പാട്ടുകളൊക്കെ നിങ്ങൾക്ക് ഇതാ കേൾക്കാനായി ഞങ്ങൾ പ്ലേ ചെയ്യുന്നതുമായിരിക്കും. നമുക്ക് നേരെ ദേവരാഗത്തിൽ ഒരു പാട്ടിലേക്ക് തന്നെ പോകാം, എന്നിട്ട് തിരിച്ചു വന്ന് ബാക്കി വിശേഷങ്ങൾ പറയാം. ഇത് മാറ്റിനി മാഷിൽ.

0: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6-ാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
1: കുറെ നാളായി ലോക്കറിലുള്ള പഴയ ഗോൾഡ് ബാങ്കിൽ എന്ത് ചെയ്യുന്ന ആലോചിക്കുകയാണോ? അതോ എല്ലാ കല്യാണത്തിനും സെയിം പെൻഡന്റ് സെറ്റ് ധരിച്ച് ബോറടിച്ചോ? എന്നാൽ ഇപ്പോൾ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്മാർട്ട് എക്സ്ചേഞ്ചിനൊപ്പം മേക്കിംഗ് ചാർജസ് മാത്രം പേ ചെയ്ത് നിങ്ങളുടെ പഴയ 22-ക്യാരറ്റ് സ്വർണ്ണാഭരണങ്ങൾ അതെവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും എക്സ്ചേഞ്ച് ചെയ്യൂ ഡാസ്ലിംഗ് ന്യൂ ഡിസൈൻസുമായി. ആൻഡ് ഹിയർ ഇസ് ദ ഗ്രേറ്റ് ന്യൂസ്, ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം ഖത്തറിൽ നിങ്ങൾക്ക് ഇനി സ്വർണ്ണ വിലയിൽ 15% വരെ ലാഭിക്കാം. നിങ്ങളുടെ തൊട്ടടുത്തുള്ള മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഷോറൂം സന്ദർശിക്കൂ.
2: ട്രഡീഷണൽ മന്തി രുചിയുമായി ഖുറൈഷി മന്തി റെസ്റ്റോറന്റ് ആൻഡ് ഗ്രിൽ ഇപ്പോൾ ഖത്തറിൽ. May 27 മുതൽ June 2 വരെയുള്ള ദിവസങ്ങളിൽ ആക്ട്രസ് നീന കുറുപ്പും നിങ്ങളെ കാണാനെത്തുന്നു. ഡിന്നർ വിത്ത് നീന കുറുപ്പ്, ഖുറൈഷി മന്തി റെസ്റ്റോറന്റ് ആൻഡ് ഗ്രിൽ, സന സിഗ്നൽ നിയർ അൽമീര.
3: സ്നേഹത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും ഒത്തുചേരലുമായി ഈദ് മജ്ലിസ് സീസൺ 5. നിങ്ങളെ കാത്തിരിക്കുന്നു കൈ നിറയെ സമ്മാനങ്ങൾ.
4: റെസ്റ്റോറന്റ് പാർട്ണർ
5: കോഴിക്കോട് സ്റ്റാർ റെസ്റ്റോറന്റ് ബിന്നുമ്രാൻ. ഒരു മംഗലപ്പുരയിൽ പോയി ബിരിയാണി കഴിക്കുന്ന അതേ ഫീല്, അതേ മട്ടില് വിളമ്പി തന്നെ കോഴിക്കോട് സ്റ്റാറിന്റെ ബിരിയാണിയുടെ രുചി ആസ്വദിക്കാം.
4: ഗിഫ്റ്റ് സ്പോൺസർഡ് ബൈ ലേ പെർഫ്യൂം. ഖത്തറിൽ ഏറ്റവും വിലക്കുറവിൽ ബ്രാൻഡഡ് പെർഫ്യൂമുകൾക്കായി സന്ദർശിക്കൂ ലേ പെർഫ്യൂം, അൽസത് മോൾ ആൻഡ് മദർ ഖദീം, ഡൈസോ ജപ്പാൻ.
6: യു നെയിം ഇറ്റ്, വി ഹാവ് ഇറ്റ്.
7: ബ്രാഡ്മാ ഫോർ പ്രീമിയം ക്വാളിറ്റി നട്സ്, ഡേറ്റ്സ്, ചോക്ലേറ്റ്സ്, herbs and spices. Visit Bradma Wholesale Market at Selva Road.
4: Golden, flaky, irresistible snacks croissant from Cubic. Baked to perfection, filled with delicious chocolate anytime, snacks time.
6: And
4: Grand Mall Hypermarket.
8: Supported by Ajwa Native Supermarket. Qatar's largest collection of healthy products and 90s snacks items. Visit showroom at Barwa Village or shop online ajwa.qa.
6: And
8: Partas Barwa Village. Eid Agoshikyam Partasinopom.
9: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
10: Hello everyone, this is Naresh Iyer.
11: You are listening to
10: Radio Suno 91.7. Kettu kettu kootu kooda.
12: This is only on
11: Radio Suno 91.7 FM.
13: Brought to you by Safari. World-class shopping experience. Doha, Qatar.
6: And
14: shine smarter this season with Malabar Gold and Diamonds Smart Exchange. Making charges matram pay cheythu ningalude palaya 22 carat swarnabharanangal adu evadu ninnu vaangiyathaanengilum swap cheyyu dazzling new designs umayi.

0: മനം നിറയ്ക്കുന്ന ബിരിയാണിയും സ്പെഷ്യൽ ഡിന്നർ ഐറ്റംസും ഒപ്പം വിശാലമായ ഫാമിലി ഡൈനിങ് സ്പേസുമായി ബി എം ആർ പഴവ വില്ലേജ്. ഈദ് ഷോപ്പിംഗിന് ഇനി ഇരട്ടിയിലധികം മധുരം. നിങ്ങൾ കാത്തിരുന്ന ഹാഫ് പേ ബാക്ക് ഓഫർ വീണ്ടും ആരംഭിച്ചു കഴിഞ്ഞു.
1: ലുലുവിൽ നിന്ന് റെഡിമെയ്ഡ് ഗാർമെന്റ്സ്, സാരീസ്, ചുരിദാർസ്, ഫുട്വെയർ, ലേഡീസ് ബാഗ് ഓർ ബേബി അക്സസറീസ് എന്നിവ 200 കത്തറിയാലിന് പർച്ചേസ് ചെയ്യൂ. 100 കത്തറിയാലിന്റെ ഷോപ്പിംഗ് വൗച്ചർ തികച്ചും സൗജന്യമായി ഉടനടി സ്വന്തമാക്കാം.
0: കൂടുതൽ ഷോപ്പിംഗ്, കൂടുതൽ സേവിംഗ്സ് ഈ പെരുന്നാൾ ലുലുവിനോടൊപ്പം ആഘോഷമാക്കൂ.
2: ലുലു, where the world comes to shop.
3: Just feel like
4: The big. Biggest jewelry festival is now happening at Joyalukkas. Joyalukkas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ee offer 2026 june 13 vare maatram. ningalude aduthulla Joyalukkas store innu thanne sandarshikku.
5: Joyalukkas, world's favorite jeweler.
1: ട്രഡീഷണൽ മന്തി രുചിയുമായി ഖുറൈഷി മന്തി റെസ്റ്റോറന്റ് ആൻഡ് ഗ്രിൽ ഇപ്പോൾ ഖത്തറിൽ. മെയ് 27 മുതൽ ജൂൺ 2 വരെയുള്ള ദിവസങ്ങളിൽ ആക്ട്രസ് നീന കുറുപ്പും നിങ്ങളെ കാണാനെത്തുന്നു. ഡിന്നർ വിത്ത് നീന കുറുപ്പ്, ഖുറൈഷി മന്തി റെസ്റ്റോറന്റ് ആൻഡ് ഗ്രിൽ, സനാ സിഗ്നൽ നിയർ അൽമീര.

0: 91.7 FM.
1: Brought to you by Safari. World-class shopping experience. Doha, Qatar. And
2: shine smarter this season with Malabar Golden Diamonds Smart Exchange. Making charges matram pay cheythu ningalude palaya 22 carat swarnabharanangal adu evide ninnu vaangiyathanengilum swap cheyyu dazzling new designs umayi.
3: ഇമാജിനി മാഷപ്പാണ് കേട്ടു പോയിക്കൊണ്ടിരിക്കുന്നത്. അഷ്ടമിയും നിസയാണ് കൂടെയുള്ളത്. നമ്മൾ എം എം കീരവാണി സാറിനെ കുറിച്ചിട്ടും അദ്ദേഹത്തിന്റെ കൊച്ചിയിലേക്കുള്ള വരവും അതിനുശേഷം അദ്ദേഹത്തിന്റെ പാട്ടുകളും ആ വിശേഷങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ സൂര്യമാനസം സിനിമയെക്കുറിച്ച് പറയുകയായിരുന്നു. അതിന്റെ പിന്നിലെ കഥയെക്കുറിച്ച് പറയുകയാണ്.
4: തീർച്ചയായിട്ടും ആ സിനിമയുടെ റെക്കോർഡിങ്ങിനെ പറ്റി രസകരമായിട്ടുള്ള ഒരു സ്റ്റോറി ഉണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ സിനിമയുടെ പാട്ട് ചെയ്യുന്നതിനായിട്ട് കൈതപ്രവും അതോടൊപ്പം തന്നെ കീരവാണിനെ അവർ സ്റ്റുഡിയോയിൽ പോയി കാണുകയാണ്. എ വി എം സ്റ്റുഡിയോയിൽ പോയി കാണുകയാണ്. അങ്ങനെ കാണുന്ന സമയത്ത് കഥയുടെ ഒരു സിറ്റുവേഷൻ ഒക്കെ പറഞ്ഞു കൊടുക്കുന്നു. ഇതാണ് സന്ദർഭം എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നു. ഇതെല്ലാം കേട്ട ശേഷം കീരവാണി അദ്ദേഹം പറയുന്നു, ഒരാഴ്ച കഴിഞ്ഞ് വരൂ, അപ്പോഴേക്കും ഞാൻ ട്യൂണുകളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാം. അങ്ങനെ സാധാരണഗതിയിൽ പിറ്റേന്ന് തന്നെ കമ്പോസിംഗ് ഒക്കെ അവർ സ്റ്റാർട്ട് ചെയ്യാറാണ് പതിവ്. ഇനി എന്ത് ചെയ്യുമെന്നായി രണ്ടുപേരും ഇങ്ങനെ കുറച്ച് കൺഫ്യൂഷൻ അടിച്ച് നിൽക്കുന്ന സമയത്ത് ആ ഒരാഴ്ച മദ്രാസിൽ തന്നെ താമസിച്ചു, തിരിച്ചു പോകുന്നില്ല. പറഞ്ഞ ദിവസം സ്റ്റുഡിയോയിൽ ചെന്ന അവർ ശരിക്കും ഞെട്ടിപ്പോയി. ഒറ്റ സന്ദർഭത്തിന് 23 പല്ലവി ട്യൂണുകളാണ് അദ്ദേഹം ചെയ്ത് വെച്ചത്.
3: 23 ട്യൂണുകൾ! ഇവിടെ ഒരു ട്യൂൺ കിട്ടാൻ ഒരു മ്യൂസിക് ഡയറക്ടർ പാടുവണം.
4: തീർച്ചയായിട്ടും വിജി തമ്പി സംവിധായകൻ കുഴങ്ങിപ്പോയി, ഇത് ഏത് സെലക്ട് ചെയ്യുന്നതായി പോയി. അപ്പൊ ഇതിൽ നിന്ന് നല്ല 5 നിങ്ങൾ തെരഞ്ഞെടുത്ത് തരൂ, അതിൽ നിന്ന് ഒരെണ്ണം ഞങ്ങൾ പറയാം എന്ന് പറഞ്ഞു. അങ്ങനെ കീരവാണി തെരഞ്ഞെടുത്ത 5 ഒരു പാട്ടാണ് നമ്മളിപ്പോ കേൾക്കുന്ന, തരളിതരാവിൽ മയങ്ങിയോ സൂര്യമാനസം.

0: ദാസിന്റെ ശബ്ദം കൂടി ആയപ്പോ പിന്നെ പറയേണ്ട
1: ആവശ്യമില്ല. മാത്രമല്ല ആ സിനിമയുടെ പേര് വന്നത് ഈ വരിയിൽ നിന്നാണ്, ഈ പാട്ടിന്റെ വരിയിൽ സൂര്യമാനസം എന്നുള്ള ആ വരിയിൽ നിന്നാണ് ഈ സിനിമയ്ക്ക് പേരും വന്നത്.
0: അതിനുശേഷമാണ്
1: പേരും വന്നത്.
0: എന്തായാലും എം എം കീരവാണി എന്ന് പറയുന്ന ഒരു ലെജൻഡറി മ്യൂസിക് ഡയറക്ടർ, അദ്ദേഹം എത്രയൊക്കെയാണെങ്കിലും ചെയ്തു വെച്ചിരിക്കുന്ന മലയാള സിനിമ പാട്ടുകൾ വേറെ ലെവലാണ്. അദ്ദേഹത്തിന്റെ പാട്ടുകളിലൂടെയാണ് ഇപ്പൊ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നേരെ നമുക്ക് ഈ ഒരു സോങ് തന്നെ കേൾക്കാം, സൂര്യമാനസം സിനിമയിൽ നിന്നുള്ള പാട്ടിലേക്ക്. ഇതൊക്കെ തന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ മാറ്റണി മാഷബിൽ അഷ്ടമിയും നിസയാണ് കൂടെയുള്ളത്.

0: Radio Suno. 91.7 FM. Radio Suno. Qatar's happiness frequency. Radio Suno.
1: രണ്ടെണ്ണം വാങ്ങുമ്പോൾ ഒരെണ്ണം തികച്ചും സൗജന്യമായി നേടും. അതെ, ആഘോഷ നിമിഷങ്ങൾക്ക് മാറ്റുകൂട്ടാൻ മഴ്സ എപ്പോഴും നിങ്ങൾക്കൊപ്പം.
2: മഴ്സയുടെ എല്ലാ ഔട്ട്ലെറ്റുകളിലും ഇപ്പോൾ ബൈ ടു ഗെറ്റ് വൺ ഫ്രീ ഓഫറുകൾ ആരംഭിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ട്രെൻഡി റെഡിമെയ്ഡ് വസ്ത്രങ്ങളും സ്റ്റൈലിഷ് ഫുട്വെയർസും ഈ സ്പെഷ്യൽ ഓഫറിൽ സ്വന്തമാക്കാം. ഓഫർ മെയ് 31 വരെ മാത്രം. മഴ്സ ഹൈപ്പർ മാർക്കറ്റ്, ബി ഫ്രഷ്, ബി യു.
3: Marhaba Doha. Something big has just opened at Doha City Center. Your favorite fashion brand R&B has opened a newer, bigger and greater fashion destination at Doha City Center. Celebrate this Eid in style with R&B at the newly opened store and shop the latest fashion across women, men and kids. And here's your opening surprise. Shop for 200 riyal and get a free stylish duffel bag. Yes, absolutely free. But hurry, this is a limited opening celebration offer. Head to the newly opened R&B store at Doha City Center, second floor today. R&B, love it, wear it.
1: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
4: ഡെഫിനറ്റ്ലി കൊമേഴ്സ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതിനോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
1: മില്യണോ?
4: അതെ, CB 2026 മില്യൺ റിയാൽ ഡ്രീം.
2: കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേരാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
5: അബു സിദ്ര മോളിൽ ലയാലി ഈദ് ആഘോഷങ്ങൾ മെയ് 27, 28, 29 തീയതികളിൽ വൈകുന്നേരം 6 മണി മുതൽ രാത്രി 10 മണി വരെ.
6: കാണാം ആരെയും വിസ്മയിപ്പിക്കുന്ന അലാദിൻ ഷോ. മനസ്സ് നിറയ്ക്കുന്ന ലൈവ് എന്റർടൈൻമെന്റുകൾ, കുട്ടികൾക്കായി രസകരമായ ആക്ടിവിറ്റികൾ, അങ്ങനെ ഒരു പിടി അത്ഭുതങ്ങൾ.
5: ഈ പെരുന്നാൾ ആഘോഷമാക്കാം കുടുംബസമേതം. അബു സിദ്ര മോൾ, നിങ്ങളുടെ സ്വന്തം ഈദ് ഡെസ്റ്റിനേഷൻ.
7: Biggest jewelry festival is now happening at Joyalukkas. Joyalukkasil gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ee offer 2026 june 13 vare maatram. ningalude aduthulla Joyalukkas store innu thanne sandarshikku.
8: Joyalukkas, world's favorite jeweler.
9: malayalikal karigilekku veendum George kuttiyum kudumbavum.
10: yangal oru sadharana kaaranam ente bhaaryayum makkalum adangunna oru kochu logam. ആ സ്വകാര്യതയിലേക്ക് ക്ഷണിക്കപ്പെടാതെ
9: മലയാളത്തിന്റെ മോഹൻലാൽ നായകനാകുന്ന ജീതു ജോസഫ് ചിത്രം ദൃശ്യം 3.
11: സത്യത്തിൽ നമ്മൾ അയാളെയല്ല നിരീക്ഷിച്ചുകൊണ്ടിരുന്നത്, അയാൾ നമ്മളെയാണ്.
9: നിഗൂഢതകളുടെ കെട്ടഴിക്കാൻ മലയാളികൾ കാത്തിരിക്കുന്ന ചിത്രം.
10: ഇപ്പൊ പേടിയാ സാറേ, ഇതുപോലെ ഇനി ആരൊക്കെ ഉണ്ടെന്ന് എനിക്കറിയില്ല.
9: ദൃശ്യം 3 വിജയകരമായ പ്രദർശനം തുടരുന്നു.
2: ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫോഴ്സ് ഫിലിം.
12: Punjiri kannulla pennalle.
13: Hi guys, this is Nikki Galrani here.
2: You're listening to
14: Radio Suno 91.7

0: 91.7 FM.
1: Brought to you by Safari. World-class shopping experience. Doha, Qatar. And
2: shine smarter this season with Malabar Golden Diamonds Smart Exchange. Making charges matram pay cheythu ningalude palaya 22 carat swarnabharanangal adu evide ninnu vaangiyadanengilum swap cheyyu dazzling new designsumayi.
3: വെൽക്കം ബാക്ക്. ഇത് മാച്ചിനി മാഷപ്പാട് അഷ്ടമിയും നിസയാണ് നിങ്ങളുടെ കൂടെയുള്ളത്. നമ്മൾ എം എം കീരവാണി സാറിന്റെ പാട്ടുവിശേഷവും അദ്ദേഹത്തിന്റെ സിനിമകളും അദ്ദേഹത്തിന്റെ സിനിമകളും പ്രത്യേകിച്ച് മലയാള സിനിമയെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഇൻ ബിറ്റ്വീൻ നമുക്കിനി നേരെ ഒരു ലെജൻഡറി

0: മൂവിനെ കുറിച്ച് പറയാം.
1: തീർച്ചയായിട്ടും നേരെ ഒ ടി ടിയിലേക്ക് നമ്മൾ പോവാണ് കേട്ടോ. കാരണം ഇനി വരുന്ന ദിവസമൊക്കെ നമ്മൾ നോക്കും ഓ ടി ടിയിൽ എന്താ വന്നിരിക്കുന്നത്, എന്തൊക്കെ കാണാൻ പറ്റുന്നൊക്കെ നമ്മൾ നോക്കും.
0: ഞാൻ ലെജൻഡറി മൂവി എന്ന് പറയാൻ കാരണം രണ്ട് ലെജൻഡ്സ് അഭിനയിച്ചിരിക്കുന്നതുകൊണ്ട് തന്നെയാണ്.
1: തീർച്ചയായിട്ടും മലയാളത്തിന്റെ ബിഗ് ഗെയിംസ് ജോയിൻ ചെയ്ത സിനിമയായിരുന്നു പേച്ചുകെട്ട് എന്ന് പറയുന്ന മൂവി. ലാലേട്ടനും മമ്മൂക്കയും 18 വർഷങ്ങൾക്ക് ശേഷം ഒന്നിച്ച് സ്ക്രീനിൽ നമ്മൾ കണ്ട മൂവിയായിരുന്നു പേച്ചുകെട്ട് എന്ന് പറയുന്നത്. അപ്പൊ ആ സിനിമയുടെ ഒ ടി ടി വരാൻ പോവാണ്. June 5 ആയിരിക്കും ഒ ടി ടി സ്റ്റാർട്ട് ചെയ്യുക, ഒ ടി ടി സ്ട്രീമിംഗ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത്.
0: ഉറപ്പായിട്ടും എനിക്ക് തോന്നുന്നു ഇത് ഏറ്റവും കൂടുതൽ മിക്സഡ് അഭിപ്രായങ്ങൾ വന്നിട്ടുള്ള ഒരു സിനിമ കൂടിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ചോദിച്ചാൽ ഇഷ്ടപ്പെട്ടു, എന്നാൽ കുറച്ചും കൂടി നന്നാക്കാമായിരുന്നു എന്ന് പലരും പറയുന്നു. അതിനോടൊപ്പം തന്നെ കുറച്ചും കൂടി ഈ പറഞ്ഞ പോലെ രണ്ടുപേരെയും ഹരികൃഷ്ണൻസ് പോലെ നമ്മളിങ്ങനെ കാണുമെന്ന് പ്രതീക്ഷിച്ചെടുത്തുന്ന കുറച്ചു നേരം മാത്രം ഈ പറഞ്ഞ രണ്ടുപേരുടെയും കോമ്പിനേഷൻ കണ്ടു എന്ന് പറഞ്ഞാൽ അത് ഫാൻസിന് സങ്കടപ്പെട്ടു. പക്ഷേ എത്രയൊക്കെയാണെങ്കിലും അതിൻ്റെ ആ ഒരു വാല്യൂ, ആ ഒരു ബ്യൂട്ടിഫുൾ കോൺസെപ്റ്റ് കാര്യങ്ങൾ, ഈവൻ ഫഹദ് അതുപോലെ തന്നെ ചാക്കോച്ചൻ ഇവരൊക്കെ വരുന്ന ആ ഒരു ഫുൾ ഫ്ലെഡ്ജ്ഡ് മൂവി വീട്ടിലിരുന്ന് ഒന്നും കൂടി കണ്ടു നോക്കൂ. ചിലപ്പോൾ അതൊരു ഒ ടി ടി ഫ്രണ്ട്ലി മൂവി ആണെങ്കിലും
1: ഉറപ്പായിട്ടും, കാരണം മഹേഷ് നാരായണൻ ഒരിക്കൽ പറയുന്നുണ്ടായിരുന്നു എനിക്കൊന്ന് വീണ്ടും നിങ്ങളൊന്ന് കാണൂ എന്നുള്ള രീതിക്ക് എപ്പോഴും ഒരു ഇന്റർവ്യൂവിൽ ആൾ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പൊ എന്തായാലും വീണ്ടും നമുക്ക് കാണാനായിട്ടുള്ള ഒരു അവസരം കൂടിയാണിത്. അപ്പം പേട്രിയോട്ട് June 5 വരുന്നു, അപ്പൊ നമുക്ക് കാണാം, ആസ്വദിക്കാം എന്നുകൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് പതുക്കെ
0: വൈൻഡപ്പ് ചെയ്യാം. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് പ്ലേ ഓഫിന്റെ സമയം അടുത്തുകൊണ്ടിരിക്കുന്നു.
1: ശരിയാണ്, ഞങ്ങളിന്ന് ജയിച്ചു കഴിഞ്ഞാൽ നേരെ ഫൈനലാണ് മോളെ.
0: ഫൈനൽ അല്ല, ഇന്ന് രണ്ടാമത്തെ കപ്പ് എടുക്കേണ്ട അടുത്ത സ്റ്റെപ്പിലേക്ക് എത്തണം.
1: ഇനിയിപ്പോ ഞങ്ങൾക്ക് കപ്പ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, പക്ഷെ കപ്പ് കിട്ടിയ സന്തോഷം
0: അത്രേ ഉള്ളൂ. എന്തായാലും എന്നെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്റെ ആദ്യത്തെ ടീമായിട്ടുള്ള ചെന്നൈ എത്തിയിട്ടില്ല, അതിന്റെ സങ്കടമുണ്ട്. രണ്ടാമത്തെ ടീം എന്ന് പറയുന്നത് ബാംഗ്ലൂർ തന്നെയാണ്, അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, അതിന്റെ സന്തോഷമുണ്ട്. പക്ഷെ വേറൊരു സങ്കടം മനസ്സിന്റെ ഉള്ളിൽ കിടക്കുന്നത് ഒരു ഒരു പഞ്ചാബിന് കപ്പ്,
1: അത്
0: അത് എല്ലാ ക്രിക്കറ്റ് ഫാൻസിനും ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. വേറൊന്നും കൂടെ
1: ഇപ്രാവശ്യം ചെറുതായിട്ട് നമുക്കൊരു മോഹം തന്നിട്ടുണ്ടായിരുന്നു പഞ്ചാബ്.
0: പക്ഷെ
1: ഞങ്ങൾ അവിടെ നിൽക്കല്ലേ മോളെ, അങ്ങനെ പറയാമോ? ഞങ്ങൾ ബാംഗ്ലൂർ അവിടെ നിൽക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ഇങ്ങനെ പറയല്ലേ.
0: പക്ഷെ എന്താ പ്രശ്നം പറയാം, നിങ്ങളായിരുന്നില്ല ശരിക്കുള്ള പ്രശ്നം. ഗുജറാത്തും കേറി വന്നത് നമ്മുടെ കൂടെ
1: ഉണ്ടല്ലോ, അപ്പൊ ഞങ്ങളെ കവച്ച് വെച്ച് വരാന്ന് പറഞ്ഞാൽ കുറച്ച് പാടാണ്.
0: പാടാണ്
1: ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനില്.
0: പക്ഷെ എന്ത് ചെയ്യാനാ, പ്രീതി സിന്ധ ഭാവിയിരുന്ന് കരയുന്നു.
1: പക്ഷെ പ്രീതി സിന്ധ എന്തൊക്കെ പറഞ്ഞാലും ആ ടീമിന്റെ കൂടെ എപ്പോഴും ഉണ്ടാവും.
0: ഉറപ്പാണ്.
1: അതായത് ഇപ്പൊ തോൽവിയാണെങ്കിലും വിചാരിച്ച് തോറ്റു കഴിയുമ്പം ചിലപ്പോ നമ്മൾ ചില ഇതിലൊക്കെ കാണാറുണ്ടല്ലോ, ഫേസ് ഒക്കെ ഒന്ന് മാറുന്നു, അങ്ങനൊന്നുമില്ല കേട്ടോ. ടീമിന്റെ കൂടെ ആൾ എപ്പോഴും ഉണ്ട്, അത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ്.
0: ഉറപ്പായിട്ടും ഇത്രയും വർഷമായിട്ട് അതിന് വേണ്ടിട്ട്
1: പിന്നെ ഉറപ്പായിട്ടും ടീമിന്റെ കൂടെ കട്ടയുണ്ട്,
0: രണ്ടുപേരും കട്ടയുണ്ട്, വിരാട് കോഹ്ലി ഉണ്ട്, പ്രീതി
1: സിന്ധ.
0: എന്തായാലും നമുക്ക് ഇന്നത്തെ മാച്ച് കണ്ടറിയാം എന്താകുമെന്ന്. കാണാനായിട്ട് നിങ്ങളും റെഡി ആയിക്കോളൂ, അഥവാ നിങ്ങൾ ഷോപ്പിംഗിനൊക്കെ ഇടയിൽ ഈ പറഞ്ഞ പോലെ കാണാൻ പറ്റുന്നില്ല, ഇനി ആ ഒരു ലൈവ് ഫീല് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ റേഡിയോസിനെ കേൾക്കാൻ മറക്കണ്ട. ഓൾ അപ്ഡേറ്റ്സ് വിൽ ബി ഹിയർ ആസ് വെൽ. സോ കീപ് ലിസണിംഗ്, ദിസ് ഇസ് ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ. തൽക്കാലം ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യട്ടെ.

0: this.
1: Radio Suno 91.7 FM.
0: Qatar's happiness frequency.
2: Now, available on Uridu TV channel number 911.
0: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ. പച്ചമാങ്ങ പച്ചമാങ്ങ നാട്ടുമാവിലെ മാങ്ങ.
3: ആഹാ, ഇന്ന് പാട്ടും പാടിയാണല്ലോ ഷോപ്പിങ്ങിന് പോകുന്നത്.
0: പിന്നല്ലാതെ മർസേല കിട്ടിലൻ മാംഗോ ഫെസ്റ്റിനാ പോകുന്നത്.
4: അറുപതിൽ പരം വെറൈറ്റി മാങ്ങകൾ മർസയുടെ എല്ലാ ഔട്ട്ലെറ്റിലും ലഭ്യം. ഒപ്പം മാങ്ങ ഉപ്പിലിട്ടത്, ജ്യൂസുകൾ തുടങ്ങി എല്ലാ മാംഗോ ഐറ്റംസും മർസ മാംഗോ ഫെസ്റ്റിവലിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. മർസ മാംഗോ ഫെസ്റ്റിവൽ മെയ് 30 വരെ. മർസ ഹൈപ്പർ മാർക്കറ്റ്. ബി ഫ്രഷ്, ബി യു.
5: മനം നിറയ്ക്കുന്ന ബിരിയാണിയും സ്പെഷ്യൽ ഡിന്നർ ഐറ്റംസും ഒപ്പം വിശാലമായ ഫാമിലി ഡൈനിങ് സ്പേസുമായി ബി എം ആർ പഴവ വില്ലേജ്.
0: ഒരു കിണ്ടലടിയുമായി ആന്റണി പെപ്പേ.
6: ആന്റണി നാമ നനച്ച മാതിരി ഇല്ല.
0: പോൾ ജോർജ് സംവിധാനം ചെയ്ത ആക്ഷൻ ത്രില്ലർ ചിത്രം കാട്ടാളൻ.
7: 1200 ആനകളെ കൊന്ന് കൊമ്പ് കടത്തിയ ഒരു കാട്ടുപൊള്ളക്കാരനുണ്ട്. സത്യമംഗലം കാട്ടിലെ ആനകള് അവനെ കണ്ട പതുങ്ങു വന്ന ചൊല്ല്.
0: പെപ്പയോടൊപ്പം കബീർ ദുഹൻ സിംഗ്, പാർത്ഥിവാരി, സുനിൽ, ഹരിശങ്കർ നാരായണൻ, ജഗദീഷ്, സിദ്ദിഖ് തുടങ്ങി വമ്പൻ താരനിര. കാട്ടാളൻ മെയ് 28 മുതൽ തിയേറ്ററുകളിലേക്ക്.
3: ടിക്കറ്റുകൾക്കായി കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സുനോ, ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാർസ് ഫിലിം.
2: റേഡിയോ സുനോ 91.7.

0: 917 evenings. Only on Radio Suno 91.7 FM. 917 evenings. Joy Alucas 917 evenings. Presented by Joy Alucas, world's favorite jeweler.
1: Joy Alucas il gold and diamond jewelry purchase team board. Safety up 40% on making charges. Powered by
0: Khattarine Arabic Mandiyude best destination. Zamzam Mandi. Mandi, Madbi, Madfood, Madgood Thudangi, authentic Arabic cuisine. Riziyariyam. Call 4000-1707.
1: In association with
2: Commercial Bank. Your future grows when your savings grows. Save more, dream bigger. Win up to 5 million riyals with Commercial Bank.
1: Foldable chairs, picnic balls, thudangi, ningalude outdoor camping inum, barbecues inum, avashyamayathellam orukki, Daiso.
2: Daiso, let's make every outing unforgettable.
0: And
3: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
4: ഗുഡ് ഈവനിങ് ഗുഡ് ഈവനിങ് ഗുഡ് ഈവനിങ് അമേസിംഗ് ഗുഡ് ഈവനിങ് വിഷസുമായിട്ട് ഞാൻ കൂടെ ജോയിൻ ചെയ്യുമ്പോൾ ഒരുപാട് ഒരുപാട് സന്തോഷമുള്ള ഒരു ഗുഡ് ഈവനിങ് ആണ് ഇന്നത്തെ ദിവസം. കാരണം വേറെ ഒന്നുമല്ല, ഇനിയിപ്പോൾ ദാ എക്സ്റ്റെൻഡ് ആയിട്ടുള്ള ആ ഒരു ഹോളിഡേയ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പ്ലാനിങ്സ് ഏറ്റവും മനോഹരമായിട്ടുള്ള രീതിയിൽ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ചില കാര്യത്തിനൊന്നും പ്ലാനിങ്സ് വേണ്ട, വഴി വരുന്ന പോലെ നമ്മളങ്ങനെ ആ കൂടെ നിന്ന് കൊടുത്താൽ മതി, ഫ്ലോയ്ക്കിന് ഒഴുക്കിന് അങ്ങ് പൊയ്ക്കോളും, കാര്യങ്ങൾക്ക് യാതൊരുവിധ തടസ്സങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷേ ചില കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ എല്ലായിടത്തും പോകണം, എല്ലായിടത്തും സെറ്റ് ആയിട്ട് നമ്മുടെ ഇതിപ്പോൾ ഫാമിലിയുടെ കൂടെ ആണെങ്കിലും കുട്ടികൾ വീട്ടിൽ പിള്ളേരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ കൂടെ ആണെങ്കിലും ആരുടെ കൂടെ ആണെങ്കിലും അതൊരു പ്ലാനിങ് തന്നെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അവിടെ ഇവിടെയൊക്കെ നമുക്ക് പാളിച്ചകൾ പറ്റിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആ ഒരു പാളിച്ച വരാതിരിക്കാനായിട്ട് ദാ ഈ ഒരു ഫെസ്റ്റിവ് സീസൺ ഏറ്റവും അടിപൊളിയായിട്ട് കംപ്ലീറ്റ് 24 hours യൂട്ടിലൈസ് ചെയ്യാൻ നമുക്ക് ഒരുപാട് പ്ലാനിങ്ങിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ വലിയ വലിയ പ്ലാനിങ്സ് അല്ല, കുഞ്ഞു പ്ലാനിങ്സ് ആണ്. അപ്പോൾ വലിയ പണിപ്പെടാണ്ട് നമുക്കൊരു ചെറിയ ടൈം ലൈൻ കിട്ടിക്കഴിഞ്ഞാൽ അതിനനുസരിച്ച് അങ്ങ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാം. അപ്പോൾ ആ പ്ലാനിങ്ങിലോട്ടാണ് ഇന്നത്തെ ദിവസം എന്തായാലും ഞാൻ നിങ്ങളെ കൊണ്ടുപോകാൻ പോകുന്നത്. വിശേഷങ്ങളൊക്കെ പറഞ്ഞുതരാം, ബട്ട് ദെൻ ഇപ്പോൾ ദാ ഒരു ബ്യൂട്ടിഫുൾ ട്രാക്ക് നിങ്ങളെ ആ ഒരു ഈവനിങ് ടൈം വെൽക്കം ചെയ്തുകൊണ്ട് ഒരു മനോഹരമായിട്ടുള്ള ട്രാക്ക് കൂടി തരികയാണ്. സന്ദീപ് ആണ് കൂടെയുള്ളത് ഓൺ യുവർ ഫേവറേറ്റ് FM സ്റ്റേഷൻ. ആൻഡ് യെസ്, ടു ഓൾ ദ ലവ്ലി ലിസണേഴ്സ് ഔട്ട് ദെയർ, ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ഗുഡ് ഈവനിങ് വിഷസ് എത്തിക്കുമ്പോൾ തിരിച്ച് ആ മെസ്സേജൊക്കെ ഇങ്ങ് പോന്നോട്ടെ, 5000-9017 ഉഷാറായിട്ട്. ഇപ്പം തന്നെ കുറേ പേരൊക്കെ ഇങ്ങനെ ഉറങ്ങാനുള്ള പ്ലാൻസ് ആയിരിക്കും, ഉറങ്ങാൻ ഞങ്ങൾ സമ്മതിക്കില്ല ഗൈസ്. അപ്പോൾ ഉറക്കമൊക്കെ മാറ്റി വെച്ചിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മെമ്മറീസ് ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾ തീർച്ചയായിട്ടും ചെയ്യേണ്ടത് ഒത്തിരി ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരിക, പ്ലാൻ ചെയ്യുക, ഫ്രണ്ട്സിനെ കാണാൻ പോവുക, റിലേറ്റീവ്സിനെ കാണാൻ പോവുക, നമ്മുടെ കസിൻസ് ഗ്യാങ് ഒക്കെ ഒന്ന് ഓൺ ആക്കേണ്ട ടൈം. യെസ്, ഷോപ്പിംഗ് അപ്ഡേറ്റും ഒക്കെ തന്നെ സെറ്റ് ചെയ്യാൻ ഞാൻ കൂടെയുണ്ട് ഇന്ന് നിങ്ങളുടെ ഡ്രൈവിൽ. Only on your favorite FM station, Radio Suno 91.7 FM. So, ellarkum nalloru evening wishes ingane parayumbol ningada priyapettarku vendittulla messages onnum aikkananayittu marakkanda to. 5000-9017 ലേക്ക് ബർത്ത്ഡേ വിഷാണെങ്കിലും വെഡിങ് ഡേ വിഷാണെങ്കിലും മറ്റ് സ്പെഷ്യൽ ഡേ വിഷസൊക്കെ അയച്ചു തുടങ്ങിക്കോളൂ. ലിറ്റിൽ ഹാർട്സ് എന്ന ആ ഒരു സിനിമയിലെ പാട്ടിലേക്ക്, ലിറ്റിൽ ഹാർട്സ് ആണെങ്കിലും ഒരുപാട് ഒരുപാട് സ്നേഹത്തോടെ ആ ഒരു ഹാർട്ട് ഇതാ നിങ്ങളുടെ അരിയിലേക്ക് എത്തിക്കുന്നു. ദിസ് ഇസ് കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി, റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 5 മണി കഴിഞ്ഞ 8:49 യു ഹാവ് ട്യൂൺഡ് ഇൻ ടു കഥാസ് ഫേവറേറ്റ് എഫ്എം സ്റ്റേഷൻ റേഡിയോ സോണോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
1: കുറെ നാളായി ലോക്കറിലുള്ള പഴയ ഗോൾഡ് ബാങ്കിൽ എന്ത് ചെയ്യുന്ന ആലോചിക്കുകയാണോ? അതോ എല്ലാ കല്യാണത്തിനും സെയിം പെൻഡന്റ് സെറ്റ് ധരിച്ച് ബോറടിച്ചോ? എന്നാൽ ഇപ്പോൾ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്മാർട്ട് എക്സ്ചേഞ്ചിനൊപ്പം മേക്കിംഗ് ചാർജസ് മാത്രം പേ ചെയ്ത് നിങ്ങളുടെ പഴയ 22 കാരറ്റ് സ്വർണ്ണാഭരണങ്ങൾ അതെവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും എക്സ്ചേഞ്ച് ചെയ്യൂ ഡാസ്ലിംഗ് ന്യൂ ഡിസൈൻസുമായി. ആൻഡ് ഹിയർ ഇസ് ദ ഗ്രേറ്റ് ന്യൂസ്, ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം ഖത്തറിൽ നിങ്ങൾക്ക് ഇനി സ്വർണ്ണ വിലയിൽ 15% വരെ ലാഭിക്കാം. നിങ്ങളുടെ തൊട്ടടുത്തുള്ള മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഷോറൂം സന്ദർശിക്കൂ.
2: പച്ചമാങ്ങ പച്ചമാങ്ങ നാട്ടുമാവിലെ മാങ്ങ.
3: ആഹാ, ഇന്ന് പാട്ടും പാടിയാണല്ലോ ഷോപ്പിങ്ങിന് പോകുന്നത്.
2: പിന്നല്ലാതെ മാർസേല കിട്ടിലൻ മാംഗോ ഫെസ്റ്റിനാ പോകുന്നത്.
4: 60 പരം വെറൈറ്റി മാങ്ങകൾ മർസയുടെ എല്ലാ ഔട്ട്ലെറ്റിലും ലഭ്യം. ഒപ്പം മാങ്ങ ഉപ്പിലിട്ടത്, ജ്യൂസുകൾ തുടങ്ങി എല്ലാ മാംഗോ ഐറ്റംസും മർസ മാംഗോ ഫെസ്റ്റിവലിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. മർസ മാംഗോ ഫെസ്റ്റിവൽ May 30 വരെ. മർസ ഹൈപ്പർ മാർക്കറ്റ്. ബി ഫ്രഷ്, ബി യു.
5: ഒരു കിണ്ടലടിയുമായി ആന്റണി പെപ്പേ.
6: ആന്റണി നാമ നനച്ച മാതിരി ഇല്ല.
5: പോൾ ജോർജ് സംവിധാനം ചെയ്ത ആക്ഷൻ ത്രില്ലർ ചിത്രം കാട്ടാളൻ.
7: 100-200 ആനകളെ കൊന്ന് കൊമ്പ് കടത്തിയ ഒരു കാട്ടുകൊള്ളക്കാരനുണ്ട്. സത്യമംഗലം കാട്ടിലെ ആനകള് അവനെ കണ്ട പതുങ്ങുവന്ന ചൊല്ല്.
5: പെപ്പയോടൊപ്പം കബീർ ദുഹൻ സിംഗ്, പാർത്ഥിവാരി, സുനിൽ, ഹരിശങ്കർ നാരായണൻ, ജഗദീഷ്, സിദ്ദിഖ് തുടങ്ങി വമ്പൻ താരനിര. കാട്ടാളൻ May 28 മുതൽ തിയേറ്ററുകളിലേക്ക്.
8: ടിക്കറ്റുകൾക്കായി കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സുനോ, ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാർസ് ഫിലിം.
9: ഹായ്, ദിസ് ഇസ് സുഹാസിനി.
10: യു ആർ ലിസണിംഗ് ടു
9: റേഡിയോ സുനോ 91.7. കേട്ട് കേട്ട് കൂട്ടുകൊടാം.

0: Enjoy Alukas 917 Evenings.
1: Presented by Joy Alukas, world's favorite jeweler.
2: Joy Alukas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. Powered by
3: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruchi ariyam. Call 4000-1707.
4: In association with
5: Commercial Bank. Your future grows when your savings grows. Save more, dream bigger. Win up to 5 million riyals with Commercial Bank.
6: Foldable chairs, picnic balls, thudangi, nigalude outdoor camping inum, barbecues inum, avashyamayathellam oruki, Daiso.
7: Daiso, let's make every outing unforgettable.
8: And
9: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
10: വെൽക്കം ബാക്ക് വൺസ് അഗൈൻ റേഡിയോ സോണു 91.7 FM. ഇത് 917 ഈവനിങ്സിന്റെ ടൈം. സന്ദീപാണ് കൂടെയുള്ളത്. യെസ്, അങ്ങനെ നമുക്ക് മറന്നുകളയാൻ പറ്റില്ലല്ലോ നമ്മുടെ അപ്ഡേറ്റ്സ്. മാച്ചിന്റെ അപ്ഡേറ്റിലേക്ക് തന്നെയാണ് പോകുന്നത്. ഒരുപക്ഷെ എനിക്ക് ഒന്ന് ഈദും കാര്യങ്ങളും ഒക്കെ തന്നെ ആയതുകൊണ്ട് എല്ലാവരും തിരക്കിട്ട് ഓടുകയാണ്. അതിൻ്റെ ഇടയിൽ ദ IPL അപ്ഡേറ്റ് അറിയാനായിട്ട് വെയിറ്റിംഗ് ആണെങ്കിൽ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു IPL T20 അപ്ഡേറ്റ്സ്.
11: Score update.
12: Brought to you by
13: ഖത്തറിലെ ബെസ്റ്റ് കുൽഫി ടേസ്റ്റ് ചെയ്യണോ എങ്കിൽ പോന്നോളൂ ബ്രൂക്സ് കഫേയിലേക്ക്. മത്താർ കദീം, വക്ര, VFS ഗ്ലോബൽ സെന്ററിന് സമീപം, ഉഗ്ബ ബിൻ നാഫി മെട്രോ സ്റ്റേഷൻ. ഫോളോ ചെയ്യൂ ഇൻസ്റ്റാ @ ബ്രൂക്സ് കഫേ ഖത്താർ. സെർവിംഗ് ഹാപ്പിനെസ്. കോ-പ്രസന്റഡ് ബൈ
14: ഇബാദ് സ്പോർട്സ്. ഗിയർ അപ്പ്, ഗെയിം ഓൺ. ഓൾ യുവർ സ്പോർട്സ് നീഡ്സ് അറ്റ് വൺ പ്ലേസ്. ഇബാദ് സ്പോർട്സ്, ബ്രാൻഡ് ഓഫ് അച്ചീവ്മെന്റ്സ്. കോൺടാക്ട് 7733-9198.
15: In association with
16: Crisil Boundarygal Gal Payambol Asal DC Rujiyumai DC Daba Bin Mohammed Thawol Mall and Mall of Qatar.
10: യെസ്, നമ്മൾ നോക്കുമ്പോൾ ഇന്നത്തെ മത്സരം എനിക്ക് തോന്നുന്നു ഇന്നലത്തെ ആ ഒരു ബ്രേക്കിന് ശേഷം നമ്മൾ എത്തിയിരിക്കുന്ന മത്സരമാണ്. ആൻഡ് ആ ഒരു ബ്രേക്ക് എടുത്തതിനും ദർ ഇസ് എ വെരി എവിഡന്റ് റീസൺ വൈ, ബിക്കോസ് ഇന്ത്യൻ പ്രീമിയർ ലീഗ് 2026 ആദ്യ ക്വാളിഫയർ മത്സരത്തിലേക്കാണ് ഇപ്പോൾ ദാ ബംഗളൂരു ആൻഡ് ഓൾസോ ഗുജറാത്ത് എത്തുന്നത്. ഇനിയിപ്പോൾ ആ ക്വാളിഫയർ മത്സരം, ഈ കുറേ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ സീരിയസ് ആവുകയാണ്. നമുക്ക് ആദ്യത്തെ ആ ഒരു റൗണ്ട് ഓഫ് നമ്മൾ വെയിറ്റ് ചെയ്തിരുന്ന സമയം അല്ലാന്നുണ്ടെങ്കിൽ പ്രഡിക്ഷൻസ് ഒക്കെ തന്നെ പല രീതിയിലും എന്ത് വേണമെങ്കിലും നമുക്ക് പറയാൻ പറ്റുന്ന സിറ്റുവേഷൻ ആയിരുന്നു. പക്ഷേ ഇനി അങ്ങടേക്കുള്ളത് കളി കാര്യമാവാൻ പോകുന്ന ദിവസങ്ങളാണ്. അപ്പോൾ ആ വിശേഷങ്ങളിലേക്ക്, അപ്ഡേറ്റ്സിലേക്ക് തന്നെയാണ് നിങ്ങളെ ഇപ്പം ഞാൻ കൊണ്ടുപോകുന്നത്. അറ്റ് ദിസ് പോയിന്റ് ഓഫ് ടൈം നമ്മൾ നോക്കുമ്പോൾ ഗുജറാത്താണ് ടോസ് വിൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് ദി ഹാവ് ഓപ്റ്റഡ് ടു ബോൾ. ബൗൾ ചെയ്തുകൊണ്ട് നിൽക്കുന്ന ഗുജറാത്ത് ടീം എത്രത്തോളം ഗംഭീരമായിട്ടാണ് അവരുടെ ഫീൽഡിംഗ് നിര കാഴ്ചവെക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാ ഈ ഒരു സ്കോർ പറയുമ്പോൾ ഓൾമോസ്റ്റ് കുറേ പേർക്കൊക്കെ മനസ്സിലാവും. മൂന്നാമത്തെ ഓവർ അവസാനിക്കുന്നു. 37 റൺസ് ഒരു വിക്കറ്റ് നഷ്ടത്തിലാണ് ബംഗളൂരു ദാ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഏകദേശം ടൈറ്റായിട്ട് കാര്യങ്ങളൊക്കെ ദേ ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വിരാട് കോഹ്ലി ആൻഡ് ഓൾസോ പടിക്കൽ ഓൺ ക്രീസ് ഉണ്ട്. ഓൺ സ്ട്രൈക്കേഴ്സ് പടിക്കൽ ബാക്ക് ടു ബാക്ക് ഫോറും ബൗണ്ടറീസൊക്കെ തന്നെ ഇങ്ങനെ ബാക്ക് ടു ബാക്ക് പോകുന്നുണ്ട്. പക്ഷേ എത്രത്തോളം നേരം അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളത് നമുക്കറിയില്ല. ലെറ്റ് സീ. ബംഗളൂരു ആൻഡ് ഓൾസോ ഗുജറാത്ത് ഫേവറേറ്റ് ഫാൻസൊക്കെ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. നിങ്ങളുടെ ഫേവറേറ്റ് ടീമിനെ അപ്ഡേറ്റ്സ് ഒക്കെ ആയിട്ട് ഞാൻ കൂടെ ഉണ്ടാവും. ഓൺലി ഓൺ യുവർ ഫേവറേറ്റ് FM സ്റ്റേഷൻ റേഡിയോസ് 91.7 FM.

0: Marhaba Doha. Something big has just opened at Doha City Center. Your favorite fashion brand R&B has opened a newer, bigger and greater fashion destination at Doha City Center. Celebrate this Eid in style with R&B at the newly opened store and shop the latest fashion across women, men and kids. And here's your opening surprise. Shop for 200 riyal and get a free stylish duffel bag. Yes, absolutely free. But hurry, this is a limited opening celebration offer. Head to the newly opened R&B store at Doha City Center, second floor today. R&B, love it, wear it.
1: രണ്ടെണ്ണം വാങ്ങുമ്പോൾ ഒരെണ്ണം തികച്ചും സൗജന്യമായി നേടും. അതെ, ആഘോഷ നിമിഷങ്ങൾക്ക് മാറ്റുകൂട്ടാൻ മിർസ എപ്പോഴും നിങ്ങൾക്കൊപ്പം.
2: മിർസയുടെ എല്ലാ ഔട്ട്ലെറ്റുകളിലും ഇപ്പോൾ ബൈ ടു ഗെറ്റ് വൺ ഫ്രീ ഓഫറുകൾ ആരംഭിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ട്രെൻഡി റെഡിമെയ്ഡ് വസ്ത്രങ്ങളും സ്റ്റൈലിഷ് ഫുഡ് വെയർസും ഈ സ്പെഷ്യൽ ഓഫറിൽ സ്വന്തമാക്കാം. ഓഫർ മെയ് 31 വരെ മാത്രം. മിർസ ഹൈപ്പർ മാർക്കറ്റ്, ബി ഫ്രഷ്, ബി യു. 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
3: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ, സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
2: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ.
3: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
2: ട്രഡീഷണൽ മന്തി രുചിയുമായി ഖുറൈഷി മന്തി റെസ്റ്റോറന്റ് ആൻഡ് ഗ്രിൽ ഇപ്പോൾ ഖത്തറിൽ. മെയ് 27 മുതൽ June 2 വരെയുള്ള ദിവസങ്ങളിൽ ആക്ട്രസ് നീന കുറുപ്പും നിങ്ങളെ കാണാനെത്തുന്നു. ഡിന്നർ വിത്ത് നീന കുറുപ്പ്, ഖുറൈഷി മന്തി റെസ്റ്റോറന്റ് ആൻഡ് ഗ്രിൽ, സനാ സിഗ്നൽ നിയർ അൽമീര. അബു സിദ്ര മോളിൽ ലയാലി ഈദ് ആഘോഷങ്ങൾ മെയ് 27, 28, 29 തീയതികളിൽ വൈകുന്നേരം 6 മണി മുതൽ രാത്രി 10 മണി വരെ.
4: കാണാം ആരെയും വിസ്മയിപ്പിക്കുന്ന അലാദിൻ ഷോ, മനസ്സ് നിറയ്ക്കുന്ന ലൈവ് എന്റർടൈൻമെന്റുകൾ, കുട്ടികൾക്കായി രസകരമായ ആക്ടിവിറ്റികൾ, അങ്ങനെ ഒരു പിടി അത്ഭുതങ്ങൾ.
2: ഈ പെരുന്നാൾ ആഘോഷമാക്കാം കുടുംബസമേതം. അബു സിദ്ര മോൾ, നിങ്ങളുടെ സ്വന്തം ഈ

0: നിങ്ങളെ കാത്തിരിക്കുന്നു കൈ നിറയെ സമ്മാനങ്ങൾ.
1: റെസ്റ്റോറന്റ് പാർട്ണർ
2: കോഴിക്കോട് സ്റ്റാർ റെസ്റ്റോറന്റ് ബിന്നമ്രാൻ. ഒരു മംഗലപ്പുരയിൽ പോയി ബിരിയാണി കഴിക്കുന്ന അതേ ഫീല്, അതേ മട്ടില് വിളമ്പി തന്നെ കോഴിക്കോട് സ്റ്റാറിന്റെ ബിരിയാണിയുടെ രുചി ആസ്വദിക്കാം.
1: ഗിഫ്റ്റ് സ്പോൺസർഡ് ബൈ ലേ പെർഫ്യൂം. ഖത്തറിൽ ഏറ്റവും വിലക്കുറവിൽ ബ്രാൻഡഡ് പെർഫ്യൂമുകൾക്കായി സന്ദർശിക്കൂ ലേ പെർഫ്യൂം, അൽസത് മോൾ ആൻഡ് മദർ ഖദീം, ഡൈസോ ജപ്പാൻ.
3: യു നെയിം ഇറ്റ്, വി ഹാവ് ഇറ്റ്.
4: റാഡ്മ ഫോർ പ്രീമിയം ക്വാളിറ്റി നട്സ്, ഡേറ്റ്സ്, ചോക്ലേറ്റ്സ്, ഹെർബ്സ് ആൻഡ് സ്പൈസസ്. വിസിറ്റ് റാഡ്മ ഹോൾസെയിൽ മാർക്കറ്റ് അറ്റ് സൽവ റോഡ്.
1: ഗോൾഡൻ ഫ്ലേക്കി ഇറസിസ്റ്റിബിൾ സ്നാക്സ് ക്വാസോ ഫ്രോം ക്യൂബേക്ക്, ബേക്ക് ടു പെർഫെക്ഷൻ ഫിൽഡ് വിത്ത് ഡെലിഷ്യസ് ചോക്ലേറ്റ് എനി ടൈം സ്നാക്സ് ടൈം.
3: ആൻഡ്
1: ഗ്രാൻഡ് മോൾ ഹൈപ്പർമാർക്കറ്റ്
5: സപ്പോർട്ടഡ് ബൈ അജ്വ നേറ്റീവ് സൂപ്പർ മാർക്കറ്റ്, ഖത്താസ് ലാർജസ്റ്റ് കളക്ഷൻ ഓഫ് ഹെൽത്തി പ്രോഡക്ട്സ് ആൻഡ് 90s സ്നാക്സ് ഐറ്റംസ്. വിസിറ്റ് ഷോറൂം അറ്റ് ബർവ വില്ലേജ് ഓർ ഷോപ്പ് ഓൺലൈൻ ajwa.qa.
3: ആൻഡ്
5: പാർത്താസ് ബർവ വില്ലേജ്, ഈദ് ആഘോഷിക്കാം പാർത്താസിനൊപ്പം.
1: You are listening to

0: Joy Alucas 917 Evenings.
1: Presented by Joy Alucas, world's favorite jeweler.
2: Joy Alucas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. Powered by
3: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruchi ariyam. Call 4000-1707.
4: In association with
5: Commercial Bank. Your future grows when your savings grows. Save more, dream bigger. Win up to 5 million riyals with Commercial Bank.
6: Foldable chairs, picnic balls, thudangi, nigalude outdoor camping inum, barbecues inum, avashyamayathellam oruki, Daiso.
7: Daiso, let's make every outing unforgettable.
8: And
9: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
10: You are listening to Radio Suno 91.7 FM. 91.7 FM.
11: Qatar's happiness frequency.
10: Radio Suno.
12: Qatarinde Mandi Paradise. Rich Arabian flavors umai Zamzam Mandi.
13: Mandi, Madbi, Madfoon, Madkoot thudangi Mandiyude authentic ruchi ariyam.
12: Zamzam Mandi, where flavors create memories. Wholesale Market Doha. Call 4000-1707.
14: 2026 ൽ നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്. ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
15: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ സാലറിയിൽ നിന്നും 50% വൺ ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
14: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
15: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
16: ഈ ഈദ് ഷോപ്പിംഗിന് ഇനി ഇരട്ടിയിലധികം മധുരം. നിങ്ങൾ കാത്തിരുന്ന ഹാഫ് പേ ബാക്ക് ഓഫർ വീണ്ടും ആരംഭിച്ചു കഴിഞ്ഞു.
14: ലുലുവിൽ നിന്ന് റെഡിമെയ്ഡ് ഗാർമെന്റ്സ്, സാരീസ്, ചുരിദാർസ്, ഫുട്വെയർ, ലേഡീസ് ബാഗ് ഓർ ബേബി അക്സസറീസ് എന്നിവ 200 ഖത്തറിയാലിന് പർച്ചേസ് ചെയ്യൂ. 100 ഖത്തറിയാലിന്റെ ഷോപ്പിംഗ് വൗച്ചർ തികച്ചും സൗജന്യമായി ഉടനടി സ്വന്തമാക്കാം.
16: കൂടുതൽ ഷോപ്പിംഗ്, കൂടുതൽ സേവിംഗ്സ് ഈ പെരുന്നാൾ ലുലുവിനോടൊപ്പം ആഘോഷമാക്കൂ.
17: ലുലു, where the world comes to shop.
14: ട്രഡീഷണൽ മന്തി രുചിയുമായി ഖുറൈഷി മന്തി റെസ്റ്റോറന്റ് ആൻഡ് ഗ്രിൽ ഇപ്പോൾ ഖത്തറിൽ. മെയ് 27 മുതൽ ജൂൺ 2 വരെയുള്ള ദിവസങ്ങളിൽ ആക്ട്രസ് നീന കുറുപ്പും നിങ്ങളെ കാണാനെത്തുന്നു. ഡിന്നർ വിത്ത് നീന കുറുപ്പ്, ഖുറൈഷി മന്തി റെസ്റ്റോറന്റ് ആൻഡ് ഗ്രിൽ, സനാ സിഗ്നൽ നിയർ അൽമീര.
18: വണക്കം,
19: യു ആർ ലിസണിംഗ് ടു റേഡിയോ സുനോ 91.7 FM.

0: ഈ സമയ ഡി എം ആർ പർവ വില്ലേജ് മലയാളികൾക്കരികിലേക്ക് വീണ്ടും ജോർജ് കുട്ടിയും കുടുംബവും.
1: ഞങ്ങൾ ഒരു സാധാരണക്കാരനാണ്. എന്റെ ഭാര്യയും മക്കളും അടങ്ങുന്ന ഒരു കൊച്ചു ലോകം ആ സ്വകാര്യതയിലേക്ക് ക്ഷണിക്കപ്പെടാതെ.
0: മലയാളത്തിന്റെ മോഹൻലാൽ നായകനാകുന്ന ജീതു ജോസഫ് ചിത്രം ദൃശ്യം 3.
2: സത്യത്തിൽ നമ്മൾ അയാളെയല്ല നിരീക്ഷിച്ചുകൊണ്ടിരുന്നത്, അയാൾ നമ്മളെയാണ്.
0: നിഗൂഢതകളുടെ കെട്ടഴിക്കാൻ മലയാളികൾ കാത്തിരിക്കുന്ന ചിത്രം.
1: ഇപ്പൊ പേടിയാ സാറേ, ഇതുപോലെ ഇനി ആരൊക്കെ ഉണ്ടെന്ന് എനിക്കറിയില്ല.
0: ദൃശ്യം 3 വിജയകരമായ പ്രദർശനം തുടരുന്നു.
3: ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫോഴ്സ് ഫിലിം.
4: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
3: 917 evenings.
5: Joy Alukas 917 evenings
6: presented by Joy Alukas, world's favorite jeweler.
7: Joy Alukas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. Powered by
8: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi Madbi Madfoon Madgut thudangi authentic Arabic cuisine de rizhi ariyam. Call 4001707
9: in association with
10: Commercial Bank. Your future grows when your savings grows. Save more, dream bigger. Win up to 5 million riyals with Commercial Bank.
11: Foldable chairs, picnic balls, തുടങ്ങി നിങ്ങളുടെ outdoor campingനും barbecuesനും ആവശ്യമായതെല്ലാം ഒരുക്കി Daiso.
12: Daiso, let's make every outing unforgettable.
13: And
14: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
15: Once again, welcome back to Radio Suno 91.7 FM. IPL updates-ലേക്ക്, especially അവർ ക്വാളിഫയർ മത്സരങ്ങൾ ഇങ്ങനെ ആരംഭിച്ചു. ആദ്യത്തെ ക്വാളിഫയർ മത്സരമാണ് ഇന്ത്യൻ പ്രീമിയർ ലീഗ്. 2026 ബംഗളൂരു ആൻഡ് ഗുജറാത്ത് ഏറ്റവും ഗംഭീരമായിട്ടുള്ള ഒരു പോരാട്ടം തന്നെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആരായിരിക്കും ഇന്നത്തെ ആ ഒരു ഗെയിം ജയിക്കാൻ പോകുന്നതെന്ന് അറിയാനായിട്ട് എക്സൈറ്റ്മെൻ്റ് ഇസ് ഓവർലോഡഡ്. 10 ഓവേഴ്സ് കംപ്ലീറ്റ് ആയിട്ടില്ല, ബട്ട് ദെൻ ഓൾമോസ്റ്റ് 10-ാമത്തെ ഓവറിലേക്ക് ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയം. എക്സാക്ട് ആയിട്ട് പറയാനാണെങ്കിൽ 8 ഓവേഴ്സ് പിന്നിട്ട് 3 ബോളുകളും അവസാനിക്കുന്നു. ഓൾമോസ്റ്റ് ദാ 9th ഓവർ ഇപ്പോൾ കംപ്ലീറ്റ് ആവും. ഈ ഒരു ടൈമിൽ 94 runs ആണ് ബംഗളൂരു സ്വന്തമാക്കിയിരിക്കുന്നത്. 2 വിക്കറ്റ് നഷ്ടത്തിൽ, വിക്കറ്റൊക്കെ തന്നെ സേവ് ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ട്. ബട്ട് എത്രത്തോളം അത് ആ ഒരു ഗെയിമിൽ റിഫ്ലക്ട്, ഐ മീൻ ആ റൺസിൽ റിഫ്ലക്റ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മുടെ ഫൈനൽ ടാർഗറ്റിലേക്ക് എത്താനായിട്ടുള്ള മാറ്റങ്ങൾ, അല്ലെങ്കിൽ ആ ഒരു ഫൈനൽ ടാർഗറ്റിലേക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിൽ എത്തണമെന്നില്ല. എന്തായാലും പ്രിഡിക്ഷൻസ് ഒക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. ലെറ്റ് സീ ഹൗ ദേ ഹാവ് പ്ലാൻഡ് ഇറ്റ്. നമ്മൾ ആദ്യം തന്നെ എടുത്തു പറയേണ്ടത് ആ പഠിക്കലിൻ്റെ പെർഫോമൻസ് ആണ്. ഈസ് ഡൂയിങ് അമേസിംഗ് ജോബ്. കാരണം ഓൺ ക്രീസ് ഓൺ സ്ട്രൈക്ക് ഇപ്പോൾ ഉള്ളത് പഠിക്കലാണ്. 18 ബോൾസിൽ നിന്ന് 30 റൺസ് സ്വന്തമാക്കിയിട്ടുണ്ട്. സ്ലോ ആയിട്ടുള്ള ആ ഒരു സ്റ്റഡി സംഭവത്തിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നപ്പോൾ നമുക്കൊരു വിക്കറ്റ് നഷ്ടപ്പെട്ടോ എന്നൊരു ഡൗട്ടുണ്ട് ഒരു സെക്കൻഡ്. ബിക്കോസ് ചില കാര്യങ്ങൾ ഈ പറഞ്ഞ പോലെ ഒരു വിക്കറ്റ് പോയി കഴിഞ്ഞാൽ പിന്നെ പുറകെ നിന്ന് ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കും. അപ്പോൾ ആ ഒരു കൺഫർമേഷന് വേണ്ടി കൂടെ ആയിട്ടാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. ലെറ്റ് സീ വെദർ ഈ ഒരു ഓവറിൽ നമുക്കൊരു വിക്കറ്റ് കൂടെ നഷ്ടമാകുന്നു. ദ ഡെസിഷൻ ഇസ് പെൻഡിങ്. ഒറിജിനൽ ഡെസിഷൻ ഇസ് ആക്ച്വലി ഔട്ട്, ബട്ട് ദെൻ റിവ്യൂവിന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പോയിന്റിൽ തീർച്ചയായിട്ടും തിരിച്ചെത്തുമ്പോൾ ഞാൻ പറയുന്നതായിരിക്കും ഔട്ടാണോ അല്ലയോ എന്നുള്ളത്. ഈ ഒരു പോയിന്റിൽ നമ്മുടെ ബംഗളൂരു ടീം 3-ാമത്തെ ആ ഒരു വിക്കറ്റ് നഷ്ടപ്പെടുത്താൻ പോവുകയാണ്. ലെറ്റ് സീ. ആൻഡ് അറ്റ് ദിസ് പോയിന്റ് ഓഫ് ടൈം ഓൾമോസ്റ്റ് 9th ഓവർ കംപ്ലീറ്റ് ആവുന്നു. 94 runs 2 വിക്കറ്റ് നഷ്ടത്തിൽ ടീം ബംഗളൂരു. ലെറ്റ് സീ

കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ഇവന്റുകൾ തന്നെ നമുക്ക് ചുറ്റും നടക്കുന്നുണ്ട്. ആ ഒരു ഇവന്റും പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ തന്നെ കറക്റ്റായിട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ, സ്പെഷ്യലി വീട്ടിലെ കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അവിടെ പോയില്ല, ഇവിടെ പോയില്ല, അപ്പൊ അങ്ങനെയുള്ള ഒരു ടോക്കിലേക്ക് ഒന്നും നമ്മൾ പോകണ്ട. വെൽക്കം ബാക്ക് 917 ഈവനിങ്സിന്റെ ടൈം. സന്ദീപാണ് കൂടെയുള്ളത് ആസ് എ പ്ലാനർ. യെസ്, നിങ്ങളുടെ ഈ ഒരു ഫെസ്റ്റീവ് വീക്കെൻഡ് പ്ലാനർ ആയിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യുന്നത്. ഇന്ന് മാത്രമല്ല കേട്ടോ, നാളെയും ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ബട്ട് ഇന്നത്തെ ദിവസം ആ ഒരു പ്ലാനിങ്ങിന് തുടക്കം കുറിച്ച് അങ്ങ് വെക്കുകയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 6 മണി കഴിഞ്ഞ 6:14 ആവുന്നു. നമുക്ക് ഖത്തറിൽ എന്തൊക്കെ ഇവൻസ് ആണ് ചെയ്യാനുള്ളത് ഈ വരുന്ന ഒരു ടൈം റേഞ്ചിൽ എന്ന് നോക്കിക്കഴിഞ്ഞാൽ, പല രീതിയിലും പല മേഖലയിലും ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഇവൻസ് ആയിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇഷ്ടം എന്താണ് എന്ന് ആലോചിച്ചതിന് ശേഷം ഓരോ ഇവൻറ്റുകളൊക്കെ തന്നെ സെലക്ട് ചെയ്യുക എന്നുള്ളത് ആദ്യമേ പറയുകയാണ്. ഇനിയിപ്പോൾ കറങ്ങാനുള്ള പ്ലാനാണ്, കുറച്ച് നേരം ഫാമിലിയായിട്ട് സ്പെൻഡ് ചെയ്യണം, അങ്ങനത്തെ ഒരു സംഭവമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ബെറ്റർ വി ഗോ ടു എ ബീച്ച് സൈഡ്. ഒരു ബീച്ച് സൈഡൊക്കെ പോയി ചായയൊക്കെ കുടിച്ച്, അല്ലാന്നുണ്ടെങ്കിൽ അവിടെ പോയി ഫുഡ് എന്തെങ്കിലുമൊക്കെ സെറ്റ് ചെയ്ത്, ഇതായിരിക്കും പ്രിഫറബ്ലി നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ഒരു ഇൻവേർട്ടറാണ്, ഇൻട്രോവേർട്ടൊക്കെ ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ ആ ഒരു ക്രൗഡൊന്നും ആഗ്രഹിക്കാൻ, അല്ലെങ്കിൽ ക്രൗഡ് കാണാൻ ആഗ്രഹമില്ലാത്ത ആൾക്കാരാണെങ്കിൽ ഒരു പക്ഷേ അതിനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഒത്തിരി തന്നെ ഇവൻറ്റുകൾ വരുന്നുണ്ട്. അപ്പോൾ ആദ്യം പറഞ്ഞ ആ ഒരു ഇവൻറ്റിൻ്റെ ഡീറ്റെയിലിംഗിലേക്ക് തന്നെയാണ് ഞാൻ പോകുന്നത്. യെസ്, ഈ ഒരു പോയിന്റിൽ നമ്മുടെ 974 ബീച്ചിലേക്ക് പോകാനായിട്ട് മറക്കണ്ട. വൈ? ബിക്കോസ് അവിടെ ഫാമിലിക്ക് വേണ്ടി എക്സ്ക്ലൂസീവായിട്ട് ആ ബീച്ച് സെറ്റ് ചെയ്തിരിക്കുന്നു എന്ന് മാത്രമല്ല കേട്ടോ, കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഗെയിംസ്, അതിൻ്റെ കൂടെ തന്നെ ഫൺ ആക്ടിവിറ്റീസ് എല്ലാം തന്നെ ഈ ബീച്ചിൻ്റെ അകത്ത് സെറ്റ് ചെയ്യുമ്പോൾ ബീച്ചിലേക്കുള്ള എൻട്രി ഫീ, ദർ ഇസ് സം സോർട്ട് ഓഫ് ഫീ, പക്ഷേ ആ അകത്ത് ഈ ഗെയിംസും കാര്യങ്ങളും ഒക്കെ അബ്സല്യൂട്ട്ലി ഫ്രീ ആണ് എന്നുള്ളതാണ് നമുക്കിപ്പോൾ അറിയാനായിട്ട് സാധിക്കുന്നത്. ഈ കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങളുടെ അരികിലേക്ക് എത്തിക്കുമ്പോൾ ഐ എം വെയ്റ്റിംഗ് ഫോർ ദാറ്റ് പെർട്ടിക്കുലർ തിങ്. ഏറ്റവും അധികം ആൻറ്റിസിപ്പേറ്റ് ചെയ്തിരിക്കുന്ന ഫയർ വർക്ക്സ്, അപ്പോൾ ഫയർ വർക്ക്സിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ തിരിച്ചെത്തുന്നതായിരിക്കും. നോട്ട് ജസ്റ്റ് ഫയർ വർക്ക്സ്, ആഘോഷങ്ങൾ, ദാ ഒരു മാച്ചിലൂടെ മാച്ച് അപ്ഡേറ്റുമായിട്ട് കൂടി ഞാൻ വരും. ഓൺലി ഓൺ യുവർ ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 6 മണി കഴിഞ്ഞ 13:57 യു ഹാവ് ട്യൂൺഡ് ഇൻ ടു ഖത്താസ് ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ റേഡിയോ സോണോ 91.7 FM കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: Marhaba Doha. Something big has just opened at Doha City Center. Your favorite fashion brand, R&B, has opened a newer, bigger and greater fashion destination at Doha City Center. Celebrate this Eid in style with R&B at the newly opened store and shop the latest fashion across women, men and kids. And here's your opening surprise. Shop for 200 riyal and get a free stylish duffel bag. Yes, absolutely free. But hurry, this is a limited opening celebration offer. Head to the newly opened R&B store at Doha City Center, second floor today. R&B, love it, wear it.
1: കുറേ നാളായി ലോക്കറിലുള്ള പഴയ ഗോൾഡ് ബാങ്കിൽ എന്ത് ചെയ്യുന്ന ആലോചിക്കുകയാണോ? അതോ എല്ലാ കല്യാണത്തിനും സെയിം പെൻഡന്റ് സെറ്റ് ധരിച്ച് ബോറടിച്ചോ? എന്നാൽ ഇപ്പോൾ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്മാർട്ട് എക്സ്ചേഞ്ചിനൊപ്പം മേക്കിംഗ് ചാർജസ് മാത്രം പേ ചെയ്ത് നിങ്ങളുടെ പഴയ 22 കാരറ്റ് സ്വർണ്ണാഭരണങ്ങൾ അതെവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും എക്സ്ചേഞ്ച് ചെയ്യൂ ഡാസ്ലിംഗ് ന്യൂ ഡിസൈൻസുമായി. ആൻഡ് ഹിയർ ഇസ് ദ ഗ്രേറ്റ് ന്യൂസ്, ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം ഖത്തറിൽ നിങ്ങൾക്ക് ഇനി സ്വർണ്ണവിലയിൽ 15% വരെ ലാഭിക്കാം. നിങ്ങളുടെ തൊട്ടടുത്തുള്ള മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഷോറൂം സന്ദർശിക്കൂ.
2: ട്രഡീഷണൽ മന്തി രുചിയുമായി ഖുറേഷി മന്തി റെസ്റ്റോറന്റ് ആൻഡ് ഗ്രിൽ ഇപ്പോൾ ഖത്തറിൽ. May 27 മുതൽ June 2 വരെയുള്ള ദിവസങ്ങളിൽ ആക്ട്രസ് നീന കുറുപ്പും നിങ്ങളെ കാണാനെത്തുന്നു. ഡിന്നർ വിത്ത് നീന കുറുപ്പ്, ഖുറേഷി മന്തി റെസ്റ്റോറന്റ് ആൻഡ് ഗ്രിൽ, സനാ സിഗ്നൽ നിയർ അൽമീര.
3: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
4: ഡെഫിനറ്റ്ലി കൊമേഴ്സ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
3: മില്യണോ?
4: അതെ, CB 2026 മില്യൺ റിയാൽ ഡ്രീം.
2: കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങൾ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
5: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA. രണ്ടെണ്ണം വാങ്ങുമ്പോൾ ഒരെണ്ണം തികച്ചും സൗജന്യമായി നേടും. അതെ, ആഘോഷ നിമിഷങ്ങൾക്ക് മാറ്റുകൂട്ടാൻ മഴ്സ എപ്പോഴും നിങ്ങൾക്കൊപ്പം.
2: മഴ്സയുടെ എല്ലാ ഔട്ട്ലെറ്റുകളിലും ഇപ്പോൾ ബൈ ടു ഗെറ്റ് വൺ ഫ്രീ ഓഫറുകൾ ആരംഭിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ട്രെൻഡി റെഡിമെയ്ഡ് വസ്ത്രങ്ങളും സ്റ്റൈലിഷ് ഫുഡ് വെയർസും ഈ സ്പെഷ്യൽ ഓഫറിൽ സ്വന്തമാക്കാം. ഓഫർ May 31 വരെ മാത്രം. മഴ്സ ഹൈപ്പർ മാർക്കറ്റ്, ബി ഫ്രഷ്, ബി യു.
6: ഒരു കിണ്ടലടിയുമായി ആന്റണി പെപ്പേ.
7: ആന്റണി നാമ നനച്ച മാതിരി ഇല്ല.
6: ഓൾ ജോർജ് സംവിധാനം ചെയ്ത ആക്ഷൻ ത്രില്ലർ ചിത്രം കാട്ടാളൻ.
8: 1200 ആനകളെ കൊന്ന് കൊമ്പ് കടത്തിയ ഒരു കാട്ടുകൊള്ളക്കാരനുണ്ട്. സത്യമംഗലം കാട്ടിലെ ആനകള് അവനെ കണ്ട പതുങ്ങുവന്ന ചൊല്ല്.
6: പെപ്പയോടൊപ്പം കബീർ ദുഹൻ സിംഗ്, പാർത്ഥിവാരി, സുനിൽ, ഹരിശങ്കർ നാരായണൻ, ജഗദീഷ്, സിദ്ദിഖ് തുടങ്ങി വമ്പൻ താരനിര. കാട്ടാളൻ May 28 മുതൽ തിയേറ്ററുകളിലേക്ക്.
2: ടിക്കറ്റുകൾക്കായി കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സുനോ, ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാർസ് ഫിലിം.
9: Hi Radio Suno Display, I'm Nangre Biju Narayanan.
2: You're listening to Radio Suno.
9: Radio Suno. Ini kete kete, utu dura.

0: വചനങ്ങളിലൂടെ.
1: നന്മകളെല്ലാം ദാനമാണ്. നന്മയിലേക്ക് ആളുകളെ വിളിക്കുന്നവൻ ആ നന്മ ചെയ്തവനെ പോലെയാണ്.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ മൈരിബ് ബാങ്കിനുള്ള സമയം.

0: Joy Alucas 917 Evenings.
1: Presented by Joy Alucas, world's favorite jeweler.
2: Joy Alucas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. Powered by
3: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruchi ariyam. Call 4000-1707.
4: In association with
5: Commercial Bank. Your future grows when your savings grows. Save more, dream bigger. Win up to 5 million riyals with Commercial Bank.
6: Foldable chairs, picnic balls, തുടങ്ങി നിങ്ങളുടെ ഔട്ട്ഡോർ ക്യാമ്പിംഗിനും ബാർബിക്യൂസിനും ആവശ്യമായതെല്ലാം ഒരുക്കി ഡൈസോ.
7: ഡൈസോ, ലെറ്റ്സ് മേക്ക് എവരി ഔട്ടിംഗ് അൺഫർഗെറ്റബിൾ.
8: ആൻഡ്
9: മർസ ഹൈപ്പർമാർക്കറ്റ്, ബി ഫ്രഷ്, ബി യു. വിസിറ്റ് യുവർ നിയറസ്റ്റ് സ്റ്റോർ ടുഡേ.

0: വളരെ ക്വിക്ക് ആയിട്ടുള്ള ഒരു ഐ പി എൽ അപ്ഡേറ്റിലേക്ക്. ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ഐ പി എൽ സ്കോർ അപ്ഡേറ്റ്.
1: T20 സ്കോർ അപ്ഡേറ്റ് in association with
2: crease il boundarygal payumbol asal dc rujiyumai dc daba bin mohammed thavol mall and mall of qatar.
0: ഇൻ ഫാക്ട് എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്നത് ഇനി ആ ഒരു സ്കോർ അപ്ഡേറ്റ് ഒന്ന് പറയും സന്ദീപേ എന്ന് പറഞ്ഞുകൊണ്ടുള്ള മെസ്സേജും കാര്യങ്ങളും ഒക്കെ തന്നെ എനിക്കിവിടെ ഇൻബോക്സിലേക്ക് വരുന്നുണ്ട്. സോ ലെറ്റ്സ് ഗെറ്റിംഗ് ടു ദി അപ്ഡേറ്റ്. ഞാൻ അപ്ഡേറ്റ് പറയാനായിട്ട് വന്നപ്പോഴത്തേക്കും ഒരു വിക്കറ്റ് നഷ്ടമാണല്ലോ കാണുന്നത് ഗൈസ്. അപ്പോൾ ഇതാ ഗുജറാത്ത് ഏറ്റവും മനോഹരമായിട്ട് ഫീൽഡിംഗ് നിര ഇങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ബംഗളൂരു ഇന്നത്തെ മത്സരം എന്തായിരിക്കും അവരുടെ ആ ഒരു എൻറ്റയർ ടീമിൻ്റെ മുഖത്ത് നല്ല രീതിയിലുള്ള പ്രഷറും കാര്യങ്ങളും ഒക്കെ തന്നെ നമ്മൾ കാണുന്നുണ്ട്. ബട്ട് ദെൻ എവിടേക്കോ സ്ലോ ആയതുപോലെ ചെറുതായിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയതായിരിക്കാം കേട്ടോ. ആ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള റണ്ണിൻ്റെ റേറ്റ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ 11.69 അത്യാവശ്യം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിലും പ്രതീക്ഷിച്ച അങ്ങോട്ട് വന്നിട്ടില്ല എന്നുള്ളതാണ് സംഭവം. സോ 16 ഓവേഴ്സ് അവസാനിക്കുന്നു, 189 റൺസാണ് ബാംഗ്ലൂരു തുടക്കം അല്ലേ, ഫസ്റ്റ് ക്വാളിഫയർ. യെസ്, അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു സീരിയസ്നെസ്സിലേക്ക് എല്ലാവരും എത്തുന്നുണ്ട്. അപ്പോൾ ആദ്യ മത്സരം ആയതുകൊണ്ട് നമുക്ക് അത്രയ്ക്ക് എക്സ്പെക്ട് ചെയ്താൽ മതി. ഇനി ബാക്കിയുള്ള എക്സ്പെക്റ്റേഷൻസ് തീർച്ചയായിട്ടും എല്ലാവരുടെ അടുത്തും ചോദിക്കാനുള്ളത് ഇന്ന് സെറ്റ് ചെയ്യാൻ പോകുന്ന ആ ടാർഗറ്റ്, ബാംഗ്ലൂർ സെറ്റ് ചെയ്യാൻ പോകുന്ന ടാർഗറ്റ് എത്രയായിരിക്കും. 5000097 ഒന്ന് അയക്കാനായിട്ട് മറക്കണ്ട. ഓൺ ക്രീസ് ഉള്ളത് ടിം ഡേവിഡും അതേപോലെ പതിദാറുമാണ്. രണ്ടുപേരും കൂടെ തന്നെ ഒരു അടിപൊളിയായിട്ടുള്ള പാർട്ട്ണർഷിപ്പ് ഇനി ഉണ്ടാക്കിയെടുക്കണം. വൈ? ബിക്കോസ് 4th വിക്കറ്റ് കുറച്ച് മുന്നെയാണ് ലൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു വിക്കറ്റ് നഷ്ടപ്പെട്ടപ്പോൾ നമ്മളുടെ പതിദാറിനുള്ള ആ ഒരു സപ്പോർട്ടാണ് കയ്യിൽ നിന്ന് പോയത് കേട്ടോ. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. 21 ബോളിൽ നിന്നും 55 റൺസ് രജത് പട്ടിദാർ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. ആ ഒരു പാർട്ട്ണർഷിപ്പ് മാത്രമല്ല എനർജി കൊടുക്കാനായിട്ട് നമ്മുടെ ടിം ഡേവിഡിന് സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മനോഹരമായിട്ടുള്ള മറ്റൊരു ട്രാക്കിലേക്ക് സന്ദീപാണ് കൂടിയുള്ളത്. ദിസ് ഇസ് ഖത്താസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
1: ഖത്തറിൽ മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
2: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
3: Biggest jewelry festival is now happening at Joyalukkas. Joyalukkas-il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ee offer 2026 june 13 vare maatram. ningalude aduthulla Joyalukkas store innu thanne sandarshikku.
4: Joyalukkas, world's favorite jeweler.
5: 917 evening.

0: enjoy Alukas 917 evenings.
1: Presented by Joy Alukas, world's favorite jeweler.
2: Joy Alukas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. Powered by
3: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi Madbi Madfoon Madgut thudangi authentic Arabic cuisine de ruchi ariyam. Call 4000 1707.
4: In association with
5: Commercial Bank. Your future grows when your savings grows. Save more, dream bigger. Win up to 5 million riyals with Commercial Bank.
6: Foldable chairs, picnic balls, thudangi, ningalude outdoor camping inum barbecuesinum avashyamayathellam oruki Daiso.
7: Daiso, let's make every outing unforgettable.
8: And
9: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
10: വെൻ ഇറ്റ് ഇസ് അബൌട്ട് ഈദ്, ഏതൊരു സെലിബ്രേഷൻ ആണെങ്കിലും ഖത്തറിൽ നടക്കുന്ന സെലിബ്രേഷൻ എന്ന് വി ഓൾ എക്സ്പെക്ട് ദിസ് പർട്ടിക്കുലർ തിങ്. കുറച്ച് മുന്നേ ഞാൻ പറഞ്ഞ ആ ഒരു ഫയർ വർക്ക്സ് ടൈമിങ്സ് കൺഫേം ചെയ്ത് പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു കൺഫർമേഷനിലേക്ക് എത്തുമ്പോൾ തീർച്ചയായിട്ടും ആ ഒരു അപ്ഡേറ്റ് തന്നെയാണ് ഇപ്പോഴതാ നമ്മൾ കേൾക്കാൻ പോകുന്നത്. വെരി ഫസ്റ്റ് തിങ്, യെസ്, മൂന്ന് ദിവസം ഈ ഒരു ഫയർ വർക്ക്സ് പതിവ് പോലെ തന്നെ നമുക്ക് എൻജോയ് ചെയ്യാനായിട്ട് സാധിക്കും. വൈകുന്നേരം 8:30 നമ്മുടെ ആ ഒരു കത്താര ഭാഗത്തൊക്കെ പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ സ്കൈ ലൈൻ വ്യൂവിൽ നമുക്ക് ഏറ്റവും മനോഹരമായിട്ട് തന്നെ ആ ഫയർ വർക്ക്സ് കാണാനായിട്ട് ശരിക്കും വെച്ച എത്ര തന്നെ നമ്മളിനി കണ്ടാലും ഓരോ വർഷവും നമുക്കൊരു പുതുമ തരുന്ന എക്സ്പീരിയൻസ് തന്നെയാണ്. സോ മറക്കണ്ട, വളരെ കുറച്ച് നേരം മാത്രമാണ് നമുക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നത്. ഹാർഡ്ലി അബൌട്ട് 10 മിനിറ്റ്സ് സമയം മാത്രമേ ഉള്ളൂ. ആ ഒരു ടൈമിൻ്റെ ഇടയ്ക്ക് ഇത്ര മനോഹരമായിട്ട്, ഇറ്റ്സ് എ വിഷ്വൽ ട്രീറ്റ് ഫോർ ഐസ്. അപ്പോൾ മിസ് ചെയ്യാനായിട്ട് ആരും ഒരു രീതിയിലുള്ള പ്ലാനും എടുക്കണ്ട. കറക്റ്റായിട്ടുള്ള ആ ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ടൈമിൽ നമുക്ക് നാളെ തൊട്ട് തന്നെ ഈ ഫയർ വർക്ക്സൊക്കെ എൻജോയ് ചെയ്യാനായിട്ട് സാധിക്കും രാത്രി 8:30. സോ 8:30 കണ്ടുപിടിച്ച് എനിക്ക് തോന്നുന്നു ആ കത്താര ഭാഗത്ത് തന്നെ ചുറ്റിക്കറങ്ങിക്കോളൂ കേട്ടോ. ഏറ്റവും അടിപൊളിയായിട്ട് കുട്ടികൾക്ക്, പ്രത്യേകിച്ച് നാട്ടിൽ നിന്നൊക്കെ ഫാമിലി വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് നാട്ടിൽ ഫയർ വർക്ക്സൊക്കെ കണ്ടിട്ടുള്ള പരിചയം ഉണ്ടായിരിക്കും. പക്ഷേ എന്നാലും ഇവിടുത്തെ ഫയർ വർക്ക്സ് ഇസ് വേറെ ലെവൽ ഗൈസ്. അപ്പോൾ ആ ഒരു ഫയർ വർക്കും അതിൻ്റെ ആ ഒരു സ്പെഷ്യാലിറ്റിയൊക്കെ കാണിച്ചു കൊടുക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മറക്കണ്ട. നാളത്തെ ദിവസം ലെറ്റ്സ് മേക്ക് ഇറ്റ് മോർ ആൻഡ് മോർ സ്പെഷ്യൽ. ഒരു ദിവസമല്ല, മൂന്ന് ദിവസവും ഫയർ വർക്ക്സ് ഉണ്ട് എന്നുള്ള അപ്ഡേറ്റാണ് ഈ ഒരു പോയിന്റിൽ വരുന്നത്. ഒരു അപ്ഡേറ്റോടുകൂടി നമ്മൾ നേരെ പോകുന്നത് IPL അപ്ഡേറ്റിലേക്ക്. Because we have something interesting. പതിദാർ ആൻഡ് ഓൾസോ ജിതേഷ്, എന്തൊരു പെർഫോമൻസ് ആണ് പതിദാർ ഈ ഒരു ടൈമിൽ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഐ ഡോണ്ട് റിയലി നോ. 31 balls 86 runs ആണ്. ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞിട്ട് പോയപ്പോൾ

ഒരു 19 റൺസ് ഇങ്ങ് മാറിയിട്ടുണ്ട് ആൻഡ് 245 എന്നുള്ള ഒരു സ്കോറിലേക്കാണ് നമ്മുടെ ബംഗളൂരു ടീം എത്തിയിരിക്കുന്നത്. ശരിക്കും ഈ ഒരു സ്കോർ ഞാനിങ്ങനെ മനസ്സിൽ വിചാരിച്ചിരുന്നു, പക്ഷേ കളിയുടെ ആദ്യത്തെ ആ ഒരു ഘട്ടം, പിന്നെ ഈ പറഞ്ഞ പോലെ കുറച്ച് മുന്നേ ഓൾമോസ്റ്റ് 18 ഓവേഴ്സിന് തൊട്ട് മുന്നേ ഒക്കെ ഞാൻ കരുതിയിരുന്നത് ഒരു 200 അടുപ്പിച്ച് 198 ഒക്കെ ആയിരിക്കണം ഇന്നത്തെ ആ ഒരു സ്കോർ വരാൻ പോകുന്നത് എന്ന് വിചാരിച്ച് ഉറപ്പിച്ചിരുന്നപ്പോഴത്തേക്കും എൻ്റെ പ്രതീക്ഷകൾക്കൊക്കെ തന്നെ ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ടുകൊണ്ട് വെല്ലുവിളിച്ചുകൊണ്ട് നമ്മുടെ ബംഗളൂരു ടീം 251 ഓൾമോസ്റ്റ് 20 ഓവർ കംപ്ലീറ്റ് ആവുന്നു. ഇനിയും 2 ബാക്കിയാണ്. അപ്പോൾ ആ 2 കൂടി കഴിയുമ്പോൾ കാര്യങ്ങൾ നമുക്ക് ഏകദേശം മനസ്സിലാവും. ഇന്നത്തെ ആ ഒരു ഗെയിം ആരാണ് ജയിക്കാൻ പോകുന്നത്, ബംഗളൂരു ആയിരിക്കോ ഗുജറാത്ത് ആയിരിക്കോ, പ്രഡിക്ഷൻസ് സ്റ്റാർട്ട് ചെയ്യാനുള്ള സമയമായിട്ടില്ല. ബട്ട് ദെൻ അതിനു മുന്നേ നമുക്ക് ചെയ്തു തീർക്കേണ്ടതായിട്ടും കേട്ടറിയേണ്ടതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്ഡേറ്റ്സ് ഒക്കെ ആയിട്ട് സന്ദീപാണ് കൂടെയുള്ളത് ഓൺ യുവർ ഫേവറേറ്റ് FM സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഇരട്ടിയിലധികം മധുരം. നിങ്ങൾ കാത്തിരുന്ന ഹാഫ് പേ ബാക്ക് ഓഫർ വീണ്ടും ആരംഭിച്ചു കഴിഞ്ഞു.
1: ലുലുവിൽ നിന്ന് റെഡിമെയ്ഡ് ഗാർമെന്റ്സ്, സാരീസ്, ചുരിദാർസ്, ഫുട്വെയർ, ലേഡീസ് ബാഗ് ഓർ ബേബി അക്സസറീസ് എന്നിവ 200 കത്തറിയാലിന് പർച്ചേസ് ചെയ്യൂ. 100 കത്തറിയാലിന്റെ ഷോപ്പിംഗ് വൗച്ചർ തികച്ചും സൗജന്യമായി ഉടനടി സ്വന്തമാക്കാം.
0: കൂടുതൽ ഷോപ്പിംഗ്, കൂടുതൽ സേവിംഗ്സ് ഈ പെരുന്നാൾ ലുലുവിനോടൊപ്പം ആഘോഷമാക്കൂ.
2: ലുലു, where the world comes to shop.
3: അതെ, എന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്താ ചെലവ് വേണ്ടേ?
4: ആകെ സെഡാണ് മോനെ.
5: സംസമീന്ന് ഒരു മന്തി കഴിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനാ പോയാലോ?
3: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂത്ത്.
6: The big, the big, biggest jewelry festival is now happening at Joyalukkas. Joyalukkas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ee offer 2026 june 13 vare maatram. ningalude aduthulla Joyalukkas store innu thanne sandarshikku.
7: Joyalukkas, world's favorite jeweler.
0: മനം നിറയ്ക്കുന്ന ബിരിയാണിയും സ്പെഷ്യൽ ഡിന്നർ ഐറ്റംസും ഒപ്പം വിശാലമായ ഫാമിലി ഡൈനിങ് സ്പേസുമായി ബി എം ആർ പഴവ വില്ലേജ്. രണ്ടെണ്ണം വാങ്ങുമ്പോൾ ഒരെണ്ണം തികച്ചും സൗജന്യമായി നേടും. അതെ, ആഘോഷ നിമിഷങ്ങൾക്ക് മാറ്റുകൂട്ടാൻ മഴ്സ എപ്പോഴും നിങ്ങൾക്കൊപ്പം.
1: മഴ്സയുടെ എല്ലാ ഔട്ട്ലെറ്റുകളിലും ഇപ്പോൾ ബൈ ടു ഗെറ്റ് വൺ ഫ്രീ ഓഫറുകൾ ആരംഭിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ട്രെൻഡി റെഡിമെയ്ഡ് വസ്ത്രങ്ങളും സ്റ്റൈലിഷ് ഫുഡ് വെയർസും ഈ സ്പെഷ്യൽ ഓഫറിൽ സ്വന്തമാക്കാം. ഓഫർ മെയ് 31 വരെ മാത്രം. മഴ്സ ഹൈപ്പർ മാർക്കറ്റ്. ബി ഫ്രഷ്, ബി യു.
8: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tatkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
9: എല്ലാവർക്കും നമസ്കാരം, ഞാൻ ഗായിക കെ എസ് ചിത്ര.
10: യു ആർ ലിസ്ണിംഗ് ടു
9: റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാ.
11: Joy Alukkas 917 evenings
7: presented by Joy Alukkas, world's favorite jeweler.
6: Joy Alukkas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges.
1: Powered by
0: Khatrine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfoon, Madgood thodangi authentic Arabic cuisine de ruji ariyam. Call 4001707.
1: In association with
8: Commercial Bank, your future grows when your savings grows. Save more, dream bigger. Win up to 5 million riyals with Commercial Bank.
1: Foldable chairs, picnic balls, തുടങ്ങി നിങ്ങളുടെ ഔട്ട്ഡോർ ക്യാമ്പിംഗിനും ബാർബിക്യൂസിനും ആവശ്യമായതെല്ലാം ഒരുക്കി ഡൈസോ.
8: ഡൈസോ, let's make every outing unforgettable.
7: And
1: മർസ ഹൈപ്പർമാർക്കറ്റ്, be fresh, be you. Visit your nearest store today.
12: Marhaba Doha. Something big has just opened at Doha City Center. Your favorite fashion brand R&B has opened a newer, bigger and greater fashion destination at Doha City Center. Celebrate this Eid in style with R&B at the newly opened store and shop the latest fashion across women, men and kids. And here's your opening surprise. Shop for 200 riyal and get a free stylish duffel bag. Yes, absolutely free. But hurry, this is a limited opening celebration offer. Head to the newly opened R&B store at Doha City Center, second floor today. R&B, love it, wear it.
1: കുറെ നാളായി ലോക്കറിലുള്ള പഴയ ഗോൾഡ് ബാങ്കിൽ എന്ത് ചെയ്യുന്ന ആലോചിക്കുകയാണോ? അതോ എല്ലാ കല്യാണത്തിനും സെയിം പെൻഡന്റ് സെറ്റ് ധരിച്ച് ബോറടിച്ചോ? എന്നാൽ ഇപ്പോൾ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്മാർട്ട് എക്സ്ചേഞ്ചിനൊപ്പം മേക്കിംഗ് ചാർജസ് മാത്രം പേ ചെയ്ത് നിങ്ങളുടെ പഴയ 22 കാരറ്റ് സ്വർണ്ണാഭരണങ്ങൾ അതെവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും എക്സ്ചേഞ്ച് ചെയ്യൂ ഡാസ്ലിംഗ് ന്യൂ ഡിസൈൻസുമായി. ആൻഡ് ഹിയർ ഇസ് ദ ഗ്രേറ്റ് ന്യൂസ്, ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം ഖത്തറിൽ നിങ്ങൾക്ക് ഇനി സ്വർണ്ണ വിലയിൽ 15% വരെ ലാഭിക്കാം. നിങ്ങളുടെ തൊട്ടടുത്തുള്ള മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഷോറൂം സന്ദർശിക്കൂ.
3: ട്രഡീഷണൽ മന്തി രുചിയുമായി ഖുറൈഷി മന്തി റെസ്റ്റോറന്റ് ആൻഡ് ഗ്രിൽ ഇപ്പോൾ ഖത്തറിൽ. മെയ് 27 മുതൽ ജൂൺ 2 വരെയുള്ള ദിവസങ്ങളിൽ ആക്ട്രസ് നീന കുറുപ്പും നിങ്ങളെ കാണാനെത്തുന്നു. ഡിന്നർ വിത്ത് നീന കുറുപ്പ്, ഖുറൈഷി മന്തി റെസ്റ്റോറന്റ് ആൻഡ് ഗ്രിൽ, സനാ സിഗ്നൽ നിയർ അൽമീര.
10: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
13: ഡെഫിനറ്റ്ലി കൊമേഴ്സ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
10: മില്യണോ?
13: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം.
14: കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേരാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
15: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
16: സ്നേഹത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും ഒത്തുചേരലുമായി ഈദ് മജ്ലിസ് സീസൺ 5. നിങ്ങളെ കാത്തിരിക്കുന്നു കൈ നിറയെ സമ്മാനങ്ങൾ.
17: റെസ്റ്റോറന്റ് പാർട്ണർ
18: കോഴിക്കോട് സ്റ്റാർ റെസ്റ്റോറന്റ് ബിന്നമ്രാൻ. ഒരു മംഗലപ്പുരയിൽ പോയി ബിരിയാണി കഴിക്കുന്ന അതേ ഫീല്, അതേ മട്ടില് വിളമ്പി തന്നെ കോഴിക്കോട് സ്റ്റാറിന്റെ ബിരിയാണിയുടെ രുചി ആസ്വദിക്കാം.
19: ഗിഫ്റ്റ് സ്പോൺസർഡ് ബൈ ലേ പെർഫ്യൂം. ഖത്തറിൽ ഏറ്റവും വില കുറവിൽ ബ്രാൻഡഡ് പെർഫ്യൂമുകൾക്കായി സന്ദർശിക്കൂ ലേ പെർഫ്യൂം, അൽസത് മോൾ ആൻഡ് മദർ കദീം, ഡൈസോ ജപ്പാൻ.
20: യു നെയിം ഇറ്റ്, വി ഹാവ് ഇറ്റ്.
21: ഫ്രാറ്റ്മ ഫോർ പ്രീമിയം ക്വാളിറ്റി നട്സ്, ഡേറ്റ്സ്, ചോക്ലേറ്റ്സ്, ഹെർബ്സ്.

0: രണ്ടെണ്ണം വാങ്ങുമ്പോൾ ഒരെണ്ണം തികച്ചും സൗജന്യമായി നേടും. അതെ, ആഘോഷ നിമിഷങ്ങൾക്ക് മാറ്റുകൂട്ടാൻ മഴ്സ എപ്പോഴും നിങ്ങൾക്കൊപ്പം.
1: മഴ്സയുടെ എല്ലാ ഔട്ട്ലെറ്റുകളിലും ഇപ്പോൾ ബൈ ടു ഗെറ്റ് വൺ ഫ്രീ ഓഫറുകൾ ആരംഭിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ട്രെൻഡി റെഡിമെയ്ഡ് വസ്ത്രങ്ങളും സ്റ്റൈലിഷ് ഫുഡ് വെയർസും ഈ സ്പെഷ്യൽ ഓഫറിൽ സ്വന്തമാക്കാം. ഓഫർ മെയ് 31 വരെ മാത്രം. മഴ്സ ഹൈപ്പർ മാർക്കറ്റ്, ബി ഫ്രഷ്, ബി യു. കൊറേ നാളായി ലോക്കറിലുള്ള പഴയ ഗോൾഡ് ബാങ്കിൽ എന്ത് ചെയ്യുന്ന ആലോചിക്കുകയാണോ? അതോ എല്ലാ കല്യാണത്തിനും സെയിം പെൻഡന്റ് സെറ്റ് ധരിച്ച് ബോറടിച്ചോ? എന്നാൽ ഇപ്പോൾ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്മാർട്ട് എക്സ്ചേഞ്ചിനൊപ്പം മേക്കിംഗ് ചാർജസ് മാത്രം പേ ചെയ്ത് നിങ്ങളുടെ പഴയ 22 കാരറ്റ് സ്വർണ്ണാഭരണങ്ങൾ അതെവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും എക്സ്ചേഞ്ച് ചെയ്യൂ ഡാസ്ലിംഗ് ന്യൂ ഡിസൈൻസുമായി. ആൻഡ് ഹിയർ ഇസ് ദ ഗ്രേറ്റ് ന്യൂസ്, ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം ഖത്തറിൽ നിങ്ങൾക്ക് ഇനി സ്വർണ്ണ വിലയിൽ 15% വരെ ലാഭിക്കാം. നിങ്ങളുടെ തൊട്ടടുത്തുള്ള മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഷോറൂം സന്ദർശിക്കൂ.
2: Marhaba Doha. Something big has just opened at Doha City Center. Your favorite fashion brand R&B has opened a newer, bigger and greater fashion destination at Doha City Center. Celebrate this Eid in style with R&B at the newly opened store and shop the latest fashion across women, men and kids. And here's your opening surprise. Shop for 200 riyal and get a free stylish duffel bag. Yes, absolutely free. But hurry, this is a limited opening celebration offer. Head to the newly opened R&B store at Doha City Center, second floor today. R&B, love it, wear it.
3: വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി എൻഹാൻസിംഗ് യുവർ എവരിഡേ. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മുതൽ.
4: You are listening to Radio Sunoo 90.

വെൽക്കം വെൽക്കം വെൽക്കം ബാക്ക് വൺസ് അഗൈൻ റേഡിയോ 91.7 FM. ദി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റിലേക്ക് തന്നെയാണ് ഈ ഒരു ടൈം ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത്. ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു IPL T20 അപ്ഡേറ്റ്സ്. യെസ്, അപ്പോൾ ഇന്നത്തെ അപ്ഡേറ്റിലേക്ക് എത്തുമ്പോൾ ബംഗളൂരു ആൻഡ് ഓൾസോ ഗുജറാത്ത് രണ്ടുപേരും ഏറ്റവും മികച്ച രീതിയിലുള്ള പ്രകടനങ്ങൾ തന്നെ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന ടൈമിൽ വി ഓൾ ആർ വെയ്റ്റിംഗ്. നമ്മളൊക്കെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്നത്തെ ഗെയിം ആര് ജയിക്കും എന്നറിയാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു ടൈമിൽ ഇന്നിങ്സ് ബ്രേക്ക് ദേ ഇങ്ങനെ നടക്കുമ്പോൾ നമുക്ക് 20 overs കംപ്ലീറ്റ് ആവുന്നു. 5 wicket നഷ്ടത്തിൽ 254 runs ബാംഗ്ലൂരു ടീം സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നത്. വിച്ച് ഐഡിയലി മീൻസ് 255 run വേണം നമ്മുടെ ഗുജറാത്ത് ടീമിന് ഇന്നത്തെ ആ ഒരു മത്സരത്തിൽ നിന്ന് കരകയറാനായിട്ട്. വെദർ ഇറ്റ്സ് പോസിബിൾ ഓർ നോട്ട് നമുക്ക് ആ ഒരു ഇന്നിങ്സ് ബ്രേക്ക് കഴിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. അറ്റ് ദിസ് പോയിന്റ് ഒരുപാട് ഒരുപാട് കൺഫ്യൂഷൻസ്. അപ്പോൾ ബാക്കി കാര്യങ്ങൾ, അതായത് നമ്മുടെ സെലിബ്രേഷൻ മോഡ് കാര്യങ്ങളിലൊന്നും ഒരു കൺഫ്യൂഷനും വേണ്ട. അതിൽ മാക്സിമം എൻജോയ്മെൻറ്റ്. വൈ? ബിക്കോസ് പ്രോപ്പറായിട്ടുള്ള പ്ലാനിങ്ങിൽ തന്നെയായിരിക്കും നമ്മൾ മുന്നോട്ട് പോകുന്നത്. ടൈമിങ്ങിലും കാര്യത്തിലൊന്നും ഓരോ രീതിയിലുള്ള ആ കൺഫ്യൂഷൻ കൊണ്ടുവരാൻ നിൽക്കണ്ട കേട്ടോ. അപ്പോൾ ഇന്നത്തെ മാച്ചിൻ്റെ അപ്ഡേറ്റ്സ് എന്തായാലും ദാ തീരാനായിട്ടില്ല. ഒരുപാട് കാര്യങ്ങൾ ഇനിയും ഡിസ്കഷനിലുണ്ട്. ഒരു ബ്യൂട്ടിഫുൾ ട്രാക്ക് കമ്മിങ് ആപ്പ്. ഇപ്പം തൽക്കാലം എന്തായാലും മനസ്സൊന്ന് ചില്ലടിപ്പിക്കാനായിട്ട്, ഒന്ന് കൂളാക്കാനായിട്ട് ദ മനോഹരമായിട്ടുള്ള ഒരു ട്രാക്ക് ഓൺ യുവർ ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ റേഡിയോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: சூரோ.
1: பச்சை மாங்கா பச்சை மாங்கா நாட்டு மாவிலே மாங்கா.
2: ஆஹா, இந்த பாட்டும் பாடியானல்ல ஷாப்பிங்கிന് போகுது.
1: பின்ன அல்லாதே மர்சேல கிட்டில மேங்கோ ஃபெஸ்டினா போகுது.
3: വെറൈറ്റി മാങ്ങകൾ മർസയുടെ എല്ലാ ഔട്ട്ലെറ്റിലും ലഭ്യം. ഒപ്പം മാങ്ങ ഉപ്പിലിട്ടത്, ജ്യൂസുകൾ തുടങ്ങി എല്ലാ മാംഗോ ഐറ്റംസും മർസ മാംഗോ ഫെസ്റ്റിവലിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. മർസ മാംഗോ ഫെസ്റ്റിവൽ മെയ് 30 വരെ. മർസ ഹൈപ്പർ മാർക്കറ്റ്. ബി ഫ്രഷ്, ബി യു.
4: മനം നിറയ്ക്കുന്ന ബിരിയാണിയും സ്പെഷ്യൽ ഡിന്നർ ഐറ്റംസും ഒപ്പം വിശാലമായ ഫാമിലി ഡൈനിങ് സ്പേസുമായി ബി എം ആർ പഴവ വില്ലേജ്.

0: നിങ്ങളെ കാത്തിരിക്കുന്നു കൈ നിറയെ സമ്മാനങ്ങൾ.
1: റെസ്റ്റോറന്റ് പാർട്ണർ
2: കോഴിക്കോട് സ്റ്റാർ റെസ്റ്റോറന്റ് ബിന്നമ്രാൻ. ഒരു മംഗലപ്പുരയിൽ പോയി ബിരിയാണി കഴിക്കുന്ന അതേ ഫീല്, അതേ മട്ടില് വിളമ്പി തന്നെ കോഴിക്കോട് സ്റ്റാറിന്റെ ബിരിയാണിയുടെ രുചി ആസ്വദിക്കാം.
1: ഗിഫ്റ്റ് സ്പോൺസർഡ് ബൈ ലേ പെർഫ്യൂം. ഖത്തറിൽ ഏറ്റവും വിലക്കുറവിൽ ബ്രാൻഡഡ് പെർഫ്യൂമുകൾക്കായി സന്ദർശിക്കൂ ലേ പെർഫ്യൂം, അൽസത് മോൾ ആൻഡ് മതർ ഖദീം, ഡൈസോ ജപ്പാൻ.
3: യു നെയിം ഇറ്റ്, വി ഹാവ് ഇറ്റ്.
4: ബ്രാഡ്മ ഫോർ പ്രീമിയം ക്വാളിറ്റി നട്ട്സ്, ഡേറ്റ്സ്, ചോക്ലേറ്റ്സ്, ഹെർബ്സ് ആൻഡ് സ്പൈസസ്. വിസിറ്റ് ബ്രാഡ്മ ഹോൾസെയിൽ മാർക്കറ്റ് അറ്റ് സൽവ റോഡ്.
1: ഗോൾഡൻ ഫ്ലേക്കി irresistible snacks quaso from Cubic, baked to perfection, filled with delicious chocolate anytime snacks time.
3: And
1: Grand Mall Hypermarket,
5: supported by Ajwa Native Supermarket, Qatar's largest collection of healthy products and 90s snacks items. Visit showroom at Barwa Village or shop online ajwa.qa.
3: And
5: Partha's Barwa Village, Eid Aghoshikyam Partha's Inupom.
6: നമസ്കാരം, ഞാൻ സൂരജ് സന്തോഷ്.
1: യു ആർ ലിസ്ണിംഗ് ടു
6: റേഡിയോ 91.7.

0: This is Radio Suno 91.7 FM, Qatar's happiness frequency.
1: Now available on Google Play Store
0: and App Store.
2: Marhaba Doha. Something big has just opened at Doha City Center. Your favorite fashion brand R&B has opened a newer, bigger and greater fashion destination at Doha City Center. Celebrate this Eid in style with R&B at the newly opened store and shop the latest fashion across women, men and kids. And here's your opening surprise. Shop for 200 riyal and get a free stylish duffel bag. Yes, absolutely free. But hurry, this is a limited opening celebration offer. Head to the newly opened R&B store at Doha City Center, second floor today. R&B, love it, wear it.
3: 2026-ൽ നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്. ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
4: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
3: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ.
4: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
3: ഖത്തറിൽ മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
4: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്. രണ്ടെണ്ണം വാങ്ങുമ്പോൾ ഒരെണ്ണം തികച്ചും സൗജന്യമായി നേടും. അതെ, ആഘോഷ നിമിഷങ്ങൾക്ക് മാറ്റുകൂട്ടാൻ മഴ്സ എപ്പോഴും നിങ്ങൾക്കൊപ്പം.
3: മഴ്സയുടെ എല്ലാ ഔട്ട്ലെറ്റുകളിലും ഇപ്പോൾ ബൈ ടു ഗെറ്റ് വൺ ഫ്രീ ഓഫറുകൾ ആരംഭിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ട്രെൻഡി റെഡിമെയ്ഡ് വസ്ത്രങ്ങളും സ്റ്റൈലിഷ് ഫുഡ് വെയർസും ഈ സ്പെഷ്യൽ ഓഫറിൽ സ്വന്തമാക്കാം. ഓഫർ May 31 വരെ മാത്രം. മഴ്സ ഹൈപ്പർ മാർക്കറ്റ്. ബി ഫ്രഷ്, ബി യു.
5: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
1: You're listening to...
6: വൺസ് അഗൈൻ ക്വിക്ക് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റിലേക്ക്. ഐ പി എൽ അപ്ഡേറ്റിലേക്ക് വരുമ്പോൾ രണ്ടാമത്തെ ഇന്നിങ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ ആദ്യത്തെ ഓവർ അവസാനിച്ചിരിക്കുകയാണ്. 13 runs വിക്കറ്റൊന്നും നഷ്ടമാവാണ്ട് ഗുജറാത്ത് ടീം ദ മുന്നേറുമ്പോൾ ഒരു പക്ഷെ എനിക്ക് തോന്നുന്നു ഈ ഒരു ഫ്ലോയും കാര്യങ്ങളും ഒക്കെ തന്നെ നിലനിർത്താന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി ഇന്ന് വലിയൊരു മാറ്റം തന്നെയായിരിക്കും ഗുജറാത്ത് ടീം കൊണ്ടുവരാൻ പോകുന്നത്. ആൻഡ് ദേർ ഇസ് നോ ഡിബേറ്റ് ഓൺ ദാറ്റ്.
7: In association with
8: ക്രീസിൽ ബൗണ്ടറികൾ പായുമ്പോൾ അസൽ ദേസി രുചിയുമായി ദേസി ദാബ ബിൻ മുഹമ്മദ് തവോൾ മോൾ ആൻഡ് മോൾ ഓഫ് ഖത്തർ.
6: യെസ്, യെറ്റ് അനദർ അമേസിംഗ് മാച്ച്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഈ ഒരു മാച്ച് ആദ്യത്തെ നമ്മുടെ ക്വാളിഫയർ ഇസ് ഹാവിങ് എ ലോട്ട് ഓഫ് പ്രഷർ. കാരണം ആദ്യത്തെ മത്സരം ക്വാളിഫയർ മത്സരം എന്നുള്ള ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ തന്നെ രണ്ട് ടീമിനും ഉണ്ടായിരുന്നു. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു പോയിന്റ് എത്തിയപ്പോൾ വെൻ ഇറ്റ് വെൻ ടു ദി ലാസ്റ്റ് ഓഫ് 20-ാമത്തെ ഓവറൊക്കെ അടുപ്പിച്ച് നമ്മുടെ ബംഗളൂരു ടീം അയ്യോ വേറെ ലെവൽ പെർഫോമൻസ് ആണ് നമ്മൾ കണ്ടത്. ആൻഡ് മേക്കിംഗ് ഇറ്റ് ടു എ ടോട്ടൽ ഓഫ് 254. ഇറ്റ്സ് നോട്ട് എ സ്മോൾ സ്കോർ. 254 എന്നുള്ള സ്കോറാവുമ്പോൾ 255 എന്നുള്ളൊരു സ്കോറാണ് നമ്മുടെ ടാർഗറ്റായിട്ട് ഗുജറാത്തിനെ വരുന്നത്. ഒബ്വിയസ്ലി ഒത്തിരി ഒത്തിരി ഒത്തിരി ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യപ്പെടേണ്ടിയിരിക്കുന്നു. സുദർശൻ ആൻഡ് ഓൾസോ ഗിൽ ആണ് ഇപ്പോൾ ഓൺ ക്രീസ് ഉള്ളത്. ആൻഡ് ഓൺ സ്ട്രൈക്ക് സുദർശൻ. രണ്ടുപേരും കൂടി ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഒരു പാർട്ട്നർഷിപ്പാണോ നമുക്ക് തരാൻ പോകുന്നത്? ഇതൊക്കെ അറിയാനായിട്ട് കേട്ടുകൊണ്ടേ ഇരിക്കുക റേഡിയോസ് 91.7 FM. അപ്ഡേറ്റ്സുമായി ഞാൻ കൂടെ ഉണ്ടെന്ന് ഓർപ്പിക്കും. ചോദിക്കുന്നു. ആൻഡ് ഒരു പെരുന്നാൾ വൈബൊക്കെ സെറ്റാക്കാനായിട്ട് നമുക്കൊരു മാപ്പിളപ്പാട്ട് തരുമെന്ന് ചോദിച്ചിട്ട് നമ്മുടെ സിറാജ് മെസ്സേജ് അയക്കുന്നുണ്ട്. സിറാജ് ബ്രോ ഒരു സെക്കൻഡ്, ഞാൻ തപ്പിയെടുക്കട്ടെ. ഓക്കെ, സോ മാപ്പിളപ്പാട്ടുമായിട്ട് ഞാൻ തിരിച്ചു വരുന്നതായിരിക്കും. ഇപ്പം തൽക്കാലം ഒരു വൈബിള് പാട്ട് തന്നെ, ബട്ട് ദെൻ വീക്കെൻഡ് വൈബ് എന്ന് പറയാൻ പറ്റില്ലല്ലോ, നമ്മുടെ ആ ഒരു വീക്ക് ഓഫ് വൈബ് അല്ലേ. സോ ഹോളിഡേ വൈബ്സ് ഒക്കെ സെറ്റ് ചെയ്യാൻ മനോഹരമായ ഒരു ട്രാക്ക് കമ്മിങ് ഔട്ട്.

0: വചനങ്ങളിലൂടെ.
1: പ്രയാസം അനുഭവിക്കുന്ന ഒരാൾക്ക് ആരാണോ ആശ്വാസം നൽകുന്നത്, അയാൾക്ക് അല്ലാഹു ഇഹത്തിലും പരത്തിലും ആശ്വാസം നൽകുന്നതാണ്.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ ഇഷാഖ് ബാങ്കിനുള്ള സമയം.

0: കൊറേ നാളായി ലോക്കറിലുള്ള പഴയ ഗോൾഡ് ബാങ്കിൾ എന്ത് ചെയ്യുന്ന ആലോചിക്കുകയാണോ? അതോ എല്ലാ കല്യാണത്തിനും സെയിം പെൻഡന്റ് സെറ്റ് ധരിച്ച് ബോറടിച്ചോ? എന്നാൽ ഇപ്പോൾ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്മാർട്ട് എക്സ്ചേഞ്ചിനൊപ്പം മേക്കിംഗ് ചാർജസ് മാത്രം പേ ചെയ്ത് നിങ്ങളുടെ പഴയ 22 കാരറ്റ് സ്വർണ്ണാഭരണങ്ങൾ അതെവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും എക്സ്ചേഞ്ച് ചെയ്യൂ ഡാസ്ലിംഗ് ന്യൂ ഡിസൈൻസുമായി. ആൻഡ് ഹിയർ ഇസ് ദ ഗ്രേറ്റ് ന്യൂസ്, ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം ഖത്തറിൽ നിങ്ങൾക്ക് ഇനി സ്വർണ്ണ വിലയിൽ 15% വരെ ലാഭിക്കാം. നിങ്ങളുടെ തൊട്ടടുത്തുള്ള മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഷോറൂം സന്ദർശിക്കൂ.
1: ിൽ ലയാലി ഈദ് ആഘോഷങ്ങൾ May 27, 28, 29 തീയതികളിൽ വൈകുന്നേരം 6 മുതൽ രാത്രി 10 വരെ
2: കാണാം. ആരെയും വിസ്മയിപ്പിക്കുന്ന അലാദിൻ ഷോ, മനസ്സ് നിറയ്ക്കുന്ന ലൈവ് എന്റർടൈൻമെന്റുകൾ, കുട്ടികൾക്കായി രസകരമായ ആക്ടിവിറ്റികൾ, അങ്ങനെ ഒരു പിടി അത്ഭുതങ്ങൾ.
1: ഈ പെരുന്നാൾ ആഘോഷമാക്കാം കുടുംബസമേതം. അബു സിദ്രാമോൾ, നിങ്ങളുടെ സ്വന്തം ഈദ് ഡെസ്റ്റിനേഷൻ.
3: മലയാളികൾക്കരികിലേക്ക് വീണ്ടും ജോർജ് കുട്ടിയും കുടുംബവും.
4: ഞങ്ങൾ ഒരു സാധാരണക്കാരനാണ്. എന്റെ ഭാര്യയും മക്കളും അടങ്ങുന്ന ഒരു കൊച്ചു ലോകം. ആ സ്വകാര്യതയിലേക്ക് ക്ഷണിക്കപ്പെടാതെ അതിഥി വന്നു.
3: മലയാളത്തിന്റെ മോഹൻലാൽ നായകനാകുന്ന ജീത്തു ജോസഫ് ചിത്രം ദൃശ്യം 3.
5: സത്യത്തിൽ നമ്മൾ അയാളെയല്ല നിരീക്ഷിച്ചുകൊണ്ടിരുന്നത്, അയാൾ നമ്മളെയാണ്.
3: നിഗൂഢതകളുടെ കെട്ടഴിക്കാൻ മലയാളികൾ കാത്തിരിക്കുന്ന ചിത്രം.
4: ഇപ്പൊ പേടിയാ സാറേ, ഇതുപോലെ ഇനി ആരൊക്കെ ഉണ്ടെന്ന് എനിക്കറിയില്ല.
3: ദൃശ്യം 3 വിജയകരമായ പ്രദർശനം തുടരുന്നു.
0: ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫോർസ് ഫിലിം.
6: ഹായ് എവരിവൺ, ദിസ് ഈസ് ഭരത് ഹിയർ.
0: യു ആർ ലിസണിംഗ് ടു
6: റേഡിയോ സനോ 91.7. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
0: 917 ഈവനിംഗ്.
7: Joy Alukas, 917 Evenings.
8: Presented by Joy Alukas, world's favorite jeweler.
0: Joy Alukas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. Powered by
9: Khattarinde Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruchi ariyam. Call 4000-1707.
0: In association with
10: Commercial Bank. Your future grows when your savings grows. Save more, dream bigger. Win up to 5 million riyals with Commercial Bank.
0: Foldable chairs, picnic balls, തുടങ്ങി നിങ്ങളുടെ ഔട്ട്ഡോർ ക്യാമ്പിംഗിനും ബാർബിക്യൂസിനും ആവശ്യമായതെല്ലാം ഒരുക്കി ഡൈസോ.
11: ഡൈസോ, let's make every outing unforgettable.
12: And
13: Marza Hypermarket. Be fresh, be you. Visit your nearest store today.

0: 917 evenings. Only on Radio Suno 91.7 FM. 917 evenings. Joy Alukas 917 evenings.
1: Presented by Joy Alukas, world's favorite jeweler.
2: Joy Alukas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. Powered by
3: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgut thudangi authentic Arabic cuisine de rizhi ariyam. Call 4001707.
4: In association with
5: Commercial Bank. Your future grows when your savings grows. Save more, dream bigger. Win up to 5 million riyals with Commercial Bank.
6: Foldable chairs, picnic balls, thudangi ningalude outdoor camping inum barbecue inum avashyamayathellam orukki Daiso.
7: Daiso, let's make every outing unforgettable.
8: And
9: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
10: Welcome back once again, Radio Suno 91.7 FM, the 917 evenings in day time. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ഈ ഒരു ടൈമിൽ എല്ലാവരും തന്നെ ഭയങ്കരമായിട്ടുള്ള പ്ലാനിങ്ങും അതേപോലെ ഷോപ്പിങ്ങിലൊക്കെ തിരക്കിൻ്റെ ഇടയിൽ നിൽക്കുമ്പോൾ ഇനി ആ ഗെയിമിൻ്റെ അപ്ഡേറ്റ് നിങ്ങളുടെ അരിയിലേക്ക് എത്തിയില്ല എന്നുള്ള ഒരു വിഷമം വേണ്ട. ആ വിഷമമൊക്കെ മാറ്റാനായിട്ട് വി ആർ ഗെറ്റിംഗ് ഇൻ ടു IPL അപ്ഡേറ്റ്സ് റൈറ്റ് അവേ.
11: T20 score update
12: brought to you by
13: ഖത്തറിലെ ബെസ്റ്റ് കുൽഫി ടേസ്റ്റ് ചെയ്യണോ എങ്കിൽ പോന്നോളൂ ബ്രൂക്സ് കഫേയിലേക്ക്. മത്തർ കദീം, വക്ര, VFS ഗ്ലോബൽ സെന്ററിന് സമീപം, ഉഗ്ബ ബിൻ നാഫി മെട്രോ സ്റ്റേഷൻ. ഫോളോ ചെയ്യൂ ഇൻസ്റ്റാ @ ബ്രൂക്സ് കഫേ ഖത്തർ. സർവിംഗ് ഹാപ്പിനെസ്. കോ-പ്രസന്റഡ് ബൈ
14: ഇബാദ് സ്പോർട്സ്. ഗിയർ അപ്പ്, ഗെയിം ഓൺ. ഓൾ യുവർ സ്പോർട്സ് നീഡ്സ് അറ്റ് വൺ പ്ലേസ്. ഇബാദ് സ്പോർട്സ്, ബ്രാൻഡ് ഓഫ് അച്ചീവ്മെന്റ്സ്. കോൺടാക്ട് 7733-9198.
15: In association with
16: ക്രീസിൽ ബൗണ്ടറികൾ പായുമ്പോൾ അസൽ ദേസി രുചിയുമായി ദേസി ദാബ ബിൻ മുഹമ്മദ് തവോൾ മോൾ ആൻഡ് മോൾ ഓഫ് ഖത്തർ.
10: Yes, of course. അപ്പോൾ ഈ ഒരു ടൈം ഗുജറാത്ത് ആൻഡ് ഓൾസോ നമ്മുടെ ബംഗളൂരു ടീം രണ്ടു പേർക്കും ഫാൻസ് എന്ന് പറയുന്നതിന് കുറവൊന്നുമില്ല. 79 ബോളുകൾ, 203 റൺസ് എന്ന് പറയുന്നത് ഇച്ചിരി കട്ടിയായിട്ടുള്ള ഒരു സ്കോർ തന്നെയാണ്. ഈ എനിക്ക് തോന്നുന്നു ഇതുവരെ ഉള്ളതിൽ ഇത്രയും ബോൾസ് കുറവായിട്ട് ആൻഡ് ആ ഒരു സ്കോർ വലിയ മാറ്റങ്ങളൊന്നും ഇല്ലാണ്ട് പോകുമ്പോൾ ഐ ഡോണ്ട് നോ ഹൗ എക്സാക്ട്ലി ഇറ്റ്സ് ഗോയിങ് ടു ഗോ. കറണ്ട് റൺ റേറ്റും കാര്യങ്ങളും ഒക്കെ തന്നെ നമ്മളൊന്ന് ചെക്ക് ചെയ്ത് പോകുമ്പോൾ ലെറ്റ് സീ, റിക്വയർഡ് ആയിട്ടുള്ള റൺ റേറ്റ് ഇസ് 14 സംതിങ് ആണ്, ഓൾമോസ്റ്റ് 15 വേണം. ബട്ട് ഇപ്പോൾ ഉള്ള കറണ്ട് റൺ റേറ്റ് ഇസ് സംവെയർ അറൗണ്ട് 8. കുറച്ച് ബുദ്ധിമുട്ടിയാണെങ്കിലും എനിക്ക് തോന്നുന്നു എവറിത്തിങ് ക്യാൻ ചേഞ്ച്, എല്ലാ കാര്യങ്ങളും നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഇങ്ങനെ മാറും. സ്പെഷ്യലി നമ്മുടെ കുറച്ച് മുന്നേ ബാംഗ്ലൂരിൻ്റെ ആ ഒരു സ്കോർ തന്നെ പെട്ടെന്നൊരു ഹൈപ്പിലായിരുന്നു, 250 എന്നുള്ള സ്കോറിലേക്ക്, അല്ല 254 എന്ന സ്കോറിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. 52 റൺസ്, 5 വിക്കറ്റ് നഷ്ടത്തിലാണ് ഗുജറാത്ത് ഉള്ളത്. വിക്കറ്റുകൾ ഒട്ടും തന്നെ ഇല്ല എന്നുള്ളത് ഒരു പ്രശ്നമായിട്ട് മുന്നോട്ട് വരാനുള്ള സാധ്യതയുണ്ട്. ലെറ്റ്സ് സീ, ലെറ്റ്സ് സീ. 6 ഓവേഴ്സ് ഓൾറെഡി കഴിഞ്ഞു, ബാക്കിയുള്ള ഓവേഴ്സിന് വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നു. അതുമാത്രമല്ല, ആ ഒരു വിക്കറ്റ്സ് ഒന്നും പോവാണ്ട് 5 വിക്കറ്റിൽ തന്നെ മാക്സിമം സ്റ്റേബിളായിട്ട് കളിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ ജയം ഗുജറാത്തിന് എന്ന് പോവാനുള്ള ആ ഒരു എന്താണ് ഗുജറാത്ത് കൊണ്ടുപോകാനുള്ള സാധ്യത കൂടുതലാണ്. ബട്ട് തോന്നുന്നില്ല, ബംഗളൂരു ഓൺ ദി അതർ സൈഡ് ഭയങ്കര സ്ട്രോങ് ആയിട്ടാണ് അവരുടെ പെർഫോമൻസ്. എനിക്ക് തോന്നുന്നു ഒളിപ്പിച്ച് വെച്ചേക്കായിരുന്നു എന്ന് തോന്നുന്നു. ആ ഒരു എനർജിയും കാര്യങ്ങളും ഒക്കെ ദാ ഈ ഒരു ഫീൽഡിൽ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്ഡേറ്റ്സ് ഒക്കെ ആയിട്ട് സന്ദീപാണ് കൂടിയുള്ളത് ഓൺ യുവർ ഫേവറേറ്റ് FM സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM.

0: to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 8 മണി കഴിഞ്ഞ 8 മിനിറ്റും 56 സെക്കൻഡും. യു ഹാവ് ട്യൂൺഡ് ഇൻ ടു കഥാസ് ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
2: യു ആർ ലിസണിംഗ് ടു റേഡിയോ സ്നോ 91.7 FM,
3: കഥാസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.
4: കൊറേ നാളായി ലോക്കറിലുള്ള പഴയ ഗോൾഡ് ബാങ്കിൽ എന്ത് ചെയ്യുന്ന ആലോചിക്കുകയാണോ? അതോ എല്ലാ കല്യാണത്തിനും സെയിം പെൻഡന്റ് സെറ്റ് ധരിച്ച് ബോറടിച്ചോ? എന്നാൽ ഇപ്പോൾ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്മാർട്ട് എക്സ്ചേഞ്ചിനൊപ്പം മേക്കിംഗ് ചാർജസ് മാത്രം പേ ചെയ്ത് നിങ്ങളുടെ പഴയ 22 കാരറ്റ് സ്വർണ്ണാഭരണങ്ങൾ അതെവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും എക്സ്ചേഞ്ച് ചെയ്യൂ ഡാസ്ലിംഗ് ന്യൂ ഡിസൈൻസുമായി. ആൻഡ് ഹിയർ ഇസ് ദ ഗ്രേറ്റ് ന്യൂസ്, ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം ഖത്തറിൽ നിങ്ങൾക്ക് ഇനി സ്വർണ്ണ വിലയിൽ 15% വരെ ലാഭിക്കാം. നിങ്ങളുടെ തൊട്ടടുത്തുള്ള മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഷോറൂം സന്ദർശിക്കൂ.
5: ഖത്തറിൽ മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
6: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
7: രണ്ടെണ്ണം വാങ്ങുമ്പോൾ ഒരെണ്ണം തികച്ചും സൗജന്യമായി നേടും. അതെ, ആഘോഷ നിമിഷങ്ങൾക്ക് മാറ്റുകൂട്ടാൻ മഴ്സ എപ്പോഴും നിങ്ങൾക്കൊപ്പം.
8: മഴ്സയുടെ എല്ലാ ഔട്ട്ലെറ്റുകളിലും ഇപ്പോൾ ബൈ ടു ഗെറ്റ് വൺ ഫ്രീ ഓഫറുകൾ ആരംഭിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ട്രെൻഡി റെഡിമെയ്ഡ് വസ്ത്രങ്ങളും സ്റ്റൈലിഷ് ഫുഡ് വെയർസും ഈ സ്പെഷ്യൽ ഓഫറിൽ സ്വന്തമാക്കാം. ഓഫർ May 31 വരെ മാത്രം. മഴ്സ ഹൈപ്പർ മാർക്കറ്റ്. ബി ഫ്രഷ്, ബി യു.
3: You are listening to Radio Suno 91.

0: are listening to Radio Suno 91.7 FM,
1: Qatar's favorite radio station.
2: മനം നിറയ്ക്കുന്ന ബിരിയാണിയും സ്പെഷ്യൽ ഡിന്നർ ഐറ്റംസും ഒപ്പം വിശാലമായ ഫാമിലി ഡൈനിങ് സ്പേസുമായി ബി എം ആർ പർവ വില്ലേജ്. 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ്, ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6th ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
1: 917 evenings.

0: Chennai Beats.
1: Tamil, head of the hour.
2: In the art of Podumakulanda.
3: ചെന്നൈ ബീച്ചിലോട്ട് നമുക്ക് പോവാം. ബട്ട് ഈ ഒരു പോയിന്റ് യെസ് വളരെ ക്രൂഷ്യലായിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ 6 wickets നഷ്ടപ്പെട്ടിരിക്കുകയാണ് ഗുജറാത്തിന്. ആ ഒരു അപ്ഡേറ്റ് നിങ്ങളുടെ അരിയിലേക്ക് എത്തിക്കുന്നു. ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു IPL T20 സ്കോർ അപ്ഡേറ്റ്. ഇന്നത്തെ നമ്മുടെ മെയിൻ ആയിട്ടുള്ള സംഭവം ഇസ് ദാറ്റ് യെസ് പോയിന്റ് ടേബിളിലേക്ക് കടക്കണം. ബട്ട് ദെൻ സ്കോർ അപ്ഡേറ്റിലേക്ക് ആദ്യം പോവാം. ആൻഡ് ദെൻ ഐ വിൽ ഗെറ്റ് ബാക്ക് ടു യു ത്രൂ ദി പോയിന്റ് ടേബിൾ. ഈ ഒരു ടൈമിൽ എനിക്ക് തോന്നുന്നത് ഏറ്റവും അധികം പ്രഷർ കാണേണ്ടത് നമ്മുടെ ആ ഒരു ഗുജറാത്ത് ടീം. ബട്ട് വളരെ കൂളായിട്ട് അവർ വളരെ മാക്സിമം സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ് എന്നുള്ള ഒരു സെറ്റപ്പിൽ ഇങ്ങനെ മുന്നോട്ട് പോകുന്നു. ബട്ട് വിക്കറ്റ് നഷ്ടപ്പെടുന്നതാണ് ഏറ്റവും കൺസേണിംഗ് ആയിട്ടുള്ള ഒരു കാര്യം. അത് എത്രത്തോളം നമുക്ക് ഡൈജസ്റ്റ് ആവും എന്നുള്ളത് ഇന്നത്തെ മത്സരം അവസാനിക്കുമ്പോൾ ആരാണ് ജയിക്കുന്നത് ആ ഒരു ആറ്റിറ്റ്യൂഡ് വെച്ച് അല്ലെങ്കിൽ ആ ഒരു റിസൾട്ട് വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. പക്ഷേ കൂളായിട്ട് തന്നെയാണ് നമ്മുടെ ബെംഗളൂരു ടീം കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്തത്. കാരണം ആദ്യം തുടങ്ങിയപ്പോൾ തന്നെ ചെറുതായിട്ട് ആ സ്കോറൊക്കെ തന്നെ വളരെ മിനിമലായിട്ട് എടുത്ത് റൺ റേറ്റൊക്കെ തന്നെ ഐ മീൻ അവരുടെ സെറ്റ് ചെയ്യേണ്ട റൺ റേറ്റൊക്കെ തന്നെ മനോഹരമായിട്ട് സെറ്റ് ചെയ്ത് ഫൈനലി അവസാനം ആരും പ്രതീക്ഷിക്കാത്ത ആ കുറേ ഫോറുകളും ബൗണ്ടറീസും സിക്സറും ഒക്കെ തന്നെ കൊണ്ടെത്തിച്ചത് 254 എന്ന സ്കോറിലേക്കാണ്. ഈ ഒരു സ്കോറ് ഇന്ന് നമ്മുടെ ബെംഗളൂരു ടീമിനെ രക്ഷിക്കാൻ പോകുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് കണ്ടറിയാം. ആരായിരിക്കും ഇന്നത്തെ വിജയം എന്നറിയാനായിട്ടുള്ള എക്സൈറ്റ്മെൻ്റ് ഒക്കെ കൂടുതലായിരിക്കും. കാരണം നമ്മളൊരു ഫെസ്റ്റീവ് മോഡിൽ കൂടിയാണ് ഫാമിലിയായിട്ടും ഫ്രണ്ട്സുമായിട്ടൊക്കെ പുറത്തു പോകുമ്പോൾ ഒരു ചെറിയ ഓർമ്മപ്പെടുത്തൽ, യെസ് സ്റ്റേ ഹൈഡ്രേറ്റഡ്, വെള്ളം കുടിക്കാനായിട്ട് മറക്കണ്ട കേട്ടോ. വൈ? ബിക്കോസ് ഈ ഒരു ടൈമിൽ ക്ലൈമറ്റ് ഭയങ്കരമായിട്ട് തന്നെ നമ്മുടെ ബോഡിയിൽ നിന്ന് ആ ഒരു വാട്ടർ കണ്ടൻ്റ് ഒക്കെ ഡ്രെയിൻ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. എല്ലാ അപ്ഡേറ്റും പറഞ്ഞു പോകുമ്പോൾ ഈ ഒരു കാര്യം വിട്ടുപോകേണ്ട എന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാ പെട്ടെന്ന് ആ ഒരു അപ്ഡേറ്റ് കൂടെ നിങ്ങളുടെ അരികിലേക്ക് എത്തിക്കുകയാണ്. മനോഹരമായ മറ്റൊരു ട്രാക്ക് ഞാൻ കുറച്ച് മുന്നേ ബാക്കി വെച്ച നിങ്ങളെ കേൾക്കാൻ സമ്മതിക്കാത്ത ആ ഒരു തമിഴ് സോങ്ങിലേക്ക് തന്നെയാണ് പോകുന്നത്. ദിസ് ഇസ് ഖത്താസ് ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: listening to Radio Suno 91.7 FM.
1: Tata's favorite radio station.
2: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
3: മനം നിറയ്ക്കുന്ന ബിരിയാണിയും സ്പെഷ്യൽ ഡിന്നർ ഐറ്റംസും ഒപ്പം വിശാലമായ ഫാമിലി ഡൈനിങ് സ്പേസുമായി ബി എം ആർ പഴവ വില്ലേജ്.
4: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
5: You are listening to Radio Suno 91.7 FM,
0: Qatar's favorite radio station.
6: ഐ പി എൽ ടി ട്വന്റി അപ്ഡേറ്റിലേക്കാണ് ഈ ഒരു ടൈം നമ്മൾ പോകുന്നത്. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്ന ഒരു ഒരു ലാസ്റ്റ് മൊമെന്റിലേക്ക് ഒരു പക്ഷേ ചിലപ്പോൾ നമ്മൾ ഉടനെ തന്നെ എത്തിച്ചേർന്നിരിക്കും. 44 ബോൾസ് ഉണ്ട്, 149 റൺസാണ് ഗുജറാത്ത് എടുക്കേണ്ട ടാർഗറ്റ്. വെതർ ഈ ഒരു സമയത്ത് അത് പോസിബിൾ ആണോ എന്നുള്ളത് വി വിൽ ഹാവ് ടു വെയിറ്റ് ആൻഡ് സീ. കാരണം 8 വിക്കറ്റ് നഷ്ടപ്പെട്ടിരിക്കുന്നു. 2-2 വിക്കറ്റ് വെച്ചിട്ട് നമ്മുടെ ഗുജറാത്ത് ടീമിന് അത് സ്വന്തമാക്കാനായിട്ട് സാധിക്കുമോ? ഇന്നത്തെ ആദ്യത്തെ ക്വാളിഫൈ മത്സരങ്ങൾ ഇന്ത്യൻ പ്രീമിയർ ലീഗ് 2026 നടക്കുമ്പോൾ ആരായിരിക്കും ഇന്നത്തെ ചാമ്പ്യൻസ് അറിയാനായിട്ട് ഞാനും വെയിറ്റിംഗ് തന്നെയാണ്. എത്രത്തോളം സ്ട്രൈവ് ചെയ്ത് ആ ഒരു ഫൈറ്റ് ചെയ്ത് നമ്മുടെ ഗുജറാത്ത് ടീം മുന്നോട്ട് വരുന്നു. ഗുജറാത്ത് മാത്രമല്ല, ഐ ഷുഡ് ഓൾസോ ടോക്ക് അബൌട്ട് ബംഗളൂരു. കാരണം അവരുടെ ആ ഒരു പെർഫോമൻസ് പകുതി ഹാഫ് കഴിഞ്ഞപ്പോഴത്തേക്കും ആദ്യത്തെ ഇന്നിങ്സിൽ ഇറ്റ് വാസ് സ്പ്ലെൻഡഡ്, എടുത്തു പറയേണ്ട പെർഫോമൻസ് തന്നെയായിരുന്നു. അപ്പോൾ ഇതാ ഇപ്പോഴത്തെ ആ ഒരു കറൻറ്റ് അപ്ഡേറ്റ് ഇങ്ങനെയാണ്. 13-ാമത്തെ ഓവർ അവസാനിക്കുന്നു. 107 റൺസ്, 8 വിക്കറ്റ് നഷ്ടത്തിലാണ് ഗുജറാത്ത് ടീം.

0: दुनिया में अगर जन्नत है तो बस यही है, यही है, यही
1: Yahi hai ano ilio another korchu udi kanyala namkariana to petrolo. Why? Because Mopati on the balls on any baki leather. Any kisser died to night at a maybe a parne point. Samayo Kai were no eight to Manigarina, Alpati 8 minute to Mirvati on the second Bavano. Gujarat eightum, the night of the Nesramikin under, but fortunately or unfortunately, Namka etra supporti the Lemchelakari Parja Bole, Namla. പ്രതീക്ഷിക്കുന്ന പോലെ നടക്കില്ല, അല്ലെങ്കിൽ നമ്മുടെ കയ്യിലല്ല എന്ന് പറയില്ലേ. അപ്പം അത് തന്നെയാണ് സംഭവം. ബട്ട് എടുത്തു പറയേണ്ടത് നമ്മുടെ ബംഗളൂരു ടീമിൻ്റെ ഇന്നത്തെ ആ ഒരു മാച്ച് പെർഫോമൻസ് ഒരു രക്ഷയില്ല കേട്ടോ. ആദ്യത്തെ ഇന്നിങ്സിൽ തന്നെ ആ ഒരു രണ്ടാം ഭാഗം എത്തിയപ്പോഴത്തേക്കും അടിപൊളി പ്രകടനമായിരുന്നു. അവർ കറക്റ്റായിട്ട് എന്താണോ ഉദ്ദേശിച്ചത് അത് ആ ഒരു ക്രീസിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിച്ചു. അത് റണ്ണിനെ റിഫ്ലക്റ്റ് ചെയ്യാനായിട്ടും സാധിച്ചു എന്നുള്ളത് ടീമിൻ്റെ വലിയൊരു വിജയം തന്നെയാണ്. ലെറ്റ് സീ, 15 overs ഇതാ കംപ്ലീറ്റ് ആവുന്നു. 123 runs, 8 wicket നഷ്ടത്തിൽ ഗുജറാത്ത് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ എല്ലാവരും ഷോപ്പിംഗ് തിരക്കിലും അതേപോലെ തന്നെ ഫ്രണ്ട്സിനെയും കസിൻസിനെയും ഒക്കെ കാണാനുള്ള തിരക്കിലായിരിക്കാം. പേഴ്സണൽ ഗ്രൂമിങ് ഇതൊക്കെ നടക്കുന്ന ഒരു സമയം തന്നെയായിരിക്കും. അപ്പോൾ ഇന്നിപ്പോൾ സമയം കിട്ടിയില്ല എന്നുണ്ടെങ്കിലും നാളെ നമുക്ക് ഫോട്ടോ ഇടാൻ, അല്ലെങ്കിൽ ഫോട്ടോയിൽ ഈ പറഞ്ഞ ഒത്തിരി എന്താണ് ഗ്ലാമറായിട്ടൊന്നും വന്നില്ല എന്നുണ്ടെങ്കിൽ മോശമല്ലേ. അപ്പോൾ പെട്ടെന്ന് മാക്സിമം പറ്റുന്നവരൊക്കെ ഇന്ന് തന്നെ പോയി ചെയ്യുക, ഇല്ലാന്നുണ്ടെങ്കിൽ നാളെ രാവിലെ ഉണ്ടാവൂ എന്നുള്ളത് സംശയമായിട്ടുള്ള കാര്യമാണ്. ബട്ട് അപ്പോയിൻമെന്റ്സ് ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലേക്ക് സെറ്റ് ചെയ്ത് പള്ളിക്ക് മുന്നേ തന്നെ എല്ലാം കിടിലായിട്ട് അടിപൊളിയായിട്ട് നടക്കട്ടെ. ഒരിക്കൽ കൂടി ടു ഓൾ ദ ലവ്ലി ലിസ്ണേഴ്സ് ഔട്ട് ദെയർ, ഈദ് മുബാറക്. ഏറ്റവും സന്തോഷത്തോടെ തന്നെ, ഏറ്റവും എന്താണ് ബ്ലെസ്സിങ്സോട് കൂടി ആ ഒരു വിഷസ് നിങ്ങളുടെ അരികിലേക്ക് എത്തിക്കുന്നു. നാളെ പാക്കലാം ഈദ് മജ്ലിസിൽ ഒത്തിരി ഒത്തിരി വിശേഷങ്ങളുമായിട്ട്. അപ്പോൾ ഇന്നത്തേക്ക് ഞാൻ ചെറുതായിട്ടൊരു ടാറ്റ ബൈ ബൈ പറയുകയാണ്. സി ഓൾ, ടേക്ക് കെയർ, ബൈ.

0: Texas. Radio Suno 91.7 FM. Qatar's happiness frequency. Now available on Huawei App Gallery.
1: പച്ചമാങ്ങ പച്ചമാങ്ങ നാട്ടുമാവിലെ മാങ്ങ.
2: ആഹാ, ഇന്ന് പാട്ടും പാടിയാണല്ലോ ഷോപ്പിങ്ങിന് പോകുന്നത്.
1: പിന്നല്ലാതെ മാർസേല കിട്ടിലൻ മാംഗോ ഫെസ്റ്റിനാ പോകുന്നത്.
3: അറുപതിൽ പരം വെറൈറ്റി മാങ്ങകൾ മർസിയുടെ എല്ലാ ഔട്ട്ലെറ്റിലും ലഭ്യം. ഒപ്പം മാങ്ങ ഉപ്പിലിട്ടത്, ജ്യൂസുകൾ തുടങ്ങി എല്ലാ മാംഗോ ഐറ്റംസും മർസ മാംഗോ ഫെസ്റ്റിവലിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. മർസ മാംഗോ ഫെസ്റ്റിവൽ മെയ് 30 വരെ. മർസ ഹൈപ്പർ മാർക്കറ്റ്. ബി ഫ്രഷ്, ബി യു.
4: സ്നേഹത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും ഒത്തുചേരലുമായി ഈദ് മജ്ലിസ് സീസൺ 5. നിങ്ങളെ കാത്തിരിക്കുന്നു കൈ നിറയെ സമ്മാനങ്ങൾ.
5: റെസ്റ്റോറന്റ് പാർട്ണർ
6: കോഴിക്കോട് സ്റ്റാർ റെസ്റ്റോറന്റ് ബിന്നമ്രാൻ. ഒരു മംഗലപ്പുരയിൽ പോയി ബിരിയാണി കഴിക്കുന്ന അതേ ഫീല്, അതേ മട്ടില് വിളമ്പി തന്നെ കോഴിക്കോട് സ്റ്റാറിന്റെ ബിരിയാണിയുടെ രുചി ആസ്വദിക്കാം.
7: ഗിഫ്റ്റ് സ്പോൺസർഡ് ബൈ ലേ പെർഫ്യൂം. ഖത്തറിൽ ഏറ്റവും വില കുറവിൽ ബ്രാൻഡഡ് പെർഫ്യൂമുകൾക്കായി സന്ദർശിക്കൂ ലേ പെർഫ്യൂം, അൽസത് മോൾ ആൻഡ് മതർ കദീം, ഡൈസോ ജപ്പാൻ.
8: യു നെയിം ഇറ്റ്, വി ഹാവ് ഇറ്റ്.
9: ഫ്രാട്മ ഫോർ പ്രീമിയം ക്വാളിറ്റി നട്സ്, ഡേറ്റ്സ്, ചോക്ലേറ്റ്സ്, ഹെർബ്സ് and spices. Visit Bradma Wholesale Market at Selva Road.
10: Golden, flaky, irresistible snacks croissant from Cubic. Baked to perfection, filled with delicious chocolate anytime, snacks time.
11: And
10: Grand Mall Hypermarket.
12: Supported by Ajwa Native Supermarket. Qatar's largest collection of healthy products and 90s snacks items. Visit showroom at Barwa Village or shop online ajwa.qa.
11: And
12: Partas Barwa Village.

0: ഈ ഓർമ്മകളിലേക്ക് എത്തുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്നത് കുട്ടിക്കാലവും നല്ല പുത്തനെടുപ്പും ആ ഒരു ദമ്മ് പൊട്ടിക്കുന്ന ബിരിയാണിയുടെ ആ ഒരു ടൈം ഒക്കെയാണ് അല്ലേ.
1: മാത്രമല്ല നല്ല പാട്ടുകളാണ് മനസ്സിലേക്ക് വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം.
2: അപ്പൊ എന്തായാലും റേഡിയോസിലൂടെ ഒരു സ്പെഷ്യൽ പ്രോഗ്രാമിലേക്കാണ് പോവാൻ പോകുന്നത്. പാട്ടൊക്കെ പാടി പറഞ്ഞ് വെല്ലെഴുന്നാൽ പോലും.

0: അപ്പൊ നമ്മുടെ കുട്ടിക്കുരുന്നുകളുടെ പാട്ട്
1: എങ്ങനെയുണ്ടായിരുന്നു? അവരാ ഒരു വൈബ് അങ്ങ് സെറ്റ് ചെയ്തിട്ടുണ്ട്.
0: എനിക്ക് തോന്നുന്നു ഇനി നമ്മുടെ മനസ്സിലുള്ള പല പാട്ടുകൾ ഈദെന്ന് പറയുമ്പോൾ നമ്മുടെ ഓർമ്മയിലേക്ക് വരുന്ന ആ പാട്ടുകളിലേക്കും കൂടി കടക്കണം. എന്നാൽ നമുക്ക്
1: അടുത്ത പാട്ടിലേക്ക്.

0: സമീറിന്റെ
1: ഈ പറഞ്ഞ സമീറ.
0: അതെ, നമ്മുടെ എല്ലാം സ്വന്തം പീർ മുഹമ്മദ്. അദ്ദേഹത്തിന്റെ മകനായിട്ടുള്ള സമീറും ഫാമിലിയും കൂടി അടുത്ത പാട്ടിൽ നമ്മുടെ ജോയിൻ ചെയ്യുന്നുണ്ട്.
2: തീർച്ചയായിട്ടും ബലിപെരുന്നാളിന്റെ സന്ദേശവുമായിട്ട്.

0: പാട്ടുകളൊക്കെ കേട്ട് ആസ്വദിച്ചിരിക്കുന്ന ഈ ഒരു സമയത്ത് ഈദ് ഓർമ്മകളിലേക്ക് പോയാലോ. ഇനി ഈദ് ഓർമ്മകൾ.
1: നമ്മുടെ ഓർമ്മകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും മനോഹരമായതും കുട്ടിക്കാലത്തെ ഓർമ്മകൾ തന്നെയാണ്. അതിലേറെ നിറമുള്ളത് പെരുന്നാളിൻ്റെ ഓർമ്മകൾ. നമ്മളൊക്കെ കുട്ടിക്കാലത്ത് പെരുന്നാൾ ആഘോഷിച്ചിരുന്നത് വളരെ മനോഹരമായിട്ടും വളരെ ആത്മനിർവൃതിയോടും കൂടിയായിരുന്നു.
2: നമ്മൾ ചെറുപ്പത്തിൽ നാട്ടിൽ കളിച്ചു വളർന്ന ഓരോ സാഹചര്യങ്ങളും ഇന്ന് ഈ പ്രവാസ ലോകത്ത് താമസിക്കുമ്പോൾ കുടുംബമായിട്ട് താമസിക്കുന്നവരും അല്ലാതെ താമസിക്കുന്ന ഓരോ പ്രവാസിയും ജീവിതത്തിൽ അനുഭവിക്കുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളും എല്ലാം മാറ്റി വെച്ചുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഈ പെരുന്നാളിനെ ആഘോഷിക്കാം.
3: ബലിയിറക്കുന്നതിനെ പറ്റി ഉപ്പ മകനോട് പറയുമ്പോൾ ഉപ്പാടുള്ള സ്നേഹം കൊണ്ട് ഉപ്പാടെ തീരുമാനം നടപ്പിലാക്കുമെന്ന് പറയുന്ന മകനും ആ രണ്ടുപേരുടെയും ആത്മബന്ധത്തിന്റെ കഥ കൂടിയാണ് ഈ കാലഘട്ടത്തിൽ എല്ലാ മാതാപിതാക്കൾക്കുമുള്ള ഒരു സന്ദേശം കൂടിയാണ്.
4: തീർച്ചയായിട്ടും വളരെയധികം സന്തോഷവും സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും നാളുകളായി ഈ ഇത് മാറട്ടെ എന്ന് ആശംസിക്കുന്നു.
1: പെരുന്നാൾ എന്ന് പറയുമ്പോൾ ഓർമ്മ വരുന്നത് മൈലാഞ്ചിയുടെ തലേദിവസം രാത്രി മൈലാഞ്ചിയൊക്കെ ഇട്ട്, ഇന്നത്തെ പോലെ അല്ലല്ലോ കോണുകളൊന്നും ഇല്ലാത്തൊരു കാലഘട്ടമാണ്. മൈലാഞ്ചിയൊക്കെ ഇട്ട് പിറ്റേ ദിവസം രാവിലെ എണീക്കുന്ന സമയത്ത് ആ മൈലാഞ്ചിയൊക്കെ കുറഞ്ഞു കളഞ്ഞ് വെളിച്ചെണ്ണ എടുത്ത് കയ്യിൽ തേക്കുമ്പോൾ മണക്കുന്നൊരു മണമുണ്ട്. അതാണ് മനസ്സിൽ ഓർമ്മ വരുന്നത്.
5: നാട്ടിലാവുമ്പോൾ നമ്മൾ ബന്ധു വീടുകളിലും നമ്മളുടെ ഒരുപാട് ഫ്രണ്ട്സിൻ്റെ വീടുകളിലും ഒക്കെ പോയി ഈദ്ഗാഹും ഒക്കെ ആയിട്ട് ഒരുപാട് ആഘോഷങ്ങളാണ്. ഇവിടെ പ്രവാസ ലോകത്താണെങ്കിലും ആഘോഷങ്ങൾക്കൊന്നും ഒരു കുറവുമില്ല.
6: വളരെ ബുദ്ധിമുട്ടും വളരെ കഷ്ടപ്പാടും നിറഞ്ഞ പല ആളുകളും ഇവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാ ഓർമ്മകളും മറന്നുകൊണ്ട്, എല്ലാ വിഷമങ്ങളും മറന്നുകൊണ്ട് എല്ലാവരും നല്ലൊരു ഈദ് മുബാറക്.
7: ബലി പെരുന്നാൾ ആശംസകൾ.
8: ഈദ് മുബാറക്.
9: സന്തോഷത്തോടെ എല്ലാവർക്കും എൻ്റെ ആശംസകൾ.
2: ഏവർക്കും എൻ്റെ ബലി പെരുന്നാൾ ആശംസകൾ.
1: ബലി പെരുന്നാൾ ആശംസകൾ. ബലി പെരുന്നാൾ ആശംസകൾ. ഈദ് മുബാറക്.

0: മോർണിംഗ് സവാരി. ഇത് നമ്മുടെ സവാരി. ഞായർ മുതൽ വ്യാഴം വരെ രാവിലെ 6 മണി മുതൽ മോർണിംഗ് സവാരി. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: brought to you by Shine Smarter this season with Malabar Golden Diamonds Smart Exchange. Making charges മാത്രം പേ ചെയ്ത് നിങ്ങളുടെ പഴയ 22 കാരറ്റ് സ്വർണ്ണാഭരണങ്ങൾ അത് എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും സ്വാപ്പ് ചെയ്യൂ dazzling new designsുമായി.
2: In association with
3: Commercial Bank, we are saving more, turns dreams into reality. Commercial Bank's 5 million riyals dream. Dream bigger.
4: And Lulu, hypermarkets, supermarkets, and department stores, where the world comes to shop. Just feel like you're
5: home. Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.

0: radio station.
1: Action.
2: Mona Dinesha. Adi Mohamana. Adi Moham.
1: Horror. Thank you, Pogan. Anu Adilla. Or drama.
3: In the Kutumba. In the Sorkaraji.
1: Is the genre Idanangilum? Ivide. Ticket ready. റേഡിയോ സിനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷപ്പ് ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ.
4: Brought to you by Safari. World class shopping experience, Doha, Qatar,
5: and shine smarter this season with Malabar Golden Diamonds Smart Exchange. Making charges matram pay cheyidu ningalude palaya 22 carat swarnabharanangal adu evadu ninnu vaangiyadanengilum swap cheyyu dazzling new designsumayi.
0: You are listening to Radio Suno 91.7 FM,
4: Qatar's favorite radio station.
0: Favorite radio station.

0: 91.7 FM.
1: Qatar's favorite radio station.
0: Favorite radio station.
2: വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി എൻഹാൻസിംഗ് യുവർ എവരിഡേ. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മണി മുതൽ.
3: ഹായ്, ഞാൻ രജിഷ വിജയൻ.
4: യു ആർ ലിസണിംഗ് ടു
3: Radio Suno 91.7 FM.

0: Radio Suno 91.7 FM.
1: Qatar's happiness frequency.
2: Now available on Apple Podcast
0: and
2: Google Podcast.
1: നിങ്ങളുടെ റൂട്ടിൽ കൂട്ടുണ്ട്.
2: റിലാക്സ് ആൻഡ് റീചാർജ് വിത്ത് 917 ഈവനിംഗ്.
1: പവർ അപ്പ് യുവർ ഈവനിംഗ്സ് വിത്ത് 917 ഈവനിംഗ്സ്. ഞായർ മുതൽ വ്യാഴം വരെ വൈകിട്ട് 5 മണി മുതൽ.
3: Joy Alucas 917 evenings
4: presented by Joy Alucas, world's favorite jeweler.
5: Joy Alucas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. Powered by
6: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi Madbi Madfood Madgood thodangi authentic Arabic cuisine ruchi ariyam. Call 4001707
7: in association with
8: Commercial Bank. Your future grows when your savings grows. Save more, dream bigger. Win up to 5 million riyals with Commercial Bank.
9: Foldable chairs, picnic balls, തുടങ്ങി നിങ്ങളുടെ ഔട്ട്ഡോർ ക്യാമ്പിംഗിനും ബാർബിക്യൂസിനും ആവശ്യമായതെല്ലാം ഒരുക്കി ഡൈസോ.
10: ഡൈസോ, let's make every outing unforgettable.
11: And
12: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
0: You are listening to Radio Suno 90.

0: Hi, this is your playback singer Naveen Madhav.
1: You're listening to
0: Radio Sunova 91.7. Kettu kettu kuttu poda.
2: നീ ഇങ്ങനെ നടന്നാൽ മതിയോ? ഒരു വിസ ഒക്കെ എടുത്ത് ഗൾഫപ്പ് കൂടെ. തെങ്ങളെ വർത്തവിടാണല്ലോ. പുള്ളി എടുത്തല്ലോ ഒരു വിസ. ആരോട് പറയാം? ആരും കേൾക്കല്ലേ.
3: It's me, Rish, RISHH. This is for Malayalis. I mean, Gulf Malayalis. Yeah.

सुनो 91.7 FM।

रेडियो सुनो 91.7 FM, कदर्स फेवरेट रेडियो स्टेशन।